ആകാശവാണി. ഇന്ന് ശകവർഷം 1948 ആഷാഢം 17, കൊല്ലവർഷം 1201 മിഥുനമാസം 24 തീയതി, 2026 ജൂലൈ 8 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സിലും, ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും, പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് സുരേന്ദ്രൻ ചുനക്കര.
1: താരതമ്യം ചെയ്യുക എന്നത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. ഈ താരതമ്യമാണ് ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കുമുള്ള പ്രചോദനം എന്ന് പൊതുവേ പറയാമെങ്കിലും അത് പലപ്പോഴും വിപരീത ഫലമാണ് സൃഷ്ടിക്കുന്നത്. ഒരാൾ മറ്റൊരാളെ താരതമ്യം ചെയ്ത് സ്വയം ഉത്കർഷബോധമോ അപകർഷബോധമോ തോന്നിയാൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാക്ക കൊക്കിനോട് സ്വയം താരതമ്യം ചെയ്ത് സങ്കടപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാക്കയുടെ തനിമ കാക്കയ്ക്കും കൊക്കിൻ്റെ തനിമ അതിനും മാത്രമുള്ളതാണ്. ഈയൊരു പരമസത്യം മനസ്സിലാക്കാത്തതാണ് പല സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം. അയൽവാസിയുടെ ബഹുനില ബംഗ്ലാവും രാജകീയ പ്രൗഢിയുള്ള കാറും കണ്ട് അസൂയപ്പെടുകയും അപകർഷബോധത്തിനടിമയായി നിഷേധ ചിന്തകളുമായി ജീവിക്കുകയും ചെയ്യുന്നവരെ നാം കാണാറുണ്ട്. അവരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ആന്തരികവും ബാഹ്യവുമായ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി അവരവരുടെ തനിമ നിലനിർത്തി വികസിക്കുക എന്നതാണ് പ്രകൃതിയുടെ നിയമം. ഓരോന്നിനും അതിൻ്റേതായ ധർമ്മവും കർമ്മവുമുണ്ട്. ഡോക്ടർക്ക് ഡോക്ടറുടെ ധർമ്മവും അധ്യാപകന് അധ്യാപകൻ്റെ ധർമ്മവുമുണ്ട്. ഒരു കാർപ്പൻ്റർക്ക് മറ്റൊരു ധർമ്മമാണുള്ളത്. സമൂഹത്തിൽ ആരും ചെറിയതോ വലിയതോ അല്ല. എല്ലാവിധത്തിലുള്ള കർമ്മധർമ്മങ്ങളുടെയും സമഗ്രതയിലൂടെ മാത്രമേ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് ഓരോരുത്തരും മറ്റൊരാളുമായി താരതമ്യം ചെയ്യാതെ അവനവൻ്റെ കഴിവുകൾ വികസിപ്പിച്ച് മുന്നേറാൻ ശ്രമിക്കുക. തനത് വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ധർമ്മം. ഇത് വ്യക്തമാക്കുന്ന ഒരു പഴയ കഥയുണ്ട്. അവനവനാകുന്നതാണ് മഹത്തരമെന്ന് ഈ കഥ

0: നമ്മോട് പറയുന്നുണ്ട്. ഒരു ദിവസം രാജാവ് കൊട്ടാരവളപ്പിൽ ഉലാത്താനായി ഇറങ്ങിയപ്പോൾ പൂന്തോട്ടം കൂടി ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി. പ്രത്യേകമായ പരിചരണം നൽകിയിരുന്ന ആ ഉദ്യാനത്തിലെ ഉണങ്ങിയ മരങ്ങളും കൊഴിഞ്ഞുപോയ ഇലകളും വരണ്ടു നിൽക്കുന്ന പൂക്കളും കണ്ട് രാജാവ് ഞെട്ടിപ്പോയി. അദ്ദേഹം ഈ കാഴ്ച കണ്ട് അത്യന്തം വിഷണ്ണനായി. ഓരോ മരത്തിൻ്റെയും ചെടിയുടെയും അടുത്ത് ചെന്ന് അദ്ദേഹം കാര്യം തിരക്കി. കരുത്തിൻ്റെ പ്രതീകമെന്ന് കരുതിയിരുന്ന ഓക്കുമരം ഉണങ്ങി മെലിഞ്ഞിരിക്കുന്നത് കണ്ട് അദ്ദേഹം ചോദിച്ചു, പ്രിയപ്പെട്ട ഓക്കുമരമേ, നീ എന്താണ് ഇത്ര അവശനായിരിക്കുന്നത്? എനിക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അങ്ങ് നോക്കൂ, ഈ പൈൻമരം എത്ര ഉയരത്തിലാണ് വളരുന്നതെന്ന്. എനിക്ക് അത്രയും ഉയരത്തിലെത്താൻ കഴിയില്ലല്ലോ എന്ന ചിന്തയാണ് എന്നെ അലട്ടുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പൈൻമരങ്ങൾ ഒടിഞ്ഞു തൂങ്ങി വീഴാൻ തുടങ്ങുന്നത് കണ്ട് അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് നീ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്? നോക്കൂ ആ മുന്തിരിവള്ളികൾ, എത്ര മധുരമുള്ള മുന്തിരിപ്പഴങ്ങളാണ് ആ മുന്തിരിവള്ളി നൽകുന്നത്. എല്ലാവർക്കും ആ മുന്തിരിച്ചെടി എന്തൊരു സ്നേഹവും പരിഗണനയുമാണ്. അസൂയ തോന്നുന്നു, എനിക്ക് അങ്ങനെയൊരു പരിലാളന് കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടം സഹിക്കാൻ വയ്യ. ഇത് കേട്ട് മുന്തിരിച്ചെടിയുടെ അടുത്ത് ചെന്ന രാജാവ് കണ്ടത് മുന്തിരിവള്ളികൾ വാടിക്കിടക്കുന്നതാണ്. നിനക്കെന്ത് പറ്റി മുന്തിരിക്കുട്ടി? അങ്ങ് ആ റോസാച്ചെടിയിലേക്ക് നോക്കൂ, എത്ര മനോഹരവും സുഗന്ധപൂരിതവുമായ പുഷ്പങ്ങളാണ് പനിനീർച്ചെടിയിലുള്ളത്. എല്ലാവരും ആരാധനയോടെയാണ് റോസാച്ചെടിയെ നോക്കുന്നത്. എനിക്ക് ഭാഗ്യമില്ലാതെ പോയി, എനിക്കെന്തിനാണ് ഈ ശബ്ദജന്മം? അപ്പോഴാണ് ഒരു കുഞ്ഞു ചെടി മനോഹരമായ പുഞ്ചിരിപ്പുമായി നിൽക്കുന്നത് രാജാവ് കണ്ടത്. അതിൻ്റെ സുഗന്ധവും സൗന്ദര്യവും ഊർജ്ജസ്വരതയും രാജാവിനെ ആകർഷിച്ചു. എല്ലാ മരങ്ങളും ചെടികളും നിരാശരും ക്ഷീണിതരുമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. നീ മാത്രം വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ടല്ലോ കുഞ്ഞു ചെടിപ്പെണ്ണേ, നിന്റെ സന്തോഷത്തിൻ്റെ രഹസ്യമെന്താണ്? അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് രാജൻ. അങ്ങയുടെ ഇഷ്ടവും ആഗ്രഹവും അനുസരിച്ച് എന്നെ നട്ടുവളർത്തി. അങ്ങയ്ക്ക് മറ്റൊരു ഓക്കോ പൈനോ ആയിരുന്നു ആവശ്യമെങ്കിൽ അങ്ങ് അത് നട്ടുവളർത്തുമായിരുന്നു. ഞാൻ എന്താണോ അതിനുപരിയായോ മറ്റൊരാളായോ വളരാൻ എനിക്ക് കഴിയില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ തനത് ഗുണവിശേഷങ്ങളും സവിശേഷതകളും വികസിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനതിൽ വിജയിച്ചതിനാൽ സന്തോഷമായിരിക്കുന്നു. ഞാൻ മാത്രമായിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം. രാജാവ് ആ കുഞ്ഞു ചെടിയെ അഭിനന്ദിച്ച് കൊട്ടാരത്തിലേക്ക് പോയി.
1: സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി. ഉഷമലരിയിൽ ഇന്ന് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വചന പദ്ധതി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് എച്ച് രാജേഷ്.
2: സത്യം ചൊല്ലാം പ്രിയം നമ്മൾ, സത്യം ചൊല്ലരുതപ്രിയം

0: Overall rainfall situation in June and July till yesterday. Director General of Meteorology updated on the status of monsoon coverage in the country and the possible impact of El Nino. The first week of July has shown above normal monsoon. Weak to moderate El Nino is expected in July and August. Secretary Agriculture made a detailed presentation on the preparedness for possible impact of El Nino during the Kharif season. Department of Drinking Water and Sanitation informed of their monitoring of the situation in the districts and stable situation as on date. Department of Health and Family Welfare has put in place advisories for heat waves and monitoring of heat waves, high humidity and dengue outbreaks. Department of Consumer Affairs shared status of retail prices and adequacy of buffer of rice, wheat and pulses. Department of Rural Development briefed on work started since 1st July under Viksit Bharat Guarantee for Rozgar and Ajivika Mission and 1 crore person days have been generated so far. External Affairs Minister Dr. S. Jaishankar has stated that the India-Bahrain cooperation continues to deepen. Dr. Jaishankar concluded his two-day visit to Bahrain yesterday. During the visit, Dr. Jaishankar had an audience with Bahrain's King Hamad bin Isa Al Khalifa in the presence of Crown Prince and Prime Minister Prince Salman bin Hamad Al Khalifa. He also had a separate call on Deputy Prime Minister Sheikh Khalid bin Abdullah Al Khalifa. During these meetings, the External Affairs Minister conveyed the greetings of President Draupadi Murmu, Prime Minister Narendra Modi, and reaffirmed India's commitment to further deepening the long-standing and friendly bilateral partnership with Bahrain. He thanked the leadership of Bahrain for ensuring the safety, security, and well-being of the Indian community in the kingdom. The External Affairs Minister is currently on an 11-day trip to Qatar, Bahrain, Kuwait, Oman, New York, and Brussels. In football, Switzerland defeated Colombia 4-3 in a penalty shootout in Vancouver to reach the quarterfinals of FIFA World Cup for the first time since 1954. In another round of 16 match, Argentina defeated Egypt 3-2 in Atlanta. Argentina was trailing by 2 goals till 78th minute when the defending champions pulled off a stunning comeback with Cristiano Ronaldo scoring the first goal at 79 minutes. The equaliser came through Messi in 83 minutes while Enzo Fernandez completed the turnaround with the winner in the extra time. In men's cricket, England defeated India by 125 runs in the third T20 International at Trent Bridge in Nottingham last night, chasing a target of 202 runs set by England. India lost wickets in quick succession and were all out with a paltry score of 76 in 11.4 overs. And that is the end of this news bulletin.
1: Akashavani, samayam 6 mani kazhinja 10 minute. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, കെ ആർ ശ്യാമ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണി മുതൽ 8 മണി വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും എന്നിവ. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 72-ാം ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 യോഗ സൌഖ്യം, 9 മണിക്ക് അക്ഷരച്ചെപ്പ്, 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 10:15 രാഗാമൃതം, കൊട്ടാരക്കര വിനായകും സംഘവും നാഗസ്വരത്തിൽ വായിക്കുന്ന കൃതികൾ, ആലപ്പുഴ എസ് വിജയകുമാർ വിശേഷാൽ തവിൽ. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അമൽ എം ജി മറുപടി നൽകുന്നു. 12 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 12:20 ലളിതഗാനങ്ങൾ, ലാലി ആർപ്പിള്ള പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട ആരോഗ്യചര്യകൾ, ഡോക്ടർ ജിസ്പർ സൂസൻ ജോൺ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം 6-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസർ പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം 1-ാം ഭാഗം. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 പാട്ടുകളം. കരിയം രാജനും സംഘവും അവതരിപ്പിക്കും.

തോറ്റം പാട്ട്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:45 കെസ്റ്റർ പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് PMFME പദ്ധതി. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലിൻ വീടും. എള്ളുകൃഷിയിലൂടെ അധിക വരുമാനം, ഡോക്ടർ അതുൽ ജയപാലുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോളവില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം, പുനരുപയോഗത്തിന്റെ തൊഴിൽ ലോകം. ചെറുകിട സംരംഭകനായ ജേക്കബുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. 7:50 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പ്രാകൃതി കൃഷി പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ പ്രത്യേക പരിപാടി, തീർക്കാം തർക്കങ്ങൾ. 9:30 സംഗീത കച്ചേരി, CS അനുരൂപിന്റെ വയലിൻ കച്ചേരി. SR ശ്രീകാന്ത് മൃദംഗം, തൃപ്പുണിത്ര എൻ രാധാകൃഷ്ണൻ ഘടം, ഗോപകുമാർ KD മുഖശംഖ്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4. പെയ്ത മഴ 0.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.5 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം. ഉദയഗീതത്തിൽ ഇന്ന് കെ ആർ ശ്യാമ പാടിയത് കേൾക്കാം. വരികൾ എഴുതിയത് പകൽക്കുറി വിശ്വൻ, സംഗീതം മുട്ടറ ബി എൻ രവീന്ദ്രൻ. മൂകാംബികേ ദേവി എന്നു തുടങ്ങുന്ന ഗാനം.

ആകാശവാണി. പ്രഭാതഭേരി. പത്രവൃത്താന്തം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചു. കാണാതായ 5 പേർക്കായി തിരച്ചിൽ തുടരുന്നു. 9 പേർ പരിക്കുകളോടെ ചികിത്സയിൽ. ഇന്തോനേഷ്യയ്ക്ക് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളും അസ്ത്ര എയർ ടു എയർ മിസൈലുകളും നൽകാൻ ധാരണ. ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. IIM ബംഗളൂരിന്റെ ക്യാമ്പസ് ഇന്തോനേഷ്യയിൽ തുടങ്ങാനും ധാരണയായിട്ടുണ്ട്. 2008 അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ 3 മലയാളികളടക്കം 38 ഇന്ത്യൻ മുജാഹുദ്ദീൻ പ്രവർത്തകർക്ക് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഈജിപ്തിനെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ക്വാർട്ടറിൽ. US 4-1 പരാജയപ്പെടുത്തി ബെൽജിയവും ക്വാർട്ടറിലെത്തി. സ്പെയിനാണ് ക്വാർട്ടറിന്റെ എതിരാളി. ഇംഗ്ലണ്ടിനെതിരായ 3-ാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് പരാജയം. വ്യാഴാഴ്ചയാണ് 4-ാമത്തെ മത്സരം.

ഓരോ നവജാത ശിശുവും കുഞ്ഞി കൈകാലുകൾ ഇളക്കി ഭൂമിയിലേക്ക് എത്തുന്നത് അനന്ത സാധ്യതകളുമായാണ്. ഓരോ കുഞ്ഞും ഒരു പുതിയ സ്വപ്നമാണ്, ഒരു പുതിയ പ്രതീക്ഷയാണ്. ഭാവിയിൽ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ഡോക്ടർ, തലമുറകളെ പ്രചോദിപ്പിക്കുന്ന അധ്യാപകൻ, സംസ്കാരത്തെ സമ്പന്നമാക്കാൻ കൽപ്പുള്ള കലാകാരൻ, അല്ലെങ്കിൽ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു പൗരൻ, എന്നിങ്ങനെ എണ്ണമറ്റ സാധ്യതകളുള്ള സമൂഹത്തിന് വിലമതിക്കാനാവാത്ത ഒരു സ്വത്ത്. അതുകൊണ്ട് തന്നെ ഒരു

0: നവജാത ശിശു ഉപേക്ഷിക്കപ്പെടുമ്പോൾ പിന്തള്ളപ്പെടുന്നത് ഒരു കുട്ടി മാത്രമല്ല, വിടർന്നു വിലസാൻ കാത്തിരിക്കുന്ന ഒരു ഭാവി കൂടിയാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ അടുത്തിടെ സമാഹരിച്ച ഡാറ്റ പ്രകാരം 2019 മുതൽ കേരളത്തിൽ ഏകദേശം 150 നവജാത ശിശുക്കൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എറണാകുളമാണ് പട്ടികയിൽ ഒന്നാമത്. തൊട്ടു പിന്നാലെ തൃശൂർ, തിരുവനന്തപുരം, കോട്ടയം, കാസർഗോഡ്. ഔപചാരിക ശിശു സംരക്ഷണ സംവിധാനത്തിൽ ലഭിച്ച കുഞ്ഞുങ്ങളുടെ മാത്രം കണക്കാണിത്. അവിചാരിതമായ സാഹചര്യങ്ങളിൽ ഗർഭധാരണത്തിന് വിധേയരാകുന്ന, പ്രസവം മറച്ചുവെക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ ആലോചിക്കുന്ന സ്ത്രീകളുടെ ശരിക്കുള്ള എണ്ണം ഇതിലും കൂടുതലായിരിക്കാം.
1: ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേനയും അമ്മത്തൊട്ടിൽ മുഖേനയും ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളുടെ കണക്കുകൾ മാത്രമാണ് സർക്കാരിനും ശിശുവികസന വകുപ്പിനും ലഭ്യമാകുന്നത്.
2: സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ മുൻ ആക്ടിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് നസീർ ചാലിയം:
1: എന്നാൽ നിയമാനുസൃത മാർഗങ്ങളിലൂടെയല്ലാതെ കുട്ടികളെ തെരുവിലും ആശുപത്രികളിലും ഉപേക്ഷിക്കപ്പെടുന്ന എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമാനുസൃതം കുട്ടികളെ എങ്ങനെ തിരിച്ചേൽപ്പിക്കാം എന്ന കാര്യത്തിൽ വേണ്ടത്ര ബോധവൽക്കരണം താഴേക്കിടയിലുള്ള ജനങ്ങളിൽ ഇനിയും എത്തിയിട്ടില്ല.
0: ഇത് അമ്മമാർക്ക് മാതൃത്വബോധം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള കണക്കല്ല, യുവതലമുറയെ കുറ്റപ്പെടുത്തി വിശദീകരിക്കാവുന്ന പ്രശ്നവുമല്ല. ഉപേക്ഷിക്കപ്പെടുന്ന ഓരോ നവജാത ശിശുവിനും വ്യക്തിപരവും സാമൂഹികവും സാമ്പത്തികവും മാനസികവുമായ സാഹചര്യങ്ങളാൽ രൂപപ്പെട്ട വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഭാവി ദുരന്തങ്ങളെങ്കിലും ഒഴിവാക്കാൻ കഴിയൂ.
3: പലപ്പോഴും സ്വന്തം പിതാവിൽ നിന്നോ സഹോദരനിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പോലും ചൂഷണം നേരിടേണ്ടി വരുന്ന പെൺകുട്ടികൾ ധാരാളമുണ്ട്.
2: തിരുവനന്തപുരം സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി കോർഡിനേറ്റർ ശശികല സഞ്ജീവ്:
3: ചില സാഹചര്യങ്ങൾ കൊണ്ട് വളർത്താൻ കഴിയാതെ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ തിരികെ എത്തി അമ്മമാർ തന്നെ ചോദിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് കോഴിക്കോട് ശിശുക്ഷേമ വകുപ്പിൽ ഉപേക്ഷിച്ച ആരവ എന്ന കുഞ്ഞിനെ അതിന്റെ അമ്മ തിരികെ എത്തി ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ചുറ്റുപാടുകൾ, സാഹചര്യങ്ങളൊക്കെ തന്നെ ആ കുഞ്ഞിന്റെ മാനസിക വളർച്ചയെയും വ്യക്തിത്വ വികസനത്തെയും ഒക്കെ സാരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല.
0: വിദ്യാഭ്യാസത്തിലും സാങ്കേതിക വിദ്യയിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടും വിവാഹത്തിന് പുറത്തുള്ള ഗർഭധാരണങ്ങളെയും കൌമാര ഗർഭധാരണങ്ങളെയും സിംഗിൾ മദർഹുഡിനെയും അഭിസംബോധന ചെയ്യാൻ സമൂഹത്തിന് ഇപ്പോഴും മടിയാണ്.
4: ഈ വിഷയത്തെ പൊതുസമൂഹം പലപ്പോഴും അമ്മമാരാകുന്ന പെൺകുട്ടികളുടെ വ്യക്തിപരമായ വീഴ്ചയായോ ധാർമ്മിക അധംപതനമായോ ചിത്രീകരിക്കാറുണ്ട്.
2: കേരള സർവകലാശാല സോഷ്യോളജി വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ ആന്റണി പാലക്കൽ:
4: എന്നാൽ സമൂഹശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ ഇവയൊന്നും ഒറ്റപ്പെട്ട വ്യക്തിഗതമായ സംഭവങ്ങളായിട്ടല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അടിച്ചമർത്തുന്ന സാമൂഹ്യ വ്യവസ്ഥകളുടെയും പ്രതിലോമകരമായ സാംസ്കാരിക മൂല്യങ്ങളുടെയും സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെയും പ്രതിഫലനമായിട്ടാണ് കാണേണ്ടത്. ഉയർന്ന സാക്ഷരതയും സാമൂഹ്യ ബോധവും അവകാശപ്പെടുമ്പോഴും ഉത്തരവാദിത്തപരമായ ലൈംഗിക ബന്ധം, പ്രസവത്തിന്റെ നിയമസാധുത, ലിംഗനീതി എന്നിവയെക്കുറിച്ചൊക്കെ നമ്മുടെ കുടുംബ വ്യവസ്ഥയിൽ കടുത്ത പുരുഷാധിപത്യ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു. സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള അത്യന്തം നിഷേധാത്മകമായ പ്രതികരണവും കുടുംബമഹിമ തകർന്നു പോകുമെന്നും അതിനാൽ കുടുംബത്തിന് കളങ്കം വരുത്തിവെക്കുമെന്നുമുള്ള ഭയവും ഈ യുവതികളെ മാനസികമായി ഒറ്റപ്പെടുത്തുന്നു. പങ്കാളിയുടെയും കുടുംബത്തിന്റെയും പിന്തുണ നഷ്ടപ്പെടുമ്പോൾ പരസ്യമായ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി അവർ കാണുന്നത് കുട്ടിയെ ഉപേക്ഷിക്കുകയോ നിയമപരമായി കൈമാറുകയോ ആണ്. ഒറ്റപ്പെട്ട സ്ത്രീയാണ് എന്നുള്ളതും ചെറുപ്രായവും ദാരിദ്ര്യവും കൂടി ചേരുമ്പോൾ ഈ പ്രതിസന്ധി കൂടുതൽ തീവ്രമാകുന്നു.
0: അവിചാരിതമായി ഉണ്ടാകുന്ന ഗർഭധാരണത്തിൽ സ്ത്രീകളെ പങ്കാളികൾ ഉപേക്ഷിക്കുകയോ പിതൃത്വം അംഗീകരിക്കാതിരിക്കുകയോ അനന്തരഫലങ്ങൾ ഒറ്റയ്ക്ക് നേരിടാൻ സ്ത്രീകളെ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പൊതുജന ശ്രദ്ധ എപ്പോഴും അമ്മയിൽ കേന്ദ്രീകരിക്കപ്പെടുകയും പിതാവിന്റെ പങ്ക് ചർച്ചകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു.
3: തന്റേതല്ലാത്ത കുറ്റം കൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ മോശം സാഹചര്യത്തിൽ എത്തിക്കാതെ ഇരിക്കാൻ സമൂഹത്തിലെ ഓരോ വ്യക്തിയും സ്വയം ബോധവൽക്കരിക്കുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം.
2: ശശികല സഞ്ജീവ്:
3: അല്ലാതെ ഒരമ്മയും തന്റെ കുഞ്ഞിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാകില്ല തെരുവിൽ ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് എടുത്തു ചാടുന്നതിന് മുൻപ് ഓരോ പെൺകുട്ടിയും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്തപ്പെട്ടു കഴിഞ്ഞാൽ നാം ഈ സൊസൈറ്റിയെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക, പ്രവർത്തിക്കുക.
0: ഈ പ്രശ്നത്തിന്റെ സാമ്പത്തിക വശവും കാണാതിരുന്നുകൂടാ. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും തൊഴിലില്ലായ്മയും കൂടാതെ സുരക്ഷിതമായ പാർപ്പിടത്തിന്റെ അഭാവം തുടങ്ങിയുള്ള സ്ത്രീകളുടെ സാമ്പത്തിക ആശ്രയത്വം പല സ്ത്രീകളെയും വിവേചനപരമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിൽ നിന്ന് വിലക്കുന്നു. ലൈംഗിക പീഡനത്തിന്റെയും മനുഷ്യക്കടത്തിന്റെയും ഇരകൾ നവജാത ശിശുക്കളെ ഉപേക്ഷിക്കുന്നത് സമൂഹത്തിന്റെ കരുണയുടെ ഏത് മാനദണ്ഡം വെച്ചാണ് അളക്കാനാവുക?
5: 2002 കേരളത്തിൽ അമ്മത്തൊട്ടിലുകൾ സ്ഥാപിക്കുന്നത്.
2: സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി എൽ അരുൺ ഗോപി:
5: അമ്മത്തൊട്ടിലുകൾ മുഖാന്തരം സർക്കാരിന്റെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലേക്ക് എത്തിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്

0: 1996 കഴിഞ്ഞ 3 വർഷക്കാലം, അതായത് 2023 ഏപ്രിൽ മാസം മുതൽ ഇതുവരെയായി അമ്മത്തൊട്ടിലുകളിൽ എത്തിയ കുട്ടികളുടെ എണ്ണം 109 കുഞ്ഞുങ്ങളാണ്. മറ്റൊന്ന് അമ്മത്തൊട്ടിലുകൾ മുഖാന്തരം ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളുണ്ട്. അതിനപ്പുറത്തേക്ക് വരുന്നത് CWC മുഖാന്തരം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അത് നിയമപരമായ പ്രോസസ്സാണ്, സറണ്ടർ പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിലൂടെയാണ് കുട്ടികളെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ വളർത്താനുള്ള സാഹചര്യത്തിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു കുഞ്ഞിനെ കൂടി വളർത്താനുള്ള സാഹചര്യം ഇല്ല. മറ്റൊന്ന് വിവിധ സാമൂഹിക കാരണങ്ങളോ വിവിധ സാമൂഹിക പശ്ചാത്തലമോ ഇക്കാര്യത്തിൽ ഒരു കാരണമായി വന്നേക്കാം. ആ സാമൂഹിക പശ്ചാത്തലം ഈ കുട്ടിയെ സ്വന്തം വീട്ടിൽ വളരാൻ അനുവദിക്കുന്നില്ലായിരിക്കാം. ആ സാഹചര്യത്തിലാണ് കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടാനോ രക്ഷകർത്താക്കൾ തയ്യാറാകുന്നത്. അപ്പോൾ അവിടെ കൃത്യമായ ഒരു ബോധവൽക്കരണം നമുക്ക് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്.
1: പരിപാലിക്കാൻ കഴിയാത്ത ശിശുക്കളെ വലിച്ചെറിയുന്നതിന് പകരം സുരക്ഷിതമായി ഏൽപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കേരളം അമ്മത്തൊട്ടിൽ പദ്ധതി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾക്ക് കീഴിലുള്ള ചൈൽഡ് പ്രൊട്ടക്ഷൻ നെറ്റ്വർക്ക് തുടങ്ങിയ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സംരംഭങ്ങൾ 100 കണക്കിന് കുരുന്നുകളെ രക്ഷിച്ചിട്ടുണ്ട് എങ്കിലും ദുർബലരായ പല സ്ത്രീകളും നിയമപരമായ ഈ ഓപ്ഷനുകളെ കുറിച്ച് അജ്ഞരായി തന്നെ തുടരുന്നു.
2: 2015 ബാലനീതി നിയമപ്രകാരം
3: അഡ്വക്കേറ്റ് നസീർ ചാലിയം,
2: കുട്ടികളെ പോറ്റി വളർത്താൻ കഴിയാത്ത രക്ഷിതാക്കൾക്ക് നിയമപരമായ മാർഗങ്ങളിലൂടെ കുട്ടികളെ തിരിച്ചേൽപ്പിക്കാൻ വഴികളുണ്ട്. അത്തരം രക്ഷിതാക്കൾ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളിൽ ഹാജരായി നിയമപ്രകാരമുള്ള സറണ്ടർ രേഖകളിൽ ഒപ്പിട്ട് കുട്ടികളെ കമ്മിറ്റിക്ക് തിരിച്ചേൽപ്പിക്കാം. വീണ്ടും ആ രക്ഷിതാക്കൾക്ക് സറണ്ടർ ചെയ്ത കുട്ടികളെ തിരിച്ചെടുക്കണമെന്ന് താല്പര്യമുണ്ടാകുമ്പോൾ കുട്ടികളെ സറണ്ടർ ചെയ്ത് 60 ദിവസത്തിനകം കമ്മിറ്റി മുമ്പാകെ വീണ്ടും അപേക്ഷ നൽകി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവ് പ്രകാരം ആ കുട്ടികളെ അതേ രക്ഷിതാക്കൾക്ക് തന്നെ തിരിച്ചേൽപ്പിക്കാനാവും. അപ്രകാരം കുട്ടികളെ തിരിച്ചേൽപ്പിക്കുമ്പോൾ കുട്ടികളുടെ ക്ഷേമം, അതോടൊപ്പം തന്നെ അവരുടെ ഉത്തമ താല്പര്യം എന്നീ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അപേക്ഷകളിൽ തീരുമാനമെടുക്കുകയുള്ളൂ. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അമ്മത്തൊട്ടിൽ മുഖേനയും കുട്ടികളെ നിയമപരമായി ഉപേക്ഷിക്കുവാനുള്ള മാർഗങ്ങളുണ്ട്. കുട്ടികളെ വളർത്തുവാനും സംരക്ഷിക്കാനും കഴിയാത്തവർക്ക് കുട്ടികളെ അമ്മത്തൊട്ടിലിൽ ഹാജരാക്കി പിന്നീട് ആ കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ലീഗലി ഫ്രീ ഡിക്ലറേഷനുള്ള നടപടികൾ സ്വീകരിച്ച് ദത്തെടുക്കുന്നതിനുള്ള കാര്യങ്ങൾക്കായി ആ കുട്ടികളെ നൽകുകയാണ് നിയമാനുസൃത മാർഗം.
1: സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും പ്രത്യുൽപാദന ആരോഗ്യ അവബോധത്തിന്റെയും ആവശ്യകത ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആരോഗ്യകരമായ ബന്ധങ്ങൾ, ഉഭയസമ്മതം, ഗർഭനിരോധന മാർഗങ്ങൾ, നിയമപരമായ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം യുവാക്കൾക്ക് നൽകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്.
4: ആധുനിക കേരളത്തിൽ യുവജനങ്ങളുടെ ജീവിതശൈലിയിലും സാമൂഹിക ബന്ധങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
3: ഡോക്ടർ ആന്റണി പാലക്കൽ,
4: ഡിജിറ്റൽ മാധ്യമങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, പ്രണയബന്ധങ്ങൾ എന്നിവ വർദ്ധിച്ചെങ്കിലും അതിനനുസരിച്ചുള്ള ലൈംഗിക വിദ്യാഭ്യാസം, ഉത്തരവാദിത്വ ബോധം, പ്രത്യുൽപാദന ആരോഗ്യത്തെക്കുറിച്ചുള്ള അറിവ് എന്നിവ സമൂഹത്തിൽ വേണ്ടത്ര വളർന്നിട്ടില്ല. പിതൃത്വത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുരുഷന്മാർ പിന്മാറുന്നതും സ്ത്രീകൾ ഒറ്റയ്ക്ക് പ്രതിസന്ധി നേരിടേണ്ടി വരുന്നതും നീതിയുക്തമല്ല. അതിനാൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നതിന്റെ പഴി സ്ത്രീകളിൽ മാത്രം ചുമത്തുന്നത് ശരിയല്ല. ഇത് സ്ത്രീയുടെ പ്രശ്നം മാത്രമല്ല, ലിംഗനീതിയുടെ പ്രശ്നം കൂടിയാണ്. അതിനാൽ അവിവാഹിതരായ അമ്മമാർക്ക് നേരെയുള്ള സാമൂഹ്യ ഒറ്റപ്പെടുത്തലുകൾ അവസാനിപ്പിക്കുകയും അവരെ ഉൾക്കൊള്ളാൻ സമൂഹത്തെ പ്രാപ്തമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസവും മുൻവിധികളില്ലാത്ത കൌൺസിലിംഗ് നെറ്റ്വർക്കുകളും ശക്തിപ്പെടുത്തണം. അവിവാഹിത മാതൃത്വത്തോടും അപ്രതീക്ഷിത ഗർഭധാരണത്തോടും ബന്ധപ്പെട്ട സാമൂഹിക കളങ്കം കുറയ്ക്കാൻ ബോധവൽക്കരണവും നടത്തേണ്ടതുണ്ട്.
3: സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ,
5: ഇന്നത്തെ കേരളത്തിൽ പല സാമൂഹിക പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. അതിലേറ്റവും സങ്കീർണമായ ഒരു പ്രശ്നം തന്നെയാണ് എന്ത് പ്രസവിച്ച് പോറ്റി വളർത്തുന്ന കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് എന്നേക്കുമായി കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഓരോരോ മറ്റ് ജീവിതം തേടി പോകുന്ന അമ്മമാരെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നെഞ്ചു പുലർത്തുന്ന വേദനയാണോ എന്നുള്ളത്. എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും മക്കളെ ഉപേക്ഷിച്ചു പോകുന്നത് അംഗീകരിക്കാൻ നമുക്കാകില്ല. പലരും സാഹചര്യങ്ങളെ പഴിക്കുകയാണ് ചെയ്യുന്നത്. സാഹചര്യങ്ങൾ നമ്മളെ നയിക്കുകയല്ല, നമ്മൾ സാഹചര്യങ്ങളെ അതിജീവിച്ച് അല്ലെങ്കിൽ സാഹചര്യങ്ങളുമായി നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് വെച്ച് പോവുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ നടത്തുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. പരമാവധി ബോധവൽക്കരണത്തിലൂടെയും കൌൺസിലിംഗ് അടക്കമുള്ള ശാസ്ത്രീയ മാർഗങ്ങളിലൂടെയും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, അതിന് ശ്രമിക്കുകയുമാണ്.
1: നവജാത ശിശുവിനെ ഉപേക്ഷിക്കുന്നതല്ല, മറ്റുള്ളവർ അമ്മയെ ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ ദുരന്തം. ജനനത്തിന് ശേഷം കുട്ടികളെ സംരക്ഷിക്കാൻ നിയമങ്ങളുണ്ട്. എന്നാൽ അനുകമ്പയും സമയോചിതമായ പിന്തുണയും കൊണ്ട് മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനും അമ്മമാരെ സംരക്ഷിക്കാനും കഴിയൂ. ആത്യന്തികമായി എത്ര കുഞ്ഞുങ്ങളെ രക്ഷിച്ചു എന്നതല്ല ചോദ്യം, എത്ര അമ്മമാരെ കൃത്യസമയത്ത് സഹായിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ്

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 6 മണി കഴിഞ്ഞ് 44:10. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളാടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനൽ. വാർത്തകൾ വിശദമായി. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായ കള്ളാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്തു നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് 3 പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ, ബീഹാറുകാരനായ ബികാഷ് കുമാർ, ജാർഖണ്ഡിലെ അൻമോൽ എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. കാണാതായ 5 പേർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ ഒരാൾ മലയാളിയാണ്. സൈറ്റ് എഞ്ചിനീയറായ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ICU. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നതാണ്.

0: ാടിയിലുണ്ടായ മണ്ണിടിച്ചലിൽ അഞ്ചുപേർ മരിച്ച വാർത്ത വേദനാജനകവും ദാരുണവുമാണെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ് കോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിൻ്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏതന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധരാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട് മേപ്പാടി മേഖലയിൽ പെയ്ത കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്നതിനാൽ ചാലിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. സർവകലാശാലാ പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. രാജ്യരക്ഷ, സമുദ്രസുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കൃത്രിമ ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് UPI, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റ് നിക്കോബാർ മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചുകിടക്കുന്ന സൈബർ സുരക്ഷ, സമുദ്രസുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഗംഗാ മഹാകുംഭ് പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുകയും ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാൻ അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ പുതിയ അധ്യായമായി സഹകരണത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും സൌഹൃദം ഇന്തോ പസഫിക് മേഖലയിലുടനീളം സമാധാനത്തിനും പുരോഗതിക്കും കാരണമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു.
0: രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ്സ് ഹയാത്തിൽ ആണ് പരിപാടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. എല്ലിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. നേരത്തെ സിയാറ്റലിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു. 1-4 നേടിയാണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. വാൻകൂവറിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡും ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിത മത്സരത്തിന് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിലായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ ജയം. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മത്സരത്തിന്റെ 79-ാം മിനിറ്റ് വരെ രണ്ട് ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന ഈജിപ്തിനെ കീഴടക്കിയത്. ആദ്യ പകുതിയുടെ 15-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിം ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. തിരിച്ചടിക്കാൻ ലഭിച്ച പെനാൾട്ടി സൂപ്പർ താരം മെസ്സി പാഴാക്കിയതോടെ ഈജിപ്ഷ്യൻ പ്രതീക്ഷകൾ വാനോളമുയർന്നു. 67-ാം

0: കളിയുടെ ഗതിക്കെതിരെ മൊസഫ സീക്കോ വീണ്ടും എമിലിയാനോ മാർട്ടിനസിന്റെ വലയിൽ പന്തെത്തിച്ച് ഈജിപ്തിന്റെ ലീഡ് 2-0 കീർത്തി. മത്സരം കൈവിടുമെന്ന ഘട്ടം കൺമുന്നിൽ കണ്ട മെസ്സിപ്പട രണ്ട് ഗൾപ്പിച്ച് ഇരമ്പി അർസോടെ 79-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യൻ റൊമാരയിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. 4 മിനിറ്റുകൾക്ക് ശേഷം 83-ാം മിനിറ്റിൽ കിടിലൻ ഗോളിലൂടെ മെസ്സി സ്കോറിനെ 2-2 മാറ്റി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 8-ാം ഗോളായിരുന്നു അത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ക്വാർട്ടർ ഉറപ്പാക്കി. തെക്കേ അമേരിക്കൻ കരുത്തരെ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടന്ന സ്വിറ്റ്സർലൻഡാണ് ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് 5 മത്സര പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നോട്ടിംഗ്ഹാമിലെ ട്രണ്ട് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.4 ഓവറിൽ 76 റൺസിന് പുറത്തായി. സ്ത്രീകളുടെ സൗജന്യയാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ചു പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ ബസ്സും KSRTC ബസ്സും ഒരുമിച്ചോടുന്ന റൂട്ടുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും സി പി ജോൺ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലെ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും രൂപീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ മന്ത്രി കെ എ തുളസി മിന്നൽ പരിശോധന നടത്തി. ഇന്നലെ രാത്രി 7:30 മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका रचा झा. अथ वार्ताः. भारत इंडोनेशिया रणनीतिक सहभागित्वस्य सुदृढ़ाह्वानं कुर्वन् प्रधानमंत्री मोदी अवदत् यत् एतत् न केवलं द्वयोः देशयोः समृद्धौ अपितु क्षेत्रीय वैश्विक शान्ति स्थिरतासु च योगदानं प्रदास्यति इति. जकार्ता नगरे इंडोनेशिया देशस्य संसदं संबोधयन् श्रीमोदी अवदत् यत् भारतं विकासस्य मार्गं अनुसरति न तु विस्तारवादस्य.
3: भारत विस्तारवाद नहीं विकासवाद की नीति पर चलता है और इसलिए हम भारत में कहते हैं सबका साथ सबका विकास. आज मैं यही मंत्र यही भावना लेकर इंडोनेशिया के आप सभी सांसद सदस्यों के बीच आया हूं. भारत और इंडोनेशिया के बीच समुद्र ताजा भविष्य का केंद्र है.
2: श्रीमोदी द्वयोः देशयोः जनानां लाभाय UPI आर्टिफिशियल इंटेलिजेंस स्टार्टअप इत्येतान् शिक्षां नवानवेषणं च समेत्य आंकिकीय सार्वजनिक अवसंरचनायां सहयोगस्य वर्धनाय अपि बलं प्रदत्तवान्. तत्पूर्वं प्रधानमंत्री मोदी जकार्ता नगरे इंडोनेशिया देशस्य राष्ट्रपतिना प्रबोवो सुबियांतो इत्यनेन सह प्रतिनिधिमण्डलस्तरीय वार्तां कृतवान्. उभय नेतृभ्याम् परस्पर हितस्य क्षेत्रेषु सहयोगं वर्धयितुं ज्ञापनपत्राणाम् आदान प्रदानमपि कृतम्. श्रीमोदी वर्याय एकस्मिन् समारोहे राष्ट्रपतिना प्रबोवो सुबियांतो इत्यनेन इंडोनेशिया गणराज्यस्य सर्वोच्च नागरिक पुरस्कारं बिन्तांग आदिपूर्णा इति प्रदत्ता. शिलातैल प्राकृतिक वातेन्धन मंत्री हरदीप सिंह पुरी अवदत् यत् यदि अन्ताराष्ट्रिय स्तरे अशोधित तैलस्य मूल्यानि स्थिरानि उतवा न्यूनानि भवन्ति तर्हि आन्तरिक पेट्रोल डीजल इत्येतयोः मूल्यानि सकारात्मक दिशि प्रवर्धन्ते इति अपेक्षा अस्ति. मंत्री विश्वासं प्रकटितवान् यत् उपभोक्तृभ्यः दृक्पथः अनुकूलः एव अस्ति यतः वैश्विक तैल वातेन्धनापूर्तिः निरन्तरं विस्तृता अस्ति इति. नवदिल्ल्यां

0: പുനർവെട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നേമം കൃഷിഭവനിൽ വെച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം നഗരസഭാ വികസന സമിതി ചെയർമാൻ കരമനാജിത് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതോടനുബന്ധിച്ച് പച്ചക്കറി വിത്തുകൾ, ഗുണനിലവാരമുള്ള തൈകൾ, പച്ചക്കറി കർഷകർക്കുള്ള ജൈവ കീടനാശിനികൾ, രോഗാണുനാശിനികൾ, വാഴത്തൈകൾ, വാഴരോഗങ്ങൾക്കെതിരായ നന്മ ശ്രേയ എന്നിവയും സൗജന്യമായി നൽകുന്നു. ഒരു തെങ്ങിന് 60 രൂപ നിരക്കിൽ ജൈവവളം ഡോളോമൈറ്റ്, 50 രൂപ നിരക്കിൽ തെങ്ങിൻ തൈ, ട്രൈക്കോ കേക്ക് എന്നിവയും സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി നടപ്പുവർഷത്തെ ഭൂനികുതി രസീത്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി എന്നിവ കൊണ്ടുവരേണ്ടതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചവറ, നീണ്ടകര, പന്മന, തെക്കുംഭാഗം, തേവലക്കര എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചവറ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലിം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9383470343. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടിരൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യുവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കൂ.

0: 9747 2387 0487 2687 8 7 പട്ടാമ്പി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കൃഷികൾക്കായി സബ്സിഡി ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നു. 2026 ഏപ്രിൽ മാസത്തിന് ശേഷം കൃഷി ആരംഭിച്ചവർക്കും പുതുതായി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അപേക്ഷ സമർപ്പിക്കാം. വാഴകൃഷി ഹെക്ടറിന് 44,000 രൂപ, റംബൂട്ടാൻ കൃഷി ഹെക്ടറിന് 30,000 രൂപ, പ്ലാവ് കൃഷി ഹെക്ടറിന് 11,000 രൂപ, ഇഞ്ചി മഞ്ഞൾ കൃഷി ഹെക്ടറിന് 40,000 രൂപ എന്നിങ്ങനെയാണ് സബ്സിഡി വിവരങ്ങൾ. അർഹരായ കർഷകർ അപേക്ഷ സമർപ്പിക്കണമെന്ന് പട്ടാമ്പി കൃഷി ഓഫീസർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547 0773 0487 2370 773. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KK തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496565631, 9496569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ കാർഷിക യന്ത്രങ്ങൾ സ്വന്തമാക്കാൻ സഹായിക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കാനൈസേഷൻ അഥവാ SMAM പദ്ധതിയെക്കുറിച്ചും അതിൽ രജിസ്റ്റർ ചെയ്ത് ആനുകൂല്യങ്ങൾ ലഭിക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. SMAM പദ്ധതി സംബന്ധിച്ച കർഷകരുടെ സംശയങ്ങൾക്ക് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനിയ VS ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട കോൾ സെന്റർ നമ്പർ 04-81-2-576-622. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് July 8, ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യവുമായി റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: 1988 July 8 കൊല്ലം പെരുമൺപാലത്തിൽ വെച്ച് നടന്ന ട്രെയിൻ ദുരന്തം കേരള റെയിൽവേ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായങ്ങളിലൊന്നാണ്. കൊല്ലം ജില്ലയിലെ പെരുന്നാടിനടുത്തുള്ള അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള പെരുമൺപാലത്തിലാണ് ഈ ദാരുണ സംഭവം നടന്നത്. ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി കായലിലേക്ക് മറിയുകയായിരുന്നു. ഈ വൻ ദുരന്തത്തിൽ 105 പേർ മരണപ്പെടുകയും 500-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടം നടന്ന ഉടനെ തന്നെ പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികളും മണൽ വാരൽ തൊഴിലാളികളും സ്വന്തം ജീവൻ പണയപ്പെടുത്തി വള്ളങ്ങളുമായി കായലിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തി. നാട്ടുകാരുടെ ഈ അതിവേഗ ഇടപെടൽ കൊണ്ടാണ് മരണസംഖ്യ ഇത്രയെങ്കിലും കുറഞ്ഞത്. അപകടം നടന്ന് 10 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ഇതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. 1497 July 8 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള തന്റെ വിപ്ലവകരമായ പ്രഥമ സമുദ്രയാത്ര ലിസ്ബണിൽ നിന്ന് ആരംഭിച്ചത്. യൂറോപ്പിൽ നിന്നും ആഫ്രിക്കൻ വൻകര ചുറ്റി ഇന്ത്യയിലേക്കുള്ള പുതിയൊരു കടൽമാർഗം കണ്ടെത്തുക എന്നതായിരുന്നു പോർച്ചുഗലിലെ ഇമാനുവൽ 1 രാജാവ് അദ്ദേഹത്തിന് നൽകിയ ദൌത്യം. ലിസ്ബണിലെ ടാഗസ് നദീതീരത്തു നിന്നും 4 കപ്പലുകളിലായി ഏകദേശം 170 നാവികരുമായാണ് വാസ്കോഡഗാമ യാത്ര തിരിച്ചത്. സാവോ ഗബ്രിയേൽ എന്ന കപ്പലിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. യാത്ര തിരിച്ച് ഏകദേശം 10 മാസങ്ങൾക്ക് ശേഷം 1498 May 20

0: വാസ്കോ ഡ ഗാമയുടെ കപ്പലുകൾ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടപ്പുറത്ത് നങ്കൂരമിട്ടു. 2022 ജൂലൈ 8 ജപ്പാന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ജപ്പാനിലെ നാരാ നഗരത്തിൽ ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടത്. പ്രസംഗം തുടങ്ങി മിനിറ്റുകൾക്കകം പുറകിൽ നിന്നെത്തിയ അക്രമി ഷിൻസോ ആബെയ്ക്ക് നേരെ കൈകൊണ്ട് നിർമ്മിച്ച തോക്കുപയോഗിച്ച് 2 തവണ വെടിയുതിർത്തു. 2-ാമത്തെ വെടിയാണ് അദ്ദേഹത്തിന്റെ കഴുത്തിലും നെഞ്ചിലും മാരകമായി പരിക്കേൽപ്പിച്ചത്. ഉടൻ തന്നെ ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹത്തെ നാരാ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമിത രക്തസ്രാവം മൂലം അന്ന് വൈകുന്നേരം 5:03 അദ്ദേഹം മരണപ്പെട്ടു. 2006-2007 കാലഘട്ടത്തിലും പിന്നീട് 2012 മുതൽ 2020 വരെയും ജപ്പാന്റെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഷിൻസോ ആബെ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൌഹൃദം പുലർത്തിയ ജപ്പാൻ നേതാവായിരുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ഏറെ ശക്തമായ തോക്കുപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ വളരെ അപൂർവമായ ജപ്പാൻ പോലുള്ള ഒരു രാജ്യത്ത് ഈ കൊലപാതകം ആഗോളതലത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. ഉത്തരകൊറിയയുടെ സ്ഥാപകനും അവിടുത്തെ ആദ്യത്തെ പരമാധികാരിയുമായിരുന്ന കിം ഇൽ സുങ് 1994 ജൂലൈ 8 അന്തരിച്ചത്. 1948 ഉത്തരകൊറിയ രൂപീകൃതമായതു മുതൽ 1994 മരിക്കുന്നതുവരെ അദ്ദേഹം രാജ്യം ഭരിച്ചു. ആദ്യം രാജ്യത്തിന്റെ പ്രീമിയർ പദവിയും പിന്നീട് 1972 മുതൽ പ്രസിഡന്റ് പദവിയും അദ്ദേഹം വഹിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ഉത്തരകൊറിയൻ ഭരണഘടന ഭേദഗതി ചെയ്യുകയും അദ്ദേഹത്തെ രാജ്യത്തിന്റെ അനശ്വര പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആധുനിക ചരിത്രത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി കണക്കാക്കപ്പെടുന്ന പ്രശസ്ത അമേരിക്കൻ വ്യവസായി ജോൺ ഡി റോക്ക്ഫെല്ലർ ജനിച്ചത് 1839 ജൂലൈ 8. 1913 അദ്ദേഹം സ്ഥാപിച്ച ഈ ഫൗണ്ടേഷൻ ലോകമെമ്പാടുമുള്ള പൊതുജനാരോഗ്യം, വൈദ്യശാസ്ത്ര ഗവേഷണം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി കോടിക്കണക്കിന് ഡോളർ സംഭാവന നൽകി. പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ, റോക്ക്ഫെല്ലർ യൂണിവേഴ്സിറ്റി എന്നിവ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ലോകത്തു നിന്നും കൊളുത്തുരോഗം, മഞ്ഞപ്പനി എന്നിവ തുടച്ചു നീക്കുന്നതിനുള്ള ഗവേഷണങ്ങൾക്ക് അദ്ദേഹം വലിയ സാമ്പത്തിക സഹായം നൽകിയിരുന്നു. ഇന്ത്യയിലെ പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ജ്യോതി ബസു 1914 ജൂലൈ 8 ജനിച്ചത്. 1977 ജൂൺ 21 മുതൽ 2000 നവംബർ 5 വരെ തുടർച്ചയായി 23 വർഷത്തിലധികം അദ്ദേഹം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് തക്കാളിപ്പനി, കാരണങ്ങളും രോഗലക്ഷണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു.
2: 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പകർച്ചവ്യാധിയാണ് തക്കാളിപ്പനി എന്നറിയപ്പെടുന്ന ഹാൻഡ് മൗത്ത് ഫുഡ് ഡിസീസ്. തക്കാളിയുമായി യാതൊരുവിധ ബന്ധവും ഇല്ലെങ്കിലും ശരീരത്തിൽ തക്കാളി പോലെ ചുവന്ന കുമളകൾ വരുന്നതുകൊണ്ടാകാം ഈ പേര് വന്നത്. കോക്സാക്കി എന്ന വൈറസാണ് തക്കാളിപ്പനി ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ 2003 കോഴിക്കോടാണ് ആദ്യമായി തക്കാളിപ്പനി സ്ഥിരീകരിക്കുന്നത്. അന്ന് 81 കുട്ടികളിൽ ഈ രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും ലക്ഷണങ്ങൾ പൂർണ്ണമായി മാറിയിരുന്നു. അതിനുശേഷം ഉഷ്ണകാലത്ത് പലപ്പോഴായി കുട്ടികൾക്കിടയിൽ തക്കാളിപ്പനി വ്യാപിക്കുന്നതായി കണ്ടുവരുന്നു. സാധാരണയായി കുട്ടികളിലാണ് ഈ രോഗം കണ്ടുവരുന്നതെങ്കിലും പ്രായമായവരെയും ഇത് ബാധിച്ചേക്കാം. രോഗിയുടെ സ്രവങ്ങൾ സ്പർശിച്ച വസ്തുക്കൾ വഴിയാണ് ഈ രോഗം പകരുന്നത്. പ്രത്യേകിച്ചും കൈകളുടെ ശുചിത്വം പാലിക്കാതെ വരുമ്പോൾ അണുബാധയ്ക്കുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. രോഗബാധയുള്ള വ്യക്തിയിൽ നിന്നും ആദ്യത്തെ ആഴ്ചയിലാണ് ഏറ്റവും കൂടുതൽ രോഗവ്യാപനം ഉണ്ടാകുന്നത്. എന്നിരുന്നാലും ചില ആളുകളിൽ നിന്ന് രോഗലക്ഷണങ്ങൾ മാറിയതിനു ശേഷവും രോഗവ്യാപനം ഉണ്ടായേക്കാം.

0: സാധാരണഗതിയിൽ രോഗവ്യാപനം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അങ്കണവാടികളിലും സ്കൂളുകളിലും കുട്ടികൾ അടുത്തിടപഴകുമ്പോഴാണ്. പല കുട്ടികൾക്കും ഒരുമിച്ച് രോഗവ്യാപനം വരുന്നതും സാധാരണമാണ്. തക്കാളിപ്പനി ഉണ്ടായി ആദ്യ ദിവസങ്ങളിൽ നേരിയ പനി, വിശപ്പില്ലായ്മ, തൊണ്ടവേദന മുതലായ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാണ് കൈകാലുകളിലും വായിലും ചുവന്ന വെള്ളം നിറഞ്ഞ വേദനയോടുകൂടിയ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നത്. ചിലരിൽ വായയുടെ ചുറ്റുമുള്ള ചർമ്മത്തിലും നെഞ്ചിലും വയറിലും പൃഷ്ഠഭാഗത്തും മറ്റും കുമിളകൾ വരാറുണ്ട്. കുമിളകൾ വ്യാപിച്ച് തൊണ്ടയിൽ വരുമ്പോൾ ആഹാരവും വെള്ളവും ഇറക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. സാധാരണഗതിയിൽ 10 ദിവസത്തിനുള്ളിൽ ചികിത്സയൊന്നും ചെയ്യാതെ തന്നെ തക്കാളിപ്പനി പൂർണ്ണമായി മാറുന്നു. എന്നിരുന്നാലും ചിലർ ആഴ്ചകളോളം വൈറസ് വാഹകർ ആയേക്കാം. അപൂർവമായി ഈ രോഗം തലച്ചോറ്, ശ്വാസകോശം, ഹൃദയം തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ അടിയന്തര ചികിത്സ വേണ്ടി വന്നേക്കും. തക്കാളിപ്പനിയിൽ ആയുർവേദത്തിനുള്ള പ്രാധാന്യമാണ് ഇനി പറയുവാൻ പോകുന്നത്. പനിയുള്ള സമയത്ത് അമൃതാരിഷ്ടം, വെട്ടുമാറൻ ഗുളിക, ആരോഗ്യദാസവം തുടങ്ങിയ മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. ത്രിഫലാചൂർണം കഷായം വെച്ച് ചെറിയ ചൂടോടെ കുമിളകൾ ഉള്ള ഭാഗം കഴുകാവുന്നതാണ്. കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ കുമിളകൾ പൊട്ടാതെ ശ്രദ്ധിക്കുക. ആഹാരപാനീയങ്ങൾ ഇറക്കുമ്പോഴുള്ള വേദന മൂലം ആഹാരക്കുറവും നിർജലീകരണവും ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഇടവിട്ടിടവിട്ട് കഞ്ഞിയായോ സൂപ്പായോ ആഹാരം നൽകണം. ത്രിഫല കഷായം വായിൽ നിർത്തുന്നതും ഗാർഗിൾ ചെയ്യുന്നതും തൊണ്ടവേദനയിൽ നിന്നും ശാന്തി ലഭിക്കുന്നു. പകർച്ചവ്യാധി ആയതുകൊണ്ട് തന്നെ തക്കാളിപ്പനിയിൽ പ്രതിരോധത്തിനാണ് ഊന്നൽ കൽപ്പിക്കേണ്ടത്. ഇതിൽ പ്രധാനമായും വ്യക്തിശുചിത്വം ഉറപ്പാക്കുക, കൈകൾ നല്ലവണ്ണം സോപ്പിട്ട് കഴുകുവാനായി ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി. രോഗലക്ഷണം പൂർണ്ണമായി മാറിയതിനു ശേഷം മാത്രം കുട്ടികളെ സ്കൂളിൽ അയക്കുവാനും മറ്റുള്ളവരുമായി ഇടപഴകാനും അനുവദിക്കുക.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് തക്കാളിപ്പനി, കാരണങ്ങളും രോഗലക്ഷണങ്ങളും പരിഹാരമാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗണേഷ് നാരായണൻ.

0: തൊഴിൽ ദർശനം.
1: ബംഗളൂരുവിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BEML ലിമിറ്റഡിൽ ഓപ്പറേറ്റർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ ട്രേഡുകളിലായി 362 ഒഴിവുണ്ട്. ട്രേഡുകളും ഒഴിവും ഫിറ്റർ 127, ടർണർ 93, വെൽഡർ 44, മെഷീനിസ്റ്റ് 40, ഇലക്ട്രീഷ്യൻ 58. യോഗ്യത: ബന്ധപ്പെട്ട ട്രേഡിൽ കുറഞ്ഞത് 60% മാർക്കോടെ നേടിയ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിംഗിൽ നിന്ന് നേടിയ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. പ്രായം 2026 ജൂലൈ 10, 29 വയസ്സ് കവിയരുത്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവുണ്ട്. അപേക്ഷാ ഫീസ് 200 രൂപ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോയും ഒപ്പം വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 10. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://BEMLindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://BEMLindia.in. മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 38 ഒഴിവുണ്ട്. ഒഴിവുള്ള വകുപ്പുകൾ ERP 2, HR 3, Civil 9, Security 4, Law 1, Safety 2, Finance 12, Medical 5. യോഗ്യത: BE, BTech, ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമയും ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയവും. പ്രായം 34 വയസ്സ്. കവിയരുത്. അപേക്ഷാ ഫീസ് 500 രൂപ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 13. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം

0: https://neepco.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://neepco.co.in. കർണാടകയിലെ ധാർവാഡിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 12 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. അസിസ്റ്റന്റ് 2, ജൂനിയർ സൂപ്രണ്ട് 3, ജൂനിയർ അസിസ്റ്റന്റ് 2, ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട് 5. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 13. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iitdh.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iitdh.ac.in. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 46 ഒഴിവുണ്ട്. റിസർച്ച് അസോസിയേറ്റ് ഒഴിവ് 8. യോഗ്യത: ഹോമിയോപ്പതിയിൽ ബിരുദാനന്തര ബിരുദവും 3 വർഷത്തെ ഗവേഷണ പരിചയവും. CCHന്റെ സെൻട്രൽ രജിസ്റ്ററിലോ അല്ലെങ്കിൽ സംസ്ഥാന ഹോമിയോപ്പതി രജിസ്റ്ററിലോ ഉള്ള രജിസ്ട്രേഷനും അല്ലെങ്കിൽ ഇമ്മ്യൂണോളജി ലൈഫ് സയൻസ് ബയോടെക്നോളജിയിൽ PhD പ്രായം 40 വയസ്സ് കവിയരുത്. സീനിയർ റിസർച്ച് ഫെലോ ഒഴിവ് 29. യോഗ്യത: ഹോമിയോപ്പതിയിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ ബിരുദവും 3 വർഷത്തെ ഗവേഷണ പരിചയവും. CCHന്റെ സെൻട്രൽ രജിസ്റ്ററിലോ അല്ലെങ്കിൽ സംസ്ഥാന ഹോമിയോപ്പതി രജിസ്റ്ററിലോ ഉള്ള രജിസ്ട്രേഷനും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ് കവിയരുത്. ഒഴിവുള്ള മറ്റ് തസ്തികകൾ: സീനിയർ റിസർച്ച് ഫെലോ, ജൂനിയർ റിസർച്ച് ഫെലോ 7, ജൂനിയർ റിസർച്ച് ഫെലോ ഹോമിയോപ്പതി 1, സീനിയർ റിസർച്ച് ഫെലോ IT 1. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത, പരിചയം, ജനന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പികളും അഭിമുഖ സമയത്ത് ഹാജരാക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ccrhindia.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ccrhindia.nic.in.
1: തൊഴിൽ ദർശനം.

0: പുലർവട്ടത്തിൽ അടുത്തതായി
1: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ ബി ശ്രീകല.
2: ഒരേ പദങ്ങളോ ഒരേ അർത്ഥത്തിലുള്ള പദങ്ങളോ പ്രയോജനരഹിതമായി അടുത്തടുത്ത് പ്രയോഗിക്കുന്ന രീതി ധാരാളമായി ഭാഷയിൽ കാണുന്നുണ്ട്. പുനരുക്തി എന്ന ദോഷമാണ് ഇത്. ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. അവർ അന്യോന്യം തമ്മിൽ തല്ലി നശിച്ചു. അന്യോന്യം തമ്മിൽ ഇവയിൽ ഒരു വാക്ക് മതിയാകും. ഒന്നുകിൽ അവർ അന്യോന്യം തല്ലി നശിച്ചു, അല്ലെങ്കിൽ അവർ തമ്മിൽ തല്ലി നശിച്ചു. അവർ തമ്മിൽ പരസ്പര സംസർഗം എന്ന വാക്യത്തിലും ഇതേ തെറ്റുണ്ട്. കേവലം അതുമാത്രം എന്ന് പറയുമ്പോൾ കേവലം മാത്രം ഇവയിൽ ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ മതി. മറ്റു ഗത്യന്തരം, വേറെ ഗത്യന്തരം, ബാക്കി ശേഷിച്ചത്, അതിനേക്കാൾ കവിഞ്ഞ, അതിനേക്കാൾ ഭേദം, വീണ്ടും പുനരാരംഭിക്കുക തുടങ്ങിയ പ്രയോഗങ്ങളിലും പുനരുക്തി ദോഷമുണ്ട്. ഞാൻ നിത്യവും പതിവായി നാമം ചൊല്ലും എന്ന വാക്യത്തിലെ പുനരുക്തി ദോഷം മാറ്റാൻ ഞാൻ നിത്യവും നാമം ചൊല്ലും, ഞാൻ പതിവായി നാമം ചൊല്ലും എന്ന രീതിയിൽ പ്രയോഗിച്ചാൽ മതിയാകും. അവർ കാഴ്ചക്കാരായി നോക്കി നിന്നു, കാഴ്ചക്കാരായി നിന്നു അല്ലെങ്കിൽ നോക്കി നിന്നു, ഇതിലേതെങ്കിലും ഒന്നു മതി. കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ ആവശ്യമില്ല, സഹപ്രവർത്തകൻ മതിയാകും. നഗരം ചുറ്റി പ്രദക്ഷിണം നടത്തുന്ന ജാഥകൾ നിരവധിയാണ്. എനിക്ക് എന്നെക്കുറിച്ച് ആത്മനിന്ദ തോന്നി, എനിക്ക് സ്വയം ആത്മനിന്ദ തോന്നി, എനിക്ക് സ്വയം ആത്മഹത്യ ചെയ്യാൻ തോന്നി. ഇത്തരം പ്രയോഗങ്ങളിലെല്ലാം സമാനാർത്ഥമുള്ള ശബ്ദങ്ങളുടെ ആവർത്തനമുണ്ട്. അതുപോലെ തന്നെയാണ് വായിക്കാനുള്ള ജിജ്ഞാസയും അറിയാനുള്ള ആകാംക്ഷയും. ജിജ്ഞാസ എന്ന പദം വായിക്കാനുള്ള അല്ലെങ്കിൽ അറിവ് നേടാനുള്ള ആഗ്രഹമാണ്. ആകാംക്ഷയാകട്ടെ അറിയാനുള്ള ആഗ്രഹവും. അതുകൊണ്ട് ജിജ്ഞാസ, ആകാംക്ഷ എന്നീ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ വായിക്കാനുള്ള, അറിയാനുള്ള എന്നീ

0: ശബ്ദങ്ങൾ യഥാക്രമം ചേർക്കേണ്ട ആവശ്യമില്ല. ത, തം, ത്വം എന്നീ ശബ്ദങ്ങൾ പദങ്ങളിൽ എപ്രകാരമാണ് ചേർക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പലർക്കും നല്ല ധാരണയില്ല. അവസ്ഥയെ കുറിക്കുന്ന ഭാവനാമങ്ങൾ ഉണ്ടാക്കാനാണ് മുൻപ് പറഞ്ഞ പ്രത്യയങ്ങൾ ഉപയോഗിക്കുന്നത്. മലയാള പദങ്ങളോട് തം എന്ന പ്രത്യയം ചേർക്കുമ്പോൾ ത, ത്വം എന്നിവ സംസ്കൃത പദങ്ങളോടാണ് ചേർക്കേണ്ടത്. ചീത്തത്തം, അടിമത്തം, ആണത്തം, മടയത്തം, കുട്ടിത്തം എന്നിങ്ങനെ മലയാള പദങ്ങളെ തം ചേർത്ത് ഭാവനാമങ്ങളാക്കി മാറ്റാം. മഹത്വം, തത്വം, പുരുഷത്വം, സ്ത്രീത്വം എന്നിങ്ങനെ ത്വം ചേർത്തും കുലീനത, സമാനത, ചാരുത എന്നിങ്ങനെ ത ചേർത്തും സംസ്കൃത പദങ്ങളിൽ നിന്ന് ഭാവനാമങ്ങളെ വ്യുൽപ്പാദിപ്പിക്കുന്നു. തം, ത്വം ഇവയുടെ പ്രയോഗത്തിൽ പലപ്പോഴും വീഴ്ച പറ്റാറുണ്ട്. സംസ്കൃത ശബ്ദങ്ങളോട് മാത്രമേ ത്വം ചേർക്കാവൂ എന്ന് തിരിച്ചറിയണം.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ബി ശ്രീകലാം.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയത്. യു എൻ രക്ഷാസമിതിയുടെ ഉപരോധ സമിതി നിരോധിച്ചവ ഉൾപ്പെടെയുള്ള ആഗോള ഭീകര സംഘടനകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സൈബർ സുരക്ഷ, പ്രതിരോധ വ്യവസായം, സമുദ്രസുരക്ഷ, ബഹിരാകാശം എന്നിവയിലെ സഹകരണം വിപുലീകരിക്കുന്നതിനായി 3-ാമത് ഇന്ത്യ ഇന്തോനേഷ്യ സുരക്ഷാ സംഭാഷണം ഉടൻ സംഘടിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയുടെ വികസിത ഭാരത് 2047 ദർശനവും ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യ എ മാസ് 2045 അജണ്ടയും മുൻനിർത്തി സാമ്പത്തിക ബന്ധം ശക്തമാക്കാനും ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാർ സമയബന്ധിതമായി പുതുക്കാനും തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഇൻഡോ പസഫിക് മേഖലയിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി വിപുലീകരണം ഇന്ത്യയുടെ നയമല്ലെന്നും രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: हम ऐसे वर्ल्ड ऑर्डर के लिए काम करेंगे जहां डेवलपमेंट इंक्लूसिव हो, टेक्नोलॉजी एक्सेसिबल हो और ग्लोबल गवर्नेंस अधिक

0: एक न्यायपूर्ण और रिप्रेजेंटेटिव हो।
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തി. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാംഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനുമൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 11 ദിവസത്തെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽ സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീ ജയശങ്കർ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. രണ്ട് ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരടും അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പ്രത്യേക എക്സിബിഷനും ഒരുക്കും.
1: വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. 0939638750 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കള്ളാടിയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. വയനാട് ജില്ലയിൽ നിന്നാണ് മലപ്പുറത്തേക്ക് അതിർത്തി വനത്തിലൂടെ ചാലിയാർ പുഴ ഒഴുകിവരുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ നിലവിലെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ, ഡീസൽ വില ഉപഭോക്താക്കൾക്ക് അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വെല്ലുവിളി നേരിട്ടപ്പോൾ സമയബന്ധിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ എൽപിജിയുടെ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ പുരി. ബീഹാറിലെയും കേരളത്തിലെയും ദേശീയപാത ഇടനാഴി പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാ നിർവ്വഹണ ഏജൻസികളും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വിവിധ മേഖലകളിൽ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15 മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്.
4: സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കാലവർഷം വൈകുന്നതിന്റെയും ദുർബലമാകുന്നതിന്റെയും ആഘാതം വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയുടെ സ്ഥിതിഗതികൾ കാലാവസ്ഥാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഖാരിഫ് സീസണിൽ എലിനോയുടെ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ആഴ്ചതോറും വിള കാലാവസ്ഥാ നിരീക്ഷണ ഗ്രൂപ്പിന്റെ യോഗങ്ങൾ ചേരുന്നുണ്ടെന്ന് കൃഷി സെക്രട്ടറി വ്യക്തമാക്കി. 262 ദുർബല ജില്ലകൾക്കായി ജില്ലാ കാർഷിക അടിയന്തര പദ്ധതികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉഷ്ണതരംഗങ്ങൾ, ഡെങ്കിപ്പനി വ്യാപനം എന്നിവ നിരീക്ഷിക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനെ ചുമതലപ്പെടുത്തി. വൈദ്യുതി ഉൽപാദനവും ലഭ്യതയും സംബന്ധിച്ച് വൈദ്യുതി വകുപ്പ് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: ഫിഫ ലോകകപ്പിലെ അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്ന് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 3-4 ഗോളുകൾക്കാണ് സ്വിറ്റ്സർലൻഡിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ ഈജിപ്തിനെ തകർത്ത് അർജന്റീനയും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 ഗോളുകൾക്കാണ് അർജന്റീനയുടെ ജയം. ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3-ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം. താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇറാനിയൻ എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതിയും അമേരിക്ക റദ്ദാക്കി. US നടപടികൾ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വെനസ്വേലയിൽ ഇക്കഴിഞ്ഞ June 24 ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3685. 16,740 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ. ഭൂകമ്പത്തെ തുടർന്ന് തടസ്സപ്പെട്ട വാണിജ്യ വ്യോമ ഗതാഗതം എത്രയും വേഗം പുനരാരംഭിക്കുമെന്ന് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർവഹിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പുതിയ ട്രെയിനിംഗ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30. പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
1: മാലി മാധവൻ നായർ. മാലി എന്ന തൂലികാ നാമത്തിൽ പ്രശസ്തനായി തീർന്ന മാലി വി മാധവൻ നായർ 1914 ഡിസംബർ 6 തിരുവനന്തപുരത്ത് ജനിച്ചു. തിരുവനന്തപുരം മോഡൽ സ്കൂൾ, ഗവൺമെന്റ് ആർട്സ് കോളേജ്, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. BA പരീക്ഷ പാസായതിനു ശേഷം കുറച്ചുകാലം വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ചു. അതിനുശേഷം പത്രപ്രവർത്തകനായ അദ്ദേഹം ഫ്രീ പ്രസ് ജേണൽ, ദ ഹിന്ദു, സ്റ്റേറ്റ്സ്മാൻ തുടങ്ങിയ പത്രങ്ങളിൽ ജോലി ചെയ്തു. ആകാശവാണിയിലായിരുന്നു മാധവൻ നായർ ദീർഘകാലം ജോലി ചെയ്തത്. സ്റ്റേഷൻ ഡയറക്ടറായാണ് അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചത്. കുട്ടികൾക്കായുള്ള ബാലലോകം, രശ്മി തുടങ്ങിയ പരിപാടികൾക്ക് തുടക്കം കുറിച്ചതും അദ്ദേഹമായിരുന്നു. 50-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. മാലി ഭാരതം, മാലി രാമായണം, മാലി ഭാഗവതം എന്നിവ അദ്ദേഹം എഴുതിയ പ്രധാന ഗ്രന്ഥങ്ങളാണ്. കുട്ടികൾക്കായി മാലിക എന്നൊരു മാസികയും പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ 2 കൃതികൾ ചേർത്ത് സർക്കസും പോരാട്ടവും എന്ന പേരിൽ ഒറ്റ പുസ്തകമാക്കി 9-ാം ക്ലാസ്സിൽ മലയാളം ഉപപാഠ പുസ്തകമാക്കുകയും ചെയ്തിരുന്നു. 1970 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1988 കൈരളി ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റിൻ്റെ ബാലസാഹിത്യ അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1994 ജൂലൈ 2 മാലി വി മാധവൻ നായർ അന്തരിച്ചു.
2: തിരുവനന്തപുരം കഥകളി ക്ലബ്ബാണ് ഇന്നത്തെ കേരളത്തിലുള്ള കഥകളി ക്ലബ്ബുകളിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ടത്. അതിൻ്റെ സൂത്രധാരൻ യശശരീരനും മഹാപണ്ഡിതനും പ്രാതസ്മരണീയനുമായ വി കൃഷ്ണൻ തമ്പി സാറായിരുന്നു. അദ്ദേഹവും എൻ്റെ പിതാവും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു കുറേ കാലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളി പ്രവർത്തനങ്ങൾക്ക് വളരെ പിൻബലം എൻ്റെ അച്ഛൻ നൽകിയിട്ടുണ്ട്. അന്ന് മീനമാസത്തിലും തുലാമാസത്തിലും 10 ദിവസം വീതം കഥകളി നടത്തിയിരുന്നു കൃഷ്ണൻ തമ്പി സാർ. ഞങ്ങൾ കുട്ടികളായിട്ട് ഇരുന്ന് പോയി കാണും. ഒരു ഒരു മാസ്മര ലോകത്തിലാണ് അന്ന് ഞങ്ങൾക്ക്

0: എന്നാണ് ഞങ്ങളുടെ ഒരു അനുഭവം. ഞാൻ മാത്രമല്ല, എൻ്റെ അനുജനും ഈ കാണുന്ന കഥകളിയുടെ പദങ്ങളുടെ അർത്ഥം മുഴുവൻ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അതിന് ഒരു ആസ്വാദന ശക്തി ഉണ്ടാക്കുകയും ചെയ്തത് എൻ്റെ അച്ഛനാണ്.
1: അപ്പൊ ഈ കർണശബ്ദമാണല്ലോ അങ്ങയുടെ പ്രധാനപ്പെട്ട ആട്ടക്കഥ. ഈ കർണന്റെ കഥ തന്നെ പറഞ്ഞു കളയാം എന്ന് വിചാരിച്ചതിന് എന്തെങ്കിലും അടിസ്ഥാനം തോന്നുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഇത്ര ഉജ്ജ്വലമായ ഒരു കഥാപാത്രത്തെ ഒന്ന് രണ്ട് കഥകളിൽ ഏറ്റവും അപ്രധാനമായ കഥാപാത്രമായി സ്വീകരിച്ചിട്ടുണ്ട്. അത് കർണനോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് എനിക്ക് പണ്ട് തന്നെ ഒരു വിചാരമുണ്ടായിരുന്നു. ഇത്ര നാടകീയമായ ഒരു കഥാപാത്രത്തെ എന്തുകൊണ്ട് ഇതുവരെയുള്ള ആട്ടക്കഥാകാരന്മാർ പ്രധാന പാത്രമായി സ്വീകരിച്ച് ഒരു ആട്ടക്കഥ എഴുതിയിട്ടില്ല? എനിക്ക് അത്ഭുതം തോന്നി. അപ്പോ അവരോടുള്ള ഒരു പ്രതിഷേധവും കൂടിയാണ് വേണമെങ്കിൽ എന്റെ കർണശബ്ദം എന്ന് പറയാം.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മാലി മാധവൻ നായരുടെ ശബ്ദം.

മനോയാനം ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ വെല്ലുവിളികളിലൊന്നായ അർജൻസി കൾച്ചർ അഥവാ എല്ലാ കാര്യങ്ങൾക്കും ഉടനടി പ്രതികരിക്കണം എന്ന മാനസികാവസ്ഥ നമ്മുടെ നാഡീവ്യൂഹത്തെ എങ്ങനെ തളർത്തുന്നു എന്ന് ആധുനിക പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഓരോ സെക്കൻഡിലും ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ, ഇമെയിലുകൾ, സന്ദേശങ്ങൾ ഇവയോടൊക്കെ എത്രയും വേഗം പ്രതികരിക്കണം എന്നൊരു തരം സമ്മർദ്ദം ഇന്ന് നമ്മളിൽ മിക്കവരും അനുഭവിക്കുന്നുണ്ട്. എപ്പോഴും സജ്ജമായിരിക്കുക, ഉടനടി മറുപടി നൽകുക എന്നത് ഒരു മിടുക്കായിട്ടാണ് പലരും കാണുന്നത്. എന്നാൽ ശാസ്ത്രീയമായി നോക്കിയാൽ ഈ അർജൻസി കൾച്ചർ നമ്മുടെ തലച്ചോറിനെ വിട്ടുമാറാത്ത സമ്മർദ്ദത്തിന്റെ മുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിരന്തരമായ ഓട്ടം നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് കനത്ത വിലയാണ് നൽകുന്നത്. തലച്ചോറിലെ ഓൺലൈൻ വിജിലൻസ് എന്ന അവസ്ഥയെക്കുറിച്ച് ഇന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫോണിൽ ഒരു സന്ദേശം വരുമോ എന്നോ ആരോടെങ്കിലും മറുപടി പറയേണ്ടി വരുമോ എന്നോർത്ത് തലച്ചോർ എപ്പോഴും ഒരു ജാഗ്രതാവസ്ഥയിൽ ഇരിക്കുന്നതിനെയാണ് ഓൺലൈൻ വിജിലൻസ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ ശരീരം കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ശ്വസനഗതിയിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ഉത്കണ്ഠയിലേക്കും തീവ്രമായ മാനസിക ക്ഷീണത്തിലേക്കും നയിക്കുന്നു. കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കുന്നു എന്ന് നമുക്ക് തോന്നുമെങ്കിലും സത്യത്തിൽ ഇത് നമ്മുടെ ഉൽപ്പാദനക്ഷമതയെ സാരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശ്രദ്ധാശൃംഖലകൾക്ക് വിശ്രമം ആവശ്യമാണ്. എന്നാൽ ഓരോ നോട്ടിഫിക്കേഷനും നമ്മുടെ ശ്രദ്ധയെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഴത്തിലുള്ള ചിന്തകൾക്കോ സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്കോ തലച്ചോറിന് സമയം ലഭിക്കുന്നില്ല. ഗൌരവമേറിയ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കു വരുന്ന ഒരു മെസ്സേജ് നമ്മുടെ ചിന്തയുടെ താളം തെറ്റിക്കുന്നു. ആ പഴയ ഏകാഗ്രതയിലേക്ക് തിരിച്ചെത്താൻ തലച്ചോറിന് ശരാശരി 20 മിനിറ്റിലധികം സമയം വേണ്ടിവരും. ഇങ്ങനെ ഓരോ മിനിറ്റിലും ചിന്തകൾ മുറിഞ്ഞു പോകുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ക്രിയാത്മകതയും മങ്ങാൻ തുടങ്ങുന്നു. ഈ നിരന്തരമായ തിരക്കിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുന്നത് നമ്മുടെ നാഡീവ്യൂഹത്തെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കും. സന്ദേശങ്ങൾക്കും ഫോൺ വിളികൾക്കും ഉടൻ മറുപടി നൽകണം എന്ന വാശി ഉപേക്ഷിക്കുന്നത് ഒരുതരം മാനസിക സ്വാതന്ത്ര്യമാണ് എന്ന് മറന്നുപോകരുത്. ആശയവിനിമയത്തിന് കൃത്യമായ അതിരുകൾ നിശ്ചയിക്കുന്നതും ദിവസത്തിൽ ചില സമയങ്ങൾ പൂർണമായും സാങ്കേതിക വിദ്യയിൽ നിന്ന് മാറി നിൽക്കുന്നതും തലച്ചോറിലെ പാരാസിമ്പതറ്റിക് നാഡീവ്യൂഹത്തെ ഉണർത്തുന്നു. ഇത് നമുക്ക് മാനസിക വ്യക്തതയും വൈകാരിക സ്ഥിരതയും നൽകുന്നു. അല്പം സമയം വെറുതെയിരിക്കുന്നത് തലച്ചോറിന് ലഭിച്ച വിവരങ്ങളെ ശരിയായ രീതിയിൽ ക്രമീകരിക്കാനുള്ള സമയം നൽകലാണ് എന്ന് ഓർക്കണം. ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളിലൂടെ ഈ സമ്മർദ്ദത്തെ നമുക്ക് മറികടക്കാം. ഫോണിലെ അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ ഓഫാക്കി വയ്ക്കുക. ഭക്ഷണ സമയത്തോ

0: ഉറങ്ങാൻ പോകുന്നതിനു മുൻപോ ഫോൺ മാറ്റിവെക്കുക. ഇതൊക്കെ ലളിതമെങ്കിലും അതീവ ഫലപ്രദമായ മാർഗങ്ങളാണ്. നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. അത് ഫോണിലെ ചുവന്ന നോട്ടിഫിക്കേഷൻ ബട്ടണുകൾക്ക് ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ഈ തിരക്കില്ലാത്ത ലോകത്തേക്ക് മടങ്ങിപ്പോകുന്നത് നിങ്ങളുടെ ദീർഘായുസ്സിനും മാനസിക സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ്. തിരക്കുകളെ തിരസ്കരിക്കുക, ശാന്തതയെ പൊലുകുക. അതിലൂടെ മനോഹരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാം. അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്ന് സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: തിരുവനന്തപുരം ജില്ലയിലെ സെൻസസിന്റെ ഭാഗമായുള്ള ഹൌസ് ലിസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ ഈ മാസം 30 വരെ തുടരും. ഒന്നാംഘട്ട സെൻസസിന്റെ ഭാഗമായ ഹൌസ് ലിസ്റ്റിംഗിൽ വീടുകളുടെ പട്ടിക, സൌകര്യങ്ങൾ, ആസ്തി എന്നീ വിവരങ്ങൾ ശേഖരിക്കും. രണ്ടാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. സെൻസസ് ജോലികൾക്കായി ഫീൽഡിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് പിന്തുണയും സഹകരണവും പൊതുജനങ്ങൾ നൽകണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള ഒന്നാംഘട്ട താൽക്കാലിക കേന്ദ്രീകൃത അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പരാതികൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ്. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിവിധ UG PG ജൂലൈ ഓഗസ്റ്റ് സെഷൻ പ്രവേശനത്തിനായുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഓപ്പൺ ആൻഡ് ഡിസ്റ്റന്റ് ലേണിംഗ് രീതിയിൽ 28 UG PG പ്രോഗ്രാമുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. MBA MCA നോട്ടിഫിക്കേഷൻ ഈ മാസം പകുതിയോടെ പുറത്തിറങ്ങും. ഓഗസ്റ്റ് 4 വരെ ഓൺലൈനായി www.sgou.ac.in എന്ന പോർട്ടലിലൂടെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9188909901 9188909902.

0: ഗ്രാമകേരളം ചിരട്ടത്തവി.
1: ഒരു കാലത്ത് അടുക്കളയുടെ അനിവാര്യതയായിരുന്നു ചിരട്ടത്തവികൾ. അടുക്കളയിലെ ഉപയോഗത്തിനനുസരിച്ച് തവിയുടെ പേരിനും മാറ്റമുണ്ട്. ചോറ് കോരിയെടുക്കുന്ന തവി ചോറ് തവി, കൂട്ടാൻ അഥവാ ഉപദംശങ്ങൾ വിളമ്പുന്നത് കൂട്ടാൻ തവി, മീൻകറി വിളമ്പുന്ന മീൻ തവി മറ്റൊന്നിനും എടുക്കാറില്ല. ഇങ്ങനെ പല വലിപ്പത്തിലുള്ള ചിരട്ടത്തവികൾ എല്ലാ അടുക്കളയിലും ഉണ്ടാകുമായിരുന്നു. തവി എന്നാൽ മലയാളിക്ക് ചിരട്ടത്തവി തന്നെയായിരുന്നു. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് തവി ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ ആരോഗ്യപരമായ നന്മ. കൽപ്പവൃക്ഷമായ തെങ്ങിൻ്റെ ചിരട്ടയും അടയ്ക്കാമരം അഥവാ കമുകിൻ്റെ തടിയായ അലകുമാണ് തവി ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. ചിരട്ടയുടെ കണ്ണില്ലാത്ത ഭാഗമെടുത്ത് ചീകി പുറത്ത് ചോറ് കളഞ്ഞ് രണ്ട് ദ്വാരമിട്ട് താഴെയും മുകളിലുമായുള്ള ദ്വാരത്തിലൂടെ കമുകിൻ്റെ അലക് ആവശ്യമായത്ര നീളത്തിൽ മുറിച്ച് ചെത്തിമിനുക്കി ദ്വാരത്തിലൂടെ കടത്തി ബലമായി ഉറപ്പിക്കുന്നു. പ്രകൃതിജന്യ വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആവശ്യാധിഷ്ഠിത അടുക്കള ഉപകരണം. ചിരട്ടത്തവികളിൽ പായസത്തവിക്കാണ് താരതമ്യേന വലിപ്പം കൂടുതലുള്ളത്. പണ്ട് വിവാഹത്തിനടക്കം വീടുകളിൽ ദേഹണ്ണക്കാരെ വെച്ച് സദ്യ തയ്യാറാക്കുകയായിരുന്നു പതിവ്. പാചകക്കാർ വലിയ വാർപ്പിലാണ് അട, കടല തുടങ്ങിയ പായസം തയ്യാറാക്കുന്നത്. അടുപ്പിലെ ഉയർന്ന ചൂടിൽ വാർപ്പിനകത്തെ പ്രഥമൻ ഇളക്കുന്നതും പാത്രങ്ങളിലേക്ക് പകരുന്നതിനുമെല്ലാം ഈ വലിയ ചിരട്ടത്തവി തന്നെയാണ് ഉപയോഗിക്കുക. ശർക്കരയും നെയ്യും തേങ്ങാപ്പാലും മറ്റും യഥാവിധി ചേർത്ത് തയ്യാറാക്കുന്ന പ്രഥമന് രുചിയേറും.

0: ം തിളപ്പിച്ച് മരുന്ന് പോലെ കുടിക്കുവാൻ പ്രേരണയായത്. നിരന്തര ഉപയോഗത്തിലൂടെ ചിരട്ടതവി ഉപയോഗിക്കാൻ കഴിയാതെ വന്നാലും അത് പ്ലാസ്റ്റിക് പോലെ ഭൂമിക്ക് ഭാരമാകുന്നില്ല. പണ്ട് വീട്ടമ്മമാർ കുരുത്തക്കേട് കാണിക്കുന്ന മക്കളെ ശകാരിക്കുമ്പോൾ പറയാറുണ്ട്, കുറുമ്പ് കാണിച്ചാൽ തവിക്കണ കൊണ്ട് മോണയ്ക്കൊരു കുത്തു തരും. അടുക്കളയിൽ അമ്മമാർ സദാ കൈകാര്യം ചെയ്യുന്ന തവി ഇവിടെ ഒരു ആയുധമായി ചിലപ്പോഴെങ്കിലും മാറുന്നു. വല്ലഭന് പുല്ലും ആയുധം എന്ന ചൊല്ല് ഇവിടെ പ്രസക്തമാകുന്നു. ചിരട്ടത്തവി കോട്ടി വിൽപ്പന നടത്തി ഉപജീവിച്ചിരുന്നവരും ഉണ്ടായിരുന്നു. ആയാസമുള്ള തടിപ്പണികൾ ചെയ്യുവാൻ കഴിയാത്ത നല്ല പ്രായമെത്തിയ ആചാര്യമാർ ചിരട്ടത്തവി ഉണ്ടാക്കി വീടുകളിൽ കൊണ്ടുപോയി വിറ്റ് ജീവിത ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നു. ഓണത്തിനും മറ്റും ഇങ്ങനെ തവി ഉണ്ടാക്കി വീടുകൾ തോറും എത്തിച്ചു നൽകി ഓണത്തിനാവശ്യമായ പണം സ്വരുക്കൂട്ടിയിരുന്നവരും ഉണ്ടായിരുന്നു. അലുമിനിയവും പ്ലാസ്റ്റിക്കും അലോയും സ്റ്റീലും കൊണ്ടുണ്ടാക്കിയ തവികൾ വളരെ ഉയർന്ന താപനിലയിൽ പ്രതിപ്രവർത്തിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേരുമ്പോൾ യഥാർത്ഥത്തിൽ നാം കഴിക്കുന്ന ആഹാരം വിഷമായി മാറുകയല്ലേ? മണ്ണിൽ ലയിച്ചു ചേരാത്ത ഇവ ഭൂമിക്കും ഭാരവും ദുരന്തവുമായി മാറുന്നു. പ്രകൃതി കരുതിവെച്ച ചിരട്ടയും കമുകിന്റെ അലകും കൊണ്ടുണ്ടാക്കിയ ചിരട്ടത്തവി പ്രകൃതിക്ക് സുഹൃതമാകുന്നു, ഒപ്പം നമ്മുടെ ആരോഗ്യത്തിന് പരിരക്ഷയുമാകുന്നു. പക്ഷേ ഇപ്പോൾ ചിരട്ടത്തവികൾ അടുക്കളയിൽ അപൂർവ വസ്തുവാണ്. കാർഷിക വ്യാവസായിക മേളകളിലെ പ്രദർശന വസ്തുവായാണ് ഇപ്പോൾ നാം ചിരട്ടത്തവി കാണുന്നത്.
1: ചിരട്ടത്തവി, രചന മുരളീധരൻ തഴക്കര, ആഖ്യാനം NJ ജോഷിലാൽ, നിർവഹണം G സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി GS.
2: പുനർവട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അമ്മയ്ക്കൊരുമ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകിയ മറ്റൊരു ഗാനം മുന്നേറ്റം എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും വാണി ജയറാമും പാടിയത്.

0: Superpower dumb. The paper elaborates, world football's beloved giant Brazil is sinking in a World Cup where tiny nations like Cape Verde and Curaçao show that they even can compete, and where Germany and Holland went home early while Italy were a no-show. And finally, Ernest Hemingway's novel The Sun Also Rises on Bull Runs Turn 100. Well, Dean and Express writes that Nobel laureates work places Spanish city Pamplona on the map for millions of people. And with that, it's back to you, Abhishek.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. India and Indonesia strongly condemn terrorism in all its forms and call for decisive and coordinated international efforts to combat this menace. Prime Minister Narendra Modi becomes the first Indian Prime Minister to address Indonesian Parliament, calls for deeper strategic partnership between the two countries. Prime Minister's office reviews El Nino impact, asks central ministries to work with states on preparedness measures. ED conducts searches at multiple locations in Kolkata in connection with financial irregularities involving bank accounts linked to Trinamool Congress. US launches strikes against Iran after attacks on vessels in Strait of Hormuz, also revokes its sanctions relief on Iranian oil. And in football, Argentina and Switzerland enter quarterfinals of FIFA World Cup. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നോവൽ സഞ്ചാരം.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ലക്ഷ്മിക്കുട്ടി കുറെ കൂടി അടുത്തുനിന്നു. കാറ്റത്തുലയുന്ന സാരി ഗോപിക്കുറുപ്പിന്റെ മേൽ തടവുന്നുണ്ടായിരുന്നു. അവൾ തുടർന്നു, ഞാൻ അത്രയ്ക്കൊരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം അറിയാം. എൻ്റെ ഇഷ്ടത്തിനല്ല കാര്യങ്ങൾ നടന്നിരുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്നോട് പകയാണല്ലോ. ഈ കൊല്ലം അത്രയും ഞാൻ എന്തൊക്കെ വിചാരിച്ചു, എന്തൊക്കെ ചെയ്തു, എത്രയൊക്കെ വേദനിച്ചു എന്നൊന്ന് ചോദിക്കാൻ പോലും ദയവുണ്ടായില്ല. ഇതാണോ ഇഷ്ടം? എനിക്ക് അങ്ങനത്തെ സ്നേഹം അറിഞ്ഞുകൂടാ. എന്നെ പരിഭ്രമിപ്പിക്കുകയാണോ? കുറുപ്പ് ശാന്തമായി തന്നെ ചോദിച്ചു. ഇല്ല, അതെനിക്ക് സാധിക്കില്ല. ഇഷ്ടമുള്ളവരുടെ അടുത്താണെങ്കിൽ അതൊക്കെ സാധ്യമാണ്. പക്ഷേ
5: എനിക്കിഷ്ടമില്ല, കുറുപ്പ് ബീറോടെ പറഞ്ഞു. എങ്കിൽ എന്തിനേ വന്നത്?
4: വെറുതെ.
5: അല്ല, പക പോക്കാൻ.
4: അല്ല, ഭ്രാന്തു പിടിക്കാൻ.
5: എന്നെ ഭ്രാന്തു പിടിപ്പിക്കാനും?
4: അവളുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു.
5: ഞാൻ വളരെ സഹിച്ചു, ജീവിതമാകെ തുലച്ചു. ഒക്കെ കഴിഞ്ഞ് ഒരു ശവം പോലെ ഇരിക്കുമ്പോൾ പിന്നെയും എന്നെ കുത്തി പക പോക്കുകയാണ്. ഇത് ഈശ്വരൻ കാണും.
4: വളരെ കാലത്തിന് ശേഷം ലക്ഷ്മിക്കുട്ടി പൊട്ടിക്കരഞ്ഞു. ഞാനൊന്നും സഹിച്ചില്ല
5: എന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്കറിയാം, എനിക്ക് മനുഷ്യരുടെ ഹൃദയം മനസ്സിലാവും. എന്നെയും മനസ്സിലാക്കണം.
4: എന്തു വേണം?
5: പോവരുത്. ഇനി പോയാൽ പിന്നെ ഞാനില്ല.
4: ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗോപിക്കുറുപ്പ് അത് നോക്കി നിന്നു. അയാളുടെ ഹൃദയത്തിൽ പഴയ നളൻ സ്ഥാനം പിടിച്ചു വരികയാണ്. ഹൃദയത്തിനടിയിൽ എവിടെയോ ഒളിച്ചുകിടന്നിരുന്ന ആ പല്ലവി പെട്ടെന്ന് പൊങ്ങിവന്നു.
5: ദൈതേ കേൾ നീ.
4: ഒരു നിമിഷം അയാൾ ചോദിച്ചു, എന്തിനു നിൽക്കുന്നു?
5: ഒന്ന് കാണാൻ. അതെങ്കിലും പാടില്ലേ?
4: പക്ഷേ നാട്ടുകാരുണ്ട്.
5: നല്ലത് ചെയ്തപ്പോഴൊക്കെ നാട്ടുകാർ സഹായിച്ചോ?
4: ചീത്തത്തം വന്നപ്പോൾ തടുത്തോ? ഇല്ലായിരിക്കാം. എന്നാലും ലക്ഷ്മിക്കുട്ടിയെ മാനം കെടുത്താൻ മാത്രം ഞാൻ വേണ്ടല്ലോ.
5: അത് ഞാനാണ് തീർച്ചപ്പെടുത്തേണ്ടത്. അവിടെ ഇരിക്കൂ.
4: അതൊരു ശാസനയായിരുന്നു. കുറുപ്പ് ഇരുന്നു പോയി. ലക്ഷ്മിക്കുട്ടി മുഖം തുടച്ചു. വാതിൽക്കലേക്ക് ചെന്ന് വിളിച്ചു,
5: കുഞ്ഞനായരെ.
4: ഓ,
5: ആ ആപ്പീസ് മുറിയിൽ ഇദ്ദേഹത്തിന് ഒരു കിടക്ക വിരിച്ചു കൊടുക്കൂ.
4: അഷ്ടാവക്രൻ അമ്പരന്ന് നിന്നു.
5: ഇയാൾക്ക് കിടക്കയോ? എന്താ മിഴിച്ചു നിൽക്കുന്നത്? ചെവി കേൾക്കില്ലേ?
4: ഓ, അയാൾ കിടക്ക വിരിക്കാൻ പോയി. ഇതൊക്കെ സിംഗപ്പൂരിലെ സമ്പ്രദായമായിരിക്കാമെന്ന് സമാധാനിക്കുകയും ചെയ്തു. എന്നിട്ടും ഗോപിക്കുറുപ്പ് കിടന്നപ്പോൾ അയാൾ പുറമേ നിന്ന് മുറിയുടെ വാതിൽ ഓടാമ്പലിട്ടു. അത് കണ്ടപ്പോൾ തടിമാടൻ ശംഖുവിനും കുഞ്ഞൻ നായരുടെ ബുദ്ധിയെക്കുറിച്ച് അഭിനന്ദനം തോന്നി.
5: നന്നായി,
4: അവൻ പതുക്കെ പറഞ്ഞു.
5: വിശ്വസിക്കാവോ?
4: പയ്യ. അവർ മനസ്സമാധാനത്തോടെ

0: കൂർക്കം വലിച്ചുറങ്ങാനും തുടങ്ങി. പക്ഷേ രണ്ടു മനുഷ്യർ അന്ന് ആ വീട്ടിലുറങ്ങിയില്ല. അവർ ഭൂതകാലത്തെ അയവിറക്കുകയും വർത്തമാനകാലത്തോട് സമരം ചെയ്യുകയുമായിരുന്നു.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ വലിയ ദൌത്യമാണ് ഈ ശോധ് സിന്ധു. ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഫീസുകൾ ഒഴിവാക്കി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി അറിവ് നൽകുന്നു. നിങ്ങളുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഈ ശോധ് സിന്ധുവിന്റെ യൂസർ ഐഡിയും പാസ്വേഡും നേടുക. പഠനത്തിലൂടെ ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കുചേരുക.

ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, ചിലർക്ക് മുൻപോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷകളിൽ ഒന്നാണ് ലോട്ടറി ടിക്കറ്റ്, ലളിതമായ ഭാഗ്യ പരീക്ഷണം. മലയാള ചിത്രങ്ങളിൽ ലോട്ടറി ടിക്കറ്റ് പ്രമേയമാക്കിയ രണ്ട് ഗാനങ്ങൾ കേൾക്കാം ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം അടൂർഭാസി പാടിയത്, ചിത്രം ലോട്ടറി ടിക്കറ്റ്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

പരസ്യം പാവം പയ്യനറിഞ്ഞോ. അമ്പിളി പോലൊരു പെണ്ണും കെട്ടി ഇമ്പാലായി നടപ്പു അവനിൻ ഇമ്പാ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: അടുത്ത ഗാനം കുഞ്ഞളിയൻ എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സലും റിമിറ്റോമിയും പാടിയത്. ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം MG ശ്രീകുമാർ.

0: നാളെ ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ, അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.
1: ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ 2/3 വഹിക്കുന്നു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ആകാശവാണി.
3: ഇന്ന് ഈ പരിപാടിയിൽ പാർശ്വ ത്രികോണാസനയുടെ പ്രയോജനങ്ങളെ കുറിച്ച് ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു.
4: പാർശ്വ ത്രികോണാസനം പരിശീലന ക്രമം: നിവർന്നു നിന്ന് ഇരു കാലുകളും ചേർത്ത് നേരെ നോക്കി നിവർന്ന് നിൽക്കുക. ഇരു കൈകളും ശരീരത്തിനോട് ചേർത്ത് വെച്ച് സ്വാഭാവികമായ ശ്വസന പ്രക്രിയ നിലനിർത്തുക. ശേഷം കാലുകൾ 3-4 അടി അകലത്തിൽ അകറ്റിവെച്ചുകൊണ്ട് മെല്ലെ ഇടതുകാൽ വിരലുകൾ നേരെ ഇടതുവശങ്ങളിലേക്ക് തിരിച്ചുവെക്കുക. ഇപ്രകാരം ഇടതുകാൽ വിരലുകൾ നേരെ ഇടതുവശങ്ങളിലേക്ക് തിരിച്ചതിനു ശേഷം സ്വാഭാവികമായ ശ്വസന പ്രക്രിയ നിലനിർത്തുക. ശേഷം വലതുകൈ മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് ഉയർത്തുക. കാൽമുട്ടുകൾ മടങ്ങാതെ വളരെ സാവകാശം തന്നെ ശ്വാസം വിട്ടുകൊണ്ട് ഇടതുകൈ ഇടതുതുടയുടെ ഇടതുവശങ്ങളിലൂടെ താഴേക്ക് താഴ്ത്തിക്കൊണ്ട് ഇടതുവശത്തേക്ക് ചരിഞ്ഞ് മുന്നിലേക്ക് നോക്കി നിൽക്കുക. ഇപ്രകാരം ഇടതുവശങ്ങളിലേക്ക് ചരിഞ്ഞ് മുന്നിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ശരീരം മുൻപിലേക്കോ പിന്നിലേക്കോ ആഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. കൃത്യമായും ഇടതുവശത്തേക്ക് തന്നെ ചരിഞ്ഞ് നിൽക്കുന്നതിന് ശ്രമിക്കുക. ഇപ്രകാരം 10 മുതൽ 15 സെക്കൻഡ് നിൽക്കുകയും ശേഷം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് മുകളിലേക്ക് നിവർന്നു വരികയും ചെയ്യുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലം കൈ താഴ്ത്തുകയും ചെയ്യുക. ഇതേ പ്രകാരം മറുവശത്തും പാർശ്വ ത്രികോണാസനം അഭ്യസിക്കാവുന്നതാണ്. ഗുണങ്ങൾ: 1.5 മുതൽ 1.75 തോളുവരെയുള്ള മാംസിപേശികളെ ദൃഢമാക്കുകയും നട്ടെല്ലിനും കഴുത്തിനും ഇടുപ്പിനും അയവും ബലവും ഉണ്ടാക്കുന്നു. 1.5 വശങ്ങളിലേക്ക് ചലിപ്പിക്കുന്നത് കൊണ്ട് ഒതുക്കം വരികയും ചെയ്യുന്നു. പുറം വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുന്നതിനും പാർശ്വ ത്രികോണാസനം ഗുണകരമാണ്. പാർശ്വ ത്രികോണാസനം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം: സർജറി കഴിഞ്ഞ അവസ്ഥകളിലോ ഇടുപ്പുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകളോ കഴുത്തുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പാർശ്വ ത്രികോണാസനം ഒഴിവാക്കേണ്ടതാണ്.
3: പാർശ്വ ത്രികോണാസനയുടെ പ്രയോജനങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷാൻ എസ് ബി.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി പി മാധുരി പാടിയത് ചിത്രം ലാവ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: യേശുദാസ് പാടിയ ഗാനം ചിത്രം മാമാങ്കം, രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: ചക്രവാളം ചുവന്നപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി ബാലഗോപാലൻ തമ്പി പാടിയ ഗാനം, രചന ചിറയിൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം എം കെ അർജുനൻ.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി അക്ഷരച്ചിപ്പിൽ കേൾക്കാം. ആകാശവാണി.
1: അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറു കളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: അക്ഷരച്ചെപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ അക്ഷരച്ചെപ്പ് പൂരിപ്പിക്കാനായി കളങ്ങളെല്ലാം വരച്ച് പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തയ്യാറായിരിക്കുകയാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ നമുക്ക് നിരാശരാക്കണ്ട, അവരെ
1: പെട്ടെന്ന് തുടങ്ങാം.
0: പെട്ടെന്ന് ഞങ്ങൾ തുടങ്ങുകയാണ്. ആദ്യത്തെ വാക്ക് പതിവ് പോലെ ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 6, 7, 8 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 6, 7, 8 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഈ 3 അക്ഷരമുള്ള വാക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതും ശ്രോതാക്കൾക്ക് വ്യക്തമായി അറിയാം. എന്നാലും ഒന്ന് സൂചിപ്പിച്ചോളൂ.
1: സൂചനകൾ പറയണം.
0: അതെ, സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം അധികം സംസാരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ആൾ, നിർത്താതെ സംസാരിക്കുന്ന ആൾ എന്നൊക്കെയാണ്. ഇനി അതിന്റെ പ്രധാനപ്പെട്ട സൂചനയും കൂടെ പറയാം. പൊതുവെ അധികം സംസാരിക്കുന്ന പെൺകുട്ടികളെയോ അല്ലെങ്കിൽ കുട്ടികളെയോ ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറഞ്ഞാലോ?
0: തീർച്ചയായിട്ടും പറഞ്ഞോളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം അധികം സംസാരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ആൾ, നിർത്താതെ സംസാരിക്കുന്ന ആൾ എന്നൊക്കെയാണ്. പൊതുവെ അധികം സംസാരിക്കുന്ന പെൺകുട്ടികളെയോ അല്ലെങ്കിൽ കുട്ടികളെയോ ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: നിർത്താതെ പാടുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആകാശവാണിക്കും ചിലപ്പോൾ ഈ പേര് ചേരുമായിരിക്കും. രവീന്ദ്രനാഥ ടാഗോറിന്റെ കാബൂളിവാല എന്ന പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. അതിൽ ഒരു കൊച്ചു പെൺകുട്ടിയും കാബൂളിവാല എന്ന ഒരു മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ്. അതിൽ ആ കുട്ടിയെ അദ്ദേഹം സൂചിപ്പിക്കുന്ന വാക്ക് ചാറ്റർ ബോക്സ് എന്നാണ്. ചാറ്റർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ വാക്കുമായി വളരെയധികം ബന്ധമുള്ളൊരു വാക്കാണ് അല്ലേ? അപ്പോൾ കണ്ടുപിടിച്ചോളൂ. വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകും.

0: അടുത്ത വാക്കിലേക്ക് പോവുകയാണ്.
1: ഇടത്തു നിന്നും വലത്തോട്ട് 12, 13, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കേണ്ട വാക്ക് തന്നെയാണ് അടുത്തതും. 12, 13, 14 കളങ്ങളിൽ എഴുതാനുള്ള 3 അക്ഷരമുള്ള വാക്ക്. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം വിജ്ഞാനം, വിവേകം, ഗ്രഹണശക്തി, ബോധം, ജ്ഞാനം എന്നിങ്ങനെയൊക്കെയാണ്. പഠനത്തിലൂടെയോ അനുഭവത്തിലൂടെയോ ഒരു വ്യക്തി നേടുന്ന വിവരത്തെ അല്ലെങ്കിൽ ജ്ഞാനത്തെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം വിജ്ഞാനം, വിവേകം, ഗ്രഹണശക്തി, ബോധം, ജ്ഞാനം എന്നിങ്ങനെയാണ്. പഠനത്തിലൂടെയോ അനുഭവത്തിലൂടെയോ ഒരു വ്യക്തി നേടുന്ന വിവരത്തെ അല്ലെങ്കിൽ ജ്ഞാനത്തെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു. വാക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാട്ട് കേൾക്കുക. പാട്ടിനുള്ളിൽ ഈ വാക്കുണ്ട്. വാക്ക് കണ്ടുപിടിച്ച് എന്താണ് ചെയ്യേണ്ടത്?
1: കളങ്ങളിൽ പൂരിപ്പിക്കണം.
0: അതെ,

0: ഇടത്തുനിന്നും വലത്തോട്ടുള്ള വാക്ക് തന്നെയാണ്. ഇടത്തുനിന്നും വലത്തോട്ട് 17, 18, 19 എന്നീ മൂന്ന് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 17, 18, 19.
0: ഈ വാക്കിന്റെ സൂചനകൾ പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വാക്കിൽ ഒരു ചലച്ചിത്രമുണ്ട്. ആ ചലച്ചിത്രത്തിൽ മനോഹരമായൊരു ഗാനവുമുണ്ട്. സൂചനകൾ പറയാം. ഈ വാക്കിന് ജനാല, കിളിവാതിൽ, ഗവാക്ഷം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. വീടുകളിലോ കെട്ടിടങ്ങളിലോ ഒക്കെ വായു അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കാനുള്ള ജനവാതിലിനെയാണ് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിലും സന്ദർഭത്തിനനുസരിച്ച് ഈ വാക്കിന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം എന്നും അർത്ഥമുണ്ട്. സൂചന കുറച്ച് നീണ്ടുപോയോ എന്നൊരു സംശയമുണ്ട് അല്ലേ?
1: അതെ, പക്ഷേ വാക്ക് വളരെ എളുപ്പമാണ്.
0: വാക്ക് വളരെ എളുപ്പമാണ്, കേൾക്കുമ്പോൾ തന്നെ ശ്രോതാക്കൾക്ക് മനസ്സിലാവും. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന് ജനാല, കിളിവാതിൽ, ഗവാക്ഷം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. വീടുകളിലോ കെട്ടിടങ്ങളിലോ ഒക്കെ വായു അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കാനുള്ള ജനവാതിലിനെയാണ് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിലും സന്ദർഭത്തിനനുസരിച്ച് ഈ വാക്കിന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമെന്നും അർത്ഥമുണ്ട്.
0: വാക്ക് കണ്ടുപിടിച്ചുകൊള്ളും. മനോഹരമായ ഗാനമാണ് കേട്ടോ കേൾപ്പിക്കുന്നത്.

0: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞു. ഇനി വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 4, 3, 2 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് വലത്തുനിന്നും ഇടത്തോട്ട് 4, 3, 2 എന്നീ 3 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: ഈ വാക്കിന്റെ സൂചനകൾ പറയാം. പതുക്കെ, മെല്ലെ, സാവധാനം, വേഗത കുറച്ച്, ക്രമേണ എന്നിങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വാക്കാണിത്.
0: അപ്പോൾ സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പതുക്കെ, മെല്ലെ, സാവധാനം, വേഗത കുറച്ച്, ക്രമേണ എന്നിങ്ങനെയൊക്കെയാണ്. വാക്ക് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഈ മനോഹരമായ ഗാനം ആസ്വദിച്ചോളൂ.

0: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള രണ്ടാമത്തെ വാക്ക് പറയാം. അത് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 23, 22 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്കാണ്.
1: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് 23, 22 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. സൂചനകൾ പറയാം.
0: ഈ വാക്കിന്റെ അർത്ഥം എന്നും എപ്പോഴും നിരന്തരം എന്നിങ്ങനെയൊക്കെയാണ്. അതായത് സ്ഥിരതയുള്ള അല്ലെങ്കിൽ മാറ്റമില്ലാതെ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥങ്ങൾ എന്നും എപ്പോഴും നിരന്തരം എന്നിങ്ങനെയൊക്കെയാണ്. അതായത് സ്ഥിരതയുള്ള അല്ലെങ്കിൽ മാറ്റമില്ലാതെ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും കുറച്ച് എളുപ്പമാണല്ലേ?
1: അതെ, സൂചനകൾ കേൾക്കുമ്പോൾ തന്നെ വാക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇന്നത്തെ അക്ഷരച്ചെപ്പ്. എല്ലാ അക്ഷരച്ചെപ്പും അങ്ങനെ തന്നെയാണ് അല്ലേ?
0: അതെ.
1: ശ്രോതാക്കളുടെ ആസ്വാദനത്തെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണല്ലോ അക്ഷരച്ചെപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: അപ്പോൾ ഈ പാട്ടുകൂടി കേൾക്കട്ടെ അവർ?
1: അതെ.

0: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തത്. വലത്തു നിന്നും ഇടത്തോട്ട് 25, 24, 23 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 25, 24, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്കിന്റെ സൂചനകൾ പറയാം. മഹർഷി അല്ലെങ്കിൽ മഹാതപസ്വി എന്നാണ് അർത്ഥം. ജ്ഞാനവും ആത്മീയ ശക്തിയും ഒരുപോലെയുള്ള സന്യാസിമാരെ അല്ലെങ്കിൽ മഹാഋഷിമാരെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് മഹർഷി അല്ലെങ്കിൽ മഹാതപസ്വി എന്നാണ് അർത്ഥം. ജ്ഞാനവും ആത്മീയ ശക്തിയും ഒരേപോലെയുള്ള സന്യാസിമാരെ അല്ലെങ്കിൽ മഹാഋഷിമാരെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ അധികം തപസ്സിന്റെ ആവശ്യം വരില്ല അല്ലേ?
1: ഈ ഗാനത്തിൽ പെട്ടെന്ന് അവർക്ക് കിട്ടും.
0: അതെ, അപ്പോൾ പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് കളത്തിലെഴുതുമല്ലോ.

0: ഇനി പൂരിപ്പിക്കേണ്ട വാക്കുകൾ മുകളിൽ നിന്നും താഴോട്ടാണ്. 1, 6, 11, 16, 21 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ് അക്ഷരച്ചെപ്പിൽ. ഇനി മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16, 21 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്. പലപ്പോഴും നമ്മൾ ഈ വാക്കിന്റെ കൂടെയായിരിക്കും അല്ലേ?
0: അതെ.
1: വെറുതെ ഒരു ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ എങ്ങനെ സൂചനകൾ പറഞ്ഞുള്ളൂ?
0: പറയാം, പകൽക്കിനാവ് അല്ലെങ്കിൽ മനോരാജ്യം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അതായത് ഉറക്കത്തിലല്ലാതെ ഉണർന്നിരിക്കുമ്പോൾ മനസ്സിൽ നാം സങ്കല്പിച്ചു കൂട്ടുന്ന ആഗ്രഹങ്ങളെയോ സ്വപ്നങ്ങളെയോ ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
1: സൂചനകൾ പറയാം. പകൽക്കിനാവ് അല്ലെങ്കിൽ മനോരാജ്യം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അതായത് ഉറക്കത്തിലല്ലാതെ ഉണർന്നിരിക്കുമ്പോൾ മനസ്സിൽ നാം സങ്കല്പിച്ചു കൂട്ടുന്ന ആഗ്രഹങ്ങളെയോ സ്വപ്നങ്ങളെയോ ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പകൽക്കിനാവ് കണ്ടിരിക്കാതെ ഈ പാട്ട് കേട്ട് ശ്രോതാക്കൾ എഴുതുമായിരിക്കും അല്ലേ?
0: അതെ,
1: തീർച്ചയായിട്ടും.

0: മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള ഒരു വാക്ക് കഴിഞ്ഞിരിക്കുന്നു. മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള അടുത്ത വാക്ക് പറയാം. 4, 9, 14 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 4, 9, 14.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. കല്ലുകൊണ്ടോ തടി കൊണ്ടോ ഉണ്ടാക്കുന്ന ചവിട്ട് പടിയെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. കല്ലുകൊണ്ടോ തടി കൊണ്ടോ ഉണ്ടാക്കുന്ന ചവിട്ടുപടിയെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത്.
0: വലിയ പ്രയാസമില്ല വാക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിനു മുമ്പ് പാട്ട് കേൾക്കുക. പാട്ടിൽ ഈ വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്, കേട്ടുകൊള്ളൂ.

0: മുകളിൽ നിന്നും താഴോട്ട് ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. 5, 10, 15 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴേക്ക് 5, 10, 15 എന്നീ 3 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഒരു വസ്തുവിന് മുകളിലായി സംരക്ഷണത്തിനോ അലങ്കാരത്തിനോ ആയി സ്ഥാപിക്കുന്ന വിധാനത്തെയോ അല്ലെങ്കിൽ തണലിനെയോ ആണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഒരു വസ്തുവിന് മുകളിലായി സംരക്ഷണത്തിനോ അലങ്കാരത്തിനോ ആയി സ്ഥാപിക്കുന്ന വിധാനത്തെയോ അല്ലെങ്കിൽ തണലിനെയോ ആണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പാട്ട് കേട്ട് ഈ വാക്ക് കണ്ടുപിടിക്കൂ.

0: അക്ഷരച്ചപ്പിൽ ഇനി ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. അത് താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ളതാണ്. താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15 എന്നീ മൂന്ന് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കേണ്ട ഒരു വാക്കാണിത്. 25, 20, 15 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: മാളിക മുകളേറിയ മന്നന്റെ തോളിൽ എന്ന് പറഞ്ഞ ജ്ഞാനപ്പാനിൽ ഒരു വരിയുണ്ട്. ആ വാക്കാണ് ഈ ഗാനത്തിൽ നിന്നും കണ്ടെത്തേണ്ടത്. സൂചന പറയാം അല്ലേ? വസ്ത്രം കൊണ്ടുള്ള ഒരു ഭാണ്ഡക്കെട്ടിനെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് സാധന സാമഗ്രികൾ പൊതിഞ്ഞു കെട്ടിയ തുണി കൊണ്ടുള്ള ഒരു ഭാണ്ഡം എന്നർത്ഥം.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. വസ്ത്രം കൊണ്ടുള്ള ഒരു ഭാണ്ഡക്കെട്ടിനെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് സാധന സാമഗ്രികൾ പൊതിഞ്ഞു കെട്ടിയ തുണി കൊണ്ടുള്ള ഒരു ഭാണ്ഡം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ പാട്ട് കേട്ടാൽ മാത്രം മതി അല്ലേ?
1: അതെ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ. കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ ഏതാണ് എന്ന് നോക്കാം അല്ലെ.
2: അതെ, ഇടത്തു നിന്നും വലത്തോട്ട് 2, 3, 4, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വേൽക്കുക.
1: ഇടത്തു നിന്നും വലത്തോട്ട് 6, 7, 8, 9, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിദ്രാവിഹീന.
2: ഇടത്തു നിന്നും വലത്തോട്ട് 21, 22, 23, 24, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പ്രമദവനം.
1: വലത്തു നിന്നും ഇടത്തോട്ട് എഴുതാനുള്ള വാക്കായിരുന്നു അടുത്തത്. വലത്തു നിന്നും ഇടത്തോട്ട് 2, 1 എന്നീ കളങ്ങളിൽ

0: നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരിയുത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരിയുത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്.
1: വിജയി രസ്നി, കൊല്ലം കുണ്ടുമണ്ണുള്ള രസ്നിയാണ് കഴിഞ്ഞ അക്ഷരചെപ്പിലെ വിജയി.
0: വിജയിക്ക് അക്ഷരചെപ്പിന്റെ അഭിനന്ദനങ്ങൾ.
1: അക്ഷരചെപ്പിൽ വിജയിയായ രസ്നി ആകാശവാണിയോട് സംസാരിക്കുന്നത് കേൾക്കണ്ടേ?
2: എന്റെ പേര് രസ്നി. എന്റെ വീട് കൊല്ലം ജില്ലയിലെ കുണ്ടുമൺ എന്ന സ്ഥലത്താണ്. എന്റെ വീട്ടില് ഞാനും ഹസ്ബൻഡും ഒരു മോനുമാണുള്ളത്. എന്റെ ഹസ്ബൻഡിന്റെ പേര് നൈസാം. അദ്ദേഹം ദുബായില് ബിസിനസ് ആണ്. എനിക്ക് ഒരു മകനാണുള്ളത്. മോന്റെ പേര് അൽഹാൻ അഹമ്മദ് എൻ. ദി ഓക്സ്ഫോർഡ് സ്കൂൾ, മൈലാപ്പൂർ, കൊല്ലം, അവിടെയാണ് മോൻ പഠിക്കുന്നത്. മോൻ സിക്സ് സ്റ്റാൻഡേർഡിൽ പഠിക്കുക. ഞാൻ ഹൗസ് വൈഫ് ആണ്. ആകാശവാണിയിലെ എല്ലാ പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് പ്രോഗ്രാമിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് മാലിക് എന്ന സിനിമയിലെ തീരമേ തീരമേ.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: NJ ജോഷിലാൽ,
1: മിനി അജു,
0: അഭിലാഷ്. അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: രാവിലെ 11:02 മുതൽ 12 മണി വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ MG മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495951 9 3 2 1 9 9 6 5 5 6 3 2 1 9 9 6 5 9 6 3 2 1. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ.
3: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റിവാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: തപ്പും മൊത്തം ഓ മേലറിഞ്ഞിണ്ടാകും ഓ പക്കം താണ്ടിരിപ്പേ.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ കരളിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. എന്നാൽ പലരും ഇത് തുടക്കത്തിലെ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിശോധനാ രീതിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ എസ് പ്രദീപ് കുമാർ.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കരൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭാരമേറിയതും ആയ അവയവമാണ്. ആരോഗ്യമുള്ള കരളിൽ കൊഴുപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. കരളിന് ഏകദേശം 500 ധർമ്മങ്ങൾ ഉണ്ട്. ഭക്ഷണവും മാലിന്യങ്ങളും സംസ്കരിക്കുക എന്നതാണ് ഒരു പ്രധാന ജോലി. ഈ പ്രക്രിയയിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരം അധികമുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് കരൾ കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. സാധാരണയായി കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പുണ്ടാകാറുണ്ടെങ്കിലും കരളിന്റെ മൊത്തം ഭാരത്തിന്റെ 5 മുതൽ 10% കൂടുതൽ ആകുമ്പോഴാണ് അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. കാലക്രമേണ ഫാറ്റി ലിവർ ഫൈബ്രോസിസിനും തുടർന്ന് സിറോസിസിനും കാരണമാകും. ഫാറ്റി ലിവർ പ്രധാനമായി 2 തരത്തിലുണ്ട്. 1980 വരെ മദ്യം മാത്രമായിരുന്നു കാരണമായി പരിഗണിച്ചിരുന്നത്. ഫാറ്റി ലിവർ രോഗത്തിന്റെ 2 പ്രധാന തരങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് അമിതമായി മദ്യപിക്കുന്നത് മൂലം കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, മദ്യപിക്കാത്തവരിലോ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മദ്യപിക്കുന്നവരിലോ കാണപ്പെടുന്ന അവസ്ഥയാണിത്. ഇന്നത്തെ കാലത്ത് ഈ രണ്ടാമത്തെ തരത്തിലാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. മദ്യപാനം മാത്രമല്ല ഫാറ്റി ലിവറിന് കാരണം, മറ്റു കാരണങ്ങളുമുണ്ട്. അമിതമായ മദ്യപാനം മൂലമാണ് മദ്യപാനം സംബന്ധിച്ച ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നത്. എന്നാൽ മദ്യപിക്കാത്തവരിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അമിതഭാരം, പൊണ്ണത്തടി, വയറിന്റെ വണ്ണക്കൂടുതൽ, ദീർഘകാലമായുള്ള പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം, രക്തത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ഉയർന്ന അളവിൽ ട്രൈഗ്ലിസറൈഡുകൾ, ഇനി ഉയർന്ന രക്തസമ്മർദ്ദം, വ്യായാമമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണരീതി, ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതിനു പുറമെ സാധാരണമല്ലാത്ത ചില കാരണങ്ങളുമുണ്ട്. തൈറോയിഡിന്റെ കുറവ്, ചില മരുന്നുകൾ, PCOD, കുട്ടികളിൽ ജന്മനാവുള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗം, കരളിൽ കോപ്പർ, അയൺ എന്നിവയുടെ നിക്ഷേപം എന്നിവയാണ് മറ്റ് ചെറിയ ചില കാരണങ്ങൾ. ഇതിനു പുറമെ ചില ഗർഭിണികൾക്കും ഗർഭകാലത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാം. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകാം. മെലിഞ്ഞവരാണെങ്കിൽ പോലും അവർക്ക് പേശികളുടെ അളവ് കുറവും കൊഴുപ്പിന്റെ അളവ് കൂടുതലുമാണെങ്കിൽ ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് മുകളിൽ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇതിനു പുറമെ കുട്ടികൾക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. പൊണ്ണത്തടിയുള്ള കുട്ടികൾ, ധാരാളം അന്നജമടങ്ങിയ ഭക്ഷണം, മധുരപലഹാരങ്ങൾ മുതലായവ കഴിക്കുന്ന കുട്ടികൾ, ആവശ്യത്തിന് വ്യായാമം ചെയ്യാത്ത കുട്ടികൾ എന്നിവർക്ക് ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ ജന്മനാവുള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗമുണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇത് വളരെ അപൂർവമായിട്ട്

ഉള്ളതാണ്. ഫാറ്റി ലിവറിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജിൽ സിമ്പിൾ ഫാറ്റി ലിവറാണ്. കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. പക്ഷേ കരളിൻ്റെ കോശങ്ങൾക്ക് വീക്കമോ കേടുപാടുകളോ ഒന്നുമില്ല. പലപ്പോഴും ഈ സ്റ്റേജിൽ രോഗലക്ഷണങ്ങളോ ഒന്നും കാണില്ല. ജീവിതശൈലി മാറ്റങ്ങളുടെ സാധാരണയായി ഇത് ലിവർ പഴയപടിയാക്കാനും സാധിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കരളിൽ കൊഴുപ്പടിയുകയും വീക്കം ഉണ്ടാവുകയും ചെയ്യും. അതായത് ഇൻഫ്ലമേഷൻ കൂടി ഉണ്ടാകും. അപ്പോഴേക്കും കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നേരിയ ലക്ഷണങ്ങൾ ചിലപ്പോഴുണ്ടായേക്കാം. ഈ സ്റ്റേജിലും നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ കരളിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദീർഘകാല വീക്കം കോശങ്ങളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നു. ഇത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നീ മൂന്ന് സ്റ്റേജുകളിലുണ്ട്. കരൾ പ്രവർത്തനം ഇപ്പോഴും മിക്കവാറും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ ചികിത്സിച്ചാൽ കേടുപാടുകൾ ഭാഗികമായെങ്കിലും നമുക്ക് പഴയപടിയാക്കാൻ സാധിക്കും. നാലാമത്തെ സ്റ്റേജാണ് സിറോസിസ്. ഇത് അവസാനത്തെ സ്റ്റേജാണ്. കരളിനുണ്ടാകുന്ന വലിയ തരത്തിലുള്ള സ്കാറിങ്ങാണ് ഇതിൻ്റെ ലക്ഷണം. കരളിൻ്റെ ഘടനയും പ്രവർത്തനത്തെയും ഇത് ഗുരുതരമായി ബാധിക്കുകയും ലിവർ ചുരുങ്ങി വരികയും കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് ചികിത്സിച്ചാൽ തന്നെയും നമുക്ക് തിരിച്ച് കരളിനെ പഴയ രീതിയിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ്. ഇനി ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ഫാറ്റി ലിവറിന് സാധാരണയായി യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റാവശ്യങ്ങൾക്കായി സ്കാനിങ് നടത്തുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. എങ്കിലും ചിലരിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടേക്കാം. വയറിൻ്റെ വലതുഭാഗത്ത് മുകളിലായി ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ചെറിയ വേദന, കഠിനമായ ക്ഷീണവും തളർച്ചയും, വിശപ്പില്ലായ്മ, വയറ് നിറഞ്ഞ ഒരു തോന്നൽ, ഇതാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. ഇനി ഗുരുതരമായ ഫാറ്റി ലിവർ രോഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ: മഞ്ഞപ്പിത്തമാണ് പ്രധാനം. കണ്ണുകളുടെയും ചർമ്മത്തിൻ്റെയും നിറം മഞ്ഞ നിറമാകും. മൂത്രത്തിൻ്റെ നിറം മഞ്ഞ നിറമാകും. വയറ് വീർത്ത് വരും. വയറ്റിൽ വെള്ളം കെട്ടലുണ്ടാകും. കാലുകളിൽ നീര് വരും. രക്തം ഛർദ്ദിക്കും. മലം കറുത്തതായിട്ട് പോകും. രക്തസ്രാവ പ്രവണതകളും ഇതിനു പുറമെ ഉണ്ടാകാം. ഇനി എങ്ങനെയാണ് രോഗം നിർണയിക്കുന്നത്? ആദ്യം ആ വ്യക്തിയുമായി സംസാരിക്കുകയും പിന്നീട് ദേഹപരിശോധന നടത്തുകയുമാണ് രോഗം നിർണയിക്കുന്നതിന് ആവശ്യം. തുടർന്ന് LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, ഫൈബ്രോസ്കാൻ തുടങ്ങി ചില പരിശോധനകൾ ചെയ്യുന്നു. പിന്നീട് ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ കരൾ ബയോപ്സിയും ചെയ്യുന്നു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പലപ്പോഴും നോർമലായിരിക്കും. നോർമൽ ആയാലും ഫാറ്റി ലിവർ ഉണ്ടാകാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫാറ്റി ലിവർ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ LFT മാത്രം ആശ്രയിച്ച് രോഗമില്ലെന്ന് പറയാനും ആകില്ല. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ആവശ്യമാണ്. ഇപ്പോൾ ഇതിനേക്കാൾ പുതിയ തരത്തിലൊരു സ്കാൻ വന്നിട്ടുണ്ട്. അതാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഫൈബ്രോസ്കാൻ ഫൈബ്രോസിസിനും അതിൻ്റെ തീവ്രതയും കണ്ടെത്താൻ സഹായിക്കും. മാത്രമല്ല സിറോസിസിന്റെ സ്ഥിതിയും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഈ അൾട്രാസൗണ്ട് സ്കാനും ഫൈബ്രോസ്കാനും തമ്മിൽ ചെയ്യുന്നത് കൊണ്ടുള്ള കുറെ വ്യത്യാസങ്ങളും ഉണ്ട്. ഇപ്പോൾ ഫൈബ്രോസ്കാൻ ആണെങ്കിൽ അതിൽ എത്രത്തോളം ഫൈബ്രോസിസ് ഉണ്ട്, എത്രത്തോളം കൊഴുപ്പുണ്ട്, ലിവറിന് എത്രത്തോളം സ്റ്റിഫ്നെസ്സായി അതല്ലെങ്കിൽ അത് കട്ടിയായി പോയി, എത്രത്തോളം ലിവർ സെൽസിന് വ്യത്യാസം വന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ അൾട്രാസൗണ്ട് സ്കാനിലാണെങ്കിൽ ലിവറിൽ ഫാറ്റ് ഉണ്ടോ എന്ന് മാത്രമായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് ആയിരിക്കും അൾട്രാസൗണ്ട് സ്കാനിൽ പറയപ്പെടുന്നത്. Grade 1, 2, 3 എന്നുള്ളത്. ഫൈബ്രോസ്കാനിൽ ഫൈബ്രോസ്കാനിൻ്റെ സ്റ്റേജും ഫാറ്റിൻ്റെ അളവും പ്രത്യേകം പറയുന്നു. അത് Stage 1, 2, 3, 4 എന്നുള്ള തരത്തിൽ അറിയാൻ സാധിക്കും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴേക്കും സിവിയറും മോഡറേറ്റും തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിക്കും. പക്ഷേ ചെറിയ തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഫൈബ്രോസ്കാനിൽ എല്ലാ തരത്തിലുള്ള ഫാറ്റി ലിവറുകളും അറിയാൻ സാധിക്കും. ഇനി ഫാറ്റി ലിവർ ചികിത്സിക്കാൻ മരുന്നുകളേക്കാൾ ജീവിതശൈലി മാറ്റമാണ് വേണ്ടത്. ശരീരം ഭാരം കുറയ്ക്കുകയാണ് പ്രധാനം. ശരീരഭാരം 7 മുതൽ 10% വരെ ഭാരം കുറച്ചാൽ കരളിലെ കൊഴുപ്പും അതുപോലെ കുറയും. ക്രമേണ ഭാരം കുറയ്ക്കുന്നതാണ് പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത്. ഭക്ഷണ ക്രമീകരണവും അത്യാവശ്യമാണ്.

0: എണ്ണമയമുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ, മധുരം, മൈദ എന്നിവ കുറയ്ക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വ്യായാമം എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഭാരം കൂടുതലുള്ളവരാണെങ്കിൽ അത് 50 മിനിറ്റോ 1 മണിക്കൂറോ ആക്കി കൂട്ടേണ്ടതുണ്ട്. അത് മാത്രമല്ല, കഠിന വ്യായാമവും വേണ്ടിവരും. ഉദാഹരണത്തിന് സൈക്ലിംഗ്, നീന്തൽ, ഭാരോദ്വഹനം, പിന്നെ മറ്റ് ജിംനാസ്റ്റിക്സ്, അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭാരം കൂടി കുറയ്ക്കാൻ സാധിക്കും. മദ്യപാനം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന് പുറമെ ജീവിതശൈലി രോഗ നിയന്ത്രണവും വേണം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ഇതിനോടൊപ്പം ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഫാറ്റി ലിവർ മാറ്റാൻ എന്തെങ്കിലും മരുന്നുകൾ നിലവിൽ ലഭ്യമാണോ? ഫാറ്റി ലിവർ രോഗത്തെ ചികിത്സിക്കാൻ അംഗീകൃത മരുന്നുകളൊന്നും ഇല്ല. കൂടുതൽ പേർക്കും പ്രത്യേക മരുന്നിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ ചില രോഗികളിൽ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അസുഖത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിച്ചേക്കും. ജീവിതശൈലി മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവർ ഉള്ള ഒരാൾ മദ്യം പൂർണ്ണമായി ഒഴിവാക്കിയാൽ കരളിന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? മദ്യം മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യം ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ്. ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കുന്നത് തടയാൻ സാധിക്കും. മദ്യപാനം നിർത്തുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ കുറവ് ഉണ്ടാകും. തുടർന്ന് കരൾ നിക്ഷേപിച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് ഒഴുക്കിവിടും. അങ്ങനെ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറേശ്ശെ കുറേശ്ശെ കുറയും. അതോടെ ഇൻഫ്ലമേഷനും ലിവറിന്റെ ഇൻഫ്ലമേഷനും കുറയും. നശിച്ചുകൊണ്ടിരിക്കുന്ന ലിവർ സെല്ലുകൾക്ക് പകരം പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നു. ഇപ്പം ലിവർ ഒരു സ്വയം പുനരുദ്ധരിക്കാൻ കഴിവുള്ള അവയവമായതുകൊണ്ട് ലിവറിൻ്റെ ഡാമേജ് വലിയൊരു രീതിയിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇത് പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സിറോസിസ് ആയി കഴിഞ്ഞാൽ ഇത് പ്രയാസമാണ്. എത്ര സമയം കൊണ്ട് സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും? 2-4 ആഴ്ച കൊണ്ട് കൊഴുപ്പ് കുറയാൻ തുടങ്ങും. 6 മുതൽ 8 ആഴ്ച കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. 3 മാസം മുതൽ 6 മാസം വരെ കൊണ്ട് അസുഖം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ ലിവർ ഏകദേശം നോർമലായി മാറും. ഫാറ്റി ലിവർ കരളിനെ മാത്രമല്ല മറ്റവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കരളിൽ ഫാറ്റ് അടിയും പോലെ ശരീരത്തിലെ മറ്റവയവങ്ങളിലും ഫാറ്റ് അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം, സ്ട്രോക്ക്, കിഡ്നി ഫെയിലുവർ, ഹൈപ്പർ ടെൻഷൻ എന്നിവ വരാനുള്ള സാധ്യതയും അല്പം കൂടുതലാണ്. ചില ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഗർഭകാലത്തിന് മുൻപേ തന്നെ ഇത്തരം അസുഖം ഉണ്ടെങ്കിൽ ഗർഭകാലത്ത് അത് തുടരുകയോ കൂടുതൽ മോശമാകുകയോ ചെയ്യാം. ഇതിൻ്റെ കാരണങ്ങൾ ഹോർമോണൽ വ്യത്യാസം, അമിതഭാരം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇവയാണ്. ഗർഭകാലത്ത് പുതുതായി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അവസ്ഥയാണെങ്കിൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും അപകടം സംഭവിക്കാം. നേരത്തെയുള്ള രോഗനിർണയവും ഉടനടിയുള്ള ആശുപത്രി പരിചരണവും അത്യാവശ്യമാണ്. ഫാറ്റി ലിവർ കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സിക്കാതെ വിട്ടാൽ ചിലരിൽ കരളിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാം. കരളിൽ ഫൈബ്രോസിസ്, സിറോസിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കരളിൻ്റെ പ്രവർത്തനം ഇല്ലാതാകും. കരൾ ക്യാൻസറിനും സാധ്യത കൂടുതലാണ്. മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കും. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോഗ്യകരമായ ഭക്ഷണ രീതി, സ്ഥിരമായ വ്യായാമം, ശരീരഭാരം നിയന്ത്രിക്കുക, മദ്യപാനം ഒഴിവാക്കുക, പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക, അപകട സാധ്യതയുള്ളവർ വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ. ഇനി ഫാറ്റി ലിവർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ജീവിതശൈലി മാറ്റങ്ങൾ സ്വീകരിച്ചാൽ മിക്കവാറും നിയന്ത്രിക്കാനും കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. നേരത്തെയുള്ള രോഗനിർണയവും തുടർച്ചയായ ചികിത്സയും കരളിനെ ഗുരുതരമായ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ

0: ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി

ആകാശവാണി കൊട്ടാരക്കര വിനായകം സംഘവും നാദസ്വരത്തിൽ വായിക്കുന്ന കൃതികൾ. ആലപ്പുഴ എസ് വിജയകുമാർ വിശേഷാൽ തവിൽ. രാഗസുധാരസ ആന്തോളിക രാഗം ആദിതാളം ത്യാഗരാജകൃതി.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണി വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495665631. ഒരു നമ്പർ കൂടി 9495569631. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ഒരു ജേണൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ലഭ്യമല്ലെങ്കിൽ വിഷമിക്കേണ്ട. ഈശോദ് സിന്ധു വഴി വിവിധ ലൈബ്രറി റിസോഴ്സുകളുമായി ബന്ധപ്പെടാനും ആവശ്യമായ ലേഖനങ്ങൾ ലഭ്യമാക്കാനും സാധിക്കും. ദേശീയ കൺസോർഷ്യത്തിന്റെ ഈ സൌകര്യം വഴി നിങ്ങളുടെ ഗവേഷണം സമഗ്രമാക്കുക.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ, അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.
2: ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ 2/3 വഹിക്കുന്നു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00. ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 12:40 കേൾക്കാം പ്രകാശധാര. ഇതിൽ വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട ആരോഗ്യചര്യകൾ, ഡോക്ടർ ജിസ്പർ സൂസൻ ജോൺ സംസാരിക്കുന്നു. പ്രകാശധാര ഇന്ന് ഉച്ചയ്ക്ക് 12:40.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. ഇപ്പോൾ മുതൽ 12 മണിവരെ ഇനി പറയുന്ന നമ്പറുകളിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9495964321, 9496556321. മറ്റൊരു നമ്പർ കൂടി പറയാം, 9496596321. സ്റ്റുഡിയോയിൽ ശ്രീ അമൽ എം ജിയോട് സംസാരിക്കുന്നത് റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ചലനശേഷിയും ജീവിത നിലവാരവും ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നൊരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം ഏറി വരികയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം സർ.
2: നമസ്കാരം.
1: നമുക്ക് ഫിസിയോതെറാപ്പിയെക്കുറിച്ച് ജനറലി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരാൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു.
2: ഫിസിയോതെറാപ്പി ഇപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി, ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നമ്മുടെ ജീവിച്ചു പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ഇഞ്ചുറി വരുന്നു അല്ലെങ്കിൽ ഒരു അസുഖം വരുന്നു, അതുമൂലം ഉണ്ടാകുന്ന വേദന, ചിലപ്പം ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന വേദനയാവാം, ചിലപ്പോൾ കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന വേദനയാവാം. അപ്പോൾ ഈ വേദനയുടെ പരിഹാരം, അതേപോലെ അതുകൊണ്ടുണ്ടാകുന്ന ചികിത്സയോ അതിൻ്റെ സർജറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സ്റ്റിഫ്നെസ്സുകൾ, ചലനശേഷി,

0: കുറയുക, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകൾ ചലനശേഷിക്ക് ഉണ്ടാകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിന് ഫിസിയോതെറാപ്പി ചികിത്സ വേണ്ടി വരാറുണ്ട്. അപ്പോൾ പ്രധാനമായും ചലനശേഷി കുറയുക, വേദന ഉണ്ടാവുക, അതേപോലെ ബാലൻസിൻ്റെ പ്രോബ്ലംസ് വരിക, ഇങ്ങനെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നത്.
1: എനിക്ക് തോന്നുന്നു ഒരു ശ്രോതാവ് നമ്മളോട് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സ്വാഗതം. പേരും സ്ഥലവും ഒന്ന് പറയാമോ?
2: ഞാൻ സെബാസ്റ്റ്യൻ ജോസഫ്, കോട്ടയം ജില്ലയിലെ പാലായി എന്ന് വിളിക്കുന്നു.
1: ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മോടൊപ്പം ഉണ്ട്, ചോദിച്ചോളൂ കേട്ടോ.
0: നമസ്കാരം സർ, പറയാം.
2: ഡോക്ടർ, എന്റെ ഭാര്യയുടെ കൈയുടെ മുട്ട് ഇടയ്ക്കൊന്ന് മുട്ടി, ഇപ്പൊ അവിടെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുകയാണ്. നമുക്ക് ഈ ഫിസിയോതെറാപ്പിയിലൂടെ അത് മാറ്റാൻ പറ്റുമോ?
0: എത്ര നാളായത്?
2: അതിപ്പോ ഒരു ഒരു മാസമായതേ ഉള്ളൂ. കൈ പൊക്കാനും പ്രയാസമുണ്ടേ.
0: അതായത് തോളിന് ബുദ്ധിമുട്ടുണ്ട്, തോള് വേദനയുണ്ട്. അത് മുട്ടിന് മാത്രം
2: വേദനയുണ്ട്,
0: തോള് വേദനയുണ്ട്, കൈ പൊക്കാൻ പ്രയാസമുണ്ട്. കൈമുട്ടിന് നീരും മറ്റും ഉണ്ടോ?
2: കൈമുട്ടിന് നീരില്ല, പക്ഷെ കൈമുട്ടിന് വേദനയുണ്ട്.
0: ഓക്കെ ഓക്കെ. നിങ്ങൾ ഡോക്ടറെ ആരെങ്കിലും കണ്ടിരുന്നോ?
2: ആരെയും കണ്ടില്ല ഡോക്ടറെ.
0: വലിയ വേദനയാണ്.
2: ആരെയും ഈ ഒരു ചികിത്സയ്ക്കായിട്ട് ആരെയും കണ്ടില്ല. ഞങ്ങള് ഈ DFOJ-ലൊക്കെ തേച്ച് നോക്കിയതേ ഉള്ളൂ.
0: ഓക്കെ ഓക്കെ ഓക്കെ. വേദന സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ട് എങ്കിൽ അത് ചലനശേഷി തീരെ കുറവാണ്.
2: ചില സമയത്ത് കണ്ടമാനം പോലെ വരുവാണ്.
0: ചെറിയ വേദനയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാം, അല്ല നല്ല വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടറിനെ കാണണം. കണ്ടിട്ട് വേണം ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ. ഓക്കെ ഓക്കെ ഓക്കെ. ചെറിയ ചെറിയ പേശികളുടെ പിടുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു മാസമായിട്ട് ആ കൈ വെച്ച് ജോലിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ കുറച്ചെങ്കിലും? സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അതിൻ്റെ പരിഹാരം ചോദിക്കാവുന്നതാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മസിൽസ് ഒക്കെ നോക്കിയിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും വ്യത്യാസം വരാം. അത് കുറയുന്നില്ലെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടറിനെ കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു.
1: ഇപ്പൊ ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ എപ്പോഴാണ് നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അതിൻ്റെ ഇതൊക്കെ പറയാമോ?
0: ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചത് പ്രകാരമാണെങ്കിൽ ഇപ്പോൾ മുട്ട് കൈമുട്ടിനൊരു ഇഞ്ചുറി വന്നു, അത് ഒരു നീരും വേദനയൊക്കെ വരികയാണ്, നമുക്ക് തീരെ ചലിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കാര്യപ്പെട്ടൊരു ഇഞ്ചുറി ഉണ്ടെന്ന് മനസ്സിലാക്കാം നമുക്ക്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതിൽ അസ്ഥി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റേ എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ വേണ്ടി വരും, കുറച്ച് നാൾ റെസ്റ്റ് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് ഫിസിയോതെറാപ്പി ചികിത്സ തുടങ്ങേണ്ടത്. അത് അറിയാൻ വേണ്ടിയിട്ട് കാര്യപ്പെട്ട വേദനയും നീരും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഓർത്തോപീഡിഷനെ കണ്ട് അവൻ്റെ എക്സ്റേ ഒക്കെ എടുത്ത് അതിൻ്റെ ചികിത്സ നോക്കണം. അതിന് റെസ്റ്റ് വേണം. ചെറിയ ഹെയർ ലൈൻ ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ സ്നായുവിന് ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്റ്റ് പീരീഡൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ പേയാട്
1: പേയാട് നിന്ന്. സംസാരിച്ചോളൂ കേട്ടോ ഫിസിയോതെറാപ്പിസ്റ്റിനോട്.
0: പറഞ്ഞോട്ടെ.
3: ഒരു വർഷമായി, ജൂലൈ 20 ഞാൻ ഒരു വീഴ്ച വീണതാ 3 പടിയുടെ മേളിൽ നിന്ന്.
0: ഓക്കെ ഓക്കെ.
3: ഇപ്പോഴത് കൈയിന് നല്ല വേദനയുണ്ട് ഇപ്പോഴും. അപ്പോഴും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, കൈ നേരെ ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു, കഴിഞ്ഞു പോയി ഇവിടെ തോളല്ല കഴിയതാ.
0: തോളല്ല വിട്ടുപോയി, അത് പിടിച്ചിട്ടു അല്ലേ?
1: അമ്മ റേഡിയോയിൽ നിന്നൊന്ന് മാറി നിക്കാമോ? എന്നിട്ട് സംസാരിക്കൂ കേട്ടോ.
0: അത് ജൂൺ 20 അമ്മ, ഇത് സംഭവിച്ചത് ജൂൺ 20 ജൂൺ 20 അമ്മ ഡേറ്റ്?
3: ജൂലൈ 20
0: കഴിഞ്ഞ വർഷമാണോ? കഴിഞ്ഞ വർഷം. ഓക്കെ, പറയണോ അമ്മ? അപ്പൊ അത് പിടിച്ചിട്ടു, അതിനുശേഷം
3: പിടിച്ചിട്ടിട്ട് ഒരാഴ്ച ചെല്ലാൻ പറഞ്ഞു.
0: ആ
3: കുഴപ്പം, വീണ്ടും ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുത്തപ്പം കുഴപ്പമില്ല, 5 5 ആഴ്ച ബെൽറ്റ് ഇങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ആഴ്ച ഈ ബെൽറ്റ് ഇട്ടിരുന്നു. 5-6 ആഴ്ച ചെന്നപ്പോഴത്തേക്ക് ബെൽറ്റ് ഊരി, പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വേദനയുടെ ഗുളിക എഴുതിട്ടന്നു, അത്
0: കഴിച്ചു.
3: കൈ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, അത് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ എക്സസൈസ് ചെയ്തു. ഇപ്പോഴും കയ്യിന് 1 വർഷമായിട്ടും വേദനയുണ്ട്, തലമുടി വാരിക്കെത്താനോ പറ്റുന്നില്ല.
0: അമ്മയ്ക്ക് അന്ന് ഈ ചികിത്സ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സാധിക്കുമായിരുന്നോ? അതിപ്പോഴാണോ വയ്യാണ്ടായത്, അതോ അന്ന് തൊട്ടേ ഈ മുടി കെട്ടാനൊക്കെ പ്രയാസമുണ്ടായിരുന്നോ? ശരി ശരി, ഓക്കെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ ഒന്നുകൂടി ഓർത്തോ ഡോക്ടറിനെ കണ്ടിട്ട് ചോദിക്കുക, അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് ചോദിക്കണം. വ്യായാമം ഇപ്പം അമ്മയ്ക്ക് ഇത്രയും നാളായിട്ട് സ്വന്തമായിട്ടത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വേദന കാരണം ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഫിസിയോതെറാപ്പി ചികിത്സ കൊണ്ട് സാധിക്കും. വ്യായാമങ്ങൾ വേണം, നമുക്ക് വ്യായാമവും അതേപോലെ വേദന കുറയ്ക്കാനുള്ള ചികിത്സകളൊക്കെ ആവശ്യമാണ്. എക്സസൈസ് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും അമ്മ, മുടി കെട്ടാനും ഡ്രസ് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അതെ അതെ അതെ അതെ. അപ്പൊ ഇടത് കൈ അത് കുറച്ച് വ്യായാമം ചെയ്യുമ്പോൾ ശരിയാവും അമ്മ. വ്യായാമം ചെയ്ത് ചിലത് പിടിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അത് പിടിച്ച് ചെയ്തിട്ട് അമ്മയെ കൊണ്ട് വ്യായാമവും ചെയ്യിച്ച് വേദനയും കുറച്ച് അത് മെല്ലെ മെല്ലെ മാറി വരും. ഒരു വർഷം ആയതുകൊണ്ട് ഒരു പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല അത് മാറുക, ചെയ്തു വരുമ്പോൾ ആഴ്ചകൾ എടുക്കും, പക്ഷെ അത് ശരിയായി വരും. അമ്മ ഒന്നുകൂടി ഓർത്തോ ഡോക്ടറെ കണ്ടിട്ട് ഉപദേശം ചോദിക്കണം. അമ്മ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ കണ്ട് ചോദിക്കുന്നതാണ് നല്ലത്.
1: ഈ ചികിത്സയിൽ, ഫിസിയോതെറാപ്പി ചികിത്സയിൽ വേദന സംഹാരികൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാറുണ്ടോ? ഇത് നമ്മൾ ഈ അമ്മ ചോദിച്ചതുപോലെ എത്ര നാൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം?
0: വേദന സംഹാരി, ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന വേദന സംഹാരി എന്ന് പറയുന്നത് ഒരു കറണ്ടാണ്, ആക്ച്വലി ടെൻസ് എന്ന് പറഞ്ഞിട്ട്, ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേറ്റർ എന്നാണ് അതിൻ്റെ പേര്. അത് വേദന സംഹാരിക്ക് പകരമായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്നൊരു മൊഡാലിറ്റിയാണ്. നമ്മൾ മോഡേൺ മെഡിസിനിൽ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നു, ഫിസിയോതെറാപ്പിയിൽ അത് ഈ ഒരു കറണ്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ അമ്മയുടെ കേസ് പറയുകയാണെങ്കിൽ അതിൽ വേദന കാരണം അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മുടി കെട്ടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു ഒരു ഫംഗ്ഷൻ അമ്മയ്ക്ക് നഷ്ടമാണ്, അത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വേദന സംഹാരി വേദനയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വേദന ഒന്ന് കുറച്ച് അമ്മയെ കൊണ്ട് വ്യായാമങ്ങൾ ചെയ്ത് ജോയിൻ്റെ മൂവ്മെൻറ്റ്സ് കൂട്ടിയെടുത്ത് സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് അമ്മയ്ക്ക് പഴയപോലെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
1: അതിൽ ഈ ഇവരുടെ വേദന കുറയുന്നതാണ് നമ്മുടെ ആ പീരീഡ് അല്ലേ?
0: ആ പീരീഡ്. അപ്പോൾ അത് അതിന് കുറച്ച് സമയം വേണം. ഇനി എക്സസൈസ് ചെയ്ത് ഈ ജോയിൻറ്റിൻ്റെ മൂവ്മെൻ്റ് റീഗെയിൻ ചെയ്യാനും കുറച്ച് സമയം വേണം. അതാണ് ഞാൻ ആഴ്ചകളെന്ന് പറഞ്ഞത്.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ കോള് കട്ടായി. സർ, ഈ ഇത് ചെയ്യാൻ, ഫിസിയോതെറാപ്പി ചെയ്യാൻ പ്രായപരിധിയുണ്ടോ? കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇത് ചെയ്യാമോ, അങ്ങനൊരു സംശയം?
0: പ്രായപരിധിയില്ല. ഇപ്പോൾ കുട്ടികളിൽ ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ ജന്മന വൈകല്യമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കുള്ള ചികിത്സ എത്രയും പെട്ടെന്ന് ജനിച്ച ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ പ്രായമായവരിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, ഇനി അസുഖമല്ലാതെ തന്നെ ബാലൻസ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരുണ്ടാവും, അവർക്കുള്ള ചികിത്സയും ജെറിയാട്രിക് കെയർ ഉണ്ട്. അതുകൊണ്ട് പ്രായപരിധിയില്ല.
1: ഓക്കെ, ഇന്ന് നമുക്കറിയാം ഇപ്പോൾ IT ജീവനക്കാർ അല്ലെങ്കിൽ ഇപ്പം വർക്ക് ഫ്രം ഹോംസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് ഏരിയയിൽ. അപ്പോൾ വരുന്നതാണ് ഈ ടെക്സ്റ്റിനെക്ക് പോലുള്ള പ്രശ്നങ്ങൾ. അതിന് ഫിസിയോതെറാപ്പി എന്താണ് ചികിത്സാ രീതി പറയുന്നത്?
0: വൺസ് നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ, വേദന വന്നാൽ പിന്നെ അതിനുള്ള ചികിത്സയാണ്. ഇപ്പം കഴുത്ത് വേദന വന്നു, ഇപ്പോൾ ടെക്സ്റ്റിനെക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്ഥിരമായിട്ട് മൊബൈൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കഴുത്ത് കുറച്ച് കുനിഞ്ഞിരുന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുനിഞ്ഞിരുന്ന് ഉപയോഗിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട്, പെയിനും ബുദ്ധിമുട്ട്, സ്റ്റിഫ്നെസ് ഒക്കെ വരും കഴുത്തിന്. അങ്ങനെ വരുന്നതിനുള്ള ചികിത്സ ആണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നത്.
1: ടെക്സ്റ്റിനെക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
4: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഞാൻ കർണാടകയിൽ നിന്നാണ്.
0: നമസ്കാരം സർ, പറയണം.
1: പറഞ്ഞോളൂ.
4: ഞാൻ സാർ, എനിക്ക് 4 മാസത്തിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ആയി. അതിപ്പോ
0: ആന്റിബയോട്ടിക്
4: എടുത്ത് വളരെ കയ്യില്, ആന്റിബയോട്ടിക് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ കൈ പൊക്കാനും താക്കാനും ഒന്നും വരുന്നില്ല. പിന്നെ ഓർത്തയിൽ കണ്ട് പറഞ്ഞപ്പോഴേ മുണ്ടെടുക്കാൻ നോക്കൂല, ആഹാരം വലി കഴിക്കാനോ മറ്റൊന്നിനും പറ്റുന്നില്ല. ഞാൻ കാർഡിയോളജി പറഞ്ഞപ്പോ ഓർത്തയിലേക്ക് എടുത്തു. ഓർത്തേക്ക് ചെന്നപ്പം എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ കയ്യൊരു എക്സ്റേ എടുക്കണം പറഞ്ഞു.
0: എക്സ്റേയില് എടുത്തപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞത്?
4: എക്സ്റേയില് എടുത്തപ്പോൾ പറഞ്ഞത് പിന്നെ ഈ തോളല്ല തേയ്മാനമാണെന്ന്. അപ്പോ പിന്നെ ആ സമയം അത് വിളിച്ചു പറഞ്ഞു. എന്നാ പിന്നെ MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ MRI സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോ ഞരമ്പുകളെല്ലാം പൊട്ടലാണ്, എല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടിയൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞാലേ പറ്റൂ. 71 വയസ്സായിരിക്കും.
0: ശരി ശരി.
4: എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു.
0: ഓക്കെ ഓക്കെ.

0: ഓപ്പറേഷൻ കഴിഞ്ഞ ഓപ്പറേഷൻ കഴിയുന്നുണ്ടെങ്കിൽ കാർഡ് കളഞ്ഞ് നെയ്ത് നമ്മൾ കാർഡ് കളഞ്ഞ് നെയ്ത് തന്നു. പക്ഷെ ലാക്ടറൊക്കെ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് പ്രായമൊക്കെ ആയതല്ലേ, ഇനി ഇപ്പൊ അതിന് വേണ്ടി പോണോ എന്നൊക്കെ ചോദിച്ചൊരു സംശയം പറഞ്ഞു. പിന്നെ ഞാൻ ആയുർവേദ കളഞ്ഞ് പോയി. ഇപ്പൊ ആയുർവേദ കളഞ്ഞ് ചെന്ന് അപ്പൊ എനിക്ക് ആകെ ഉള്ളിലുള്ള മറ്റേ മരുന്ന് കഴിക്കാവൂ, ഇംഗ്ലീഷ് മരുന്ന് മാത്രം കഴിക്കാവൂ, ഈ ആയുർവേദ മരുന്നും കഴിക്കാൻ പറ്റില്ല. കാർഡ് കളഞ്ഞ് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പിന്നെ അവിടെ ആയുർവേദ കളഞ്ഞ് പറഞ്ഞപ്പോഴേ അവരൊരു പൂശൊക്കെ തന്നു. പത്ത് 20 ദിവസം ആയുള്ളത്, മറ്റേ ആന്റിഗ്രാം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞു. അപ്പൊ അവ കയ്യിലുള്ള നീരൊക്കെ കുറഞ്ഞു, പക്ഷെ കൈ പൊക്കാൻ ഉണ്ടാക്കാൻ നോക്കണില്ല. പിന്നെ മുണ്ടെണ്ണം കൊടുക്കാൻ പോകില്ല, കൈ ഇങ്ങനെ വെള്ളമൊന്നും മടക്കാൻ പോകില്ല, ഇങ്ങനെയൊക്കെയുള്ള അത് ഇപ്പോൾ നടക്കണം. അത് ഇനി തല വിശ്വത്തി കൊണ്ട് എന്തെങ്കിലും കൂടെ
1: വിരല് മടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടോ?
0: ഓ, വിരലും മടക്കാൻ പോകില്ല.
1: ശരി, അപ്പോൾ അത് വിരലും മുടക്കാൻ തോള് എല്ലിനാണ് അവിടുത്തെ ജോയിന്റിനല്ലേ പറഞ്ഞത് അസ്ഥി തേയ്മാനം ഉണ്ടെന്ന്? ജോയിന്റിന് അങ്ങനെ ഒരു തേയ്മാനം നോക്കൂ, അങ്ങനെ ഒരു ജോയിന്റിന് ഒരു തേയ്മാനം വന്നു കഴിഞ്ഞാൽ വിരല് മുടക്കാനുള്ള പ്രയാസം അത്ര കോമൺ ആയിട്ട് വരാറില്ല.
0: അത് എടുത്തു, എടുത്തപ്പോൾ ശകലം ബ്ലഡ് വന്നു. ബ്ലഡ് വന്നപ്പോഴ് ഈ ഒരു ബ്രദറും ഒരു ഡോക്ടറും കൂടി ഈ കൈയെ പിടിച്ച് ഒരു നല്ലൊരു തീയൊക്കെ വെച്ച് നല്ലൊരു കെട്ടി വെച്ചു. നല്ല കെട്ടെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി മുഴുക്ക നല്ല തരിപ്പായിരുന്നു.
1: ഓ, ശരി ശരി.
0: ഹലോ,
1: ഓക്കെ, കേക്കാം കേക്കാം കേക്കാം, പറയണം. ഹലോ ഹലോ.
0: ആ, നല്ല നല്ല നല്ല തരിപ്പായിരുന്നു കയ്യിൽ. അത് അത് ഇളക്കിയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ കയ്യൊരാ ഈ പടം കയ്യും ഒരു വലി വെന്നേരം നോക്കാൻ കഴിയില്ല, ആ കുഴയ്ക്ക് മുകളിലോട്ടുള്ള വിരലുകളും മറക്കാൻ കഴിയില്ല.
1: അപ്പോ അതൊരു കാര്യം ചെയ്യേണ്ട, ഇപ്പൊ തോള് സന്ധിയുടെ തേയ്മാനം കൊണ്ട് മാത്രം വന്നൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഇപ്പൊ പറഞ്ഞു കേട്ടിട്ട്. സാധാരണഗതിയിൽ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് തോളിന്റെ സന്ധിയുടെ കാര്യം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ പൊക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷേ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഇവാലുവേഷൻ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു താങ്കൾ ഒന്നുകൂടി ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ട്. കണ്ട ഓർത്തോ ഡോക്ടറെ തന്നെ ഒന്നുകൂടെ കണ്ടാലും മതി, ഒന്ന് കണ്ടിട്ട് അതിൻ്റെ ഒരു അഡ്വൈസ് ചോദിക്കണം. ചോദിച്ചിട്ട് വേണം ഫിസിയോതെറാപ്പിയിലേക്ക് പോകാനായിട്ട്.
2: ഓക്കെ, അദ്ദേഹം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ടെക്സ്റ്റിനൊക്കെ പറഞ്ഞതിനെ,
1: ആ ടെക്സ്റ്റിനൊക്കെ ടെക്സ്റ്റിനിക്കിൽ ഒന്ന് നമുക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ഇത് IT ജീവനക്കാർക്ക് മാത്രമല്ല നമ്മൾ സാധാരണ എല്ലാവരും ഈ ഫോൺ ഒരുപാട് നേരം ഉപയോഗിക്കുന്നവർക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒന്നാണ്. തല നമ്മൾ കുറച്ച് താഴ്ത്തി വെച്ചായിരിക്കും നോക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കഴുത്തിലെ ജോയിൻസിനും മസിൽസിനും വരുന്ന സ്റ്റിഫ്നെസ്സും വേദനയുമാണ്. അത് കഴുത്ത് വേദനയായിട്ടോ തലവേദനയായിട്ടോ ഒക്കെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഒന്ന് ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചികിത്സയും കാര്യങ്ങളും ചെയ്യാം. അല്ലാതെ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥിരമായിട്ടിപ്പം IT ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മേശ അതേപോലെ കസേര ഇത് രണ്ടും വളരെ പ്രധാനമുള്ളതാണ്. ഈ മേശയുടെ ഉയരം, അതായത് സ്ക്രീൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ നമ്മൾ ഇരിക്കുന്ന ആളുടെ കണ്ണിൻ്റെ ലെവലിൽ ആയിരിക്കണം സ്ക്രീനിൻ്റെ മുകൾ വശം, അല്ലെങ്കിൽ 1 ഇഞ്ച് താഴെ അതായിരിക്കണം അതിൻ്റെ കറക്റ്റ് ലെവൽ. അതേപോലെ കസേര എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കൈമുട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആം റെസ്റ്റ് വേണം. അതേപോലെ കൈ മുട്ടൊരിക്കലും ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല, ചേർന്ന് ശരീരത്തോട് ചേർന്ന് വേണം കൈമുട്ട് നിൽക്കാനായിട്ട്. അതേപോലെ നമ്മുടെ കൈയുടെ കുഴയും എൽബോയുടെ അതേ ലെവലിലായിരിക്കണം, പൊങ്ങി നിൽക്കാനൊന്നും പാടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മൗസ് ഒരുപാട് ദൂരെ വെക്കാൻ പാടില്ല, അടുത്ത് തന്നെ വെക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാനായിട്ട്.
2: ടെക്സ്നെക്കിന് വീണ്ടും ഒരു ഇടവേള എടുത്തുകൊണ്ട് ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് ലീനു, ഞാൻ പാലായിൽ നിന്നാണ് വിളിക്കുന്നത്.
2: സംസാരിച്ചോളൂ സാറിനോട്.
1: പറഞ്ഞോട്ടെ.
3: ഗുഡ് മോർണിംഗ് ഡോക്ടർ.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പറയണം
3: ഡോക്ടർ, ഞാൻ എന്റെ മമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നേ. എന്റെ മമ്മിക്ക് ഓൾറെഡി ഒരു ന്യൂറോ മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ആളാണ്. അപ്പൊ പെട്ടെന്നാണ് ആൾക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് കാലിന് ഭയങ്കരമായിട്ട് നീര് വന്നു. അപ്പൊ ഭയങ്കരമായിട്ട് നീര് എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ അവിടെ ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് നീര് വെച്ച് അങ്ങ് ഭയങ്കര വീർത്തു പോലെ ആയി. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പൊ ന്യൂറോയുടെ ഡോക്ടറെ കണ്ടപ്പോൾ ന്യൂറോയുടെ ഡോക്ടർ പറഞ്ഞു ഓർത്തോയുടെ ഡോക്ടറെയും കൂടെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓർത്തോയുടെ ഡോക്ടറെ കണ്ട് ഓർത്തോയുടെ ഡോക്ടർ ഒരു മെഡിസിൻ തന്നു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി ഇതിനൊക്കെ കുറവുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫിസിയോതെറാപ്പി അങ്ങനെ എന്തെങ്കിലും ഇതിന് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ?
1: അമ്മയ്ക്ക് ന്യൂറോ എന്ത് അസുഖമായിരുന്നു?
3: അമ്മയ്ക്ക് തേയ്മാനത്തിന്റെ ഇത് ഉണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ കഴുത്തിന്റെ അവിടെ നിന്നുള്ള ഞരമ്പിന് ചെറിയൊരു ഇതുള്ളത് കൊണ്ട് താഴേക്കൊക്കെ അപ്പത്തേക്ക് നീ

0: നടുവേദന അങ്ങനെയുള്ള ബോഡി പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ന്യൂറോയുടെ മരുന്ന് എടുത്തു തുടങ്ങിയത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഒത്തിരി കുറവുണ്ട്. അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ, അപ്പൊ കാലിങ്ങനെ വലിച്ച് വലിച്ച് നടക്കണം എന്നുള്ളൊരു ഫീലായി. എന്ന് വെച്ചാൽ അതുപോലെ ഒരു ഭാരം കാലിന് കൊടുക്കുന്ന പോലെ, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നില്ല, മുട്ട് മടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഇതില് ഫിസിയോതെറാപ്പിക്ക് എന്തെങ്കിലും ഒരു
1: അതാക്ച്വലി നോക്കേണ്ടതാണ്, കാരണം മുട്ടിൻ്റെ പേശികളുടെ ബലം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അസസ് ചെയ്ത് നോക്കിയിട്ട് വേണം അത് എത്രത്തോളം നമുക്ക് എക്സസൈസ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഒന്ന് നിങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പം ലാസ്റ്റ് കണ്ട ഓർത്തോ ഡോക്ടർ തന്ന മരുന്നുകളുടെ കൂടെ എക്സസൈസ് വല്ലതും പറഞ്ഞിരുന്നോ?
0: ഇല്ല, പറഞ്ഞില്ല. എന്നാലും ഇതുപോലെ ഫിസിയോതെറാപ്പി നമുക്ക് അതിന് ശേഷം ഒന്ന് നോക്കാന്നാ പറഞ്ഞത്. ഈ മെഡിസിൻ ഒന്ന് കഴിച്ചു നോക്കൂ, എന്നിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും. നമ്മൾ മരുന്ന് കഴിച്ചതിൽ വേദനയ്ക്ക് കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്?
0: ആ, വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ട്. നീരും വലിഞ്ഞു
1: വലിഞ്ഞിട്ടുണ്ട്.
0: അത്യാവശ്യം മുട്ടെന്ന് കണ്ട ഒരു ഷേപ്പിലേക്ക് വരുന്നു തുടങ്ങിയിട്ടുണ്ട്. മെറ്റേ എന്ന് പറഞ്ഞാൽ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അങ്ങൊരു ബോളിന്റെ പരുവം പോലെ
1: ഒത്തിരി വീർത്തിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പോ ഒരു വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നീരും വേദനയും കുറഞ്ഞ സ്ഥിതിക്ക് ഇനി വ്യായാമം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വ്യായാമം ചെയ്യാവുന്നതാണ്, അത് സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന് ഓർത്തോ ഡോക്ടറോട് ഒരു വാക്ക് ചോദിച്ചിട്ട് ഫിസിയോതെറാപ്പിനെ കാണാം, ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടാൽ മതിയാവും. അതെ അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു.
2: അപ്പോൾ സർ, നമ്മൾ ഈ ടെക്സ്റ്റിനൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം, ഈ കൈവിരലുകളിൽ വരുന്ന തരിപ്പ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
1: കാർപ്പൽ ടണൽ സിൻഡ്രോം അതേപോലെ നമ്മുടെ റിസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു ഞരമ്പിനുണ്ടാകുന്ന കംപ്രഷനാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. കൂടുതലും രാത്രി കാലങ്ങളിൽ ഭയങ്കരമായിട്ട് വേദനയും തരിപ്പും ഒക്കെ.
2: ഈ പറയുന്ന പോലെ മൊബൈൽ ഉപയോഗിക്കുന്ന കൂടുതൽ വരുമ്പോൾ
1: അത് ഒന്ന് ഈ ഉപയോഗിക്കുന്ന അത് മാത്രം, മൊബൈൽ ഉപയോഗിക്കുന്ന മാത്രമല്ല, നമ്മുടെ ശീലങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരേപോലെ അല്ല ചെയ്യുന്നത്. ഇപ്പൊ മൊബൈൽ എല്ലാവരും ഒരേപോലെ അല്ല പിടിക്കുന്നത്. പുസ്തകം വായിക്കുന്നവർ ഒരേപോലെ അല്ല പുസ്തകം പിടിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്നത് ഒരേപോലെ അല്ല സ്റ്റിയറിംഗ് പിടിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണ്. ഇപ്പം ഉറങ്ങുന്നത് പോലും പലരും പല പൊസിഷനിൽ കിടന്നേ ഉറങ്ങുള്ളൂ, ചിലർ ചില പൊസിഷനിലേ ഉറങ്ങത്തുള്ളൂ. കസേരയിൽ ഇരിക്കുന്ന പല രീതിയിലാണ്, ആ കസേര കണ്ടാൽ അറിയാം ആ വ്യക്തി എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശീലങ്ങൾ കാരണമാണ്. ഇപ്പം കൈ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക പൊസിഷനിൽ പിടിച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. കുക്ക് ചെയ്യുന്ന ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്, ഒരു പ്രത്യേക പൊസിഷനിൽ ബെൻഡ് ചെയ്തൊക്കെ റിസ്റ്റ് പിടിച്ചിട്ട്. അങ്ങനെയുള്ളവർക്ക് ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്.
2: അതിലേക്ക് വരാം, ഒരു ശ്രോതാവ് കൂടെ ചേരുന്നു. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സ്വാഗതം. ആരാണ്?
3: ഞാൻ കോട്ടയത്ത് നിന്ന് മിനിയായിരുന്നേ, എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ടായിരുന്നു. ഞങ്ങള് 2023 നവംബർ 3 എന്റെ ഹസ്ബൻഡിന് അയോട്ട അന്യൂറിസമായിട്ട് ശ്രീചിത്രയില് സർജറി നടത്തിയിരുന്നു. എന്നിട്ട് ആ ടേബിളിൽ വെച്ച് തന്നെ സ്ട്രോക്ക് ഉണ്ടായി എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തലയോട്ടി തുറന്ന് മാറ്റി വെച്ച് ശസ്ത്രക്രിയ ചെയ്തത്. നവംബർ 4. അപ്പോഴത്തേനും ഒരു വശം, വലതുവശം തളർന്ന് പോയിരുന്നു. പിന്നീട് സർജറി എല്ലാം കഴിഞ്ഞതിന് 22 ക്രിട്ടിക്കൽ ICUയില് അബോധാവസ്ഥയിലായിരുന്നു കിടന്നെ. അങ്ങനെ കണ്ണ് മെല്ലെ തുറന്നു കഴിഞ്ഞപ്പം വീണ്ടും ഞങ്ങളെ ICUയിലേക്ക് മാറ്റി 22 കൂടി അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ പറഞ്ഞു ഇനി ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ ഇനി ഇതിനൊരു പരിഹാരം, അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കെയർ കിട്ടുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കുറച്ചു ദിവസം നിന്നതിന് ശേഷം വീട്ടിലേക്ക് പോക്കോ, അതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ട്രക്കോസ്റ്റമി ഇട്ടു, റഷ് ട്യൂബ് ഇട്ടു, യൂറിൻ ബാഗ് ഇട്ടു, എല്ലാം ആയിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്നത്. വന്ന് അവിടെ ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ 65 താമസിച്ചു. അതിനോടകം ഫിസിയോതെറാപ്പിയും ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും ഒട്ടുമേ വയ്യായിരുന്നു ആളിന്. അങ്ങനെ ഒരു തരത്തില് ഇരിക്കാൻ പറ്റുക, കസേരയിലൊന്ന് ഇരുത്തിയ ഇരിക്കാറായി, ജനലയിലൊക്കെ പിടിച്ചു നിർത്തിയാൽ ഒന്നും നിൽക്കാറുമായപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് പിറ്റേ അപ്പോ ഫെബ്രുവരി 18 ആ ഫെബ്രുവരി 19 തന്നെ വീട്ടിലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിച്ച് ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1 കൊണ്ട് ആള് ബാലൻസ് ചെയ്ത് നിൽക്കാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശ്രീചിത്രയിൽ വന്ന് ഈ ബോൺ തിരിച്ചു വെച്ചു. അത് മാർച്ച് ഇരുപത്തിരണ്ടിന് തിരിച്ചു വെച്ചു. ഏപ്രിൽ 6-ാം തീയതി അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ വീട്ടിൽ വന്നു. അന്ന് മുതല് വീണ്ടും ഇപ്പം വരെ ഇന്നലെ വരെയും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആള് കാര്യങ്ങളിലേക്കെല്ലാം ബോധമായി. പക്ഷെ സംസാരിക്കാന് വേണ്ട, വേണം, മൂത്രമൊഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, ആളിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കും. അതിന് സ്പീച്ച് തെറാപ്പിയും കൊടുത്തോണ്ടിരുന്നു. ഇപ്പം കുറച്ചായിട്ട് അത് നിർത്തി. പിന്നീട് ഇപ്പൊ വലത് കൈ ഒന്ന് പൊക്കാവുന്നായതേ ഉള്ളു. വിരലുകൾ അനങ്ങുക, പത്തി ഭാഗം അനങ്ങുവോ ഒന്നുമില്ല. കൈ വിരല ഉള്ളിലേക്ക് മടങ്ങി നമ്മൾ പിടിച്ചു നൂർക്കുവാണെങ്കിൽ മാത്രം നൂർന്നും വരും. അങ്ങനെയാണ് ഇപ്പം വരെയും ഉള്ള അവസ്ഥ. ഇത് തുടർന്ന് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് എത്രത്തോളം മാറ്റം വരും, ആളിനെ സ്വന്തമായിട്ടൊന്ന് നിൽക്കാനാണേലും പറ്റുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം. ഞാൻ
1: നമുക്കിപ്പോൾ ഇത്രയും നാളായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആളിനിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ പിടിച്ച് നിൽക്കാം, അല്ലെ, ഒരുവിധം ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട് ആളിന്. വലതു കൈ കുറച്ച് മൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ ബാത്റൂമിലൊക്കെ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ അമ്മയ്ക്ക്? ബാത്റൂമിൽ കൊണ്ടുപോകാനൊക്കെ അമ്മയ്ക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ടോ? ശരി ശരി. അപ്പൊ അത് അതെ അതെ അതെ അതെ. അപ്പൊ ഒരു ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തു എന്ന് വേണം പറയാൻ. ആള് കിടപ്പായിരുന്ന ആള് മെല്ലെ ഇരിക്കാൻ തുടങ്ങി. ഇരിപ്പുന്ന ഇപ്പോ നിൽക്കാനും ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ച് നടക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. അതൊരു മാറ്റം, വലിയൊരു മാറ്റമാണ്. നമുക്ക് ഇങ്ങനെ ഒരു വലിയ ഇഞ്ചുറി ഉണ്ടായ ഒരാളിന് ഇങ്ങനെ തിരിച്ച് ഇത്രയും വന്നത് ഒരു വലിയ കാര്യമാണ്. അമ്മ അതിന്റെ കൂടെ നിന്നതിന് ആദ്യം അമ്മയ്ക്ക് ഞാനൊരു അഭിനന്ദനം പറയുകയാണ്. കാരണം ഇത്രയും കൂടെ നിന്നത് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല, നമുക്കറിയാം അത്. അപ്പോൾ അത്രയും ചെയ്തു ആളിപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തി. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് ഫിസിയോതെറാപ്പിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയാം അല്ലേ? അമ്മ കുറേ നാളുകൊണ്ട് ഇപ്പോൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ വ്യായാമം ചെയ്യണം എന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ചെയ്യേണ്ടത് ഡെയിലി എക്സസൈസ് വേണം, ആളിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. അതോടൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാ ദിവസവും കാണണം എന്നില്ല. ഇനി അമ്മ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലൊന്നുകിൽ അമ്മയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മ തന്നെ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ. ശരി. അപ്പോൾ ആ എക്സസൈസുകൾ അമ്മ ചെയ്തു കൊടുക്കുക, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം എടുക്കൂ. ഇപ്പോൾ ഡെയിലി എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നത് അമ്മ ഒന്ന് കുറച്ച് കൊണ്ടുവരും. ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ അമ്മ ചെയ്യുക. അവർ ഇപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള അഡ്വൈസസ് അവർ തരും. ആ സമയത്ത് മാറ്റങ്ങൾ എന്തൊക്കെ എക്സസൈസിന് വരുത്തണം എന്നുള്ളത് പറഞ്ഞു തരും. അത് പ്രകാരം മാറ്റം വരുത്തിയാൽ മതിയാവും. ഡെയിലിയുള്ള എക്സസൈസുകൾ ഇപ്പോൾ ഇത്രയും നാളായ സ്ഥിതിക്ക് അമ്മയ്ക്ക് അറിയാം, നന്നായിട്ട് അറിയുന്നുണ്ടാവും. അത് അമ്മ തന്നെ ചെയ്തു കൊടുക്കുക എക്സസൈസ്. ഒരാൾ സ്ഥിരമായിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം ഇനി വേണമെന്നില്ല. കുറച്ച് കൊണ്ടുവരിക, ഹെൽപ്പ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം എടുക്കണം.
3: വിരലുകളും നൂരാത്തത് കാരണം ആളിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ ശരിയാവൂല, ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു നിരാശ ഇപ്പൊ പറയുന്നുണ്ട്.
1: അല്ല, അതിൽ തലച്ചോറിന് വന്ന ഇഞ്ചുറി അനുസരിച്ചിട്ടാണ് നമുക്ക് റിക്കവറി വരുന്നത്. ഇപ്പൊ എത്ര വയസ്സുണ്ട് അമ്മ ഹസ്ബൻഡിന്?
3: 62. ഇപ്പൊ 62. ഞങ്ങള് 59 വയസ്സിലാണ് ചെയ്യാൻ അവിടെ കൊണ്ടുവന്നത്.
1: ശരി ശരി ശരി. അപ്പൊ മാറ്റം വരില്ല എന്നല്ല, മാറ്റം ഇനിയും വരും, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. കുറച്ച് സമയം വേണം ഓരോ മാറ്റത്തിനും. കാരണം കുറേ ചെയ്യുമ്പോഴാണ് ബ്രെയിൻ അത് പിക്ക് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുള്ളൂ. അപ്പം സമയം വേണം. ഇത്രയും നാൾ വളരെ സംയമനത്തോടു കൂടി നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ് ആളിന്നിങ്ങനെ നന്നായി ഇരിക്കുന്നത്, ഇത്രയും ചേഞ്ചസ് വന്നത് കേട്ടോ. അപ്പൊ അതേപോലെ മുന്നോട്ടും അമ്മ സംയമനത്തോടു കൂടി ചെയ്യണം.
3: വരുമ്പോഴാണ് കൂടുതലായിട്ടും ബുദ്ധിമുട്ട് കാണിക്കുന്നത്.
1: തണുപ്പ് വരുമ്പോൾ പൊതുവെ ബുദ്ധിമുട്ടാണ് അമ്മ. എല്ലാവർക്കും വേദനയുള്ളവർക്കും സ്റ്റിഫ്നെസ് ഉള്ളവർക്കും ഒക്കെ പ്രയാസം കൂടുന്ന ഒരു സമയമാണ് തണുപ്പെന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് ചൂടിന് വേണ്ടിയിട്ടുള്ള ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുകയോ അങ്ങനെയുള്ള ഡ്രസ്സിംഗ് ഒക്കെ യൂസ് ചെയ്യുകയോ ചെയ്യണം കേട്ടോ.
2: ഈ അമ്മ പറഞ്ഞ പോലെ സർജറി ഒക്കെ അതിനൊക്കെ ശേഷം ഫിസിയോതെറാപ്പി നിർബന്ധമാക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ റിക്കവറിക്ക് ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായതാണോ?
1: അതെ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പം ഇദ്ദേഹത്തിൻ്റെ നമ്മളിപ്പോൾ വിളിച്ച കോളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു വലിയൊരു ഇഞ്ചുറിയാണ്, ബ്രെയിനിന് വന്ന് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇഞ്ചുറി വന്നു. അപ്പോൾ അത് വന്നു കഴിയുമ്പോഴത്തേക്കും ശരീരമാകെ തളർന്നു പോവുകയാണ്. അപ്പോൾ ഒരു സർജറിയും കഴിഞ്ഞു, അതിനുവേണ്ടി ഇട്ട് തലയോട്ടി മാറ്റിവെക്കുന്ന ഒരു സർജറിയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സർജറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇനി ഇപ്പം അസ്ഥി സംബന്ധമായിട്ടൊരു പ്രോബ്ലത്തിനാണെങ്കിലും സർജറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വേദന, അതേപോലെ സ്റ്റിഫ്നെസ്, പേശികൾ വേണ്ട രീതിയിൽ അങ്ങോട്ട് ചലിക്കാതെ വരും. അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ അടുത്ത ദിവസം തൊട്ട് നമുക്ക് ചലിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചില സർജറി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ അനക്കാതെ വയ്ക്കേണ്ടതായിട്ട് വരും. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കൈ ചലിപ്പിക്കുമ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരിക്കും, സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ ആളിന് സ്വന്തമായിട്ടത് ചെയ്യാൻ പറ്റത്തില്ല. പെയിനുള്ള ഒരാൾ ഒരിക്കലും മൂവ് ചെയ്യില്ല, പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ചിട്ടും ഒക്കെ മൂവ് ചെയ്യില്ല. അപ്പോൾ മൂവ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം വേണ്ടി വരും. ആ വേദന ഒന്ന് കുറയ്ക്കാനും പിന്നെ വേദന ഇല്ലാത്ത രീതിയിൽ എക്സസൈസ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട് നമുക്ക് ഫിസിയോതെറാപ്പിയിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. ഇനി അതിന് പുറമെ ഒരു ഇഞ്ചുറി വന്ന് കഴിയുമ്പോഴത്തേക്കും ബ്രെയിൻ തന്നെ നമ്മുടെ ശരീരം അനക്കണ്ട എന്ന് പറയും. പിന്നെ അത് പെയിനാണ്, വേദനയാണ്, അതുകൊണ്ട് അനക്കാതിരിക്കുക എന്നുള്ള ഒരു ബോഡി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്റ്റിഫാക്കി അങ്ങ് വെക്കും. അതിനെ തിരിച്ച് പഴയതുപോലെ കൊണ്ടുവരാനായിട്ട് ചില ടെക്നിക്സ് യൂസ് ചെയ്ത് ചലിപ്പിക്കേണ്ടതായിട്ട് വരും.
2: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
4: ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞാട്ടെ, പേരെന്താണ്?
2: പേരും സ്ഥലവും പറഞ്ഞിട്ട് ചോദിച്ചോളൂ.
4: എന്റെ പേര് അൻസാർ കൊല്ലം പെരുന്നാളത്തിൽ.
1: ഓക്കെ, പറയണം.
4: എനിക്ക് ഉറങ്ങി എണീക്കുമ്പോഴേ, ഉറങ്ങി എണീക്കുന്ന സമയത്ത് നല്ല തലവേദനയാണ്. ചില സമയത്ത് അത് മുഖം കണ്ണൊക്കെ കഴുകി കഴിയുമ്പോ എനിക്ക് കാഴ്ചയില്ലാത്ത ഒരാളാ.
1: ഓ, ശരി ശരി.
4: അപ്പൊ ഇത് മുഖം കണ്ണൊക്കെ കഴുകി കഴിയുമ്പോ ചില സമയത്ത് അത് മാറും. ചില സമയത്ത് ഈ മുഖം കണ്ടൊക്കെ കഴുകി കഴിഞ്ഞാലും ചിലതോ വിട്ടുമാറാത്ത തലവേദന കുറെ നേരം അങ്ങനെ നീണ്ടിരിക്കും.
1: ശരി, തലയുടെ ഏത് ഭാഗത്താണ് തോന്നുന്നത്? മൊത്തമായിട്ടാണോ തോന്നുന്നത് അതോ പ്രത്യേകിച്ച് ഏതെങ്കിലും ഭാഗത്താണോ?
4: അല്ലില്ല, തലയുടെ നമ്മുടെ ഉച്ചിഭാഗത്താണ്. തലയുടെ ഉച്ചിഭാഗത്താണ്.
1: ഉച്ചിഭാഗത്താണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര നാളായിട്ടുണ്ട് ഇത്?
4: അത് എന്റെ 20-ാമത്തെ വയസ്സിൽ തുടങ്ങിയത്, ഇതുവരെയ്ക്കും മാറിയിട്ടുള്ളത്.
1: ഓക്കെ, ഇപ്പൊ എത്ര വയസ്സായി?
4: എനിക്ക് 43 വയസ്സ്.
1: ശരി, അപ്പൊ ഇത് കാണിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ, ന്യൂറോയിലോ മറ്റോ?
4: കാണിച്ചിട്ടുണ്ട് ഡോക്ടറെ. അത് അത് ഗുളിയൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുമ്പം അങ്ങ് മാറും, വീണ്ടും അത് വരിക.
1: അത് എന്ത് പ്രശ്നമാന്നാ പറഞ്ഞത്?
4: എന്ത് പ്രശ്നമാന്ന് അവര് പറയുന്നില്ല
1: കേട്ടോ. അത് ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കേണ്ട ഒരു സംഭവമാണ്. അതിനൊരു കാരണം കാണും തലവേദനയ്ക്ക്. ആ കാരണം എന്താണെന്ന് അറിഞ്ഞ
4: ഞാൻ 2011 ആലപ്പുഴ വണ്ടാണ പിടിക്ക കോളേജിൽ പോയി, ഡോക്ടറെ കാണാൻ പോയി. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു.
1: ഓക്കെ,
4: അപ്പൊ ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു MRI സ്കാനിങ് ഒക്കെ നടത്തി നോക്കുമ്പോ അവര് പറയുന്നത് ഇതിനകത്ത് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാനുള്ള പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ തലവേദന എന്താ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെന്നാ അവര് പറയുന്നത്, എനിക്കറിയത്തില്ല.
1: അത് വീണ്ടും നമുക്ക് തലവേദന മാറാതെ നിൽക്കുന്നു, ഇത്രയും നാൾ മാറാതെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ കഴുത്തിനുള്ള ബുദ്ധിമുട്ടുകൾ, കഴുത്തിലെ പേശികളുടെയൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പോഴും തലവേദന വരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കഴുത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടുള്ള തലവേദനയാണ് എങ്കിൽ അവർ പറഞ്ഞു തരും, അതിനുള്ള പരിഹാരം പറഞ്ഞു തരും. അല്ലാന്നുണ്ടെങ്കിൽ താങ്കൾ ന്യൂറോ ഡോക്ടറിനെ വീണ്ടും കാണേണ്ടതാണ്. ഓ, ഇല്ല ഇല്ല. അപ്പം താങ്കളൊരു ന്യൂറോ കണ്ടുകൊണ്ടിരുന്ന ന്യൂറോ ഡോക്ടറിനെ വീണ്ടും റിവ്യൂ ചെയ്യുന്നതാണ് നല്ലത്. അത് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട്.
2: ഇപ്പോൾ ഫിസിയോതെറാപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മൾ ഇപ്പൊ കഴുത്തിന്റെ വേദനയെ കുറിച്ച് പറഞ്ഞു, നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പൊ അതിന് ഫിസിയോതെറാപ്പിയിൽ എന്താണ് ചികിത്സാരീതി പറയാം?
1: നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ജോയിൻറ്റ് ക്രാക്കിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. അത് ചെയ്യുന്നത് സാധാരണ ഒരു സ്റ്റിഫ്നെസ് കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ചലനം കൂട്ടാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് അതിൻ്റെ മറ്റ് ട്രീറ്റ്മെൻറ്റ് കൂടെ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. മൊബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കുണ്ട്, അതേപോലെ മറ്റൊന്നാണ് ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് കുറച്ചൊരു സ്പീഡിൽ ചെയ്യുന്നൊരു മൂവ്മെൻറ്റാണ്, ഫോഴ്സ് കൂട്ടി ചെയ്യുന്നൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്നത് എക്സ്പെർട്ടീസ് ഉള്ള ഒരാൾ തന്നെ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ്. ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അത് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരാൾ നെക്ക് മാനിപ്പുലേഷന് വിധേയനാവുന്നു എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് അദ്ദേഹത്തിന് നമ്മൾ ഏത് ജോയിൻ്റാണോ, കഴുത്തിലെ ഏത് ജോയിൻറ്റിനാണോ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ജോയിൻറ്റിൻ്റെ മാനിപ്പുലേഷൻ പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ തല കുറച്ച് നേരം വെച്ച് നോക്കി അതിൽ ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്.
2: ഒരു ശ്രോതാവ് കൂടി നമ്മളൊപ്പം ചേരുന്നു. ഹലോ
5: ഹലോ,
2: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
5: സുജാത രാമപുരത്ത് നിന്ന്, പഞ്ചായത്തിനടുത്തുള്ള രാമപുരത്ത് നിന്ന്. ഹലോ ഡോക്ടർ, ഞാൻ സുജാത രാമപുരത്ത് നിന്ന് വിളിക്കുകയാണ്.
1: കേട്ടായിരുന്നു, കേട്ടായിരുന്നു. സുജാത മാഡം പറയണോ, പറയണോ, എന്തായിരുന്നു ബുദ്ധിമുട്ട്?
5: എന്റെ രണ്ട് അനിയത്തിമാർക്കും ഫിസിയോതെറാപ്പി ചെയ്തോണ്ടിരിക്കുകയാണ്.
1: ഓക്കെ, എന്തായിരുന്നു, എന്തിനായിരുന്നു?
5: എന്റെ നേരെ അളി അനിയത്തിക്ക് വണ്ടി ആക്സിഡന്റ് ഉണ്ടായി, മുട്ടിന്റെ ലിഗമെന്റിന്റെ ഒരു സ്ക്രാച്ച് വന്നു.
1: ശരി.
5: സ്ക്രാച്ച് വന്നിട്ട് അത് കൊല്ലത്ത് ഒരു ഹോസ്പിറ്റലിലാണ് ഇത് ചെയ്തത്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു അവിടെ നമ്മൾക്ക് ഈ സ്റ്റഡ് ഇടന്ന് പറഞ്ഞു, കമ്പിയിട്ടേ താലയില്.
2: പ്രശ്നം ഒന്ന് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞോളൂ കേട്ടോ, നമ്മുടെ മറ്റു ശ്രോതാക്കൾ.
5: അങ്ങനെ താല ചുരുക്കിയിട്ട് കമ്പിയിട്ട്, കമ്പിയിട്ടിട്ട് ഇപ്പം ഞാൻ ഇന്ന് ഡോക്ടറെ കാണാൻ മോള് പോയിരിക്കുകയാണ്. അപ്പം അവനെ രണ്ടാമത്തെ അനിയത്തിക്ക് സ്പീച്ച് തെറാപ്പി ചെയ്യുവാണ്. വായിക്ക് സുഖമില്ലാതെ വന്ന് ജി ബി എസ് എന്നുള്ള അസുഖമായിരുന്നു, അത് കൊല്ലം മെഡിസിറ്റിയിലായിരുന്നു. പക്ഷെ അത് ജി ബി എസ് ചെയ്തപ്പം നല്ല മാറ്റമുണ്ട്. ഈ ജി ബി എസ് അസുഖം വന്നിട്ട് ഈ ഫിസിയോതെറാപ്പി ചെയ്തപ്പം നല്ല മാറ്റമുണ്ട്. അത്
1: ഫിസിയോതെറാപ്പിയാണോ സ്പീച്ച് തെറാപ്പിയാണോ ചെയ്തോണ്ടിരുന്നത്?
5: സ്പീച്ച് തെറാപ്പിയാണ് മറ്റാൾക്ക് ചെയ്തത്, ജി ബി എസ് വന്ന ആളിന്.
1: ആളിന് ശാരീരികമായിട്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല? കൈകാല്
5: ഷുഗറുണ്ട്, ഷുഗറുണ്ട്.
1: ശരി ശരി ശരി.
5: പിന്നെ മറ്റു അസുഖങ്ങളായിട്ടൊന്നും ഇല്ല. പിന്നെ പുള്ളിക്കൊരു സർജറി പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ, ഈ ഓവറിയിൽ വെള്ളക്കെട്ടുള്ളതുകൊണ്ട് ഇതുമായിട്ട് ഇങ്ങനെ ഈ ജി ബി എസ് വന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ഉടനെ തന്നെ, ഒരു 3 മാസത്തെ ഗ്യാപ്പിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ ഡോക്ടർ?
1: അത് ന്യൂറോ ജി ബി എസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്തെങ്കിലും ചികിത്സ നടക്കുന്നുണ്ടോ, മരുന്ന് മറ്റോ ഉണ്ടോ?
5: മരുന്നുണ്ട്, മരുന്നുണ്ട്, ഗുളികകളുണ്ട്. പക്ഷെ സ്പീച്ച് തെറാപ്പി ചെയ്തോണ്ടിരിക്കുകയാണ്.
1: അത് കുഴപ്പമില്ല, സ്പീച്ച് തെറാപ്പി കണ്ടിന്യൂ ചെയ്യുക. അതേപോലെ ഒരു പുതിയൊരു ഓപ്പറേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ന്യൂറോളജി ഡോക്ടറിന്റെ അടുത്ത് ഒരു കൺസൾട്ട് എടുക്കേണ്ടതുണ്ട്.
5: ചെയ്യാം. പക്ഷേ ആ കാലിന് ഇപ്പം അവന് 3 മാസം കഴിഞ്ഞു. ഇനി അത് ഇത് ചെയ്യാനേ ആ ഡോക്ടർക്കും ഫിസിയോതെറാപ്പി ചെയ്താൽ എന്റെ രണ്ടാമത്തെ അനിയത്തി കാലിന്റെ ഇത് മാറ്റം ഉണ്ടാവുക ഡോക്ടറെ?
1: കാലിന് ഇപ്പൊ എന്താ പ്രയാസം, മടക്കാൻ പ്രയാസമുണ്ടോ, പണക്കാരും നിവർത്താനും പ്രയാസമുണ്ടോ?
5: ഇത് ഒരു വലിയ ഒരു കമ്പ് പോലെ ഇങ്ങനെ വെച്ചിട്ട് മുട്ട് വെച്ചിരിക്കുകയാണ്.
1: ഓക്കെ ഓക്കെ. അത് ഇപ്പൊ ഡോക്ടർ ഇന്നിപ്പോ റിവ്യൂവിന് പോയി വരുമ്പോ എന്താ പറയുന്നത് നോക്ക, അത് റിമൂവ് ചെയ്യാനുള്ള മാറ്റാനുള്ള സമയമായോ എന്നുള്ളത് അറിയണം. അതേപോലെ ഇപ്പൊ വന്നിരിക്കുന്ന ഇഞ്ചുറി ഹീൽഡ് ആയോ, അത് പൂർണ്ണമായിട്ടും മാറിയോ എന്നുള്ളത് അറിയണം. അത് കഴിഞ്ഞിട്ട് അത് ചെയ്ത് തുടങ്ങാമെന്ന്, അതിന് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അത് ഡോക്ടർ അത് നോക്കിയിട്ട് ഫിസിയോതെറാപ്പി എക്സസൈസ് തുടങ്ങാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം.
5: ഫിസിയോതെറാപ്പി ചെയ്താൽ ഡോക്ടർ അവർക്ക് നടക്കാൻ പറ്റുമോ?
1: അത് കൂടുതൽ പരിശോധിച്ചാലാണ് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നടക്കാൻ പറ്റണം. ഒരു ലിഗമെന്റിന് ഒരു സ്ക്രാച്ച് എന്ന് പറയുന്നത് ഒരു വലിയ ഇഞ്ചുറി ഒന്നും അല്ല. ഓക്കെ, അത് പൂർണ്ണമായിട്ടും പൊട്ടിപ്പോ ചെറിയ ലിഗമെന്റ് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയയാണോ ചെയ്തത്?
5: അല്ല, അത്
1: പൊട്ടിയ ലിഗമെന്റ് റിപ്പയർ ചെയ്ത സർജറി ആണോ ചെയ്തത്? നമുക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ.
5: ഒരു 3-4 കമ്പി ഇങ്ങനെ സ്ക്രൂവിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുക കാല്.
1: ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അതിന്റെ ഹീലിംഗിന് സമയം അമ്മ, അത് തന്നെ, അത് ഹീലിംഗ് കഴിഞ്ഞിട്ട് വേണം ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട്. ചെയ്യുമ്പോഴത്തേക്കും മൂവ്മെന്റ് എല്ലാം പഴയതുപോലെ വന്നോളും കേട്ടോ, ലിഗമെന്റ് ഇഞ്ചുറി അല്ലേ, പേടിക്കണ്ട കേട്ടോ, റെഡി ആയിക്കോളും. ഓക്കെ.
2: ഈ വീട്ടമ്മമാരിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന കാൽക്കുഴ വേദന, ഉപ്പൂറ്റി വേദന, അതിനൊക്കെ ഫിസിയോതെറാപ്പിയിൽ എങ്ങനെയാണ് പരിഹാരം നിർദ്ദേശിക്കുന്നത്?
1: ഉപ്പൂറ്റി വേദന വളരെ സാധാരണമായിട്ട് കാണുന്ന ഒന്നാണ്. അത് എന്തുകൊണ്ടുള്ള ഉപ്പൂറ്റി വേദനയാണെന്നുള്ളതനുസരിച്ച് ട്രീറ്റ്മെന്റിൽ വ്യത്യാസങ്ങൾ വരും. സാധാരണയായിട്ട് വരുന്ന ഒരുപാട് നേരം നിൽക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ ഒരുപാട് പാചകം ചെയ്യാനായിട്ട് ഒത്തിരി നേരം കിച്ചണിൽ നിൽക്കുന്നു. ചിലർ ഈ ഹീൽ ഉള്ള ചെരുപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ചിലർക്ക് ഉപ്പൂറ്റി വേദന വരാറുണ്ട്. അതേപോലെ തേഞ്ഞു പോയ ചെരുപ്പ്, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചെരുപ്പ് നമുക്കൊരു ആത്മബന്ധമുള്ള ചെരുപ്പായിരിക്കും, അത് മാറ്റാൻ നമുക്കൊരു പ്രയാസമുണ്ടാവും. അപ്പോൾ ആ അങ്ങനെയുള്ള ചെരുപ്പുകളിൽ അതിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ചില പ്രഷർ കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉപ്പൂറ്റി വേദന വരാം. പിന്നെ ഇരി കസേരയിൽ ഇരിക്കുമ്പോഴത്തേക്കും കാല് ഉപ്പൂറ്റി പൊക്കിയിട്ട് വിരലിൻ്റെ ഭാഗം മാത്രം തറയിൽ തൊട്ടിരിക്കുന്നവർക്ക് ഉപ്പൂറ്റി വേദന വരാം. കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ശീലമുള്ളവർക്ക് ഉപ്പൂറ്റി വേദന വരാം. ഇങ്ങനെ ഒത്തിരി കാരണങ്ങൾ കൊണ്ടുവരും.
2: പരിഹാര മാർഗങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ
6: ഹലോ
2: ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറഞ്ഞിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനോട് സംസാരിച്ചു.
1: പറയണോ?
6: ഗുഡ് മോർണിംഗ് സർ.
1: ഗുഡ് മോർണിംഗ്.
7: ഞാൻ

0: ഈ ഇംഗ്ലീഷ് മരുന്ന് അമ്മ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് സ്പെഷ്യാലിറ്റിയിലാണ് അമ്മ കണ്ടത്? ഓർത്തോ ഡോക്ടറിനെയാണോ കണ്ടത്?
1: അല്ല, ഈ വാദത്തിനൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടർ, മുൻപ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു, ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേ
0: ഹോസ്പിറ്റലിൽ
1: ഉണ്ടല്ലോ ഇപ്പോഴത്തെ.
0: അപ്പൊ എന്ത് എന്ത് അസുഖമാണെന്നാ പറഞ്ഞത്? നമ്മുടെ മുട്ടിന് എന്ത് പ്രശ്നമാണ് ഡോക്ടർ പറഞ്ഞത്?
1: അല്ല, അത് എക്സ്റേ ഒക്കെ എടുത്ത കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോ മുട്ടിന്റെ കാര്യം, എന്നിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും, കണ്ടിന്യൂസായിട്ട് കഴിക്കുമായിരുന്നു, ഒന്ന് രണ്ട് മാസം കഴിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങ് വരുമ്പോ പോകുന്നില്ല. ഇപ്പൊ തൊട്ടടുത്ത് ഹോമിയോയുടെ ഇതുണ്ടായിരുന്നു, അപ്പൊ അതിന് പോയി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ശരി, അമ്മ ഇപ്പൊ വേദനക്ക് എത്ര കുറവുണ്ട്? നല്ല വ്യത്യാസമായോ?
1: അല്ല, വേദന ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വേദന വരും, അത് ദിവസവും വരും, ഇന്നപ്പെടുന്നില്ല, അല്ലാതെ വന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കും. പറയുന്ന ഒരു ഇരുന്ന് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് ശരിക്കും വേദന തുടങ്ങുന്നത്. മുട്ടിന്റെ അകത്തായിട്ടും അടിവച്ചോണ്ടല്ലോ മടക്കുന്ന, അവിടെ അവിടെ കാല് മടക്കുന്ന അവിടെ ആയിട്ട്.
0: അപ്പോൾ അമ്മ ചെയ്യേണ്ടത് വ്യായാമം ചെയ്യണം, മുട്ടിന് കുറച്ച് എക്സസൈസസ് ചെയ്യുമ്പോഴത്തേക്ക്, അത് ഫോക്കസ്ഡ് ആയിട്ടുള്ള, അത് വലിയ വെയിറ്റ് എടുത്തുള്ള വ്യായാമങ്ങളല്ല, വളരെ ലഘുവായിട്ടുള്ള മുട്ടിനെ ഫോക്കസ് ചെയ്തുള്ള ഒന്ന് രണ്ട് വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വ്യത്യാസം വരേണ്ടതാണ്. എന്തായാലും അമ്മ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറിനെ, ആ ഞാൻ പറയുന്ന അമ്മ ശ്രദ്ധിക്കുക, അമ്മ ചെയ്യണം എന്ന് പറയാണ്, അമ്മ ചെയ്തു അമ്മ ഇനി ചെയ്യണം, ഇനി സ്റ്റാർട്ട് ചെയ്യണം, വ്യായാമങ്ങൾ ചെയ്യാൻ തുടങ്ങണം. അതൊരു ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും.
1: അതിന്
0: അല്ല, അതിന് മുമ്പായിട്ട് അമ്മ കണ്ടുകൊണ്ടിരുന്ന ഓർത്തോ ഡോക്ടറിനെ ഒന്നുമല്ല, ജോയിന്റിന്റെ ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇല്ലേ, അദ്ദേഹത്തിനെ ഒന്നുകൂടെ കാണണം, കണ്ടിട്ട് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യട്ടോ എക്സസൈസ് ചെയ്യട്ടോ എന്ന് ചോദിക്കണം കേട്ടോ, എന്നിട്ട് വേണം ഫിസിയോതെറാപ്പി തുടങ്ങാനായിട്ട്. ശരി എന്നാ.
2: ഈ വ്യായാമം ചെയ്യുന്ന കാര്യം പറയുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ജിമ്മിൽ ഉള്ള പോക്ക്. പക്ഷേ ജിമ്മിൽ പോകുമ്പം ഈ എക്സസൈസ് ആയിട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ തെറ്റായ ജിം ആയിട്ടുള്ള ഉപയോഗവും കാരണങ്ങളൊക്കെ ഈ സന്ധിവേദന അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
0: ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം. ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇപ്പോൾ യുവതലമുറ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമായിട്ടാണ് ജിമ്മിൽ പോകുന്നത്. ചിലർക്ക് തടി കുറയ്ക്കാനായിരിക്കാം, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിരിക്കാം, ചിലർക്ക് സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, പല ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് അവർ ചിലപ്പം ഈ ആമില മസിൽസ് കൂടുതലായിട്ട് വേണം, അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്
2: വേണം,
0: ആ പാക്ക് വേണം, എട്ടും ആറും പാക്കൊക്കെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമായിട്ട് ചെയ്യുമ്പോൾ അതിന് ഫോക്കസ് ചെയ്ത് ചെയ്യും, കൂടുതലായിട്ട് അതിന് വർക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന മസിൽസിനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും ഒരു ഇംബാലൻസ് മസിൽസിൽ വരികയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഇഞ്ചുറികൾ വരാൻ സാധ്യതയുണ്ട്, നട്ടലിൽ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്, ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ വരാം, മസിൽസിന് ഇഞ്ചുറി അസച്ച് അങ്ങനെ തന്നെ വരാം, ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കുറയുന്ന രീതിയിൽ വരാം, ആ ഒരു മസിൽസ് മാത്രം വീർത്ത് വീർത്ത് വരും, ഒത്തിരി സൈസിൽ വരും. അപ്പോൾ അവരാഗ്രഹിച്ച കാര്യം നടക്കും, പക്ഷേ അതിന് പുറമെ ബാക്കിലൊരു ഇഞ്ചുറിയും കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് ജിമ്മിൽ ശ്രദ്ധിക്കേണ്ടത്.
2: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറഞ്ഞിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനോട് സംസാരിച്ചോളൂ.
3: എന്റെ പേര് സതീശൻ.
0: പറഞ്ഞോട്ടെ സർ.
3: സതീശൻ മുക്കോല.
2: പറഞ്ഞോളൂ.
3: ആ സാറേ, എനിക്കൊരു സംശയം ചോദിച്ചത്, എനിക്ക് ചെവിയിരിക്കുന്ന ഒരു മൂളലുണ്ട് എപ്പോഴും, 24 hours മൂളിക്കൊണ്ടേ ഇരിക്കും.
0: ശരി,
3: അതിപ്പോ ഇത്തിരി കൂടിക്കൊണ്ടുവരുവാണ്.
0: എത്ര നാളായി തുടങ്ങിയിട്ട്?
3: ഇതൊത്തിരി വർഷമായി, നാലഞ്ചാറ് വർഷത്തിൽ കൂടുതലായി. അന്ന് ഞാൻ സ്കാൻ ചെയ്തപ്പം, സിടി സ്കാൻ ചെയ്തപ്പം പറഞ്ഞ് എനിക്ക് 65 വയസ്സായി, ആ ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.
0: അപ്പൊ
3: ഇനി ഫിസിയോതെറാപ്പിയിൽ എന്തെങ്കിലും വഴി ഉണ്ടോ സാറേ?
0: മുമ്പ് കണ്ടത് ഏത് ഡോക്ടറെയാണ്? ENT ഡോക്ടറെയാണോ ന്യൂറോ ഡോക്ടറെയാണോ?
3: ഞാൻ കണ്ടത് ന്യൂറോ ഡോക്ടറെയാണ്.
0: ശരി, അപ്പൊ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഒരു പ്രോബ്ലം കാണുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അത് മാറ്റാൻ പ്രയാസം,
3: ചെറിയൊരു മിസ്റ്റേക്ക് കാണുന്നുണ്ടെന്ന് പറഞ്ഞു.
0: ശരി ശരി, ഓക്കെ. അപ്പൊ
3: ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.
0: ശരി, അപ്പൊ അതിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ അതൊരു റിയാലിറ്റിയാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. ഫിസിയോതെറാപ്പിയുടെ സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെവിക്ക് മൂളൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്, പേശിയുടെ പ്രശ്നം കൊണ്ട് അങ്ങനെ വരാറുണ്ട്, അതുണ്ടോ എന്ന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഉണ്ടെങ്കിൽ അത് ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്തിട്ട് ഈ മൂളൽ വരുന്നതിന് കാരണമായിട്ടുള്ള ഒന്ന് രണ്ട് പേശികളുണ്ട്, അതിൻ്റെ പ്രോബ്ലംസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആണെങ്കിൽ അതിനുള്ള പരിഹാരം തരും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ന്യൂറോ പ്രശ്നം തന്നെയാണ്, അത് റിയാലിറ്റിയാണ്, അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന് ഡോക്ടർ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്.

0: ആണ്. അപ്പോൾ അത് പ്രയാസമായിരിക്കും.
1: ഓക്കെ സാർ, ഈ സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു കാലത്ത് യൂട്യൂബ് നോക്കിയിട്ട് പല രീതി കോപ്പി ചെയ്യുന്ന ഒരു ഇതുണ്ട്, അതിലെത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാണ്ട് തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
0: യൂട്യൂബിൽ നമുക്ക് ഒന്നും ഒരു ആധികാരികമാണെന്ന് പറയാൻ പറ്റില്ല യൂട്യൂബിലെ കണ്ടൻറ്റ്സ്. അപ്പം നമുക്കിഷ്ടമുള്ള കണ്ടൻറ്റ് നമുക്ക് യൂട്യൂബിലിടാം. അപ്പോൾ അതിനൊരു അവർ ചിലപ്പോൾ എൻ്റെ താഴെ എഴുതും, അത് സ്വന്തം റിസ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രമാണ്, ഇതൊരു ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസായിട്ട് കാണരുത് എന്നൊക്കെ അതിൽ എഴുതാറുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസ്ക്കുണ്ട്. നമ്മളത് നോക്കിയൊരു ഒരു ഫിറ്റ്നസ്സിന് വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും അത് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷേ അതൊരു വൈകാരിക ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊരു തെറാപ്പി ആയിട്ടൊക്കെ അത് സെലക്ട് ചെയ്യുന്നത് അത്ര അഡ്വൈസബിൾ അല്ല.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറഞ്ഞിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനോട്
0: പറഞ്ഞട്ടെ സാറേ, എന്താണ് ബുദ്ധിമുട്ട്?
2: ഞാൻ 2 മാസത്തിന് മുമ്പ് ഒരു സർജറി നടന്നായിരുന്നു. അത് അതിന്റെ ട്രിപ്പിടാൻ വേണ്ടിയിട്ട്. കേൾക്കുന്നുണ്ട് ഡോക്ടർ?
0: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്ത് സർജറി ആയിരുന്നു, എന്തിനുള്ള സർജറിയാ ചെയ്തത്?
2: അത് ഒന്ന് ഹിരണ്യയുടെ ഒന്ന് വിഷസഞ്ചിയുടെ ആയിരുന്നു. അത് ഈ ട്രിപ്പിടാൻ വേണ്ടിയിട്ട് ഇടത്തെ കൈയിന്റെ വിരളയിലായിരുന്നു ട്രിപ്പിടാൻ വേണ്ടി കുത്തിവെച്ചിരുന്നത്. 8 ദിവസം ആശുപത്രി കടന്നു. ഇതിപ്പം ഈ ഇടത്തെ കയ്യില് 2 വിരളും മടക്കാനും ഒക്കെ ഇതിലെ ഭയങ്കര പെരുപ്പും നരക്കുകയാണ്.
0: മരവിപ്പുണ്ടല്ലേ വിരലൊക്കെ?
2: ഭയങ്കര മരവിപ്പ്. അത് ഞാന് ഇത് ബാൻഡേഡ് കെട്ടിയായിരുന്നു.
0: ബാൻഡേഡ്
2: കുറവില്ല.
0: ഈയൊരു പ്രശ്നം, വിരലിന്റെ പ്രശ്നം ഡോക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നോ?
2: ഇല്ല, ഇപ്പൊ അടുത്ത ഒരു 2 ആഴ്ചക്കകം വീണ്ടും ഡോക്ടറെ അടുത്ത് പോയാലേ പറ്റും, ചെക്കപ്പിന് പോയാലേ പറ്റും. അന്നേരം കാണിക്കാൻ വിചാരിച്ചു. ഇപ്പൊ 2.5 മാസമായി.
0: ശരി, എന്തായാലും അതുവരെ ചെറുതായിട്ട് ചലിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വിരൽ ചലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ സ്റ്റിഫ് ആയിട്ട് ഇരിക്കുകയാണല്ലേ, മടക്കാൻ പ്രയാസമുണ്ട്?
2: മടക്കാൻ പ്രയാസമുണ്ട്, ചില സമയം നല്ലോണൊക്കെ തിരുമ്പൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നുണ്ട്.
0: ശരി, അപ്പോൾ എന്തായാലും നമ്മൾ ചെറുതായിട്ട് പറ്റുന്ന രീതിയിലൊന്ന് മടക്കാനായിട്ട് ശ്രമിച്ചോളൂ. എന്നിട്ട് ഡോക്ടറെ കാണുന്ന സമയത്ത് ഈ പ്രശ്നം ഒന്ന് പറയണം, അതെന്താന്നുള്ളത് നോക്കട്ടെ. നോക്കിയിട്ട് ഡോക്ടർ നോക്കിയതിന് ശേഷം ഫിസിയോതെറാപ്പിയുടെ കാര്യം വേണമെന്നുള്ളത് ഡോക്ടർ പറയും.
2: താങ്ക്
0: യു
1: സാർ. അതുപോലെ ഈ പ്രായം ചെന്നവര് വീണ് പരിക്കേൽക്കുന്നത് തടയാനായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയിലൂടെ ഒരു ബാലൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും, അവരുടെ ഒരു ബോഡി ബാലൻസ് കൈവരിക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്, അത് എത്രത്തോളം?
0: പ്രായമായി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് പേശികളുടെ ബലം കുറയുക, അതിൻ്റെ ബൾക്ക് കുറയും, സൈസ് കൊണ്ട് കുറയും. അതേപോലെ അസ്ഥികൾക്ക് കുറച്ച് ശോഷിപ്പ് സംഭവിക്കും, ജോയിൻറ്റുകൾക്ക് കുറച്ച് തേയ്മാനം വരും. പിന്നെ ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ സന്ധികളിൽ നിന്നുള്ള സംവേദനശേഷി ഞരമ്പുകൾക്ക് അത് കുറവായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതേപോലെ പ്രായമാകുമ്പോൾ കാഴ്ച മങ്ങൽ കുറച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇതെല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് ബാലൻസിനെ ബാധിക്കും.

0: എന്റെ പേര് വത്സല എന്നാണ്.
1: പറഞ്ഞോട്ടെ അമ്മ, എന്താ ബുദ്ധിമുട്ട്?
0: എന്റെ രണ്ട് കാൽമുട്ടും സർജറി ചെയ്ത് കിടക്കാണ്.
1: എന്ത് സർജറി ആയിരുന്നു മമ്മൂട്ടിന്?
0: മുട്ട് മാറ്റൽ.
1: രണ്ട് മുട്ടിനും ചെയ്തിരുന്നോ?
0: രണ്ട് മുട്ടും ചെയ്തു.
1: ശരി, പറയണം.
0: അപ്പൊ ഒന്നട ഒന്നര വാടം തെറാപ്പിസ്റ്റ് വന്ന്
1: ചെയ്യുന്നുണ്ട്.
0: ഇന്ന് 10-40 ദിവസമായി. ഇനി എത്ര നാളുകൂടി വേണ്ടി വരും?
1: ഇപ്പൊ
0: നടന്നു
1: തുടങ്ങി അല്ലേ?

0: കുറച്ചുകൂടി എളുപ്പമാവും കേട്ടോ. കസേരയിൽ ഇരുന്ന് എഴുന്നേക്കാനും ഈസിയാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓ തീർച്ചയായിട്ടും പറ്റും പറ്റും. ഓക്കെ
1: ഓക്കെ, താങ്ക് യു. സർ, ഈ ക്ലിനിക്കുകളിൽ പോയിട്ട് നമ്മൾ തെറാപ്പി ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഒരു പീരീഡ് കഴിഞ്ഞാൽ അത് വീട്ടിൽ ചെയ്തോളാനും ഇതിൻ്റെ ഇടയ്ക്ക് സർ പറഞ്ഞു. അപ്പം ഈ വീട്ടിൽ ഈ തെറാപ്പീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്
0: വീട്ടിൽ ചെയ്യാൻ? ഞാനിപ്പോൾ ഒരു ശ്രോതാവിനോട് പറഞ്ഞത്, ഒരുപാട് നാളായിട്ട് അതായത് വർഷങ്ങളായിട്ട് അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരുടെ സാമ്പത്തിക സ്രോതസ്സൊന്നും നമുക്കറിയില്ല, എന്നാലും ഒരുപാട് നാളാവുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മാസം നമ്മൾ എക്സസൈസസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം കൂട്ടിരിപ്പുകാരാണോ അവരിങ്ങനെ കണ്ടിട്ട് അതിങ്ങനെ പഠിക്കുന്നുണ്ടാവും, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇനിയും തെറാപ്പി കുറേ നാളും കൂടെ വേണ്ടി വരും എന്ന് വരുന്ന സമയത്ത് ആ കൂടെയുള്ള അതേ ആൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് എക്സസൈസസ് ചെയ്യാൻ പറ്റും, സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഇപ്പോൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നട വിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ കണ്ടാൽ മതിയാവും. എന്തോ അതുകൊണ്ടാണ് ആ ശ്രോതാവിനോട് ഞാനത് പറഞ്ഞത്. ഇനി അല്ലാണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വീട്ടിൽ ചെയ്യേണ്ട വ്യായാമങ്ങൾ എന്തൊക്കെയാണ്, മിക്കവാറും ഫിസിയോതെറാപ്പിസ്റ്റുകൾ പഠിപ്പിച്ചു കൊടുക്കും ഇന്നതൊക്കെ എന്നെ എക്സസൈസസ് വീട്ടിൽ ചെയ്യണം, ഇത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ പറഞ്ഞ എണ്ണം ഇത്ര പ്രാവശ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും പ്രാവശ്യവും കൃത്യമായിട്ട് ചെയ്തു പോയാൽ മതി. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും റിവ്യൂ വീണ്ടും ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ ചോദിച്ച് ഉറപ്പിക്കുകയും വേണം. ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതെന്നാണ്. ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസിൻ്റെ ഫലം കിട്ടാതിരിക്കുകയോ ദോഷം വരികയോ ചെയ്യും. അപ്പോൾ കൃത്യമായിട്ടാണോ ചെയ്യുന്നതെന്ന് അടുത്ത വിസിറ്റിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കി വേണം അത് വീണ്ടും വീട്ടിൽ ചെയ്യാനായിട്ട്.
1: അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം വ്യായാമം കൂടുന്നതുണ്ട് കുറയുന്നതുണ്ട്. അപ്പോൾ ടോട്ടലി ഒരു ഫിറ്റ്നസ് ടിപ്പ് എന്ന നിലയിൽ നമ്മുടെ അസ്ഥികളുടെ ബലത്തിനും മസിൽസിൻ്റെ ആ ഒരു ഇതിനും വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്?
0: അപ്പോൾ ജനറലായിട്ട് വ്യായാമം എന്ന് പറയുന്നത് ശരീരത്തിന് വേണ്ടുന്ന ഒന്നാണ്. അത് നമ്മളിപ്പോൾ പലരും പറയാറുണ്ട്, ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്, ഇപ്പം കൽപ്പണി ചെയ്യുന്നവരുണ്ട്, വളരെ വെയിറ്റൊക്കെ എടുത്തിട്ടുള്ള ജോലി ചെയ്യുന്നവരുണ്ട്, ഞാനിനി വേറൊരു ജോലി ഒരു എക്സസൈസിൻ്റെ ആവശ്യമുണ്ട്, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഒരാളാണല്ലോ എന്ന് പറയാറുണ്ട്. ചിലർ അതേപോലെ ഇപ്പം മാഡം പറഞ്ഞതുപോലെ ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, തീരെ വർക്ക് എക്സസൈസ് ഇല്ലാത്ത ശരീരം ഉള്ള ആൾക്കാരുണ്ട്, പ്രായമായവരുണ്ട്. കുട്ടികൾ ഓഫ്കോഴ്സ് ഓടിക്കളിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊരു എക്സസൈസ് തന്നെ വേണ്ടി വരില്ല. ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ഒരു ഇരുന്ന് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ജോലി ചെയ്യുന്നവരെല്ലാം വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും അതിൽ സ്ട്രെച്ചിങ്, അതായത് പേശികളെ വലിച്ച് നീട്ടുന്ന വ്യായാമങ്ങളുണ്ടായിരിക്കണം. അതേപോലെ കാർഡിയാക് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിയർക്കുന്ന രീതിയിൽ ശ്വാസത്തിൻ്റെ തോത് കൂടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ, പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസം എടുക്കേണ്ടി വരും, നമ്മൾ ഓടുന്നു അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ നടക്കുന്നു, നീന്തുന്നു, അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്വാസോച്ഛ്വാസമൊക്കെ കൂടും, അങ്ങനെയുള്ള വ്യായാമം വേണം. അതേപോലെ പേശിയുടെ ബലം കൂട്ടാനുള്ള എക്സസൈസസ് വേണം, അതായത് വെയിറ്റ് എടുത്തിട്ടും ഡംബലിൻ്റെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് പോലെ ചെറിയൊരു ഭാരം കയ്യിൽ വെച്ചുകൊണ്ടുള്ള എക്സസൈസസ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ജനറലായിട്ട് ഇതെല്ലാം ചേർന്ന്, അതായത് ശ്വാസത്തിൻ്റെ ബ്രീത്തിങ് എക്സസൈസസ് വേണം, ഇതെല്ലാം ചേർന്ന ഒരു പാക്കേജാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാവരും നിത്യവും പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ്.
1: ഓക്കെ, അതുപോലെ തന്നെ ഈ കൂടുതൽ വ്യായാമം ചെയ്യുന്ന അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ് അങ്ങനെയൊക്കെ വരുന്നില്ലേ?
0: അതെ അതെ അതെ, അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നത്, ഇത് എല്ലാം അധികമായാൽ അമൃതം വിഷം എന്ന് നമ്മൾ പറയുന്നത് പോലെ എന്തായാലും കൂടിക്കഴിഞ്ഞാൽ അത് പ്രോബ്ലമാണ്. അപ്പം ഓരോ വ്യക്തിക്കും അതിന് നിയന്ത്രണമുണ്ട്. ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നത് മാത്രം, വേറൊരാൾ ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെയ്യാനും പാടില്ല. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള എക്സസൈസസ് മാത്രം ചെയ്യുക. അതിൽ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഫിറ്റ്നസ് ട്രെയിനറിനെയോ അല്ലെങ്കിൽ വൈകാരികമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെയോ കണ്ട് എക്സസൈസുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് ചെയ്യേണ്ടതാണ്.
1: ഓക്കെ, നമ്മോട് ഇത്രയും നേരം ഈ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി ആണ്. സാറിനും ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ച സാറിനും വിളിച്ച ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഹലോ ആകാശവാണി, നന്ദി, നമസ്കാരം.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിച്ചത് റൂബി ബാബു. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോ സഹായം ശോഭ ബി ടി.

0: വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ 2/3 വഹിക്കുന്നു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രകാശധാരയിൽ വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട ആരോഗ്യചര്യകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജിസ്പർ സൂസൻ ജോൺ സംസാരിക്കുന്നു. ഇന്ന് 4 മണിക്ക് ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടനൂർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. ആദ്യ ഭാഗം ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സത്യം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും കാർത്തികും പാടിയത്. രചന കൈതപ്രം, സംഗീതം M. ജയചന്ദ്രൻ.

എസ് രമേശൻ നായർ വരികൾ എഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം.

ചലച്ചിത്രഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുതഞ്ചേരി വരികൾ എഴുതി, ദേവ സംഗീതം പകർന്ന്, പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം ഫാൻറ്റം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ലാലി ആർ പിള്ള പാടിയത്, സംഗീതം ലോയിഡ് ജോൺ. ആദ്യം നിലാവേ നിലാവേ എന്നാരംഭിക്കുന്നു. രചന സുഭാഷ് മാധവൻ.

0: ലാലിയാർപ്പിള്ള പാടിയ ലളിതഗാനങ്ങൾ സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗ്യകാർത്തയിലെ പ്രംബനൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ 2 ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു.

0: വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ചു. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ 2 രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിസഭാ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും രണ്ടാണ്. രണ്ടു തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും.
0: വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ വയനാട്ടിൽ ആരോഗ്യവകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മേപ്പാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ലഭ്യമാണ്. പ്രദേശത്ത് ആംബുലൻസും മെഡിക്കൽ ടീമും ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബത്തിനുമുള്ള സഹായം എത്രയും വേഗം നൽകണമെന്നും ബിജെപി എല്ലാ പിന്തുണയും നൽകുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ വീഴ്ച സംഭവിച്ചത് ആരുടെ ഭാഗത്തു നിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിച്ചു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ശക്തമായ മഴയെ തുടർന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരി കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപമുള്ള വലിയ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. പുതുപ്പാടി അടിവാരം പൊട്ടിക്കയിൽ തടയണമുക്കിന് സമീപവും കിണറിടിഞ്ഞു. കർണാടക വനത്തിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കയറി. രാത്രിയോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചെങ്കിലും നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഭിമുഖങ്ങളിൽ മാർക്ക് കൂട്ടി നൽകിയതുൾപ്പെടെയുള്ളവ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ മേഖലകളിൽ എല്ലിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലന്റ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ജൂലൈ 10 വെള്ളിയാഴ്ച രാത്രി 1:30 ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ജൂലൈ 11 ശനിയാഴ്ച രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ബ്രസീലിന് തകർത്തു വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിൽ എതിരാളികൾ. ജൂലൈ 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ജൂലൈ 12 പോലെ 6:30 അരങ്ങേറും. ജൂലൈ 15-16 തീയതികളിൽ സെമി ഫൈനലും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം.
0: ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ലക്ഷ്യമിടുന്നത്.

0: ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷനായി. കോറോ ഹെൽത്തിലെ തൊഴിൽ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കമ്പനിയുമായി വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്നും അതുവരെ തൽസ്ഥിതി തുടരണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തത് നിയമവിരുദ്ധ നടപടിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 538 പോയിന്റ് ഇടിഞ്ഞ് 77643, നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 24233 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,05,960 രൂപയും ഗ്രാമിന് 13,245 രൂപയുമാണ് ഇന്നത്തെ വില. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. പ്രയേഷ്, സുമൻ, രാഹുൽ എന്നിവരെയാണ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിന് സസ്പെൻഡ് ചെയ്തത്. പോലീസ് സംഘത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതി പിന്തുടർന്ന് തടഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. കെഎസ്ആർടിസി പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതായി ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. ഇന്ന് രാവിലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് മാർച്ച് നടത്തി. മുണ്ടക്കയം ഭാഗങ്ങളിൽ ചില സ്വകാര്യ ബസ്സുകൾ ഒഴികെ എല്ലാ സ്വകാര്യ ബസ് സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പി എസ് സി ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
2: വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട ആരോഗ്യ ചര്യകൾ. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജീസ്പർ സൂസൻ ജോൺ സംസാരിക്കുന്നു.
3: പരസഹായം ആവശ്യമുള്ള ഉറ്റവരെ, കരുതി പരിപാലിക്കുന്നവരെ പരിചാരകർ, കെയർ ടേക്കർ എന്ന് പറയുന്നു. പരസഹായം ആവശ്യമുള്ള വൃദ്ധരുടെ അംഗസംഖ്യ വർദ്ധിച്ചു വരുന്നതോടൊപ്പം അവരെ പരിപാലിക്കുന്ന ഉറ്റവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. പ്രതിഫലമെന്നേ ക്ഷമയോടും സഹിഷ്ണുതയോടും ഉത്തരവാദിത്വത്തോടും അവിശ്രമം അധ്വാനിക്കുന്ന ഇവരുടെ ആകുലതകൾ വളരെയാണ്. പലപ്പോഴും വയോധികർക്ക് ചെയ്യേണ്ടി വരുന്ന ജോലികൾ രോഗത്തിനനുസൃതമായ ഭക്ഷണം നൽകൽ, മരുന്ന് നൽകൽ, മലമൂത്ര വിസർജനത്തിന് സഹായിക്കൽ, ശുചിയാക്കൽ, വസ്ത്രം ധരിപ്പിക്കൽ മുതലായവ, മനം മടുപ്പിക്കുന്നതും കായിക അധ്വാനം ഏറെ ആവശ്യമുള്ളതുമാണ്. മിക്കപ്പോഴും സ്ത്രീകളാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നത്. പുരുഷന്മാർ പൊതുവെ സാമ്പത്തിക കാര്യങ്ങൾ, ആശുപത്രി ചികിത്സാ ക്രമീകരണങ്ങൾ, സാധനങ്ങൾ വാങ്ങി നൽകൽ തുടങ്ങിയ താരതമ്യേന ഭാരം കുറഞ്ഞ ജോലികൾ ചെയ്യുന്നു. അരികിൽ നിന്നായാലും അകലത്തിൽ നിന്നായാലും ചെയ്യുന്ന വയോധിക സംരക്ഷണ പ്രവൃത്തി വളരെ ഉത്തരവാദിത്വം ഉള്ളതാണ്. ലോകാരോഗ്യ സംഘടനയുടെ വയോധികരെ പരിചരിക്കുന്നത് സംബന്ധിച്ചുള്ള ദീർഘകാല സമീപന നയരേഖയിൽ പ്രതിഫലം കൂടാതെയോ പ്രതിഫലം പറ്റിയോ പ്രവർത്തിക്കുന്ന പരിചാരകരെ ശാക്തീകരിക്കുന്നതിന് പരിശീലന പദ്ധതികളും സഹായ ഉപകരണങ്ങളും ഉപയോഗിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സംഘടനയുടെ ആഗോളതല റിപ്പോർട്ടിലെ കണ്ടെത്തലിൽ പരസഹായം ആവശ്യമുള്ള വയോധികരെയും ശിശുക്കളെയും സംരക്ഷിക്കുന്നതിനായി ഭവനങ്ങളിൽ ഒതുങ്ങിക്കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് പുറമേയുള്ള സ്ഥിര സ്വഭാവ ജോലികൾ സ്വീകരിക്കാൻ കഴിയാതെ വരുന്നു. തന്മൂലം സാമ്പത്തിക ശക്തിയില്ലാതെ വരികയും ഭാവി ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ജീവിത നിലവാര ആരോഗ്യ പരിപാലന കാര്യങ്ങളിലെ അപര്യാപ്തതകളും സാമൂഹ്യ ജീവിതത്തിൽ അംഗീകാരത്തിന് കുറവും ഉണ്ടാകുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. വയോജന പരിചാരകരുടെ ആകുലത അഥവാ ബേൺഔട്ട്. ബേൺഔട്ട് എന്ന ആംഗലേയ പദത്തിന് തത്തുല്യമായി ഉപയോഗിക്കാൻ ആകുലത എന്ന പദം പര്യാപ്തമാകയില്ല. 1970കളിൽ കൂടുതൽ പ്രചാരം ലഭിച്ച ബേൺഔട്ട് എന്ന പദം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അമിതമായ

ശക്തമായ പിരിമുറുക്കത്താൽ ശാരീരിക, മാനസിക, വൈകാരിക, ആത്മീയ തലങ്ങളിലുണ്ടാകുന്ന കഠിനമായ തളർച്ചയാണ് വിവക്ഷിക്കുന്നത്. ബേൺഔട്ട് ഊർജം ചോർത്തിക്കളയുകയും ജീവിതത്തിന്റെ കാര്യക്ഷമതയും കർമ്മശേഷിയും ഉൽപാദനക്ഷമതയും ഇല്ലാതാക്കി വ്യക്തികളെ നിസ്സഹായരും ആശയറ്റവരും നിഷ്ക്രിയരുമാക്കി തീർക്കുന്നു. ഇത് ഭവനത്തിലും പ്രവർത്തന മേഖലകളിലും സാമൂഹ്യ ജീവിതത്തിലും ബന്ധങ്ങളിലും പ്രതിഫലിക്കുന്നു. ബേൺഔട്ട് ശരീരത്തിൽ സ്ഥായിയായ മാറ്റങ്ങൾ വരുത്തുകയും ബലഹീനപ്പെടുത്തി രോഗാതുരമാക്കുകയും ചെയ്യുന്നു. യഥാസമയം ആവശ്യമായ ശാരീരിക, മാനസിക, വൈകാരിക പിന്തുണ ലഭിച്ചില്ല എങ്കിൽ വയോജന പരിചാരകരുടെ പിരിമുറുക്കം വർദ്ധിക്കുകയും അത് വിഷണ്ണത, ഉത്കണ്ഠ മുതലായവ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആകുലതയ്ക്ക് അഥവാ ബേൺഔട്ടിന് കാരണമായ ജൈവശാസ്ത്രീയ കാരണങ്ങൾ: വയോധികരുടെ പ്രവചനാതീതമായ രോഗകാല ദൈർഘ്യം, ഉദാഹരണം പാർക്കിൻസോണിസം, അൾഷിമേഴ്സ് ഡിസീസ്, ഡിമെൻഷ്യ, പാരാലിസിസ്. രോഗങ്ങളുടെ ബഹുലത, പരിചാരകരുടെ ഉറക്കമില്ലായ്മയും ഉറക്കത്തിന് സമയമില്ലായ്മയും, അനാരോഗ്യകരവും സമയം തെറ്റിയുമുള്ള ഭക്ഷണക്രമം, ജലപാനത്തിലെ കുറവ്, ശാരീരിക ബലഹീനതകൾ. മാനസിക കാരണങ്ങൾ: വയോധികരുടെ സൗഖ്യത്തിൽ ശുഭാപ്തി വിശ്വാസമില്ലായ്മ, വയോധികരുടെ സഹകരണമില്ലായ്മയും പ്രതിഷേധാ മനോഭാവവും, മാനസിക വിശ്രമത്തിനും സാമൂഹ്യ ബന്ധങ്ങൾക്കും അവസരം ലഭിക്കാത്ത ജോലിഭാരം, വിവിധമായ ഉത്തരവാദിത്തങ്ങളും ജോലികളും പരസഹായം കൂടാതെ ചെയ്യേണ്ടി വരുന്നത്, കഠിനമായ അമിത ജോലിഭാരം വഹിക്കുവാനും സഹിക്കുവാനും മാനസിക കെൽപ്പില്ലായ്മ, ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണത കൈവരിക്കാനുള്ള അമിത താൽപര്യം, തന്റെ പ്രവൃത്തിയിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം. സാമൂഹിക കാരണങ്ങൾ: സാമൂഹ്യമായി ഒറ്റപ്പെട്ട് കഴിയേണ്ട അവസ്ഥ, ജോലിഭാരം ലഘൂകരിക്കാൻ സഹായികൾ ഇല്ലാതിരിക്കുക, ചെയ്യുന്ന സേവനത്തിന് ആവശ്യമായ പരിശീലനത്തിന്റെ അഭാവം, സാമ്പത്തിക പ്രശ്നം, സാംസ്കാരിക പശ്ചാത്തലം, കുടുംബത്തിലെ അംഗസംഖ്യയും ബന്ധങ്ങളിലെ നിലവാരവും. ആകുലത അഥവാ ബേൺഔട്ട് ഉളവാക്കുന്ന പ്രശ്നങ്ങൾ: ശാരീരിക ബലഹീനത, ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുക, അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങൾ, രോഗങ്ങൾ ഉണ്ടായിട്ടും അറിയാതിരിക്കൽ, ഭക്ഷണം, ഉറക്കം മുതലായവയിലുണ്ടാകുന്ന ദോഷകരമായ ശൈലിമാറ്റം, വിഷണ്ണത, ഉത്കണ്ഠ, അമിത വിഷാദം, ഏകാന്തത, പെട്ടെന്ന് കോപാകുലരാകുക, ഉത്സാഹം നഷ്ടപ്പെടുക, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറുക, കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിൽ, ബന്ധങ്ങളിൽ അസന്തുലിതാവസ്ഥ, ബന്ധങ്ങളിലെ തകർച്ച, സംരക്ഷകരുടെ ജീവിത നിലവാരം താണുപോവുക. ആകുലത അഥവാ ബേൺഔട്ട് എങ്ങനെ അതിജീവിക്കാം? ജൈവശാസ്ത്രീയ കാര്യങ്ങൾ: രോഗപരിശോധനയും ആരോഗ്യ പരിപാലനവും ക്രമമായും ചിട്ടയായും നടത്തുക. ശരീരഭാരം സന്തുലിതമായി നിലനിർത്തുക. ശാരീരിക ക്ഷമത നിലനിർത്തുക. ആരോഗ്യകരമായ ഭക്ഷണ രീതി അനുവർത്തിക്കുക. ധാരാളം ജലം കുടിക്കുക. മതിയായ നല്ല ഉറക്കം ഉറപ്പുവരുത്തുക. ആവശ്യമായ വ്യായാമം ചെയ്യുക. മദ്യപാനം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക. ഹോമിയോപ്പതിയിൽ വളരെ നല്ല ചികിത്സ ബേൺഔട്ട് അഥവാ ആകുലതയ്ക്ക് ലഭ്യമാകും. ഒരു ഹോമിയോ ഡോക്ടറുടെ സഹായത്തോടുകൂടി അവയെ ഉപയോഗിക്കാം. ശാരീരിക ബലഹീനതയ്ക്ക് ആസിഡ് ഫോസ്, ചൈന മുതലായ മരുന്നുകൾ വളരെ ഫലപ്രദമാണ്. ഉറക്കമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കോക്കുലസ് ഇൻഡിക്കസ്, കാലിഫോസ്, പാസിഫ്ലോറ മുതലായ ഹോമിയോ മരുന്നുകളും വളരെ ഫലപ്രദമാണ്. ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരു ഹോമിയോ ഡോക്ടറുടെ സഹായത്തോടുകൂടി ഹോമിയോപ്പതിക് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. സന്ധികളിലെ ബലക്ഷയം മുതലായവയ്ക്ക് ബ്രയോണിയ, റസ്റ്റോക്സ്, കൽക്കേരിയ ഫ്ലോർ, കൽക്കേരിയ ഫോസ്, തൂജ, ഗോയാക്കം, റൂട്ട എന്നീ മരുന്നുകളും വളരെ ഫലപ്രദമാണ്. മാനസിക കാര്യങ്ങൾ: മനസ്സിനെ ശാന്തമായി സൂക്ഷിക്കുക. ശാന്തമായ മനസ്സ് വെല്ലുവിളികളെ അതിജീവിക്കാൻ പര്യാപ്തമായ ആയുധമാണ്. വൈകാരിക പിന്തുണ ലഭ്യമാക്കുക. നന്മ പ്രവൃത്തികളിൽ പങ്കെടുക്കുക. വൈകാരിക പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. സുഹൃത്ത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയും ഇഷ്ടവിനോദങ്ങളിൽ പങ്കെടുത്തും വൈകാരിക ആരോഗ്യം ഉറപ്പുവരുത്തുക. ഓമന വളർത്തുമൃഗങ്ങളുമായി സമയം ചിലവഴിക്കുക. ചുമതലകൾ നിറവേറ്റുന്നതിൽ ലളിതമായ മാർഗങ്ങൾ അവലംബിക്കുക. സ്വയം സന്തുഷ്ടരായിരിക്കാൻ ശ്രമിക്കുക. മാനസിക വിശ്രമത്തിനും പുനരുജ്ജീവനത്തിനും സമയം കണ്ടെത്തുക.

0: ഉദാഹരണം യോഗ, ധ്യാനം മുതലായവ. ആത്മീക പരിപോഷണത്തിന് ശ്രദ്ധിക്കുക. വയോധികരെ പരിചരിക്കാൻ ആവശ്യമായ മനഃശാസ്ത്ര അറിവും പരിശീലനവും നേടുക. വിപരീത ചിന്തകൾ ഒഴിവാക്കുക. വയോധികരെ പരിചരിക്കുന്നത് കടമ നിറവേറ്റുന്നതിനുള്ള അവസരമായി കാണുക. ചെയ്യുന്ന പ്രവൃത്തിയിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുക. വിഷണ്ണത, ഉത്കണ്ഠ, വിഷാദം, മൂഡ് ചേഞ്ച്, സ്വയം ഒറ്റപ്പെടുത്തുക മുതലായ അവസ്ഥകളിൽ ഒരു ഹോമിയോപ്പതിക് ഡോക്ടറുടെ സഹായത്തോടുകൂടി ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കാം. അവയിൽ വളരെ ഫലപ്രദമായവ ഇഗ്നീഷ്യ, സ്റ്റെഫിസാഗ്രിയ, നാട്രമൂർ, പൾസാറ്റില, മെഡോറിനം, ലൈക്കോപോഡിയം, സെപ്പിയ എന്നിവയാണ്. സാമൂഹിക കാര്യങ്ങൾ. നല്ല സാമൂഹിക ബന്ധങ്ങൾ പുലർത്തുക. ലഭിക്കുന്ന സഹായങ്ങൾ സന്തോഷപൂർവം സ്വീകരിക്കുക. ജീവിത പങ്കാളിയോട് കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുക. സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നല്ല സൗഹൃദം പുലർത്തുക. വിപരീത ചിന്താഗതിക്കാരോടുള്ള ബന്ധം കുറയ്ക്കുക. ദിവസവും കുറേ സമയം എല്ലാവിധ പ്രവൃത്തികളിൽ നിന്നും ഒഴിവ് കണ്ടെത്തുക. അമിത ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. വയോജന പരിചരണം കുടുംബാംഗങ്ങളുമായി പങ്കിട്ട് ചെയ്യുക. സമൂഹത്തിന്റെ ഉത്തരവാദിത്വം. വയോജന പരിചാരകരുടെ സേവനത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. വയോജന പരിചാരകർക്ക് സംരക്ഷണം ആവശ്യമാണെന്നത് തിരിച്ചറിയുക.
1: വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട ആരോഗ്യ ചര്യകൾ. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജീസ്പർ സൂസൻ ജോൺ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യു എസ്.

0: दिया है कि 29 के पहले इस काम को हम कर लेंगे और आपको दोबारा आना है। मैं आपको वादा करता हूं कि मैं इसके पुनर्निर्माण के बाद जरूर यहां आऊंगा।
1: ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകളും നടത്തി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പങ്കെടുക്കും. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരു പ്രധാനമന്ത്രിമാർക്കുമിടയിൽ നടക്കും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരവുമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി ഈ അപകടമുണ്ടായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്.
1: മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇടവിട്ട് ഉണ്ടാകുന്ന മഴ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. NDRFും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവർ ഇന്നലെ രാത്രിയോടെ സ്ഥലത്തെത്തി ഏകോപനം നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ മണ്ണിടിച്ചിൽ സ്ഥലം സന്ദർശിക്കും. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും കാലവർഷം ദുർബലമാകുന്നതിന്റെ ആഘാതം സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഖാരിഫ് സീസണിൽ എൽനിനോ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപടികൾ ഉറപ്പുവരുത്തുന്നതായും സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മഹാരാഷ്ട്രയിലെ കനത്ത മഴയും വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യവും സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി സംസാരിച്ച് വിലയിരുത്തി. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ, സെക്രട്ടറി അനിൽ മാലിക് എന്നിവർ പങ്കെടുത്തിരുന്നു. സംയുക്ത പ്രസ്താവന അംഗീകരിക്കുന്നത് പ്രധാന സമ്മേളനത്തിൽ വെച്ചാണ്. തുടർന്ന് ബ്രിക്സ് യോഗത്തോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശനം സമ്മേളന പ്രതിനിധികളായ മന്ത്രിമാർ സന്ദർശിക്കുന്നുണ്ട്. ഗ്രാമീണ വികസനം, ശാസ്ത്രം, സാങ്കേതികം, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, പോഷകാഹാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കും. നാളെയാണ് പരിപാടിയുടെ സമാപനം.
1: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പുയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവെ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്നാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 സ്വിറ്റ്സർലൻഡിന്റെ ജയം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഈജിപ്തിനെ 2-3 തകർത്താണ് അർജന്റീന ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിലും പരിസരങ്ങളിലുമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്തുകയാണ് സൈനിക നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് US അറിയിച്ചു. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസിലെ ഇടപെടലുകൾ അംഗീകരിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈനിക കമാൻഡ് അറിയിച്ചു. ഇതിനിടെ താൽക്കാലിക കരാർ പ്രകാരം ഇറാന് എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതി അമേരിക്ക റദ്ദാക്കി. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചതായി പോലീസ് അറിയിച്ചു. പോലീസും സൈന്യവും CRPFഉം സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം. രജിസ്ട്രേഷൻ, നിശ്ചയിച്ച തീയതികൾ, പ്രതിദിന തീർത്ഥാടക പരിധി എന്നിവയിൽ സുപ്രീംകോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി US. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലൻഡും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയത്. രചന KJയകുമാർ, സംഗീതം രവീന്ദ്രൻ.

അടുത്ത ഗാനം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികളെഴുതി, കെ വി മഹാദേവൻ സംഗീതം പകർന്ന്, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്. ചിത്രം പ്രണവം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ക്ഷണക്കത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ശരത്.

അടുത്ത ഗാനം യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, രവി ബോംബെ സംഗീതം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഗസൽ.

ഘോഷയാത്ര എന്ന ചിത്രത്തിന് വേണ്ടി കൃഷ്ണചന്ദ്രനും ബി വസന്തയും പാടിയ ഗാനം കേൾക്കാം. രചന ബിജു തിരുമല, സംഗീതം ജോൺസൺ.

0: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

തേന്മാവിൻ കുമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്, പാടിയത് എം ജി ശ്രീകുമാർ, മനോ, സുജാത എന്നിവർ.

2020 എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, സുരേഷ് പീറ്റേഴ്സ് സംഗീതം പകർന്ന്, ശങ്കർ മഹാദേവനും ജ്യോത്സനയും പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. പുതിയ മുഖം എന്ന ചിത്രത്തിനു വേണ്ടി ജാസി ഗിഫ്റ്റും സംഘവും പാടിയത്. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, ആറാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, കലവൂർ ബി സി. സംവിധാനം റൂബി ബാബു.

0: ഷോ, എന്തൊരു ട്രാഫിക്കാ! ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നമ്മുടെ ടൈമിന് തന്നെ എത്തില്ലേ പൂജങ്കണ്ണ?
1: ഇപ്പോഴായിട്ട് ഞാൻ ഒരാളോട് ഒരു ഗ്യാരണ്ടിയും പറയാറില്ല. ബാംഗ്ലൂരിലെ ട്രാഫിക് അത്രയധികം മോശമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിൽ നിന്ന് വന്ന ആ മോഡൽ കൊച്ചിൻ്റെ ഫ്ലൈറ്റ് പോലും മിസ്സായി. അതും 2 മണിക്കൂർ നേരത്തെ ഇറങ്ങിയിട്ട് പോലും എത്തിയപ്പോഴേക്കും ഗേറ്റ് അടച്ചു.
0: അയ്യോ, എന്നിട്ട് എന്ത് ചെയ്തു?
1: എന്ത് ചെയ്യാൻ, ഒടുക്കം ലേഖാമാഡത്തിനെ വിളിച്ച് 4 മണിക്കൂറിന് ശേഷമുള്ള ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഒപ്പിച്ചു എന്നാ തോന്നുന്നേ.
0: മെട്രോയുടെ യെല്ലോ ലൈൻ സ്റ്റാർട്ടായല്ലോ, അപ്പോ ഇത്തിരി ട്രാഫിക് കുറയുമായിരിക്കും അല്ലേ?
1: എവിടെ, ചന്ദ്ര സാറിനൊപ്പം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 കൊല്ലം കഴിഞ്ഞു. അന്നും ബാംഗ്ലൂരിലെ ട്രാഫിക് ഇതുപോലെയൊക്കെ തന്നെയാ.
0: ഓ, 10 വർഷമായോ ഭുജങ്കണ്ണൻ ഈ കമ്പനി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: അതെ. അന്ന് പക്ഷേ ഓഫീസ് ഇപ്പോഴത്തെ ഇന്ദിരാനഗറിലായിരുന്നില്ല, ബൊമ്മനഹള്ളിയിലായിരുന്നു. പിന്നീടാണ് മാറിയത്.
0: ചന്ദ്ര സാർ എന്താ ഇങ്ങനെ ഒറ്റന്തടിയായിട്ട് നടക്കുന്നേ? വല്ല പ്രേമനൈരാശ്യവും മറ്റോ ആണോ?
1: ഹേയ്, സാറിന് ജോലി വിട്ട് വേറൊരു കാര്യവും ചെയ്യാൻ താല്പര്യമില്ല. 4 കൊല്ലം മുമ്പ് ഒരു ആലോചനയൊക്കെ വന്ന് കല്യാണം ഏതാണ്ട് ശരിയായതാ. പക്ഷേ
0: എന്തുപറ്റി?
1: കല്യാണം കഴിഞ്ഞതിന്റെ 2-ാം ദിനമോ 3-ാം ദിനമോ

0: ആ കുട്ടി ഇറങ്ങിപ്പോയി. ഒരു പരിചയക്കാരുണ്ടായിരുന്നെന്നോ മറ്റോ ആ കേട്ടത്.
1: അയ്യോ, കഷ്ടമായിപ്പോയി. ആ കുട്ടിയെ ഭുജംഗണ്ണം കണ്ടിട്ടുണ്ടോ?
0: പിന്നെ കാണാതെ. ഞാൻ തന്നെ അല്ലേ അപ്പോഴും ഡ്രൈവറും പ്യൂണും ഒക്കെ.
1: ആഹാ, എന്നിട്ട് ആ കുട്ടി ഇപ്പോ എവിടെ ഉണ്ടെന്നറിയോ?
0: അറിഞ്ഞിട്ടെന്തിനാ? എല്ലാം കഴിഞ്ഞിട്ടിപ്പോ കൊല്ലം എത്ര കഴിഞ്ഞു? ആഹാ, പഴയ കഥ പറഞ്ഞതുകൊണ്ട് നമ്മൾ എത്തിയതറിഞ്ഞില്ല. ഇതാ, ദേ ഈ ബിൽഡിങ്ങിന്റെ 6-ാമത്തെ നിലയിലാണ് ഷൂട്ടിംഗ് ഫ്ലോർ. ഇറങ്ങിക്കോളൂ.
1: ശരി ഭുജംഗണ്ണ.
0: ഓക്കേ.

0: ആ അന്ന, നീ വന്നോ? ഞാൻ വിളിക്കാൻ മൊബൈൽ എടുത്തതേ ഉള്ളൂ.
1: ഒരുവിധം രക്ഷപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞാ മതി. ഇനിയും ഷൂട്ട് തീർന്നിട്ടില്ല. ലേറ്റ് ആവുമെന്ന് കണ്ടപ്പോ ചന്ദ്രു സാർ തന്നെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു.
0: എനിക്ക് തോന്നുന്നത് നീ ചന്ദ്രു സാറിനെ വിട്ട് ഇനി എങ്ങും പോകൂല്ല എന്നാണ്.
1: അത് കൊള്ളാം. നിനക്ക് വേണ്ടി ലൈഫ് റിസ്ക് എടുത്ത് ഞാൻ സ്പൈ വർക്ക് ചെയ്യുന്നത് പോരാ, എന്നെ കളിയാക്കുന്നോ?
0: ഹോ, ചൂടാവല്ലേടോ. നിന്റെ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്തതല്ല, ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. ദാ, ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് ടേബിളിന്റെ മേലിരിപ്പുണ്ട്. നിനക്കിഷ്ടപ്പെട്ട ചീസ് സൂഷിയും സ്പൈസി ഗുവാപ്പഞ്ചും വേഗം കഴിച്ചു.
1: അതെനിക്കിഷ്ടപ്പെട്ടു. ഇന്ന് അന്വേഷണത്തിൽ ചെറിയൊരു മുന്നേറ്റം ഞാൻ നടത്തിയിട്ടുണ്ട്.
0: എന്തു മുന്നേറ്റം?
1: കാര്യസ്ഥം ഭുജംഗയ്യനുമായി ചെറിയൊരു ഓപ്പണിംഗ് നടത്താൻ സാധിച്ചു. കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ആൾക്കെല്ലാം അറിയാമെന്ന് മനസ്സിലായി. ഇനി സംഗതികള് കുറച്ചുകൂടി എളുപ്പമോ?
0: എളുപ്പമായാ മതി. ഫുഡ് ഡെലിവറി ബോയ്സ് കുറേ തവണ ഈ ഫ്ലാറ്റിലേക്ക് കയറി ഇറങ്ങും എന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം?
1: യെസ്, യു ഗോട്ട് ഇറ്റ്.

0: അന്നയ്ക്കിന്ന് ഓഫീസിൽ തിരക്കിട്ട പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് പീനിയയിലേക്കുള്ള ഈ യാത്രയിൽ അന്നയെ കൂടെ കൂടെ കൂട്ടിയത്.
1: ഇല്ല ലേഖ മാഡം, പുതിയ ഒരു കോർപ്പറേറ്റ് മീഡിയയ്ക്കുള്ള കൺസെപ്റ്റ് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാവുന്ന ചന്ദ്ര സാർ ചോദിച്ചിരുന്നു.
0: ഹാ, അതിന് 2 ദിവസം ടൈമുണ്ടല്ലോ. പീനി ഇവിടെ നിന്ന് ഇത്തിരി ദൂരം പോകണം. കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ സംസാരിച്ച് വണ്ടി ഓടിക്കാലോ എന്ന് കരുതിയിട്ട.
1: അതിനെന്താ സന്തോഷം?
0: അന്നയ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാ ഞാൻ പറയാൻ പോകുന്നത്. എന്തറിയാനാണോ അന്നെ ഈ കമ്പനിയിലേക്ക് വന്നത്, അത് തന്നെയാണ് ഞാൻ അന്നയോട് പറയാൻ പോകുന്നത്.
1: ഞാൻ അത്,
0: ഇറ്റ്സ് ഓക്കെ അന്ന. അന്ന തേടിയെത്തിയത് ആ ഭൂതകാലമാണെന്നറിഞ്ഞതിന് ശേഷം ഞാനും അതേപ്പറ്റി വീണ്ടും ആലോചിച്ചു. ചന്ദ്രുവിന്റെ ഭാര്യയെന്ന് മുഴുവൻ അർത്ഥത്തിൽ പറയാൻ പറ്റില്ല.
1: അതെന്താ?
0: കാരണം വിവാഹം എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല.
1: ഓ,
0: അതിനു മുന്നേ തന്നെ ആ കുട്ടി ഇറങ്ങിപ്പോയി.
1: അയ്യോ,
0: എങ്ങോട്ടാണ് മായയായി മറഞ്ഞതെന്നറിയാൻ എനിക്കും ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രുവിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു.
1: എന്താ?
0: അവളുടെ പുറകെ ആരും പോകരുതെന്ന്. ആ വാക്കു മാനിച്ച് ആരും തന്നെ പിന്നെ ഒരു അന്വേഷണത്തിനും മുതിർന്നില്ല എന്നതാണ് സത്യം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അന്ന ഈ ദൗത്യവുമായി എത്തിയപ്പോ എനിക്ക് തോന്നുന്നു ആ കുട്ടി ആരുടെ കൂടെയാണ്, എങ്ങോട്ടാണ് പോയതെന്ന് അറിയണമെന്ന്.
1: ലേഖ മാഡം, എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്?
0: ഓ, മറന്നു. അവളുടെ പേര് മേഘ. പേരുപോലെ തന്നെ മേഘവർണ്ണത്തിൽ ഒരു സുന്ദരി.
1: ആഹാ,
0: അച്ഛന്റെ

0: അമ്മയുടെ ഏകമകൾ. ചന്ദ്രുവിന്റെ ആലോചന വന്നപ്പോ ഒരു എതിർപ്പും അവൾ പ്രകടിപ്പിച്ചിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിറഞ്ഞ സന്തോഷത്തോടെ തന്നെയാണ് മേഘ വിവാഹ മണ്ഡപത്തിലേക്ക് വന്നതും. പൊരുത്തമുള്ള ജോഡിയെന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവരും വിലയിരുത്തി.
1: എങ്കിലും മൂന്നാം ദിനം ഇറങ്ങിപ്പോവാൻ എന്തായിരിക്കും കാരണം?
0: അതാണ് അതിശയം. ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും പഠിച്ചു വളർന്ന കുട്ടി, മറ്റൊരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം മേഘയ്ക്ക് ആ വീട്ടിൽ ഉണ്ടായിരുന്നു താനും. എന്നിട്ടും ഒരു സൂചന പോലും തരാതെ അവൾ ഇറങ്ങിപ്പോയി.
1: ഇനി എന്തെങ്കിലും അപകടം പറ്റിയതാണെങ്കിലോ?
0: ആ വഴിക്കും അന്വേഷണം നടത്തി നോക്കിയിരുന്നു, പക്ഷേ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് മേഘയെ കാണാതായിരിക്കുന്നത്.
1: ഓ,
0: അവളുടെ ഫ്രണ്ട് സർക്കിളിൽ അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല.
1: എന്നിട്ട് പോലീസെ അറിയിച്ചില്ലേ?
0: ഇല്ല, ബോധപൂർവം ഇറങ്ങിപ്പോയതാണെന്ന് മനസ്സിലായപ്പോ മേഘയുടെ അച്ഛൻ തന്നെയാണ് പോലീസിൽ അറിയിക്കേണ്ടെന്ന് പറഞ്ഞത്. അച്ഛനും അമ്മയ്ക്കും അത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. പിന്നീടാണ് സ്വന്തം മകൾ ചന്ദ്രുവിനോട് ചെയ്ത ചതിക്ക് പരിഹാരം എന്നോണം അവർ ചന്ദ്രുവിനോട് അവരുടെ വീട്ടിൽ നിൽക്കാൻ റിക്വസ്റ്റ് ചെയ്തത്. അതിലിത്തിരി അസ്വാഭാവികത തോന്നാമെങ്കിലും അവരെ രണ്ടുപേരെയും കൂടുതൽ തകർച്ചയിലേക്ക് വിടണ്ടെന്ന് കരുതി ചന്ദ്രു ഇന്നും അവരുടെ കൂടെ തന്നെ നിൽക്കുന്നു, ഒരു മകനെ പോലെ. സോമശേഖരൻ നായരും ഭാര്യയും ചന്ദ്രുവിനെ ഏറ്റെടുത്തു. മകൾ ചെയ്തതിന് പ്രതിവിധി എന്നോണം.
1: ഇതിന്റെ പിന്നില് ഇത്ര വലിയ കഥയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. മകൾ ചെയ്ത തെറ്റിന് പരിഹാരമായി.
0: അതെ, ചന്ദ്രുവിനായി നിരവധി വിവാഹാലോചനകൾ മേഘയുടെ അച്ഛനും അമ്മയും തേടിപ്പിടിക്കാൻ ആരംഭിച്ചെങ്കിലും ചന്ദ്രു അതെല്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഒടുവിൽ അന്നയുടെ ചങ്ങാതിയുടെ ചിത്രയുടെ ആലോചന വന്നപ്പോഴാണ് പെൺകുട്ടിയെ കാണാമെന്ന സമ്മതം പോലും ചന്ദ്രു മൂളിയത്. പക്ഷേ അത് ഇങ്ങനെയൊക്കെയായി ഭവിക്കുകയും ചെയ്തു. ഓ, ഇതാ നമ്മൾ ഏകദേശം പീനിയിലെത്തി. കഥയുടെ ബാക്കി വേറൊരു സന്ദർഭത്തിലാവാം.
1: മതി മതി. ലേഖ മേഡം, നമുക്ക് പോവേണ്ടത് 12th ക്രോസ് റോഡ് അല്ലേ? അത് നെക്സ്റ്റ് ആണെന്ന് തോന്നുന്നു.
0: ഹാ, ശ്രദ്ധിച്ച നന്നായി. എപ്പോ വന്നാലും എനിക്കിവിടെ പിശക് പറ്റാറുണ്ട്. ശരി, ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, ആറാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്, ഭുജംഗയ്യൻ കലവൂർ ബിസി. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ ഏഴാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പുതിയ അറിവുകൾ പകർന്നു നൽകുന്ന എല്ലാ അധ്യാപകർക്കും ഇതാ ഒരു സഹായം. ക്ലാസ് എടുക്കുന്നതിനും പുതിയ വിഷയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും റെഫറൻസ് മെറ്റീരിയലുകൾ കണ്ടെത്താനും ഈ ചോദ്യ സിന്ധു പദ്ധതി നിങ്ങളെ സഹായിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഗവേഷണ

0: നാളെ ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ, അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.
1: ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപാദനത്തിന്റെ 1/2 ഭാഗവും വഹിക്കുന്നു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2:30 മിനിറ്റ്. CIET സ്പോൺസേർഡ് പരിപാടി കേൾക്കാം. ഉമംഗ്.

0: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தான் இருப்பேன்.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3 മണി. ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം ആനച്ചന്തം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്, PC അരവിന്ദന്റെ രചനയിൽ ജെയ്സൺ ജെ നായർ സംഗീതം പകർന്നത്.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം കേൾക്കാം. അലമാര എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും അഞ്ജു ജോസഫും പാടിയത്. രചന മനു മഞ്ജിത്, സംഗീതം സൂരജ് എസ് കുറുപ്പ്.

അനിൽ പനച്ചൂരാൻ വരികൾ എഴുതി, അൽഫോൺസ് സംഗീതം പകർന്ന്, ബെന്നി ദയാൽ, ലക്ഷ്മി എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം സീനിയേഴ്സ്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495954321, 9495956321. ഒരു നമ്പർ കൂടി 9495956321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ്.

കഴിഞ്ഞു. ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം മോഹൻ സിതാര.

കൈതപ്രം വരികൾ എഴുതി സുരേഷ് പീറ്റേഴ്സ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം ഇനി ഗാനോപഹാരത്തിൽ കേൾക്കാം. ചിത്രം വൺ മാൻ ഷോ.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം കെ ജയകുമാർ വരികളെഴുതി, രവീന്ദ്രൻ സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാർ പാടിയത്, ചിത്രം ബട്ടർഫ്ലൈസ്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയയായ ഇന്ദുലേഖ മികച്ചൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അന്യഭാഷാ പരമ്പരകളുടെ വിവർത്തകയും കൂടിയാണ്. ഇന്ദുലേഖയോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9495964321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. അതിഥി അഭിനേത്രി ഇന്ദുലേഖ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയത്. രചന SRMeshan നായർ, സംഗീതം ഔസേ പച്ചൻ.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം മേഘസന്ദേശം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: നാളെ ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ. അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.
1: ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപാദനത്തിന്റെ 1/2 ഭാഗവും വഹിക്കുന്നു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം മേഘം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയത്. രചന ഗിരീഷ് പതഞ്ചേരി, സംഗീതം ഔസേ പച്ചൻ.

0: ഷൺമുഖം.
1: അടുത്ത ഗാനം എസ് രമേശൻ നായർ വരികൾ എഴുതി മോഹൻ സിതാര സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം രാക്ഷസ രാജാവ്.

ഗാനോപഹാരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിനു വേണ്ടി ജാസി ഗിഫ്റ്റ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: ഗാനോപഹാരം സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി.
1: ആകാശവാണി ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
2: എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂറാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: നമസ്കാരം.
2: നമുക്കറിയാം, ബാങ്കുകളുടെ കിട്ടാക്കടം ഈ പെരുകി വരുന്ന ഒരു സാഹചര്യത്തിലാണ് 2002 ഇങ്ങനെയൊരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇങ്ങനെയൊരു നിയമത്തിൻ്റെ ആവശ്യകത ശരിക്കും എന്തായിരുന്നു?
3: അതായത്, ഈ 2002 ഈ നിയമം സർഫാസി ആക്ടാണ് പ്രധാനമായിട്ടും നമ്മൾ സർഫാസി ആക്ടിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ നിയമം 2002 വരുന്നതിന് മുമ്പ് ഈ ബാങ്കുകളിപ്പോൾ സെക്യൂർഡ് ലോൺ, സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞാൽ കൊളാറ്ററൽ സെക്യൂരിറ്റി വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന ലോണുകൾ. അപ്പോൾ ഈ ലോണുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഈ ബാങ്കിന് കോടതിയെ സമീപിക്കുക അന്ന് ഈ നിയമം വരുന്നതിന് മുമ്പ് മാർഗമുണ്ടായിരുന്നു. അപ്പം ബാങ്ക് കോടതികളെ സമീപിക്കുമ്പോൾ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ 10-20 വർഷമായിട്ട് ഈ കേസുകൾ നടത്തേണ്ടി വരും. പലരിപ്പം ഈ എടുത്തവർ മുങ്ങിക്കളയാം, ഈ അസറ്റുകൾ മാറ്റിക്കളയാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ നിയമത്തെപ്പറ്റി ആലോചിക്കുക. കാരണം വെച്ചാൽ ഞാനും താങ്കളും ഒക്കെ കൊടുക്കുന്ന ഈ പബ്ലിക് കൊടുക്കുന്ന പൈസ വെച്ചിട്ടാണല്ലോ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. ലോൺ വാങ്ങിച്ചിട്ട് തിരിച്ചടയ്ക്കുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥ തന്നെ ആകെ
2: തകിടമറിയുന്ന ഒരവസ്ഥയിലേക്ക് വരും,
3: തകർന്നു പോകുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിയമത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കും.
2: അതുവരെ ഇങ്ങനെ ബാങ്കുകളുടെ കടം തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് തിരിച്ചടപ്പിക്കാനോ ഉള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു.
3: ബാങ്കിന്റെ പ്രൊസീജിയർ അവർ ഫോളോ ചെയ്തതിന് ശേഷം ഇത് പിന്നെ ഈ അടയ്ക്കാത്ത ഒരു സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, മുങ്ങിക്കളയുന്ന അല്ലെങ്കിൽ അസറ്റുകൾ മാറ്റുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇവർക്ക് കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം സാറിന് താങ്കൾക്കറിയാമല്ലോ, ഈ ബാങ്കുകളെ കോടതികളെ സമീപിക്കുന്ന സ്വാഭാവികമായിട്ടും വളരെ നാള് ഇതിന് സമയമെടുക്കാറുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 123 അനുസരിച്ച് കേന്ദ്ര സർക്കാരാണ് ഇത് ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവന്നത്. കാരണം അന്ന് സമയമില്ലാത്ത സാഹചര്യമായിരുന്നു. ഏതൊരു ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് 6 കഴിഞ്ഞിട്ട് ഇത് നിയമമായി. 2002 June 21 ഈ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് നിലവിൽ വരുന്നത്.
2: ഒരുപക്ഷേ ബാങ്കുകളുടെ കിട്ടാക്കടം ഇങ്ങനെ വളരെ അധികം വർദ്ധിച്ചു വന്നതിന്റെ പശ്ചാത്തലത്തില് ബാങ്കുകൾ തന്നെ ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവണം.
3: തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയും കേന്ദ്ര സർക്കാർ അതിനൊരു കമ്മിറ്റി വെച്ചു, പല തരത്തിലുള്ള കമ്മിറ്റികൾ വെച്ചിട്ട്
2: ഇതേക്കുറിച്ച് പഠിക്കാനായിട്ട്,
3: ഇതേക്കുറിച്ച് ഇതെന്തുകൊണ്ട് ഇത്തരത്തിൽ ഇതിനെ എങ്ങനെ ഇത് ഓവർകം ചെയ്യാം, ഇത് കാരണം ഇങ്ങനെ ഒരു ആക്ട് എങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി വെച്ചിട്ട് ഈ കമ്മിറ്റികളാണ് ഇത് പഠിക്കുകയും ഇത്തരത്തിലുള്ള

0: ശുപാർശ
1: ഗവൺമെന്റ് നൽകുകയും ചെയ്തത്. നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആ, ആരാണ് വിളിക്കുന്നത്? ആ, ചോദിച്ചോളൂ, എന്താണ് സംശയമുള്ളത്? അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ ഉണ്ട്.
0: നമസ്കാരം ശശി സാർ, പറഞ്ഞോളൂ.
2: ഈ ജുഡീഷ്യൽ തീരുമാനങ്ങളാണല്ലോ അവസാന ജപ്തി നടപടിയിലേക്ക് എത്തുന്നത്.
0: അതായത് ജുഡീഷ്യൽ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാസ്റ്റ് റിസോർട്ടാണ് കോടതികളെന്ന് പറയുന്നത്. നമ്മൾ ഈ നമ്മളിപ്പോൾ ലോണ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സമയം ഇപ്പോൾ സർഫാസി ആക്ട് അനുസരിച്ചാണ് ആണെങ്കിൽ 90 ദിവസത്തെ 3 മാസം നമ്മൾ തിരിച്ചട EMI ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നോട്ടീസ് തരുന്നത്. ആ നോട്ടീസ് തന്ന 60 ദിവസത്തെ സമയം നമുക്ക് റീപേയ്മെൻറ്റിനായിട്ട് തരും. ആ 60 ദിവസത്തിനകത്തും റിയലിസ്റ്റിക്കായിട്ട് റീപേയ്മെൻറ്റ് നടന്നില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഈ ഇത്തരത്തിൽ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജപ്തി നടപടികളിലേക്കും മറ്റുള്ള റിക്കവറി പ്രൊസീഡിങ്സിലേക്ക് പോകുന്നത്. മാത്രമല്ല ഈ 60 ദിവസത്തെ സമയം തരുന്ന സമയത്ത് തന്നെ നമുക്ക് നോട്ടി സമയം തരുന്നുണ്ട്. നമുക്ക് തിരിച്ച് ബാങ്കിനെ ധരിപ്പിക്കാൻ കഴിയും. എങ്ങനെ, അതായത് നമ്മളൊരു ബിസിനസ് ആവശ്യത്തിനാണ് എടുത്തെങ്കിൽ ആ ബിസിനസ് തകർന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ നമുക്ക് ഇത്തരത്തിൽ ലോൺ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായി എന്ന് ബാങ്കിനെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അത് മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ ഈ 60 ദിവസത്തിനകത്ത് നമ്മൾ, അതായത് ബാങ്കിനെ ബോധ്യപ്പെടുത്താത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ റിക്കവറി നടപടികളിലേക്ക് സിംബോളിക് പൊസഷൻ, അതായത് ഇത് നമ്മൾ കൊടുത്ത് അസറ്റുകൾ കൊടുക്കുന്ന ഈ വീടായാലും വാഹനമായാലും വസ്തുവായാലും ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് പോകുന്നത്. അതായത് ഈ ഇത്തരത്തിൽ 60 ദിവസത്തെ നോട്ടീസ് വന്ന് ഈ 15 ദിവസം നമ്മൾ നമുക്ക് തരുമല്ലോ, ആ സമയവും കൂടെ കഴിഞ്ഞ് ഈ 60 ഡേയ്സിനകത്ത് നമുക്ക് റീപേയ്മെൻറ്റ് റിയലിസ്റ്റിക് ആയില്ലെങ്കിൽ നമുക്ക് DRT, ഈ സർഫാസി ആക്ട് അനുസരിച്ച് DRTയാണ് സമീപിക്കുന്നത്, ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ. 45 ദിവസത്തിനകത്ത് നമുക്ക് DRTയെ സമീപിക്കാം. DRT സമീപിച്ച് കഴിഞ്ഞാൽ DRTയെ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ള കാരണങ്ങൾ, അതായത് അണ്ടർ വാല്യുവേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നോട്ടീസ് തന്നില്ലെങ്കിലോ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് DRTയെ സമീപിച്ച് നമുക്ക് അവിടെ നിന്ന് ആശ്വാസം നേടാവുന്നതാണ്. ഇനി അഥവാ DRT തന്നെ നമുക്ക് അനുകൂലമായിട്ടൊരു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്ക് നമുക്കൊരു ഉത്തരവ് കിട്ടിയില്ലെങ്കിൽ അതിന്മേലെ അപ്പലേറ്റ് ട്രിബ്യൂണലുണ്ട്. അവിടെ പോകുമ്പോൾ ഇവിടെ കിട്ടിയ വിധി എമൗണ്ടിൻ്റെ 50% അവിടെ കെട്ടിവെച്ചിട്ട് മാത്രമേ നമുക്ക് സെക്കൻഡ് അപ്പീലിലേക്ക് പോകാൻ പറ്റുള്ളൂ.
2: ഒരു ഡൗട്ട് കൂടി, ഈ വാഹനങ്ങൾ നമ്മൾ കമ്പനികളിൽ നിന്ന് എടുക്കുന്നുണ്ടല്ലോ, അവര് ജപ്തി നടപടികളിലേക്ക്?
0: അതായത് ഇതിനകത്ത് ഈ സർഫാസി ആക്ടിനകത്ത് പറയുന്ന, അതായത് സെക്ഷൻ 31 എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് പറയുന്നുണ്ട്, ഈ അഗ്രികൾച്ചർ ലോൺ ഈ സർഫാസി ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോൺ എമൗണ്ട് 1 ലാക്കിന് താഴെയാണെങ്കിൽ സർഫാസി ബാധകമല്ല. പിന്നെ നമ്മൾ എടുത്ത ലോണിൽ 80% നമ്മൾ അടച്ചു, 20% മാത്രമേ ബാക്കിയുള്ളെങ്കിൽ അതും ഇതിനകത്ത് ബാധകമല്ല. അതായത് ഈ സെക്ഷൻ 21C, സർഫാസി ആക്ടിൻ്റെ സെക്ഷൻ 21C അനുസരിച്ചിട്ട് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെ ഇതിനകത്ത് വരും, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇതിനകത്ത് വരും എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ SBI ബാങ്കിങ് കമ്പനികൾ, ഇപ്പോൾ 2020 നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ 100 കോടിയിലധികം ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ സർഫാസിയുടെ

0: ഉള്ളത്, ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്ത വായ്പകൾ. അപ്പം സാറത് വ്യക്തമായിട്ട് മറുപടി പറയുകയും ചെയ്തു. അദ്ദേഹം വേറൊരു കാര്യം ചോദിച്ചത്, ഈ വാഹനങ്ങൾ നമ്മൾ പല ഏജൻസികളിൽ നിന്നും വാങ്ങാറുണ്ടല്ലോ, ലോണിൽ വാങ്ങിക്കാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വാങ്ങുന്ന വാഹനങ്ങൾ, അതായത് പ്രൈവറ്റ് മേഖലയിൽ നിന്നും ആണല്ലോ സാധാരണയായിട്ട് നമ്മൾ മേടിക്കുന്നത്, അങ്ങനെയുള്ള വായ്പകൾക്ക് ഇത് ബാധകമാവുമെന്നാണ് ചോദിച്ചത്.
1: അല്ല സാർ, അത് കോമൺ ആയിട്ട് നമ്മളിപ്പോൾ പറയുന്നത്, കോമൺ ആയിട്ട് ഈ എമൗണ്ട് ഇതിൻ്റെ പരിധിയിൽ വരണം, സർഫാസി ആക്ടിൻ്റെ പരിധിയിൽ വരണം എന്ന് വെച്ചാൽ, ഈ ഇതിൻ്റെ പറഞ്ഞല്ലോ, ഈ നമ്മളെടുക്കുന്ന 1 lakh താഴെയാണെങ്കിൽ, 31 അനുസരിച്ച് 1 lakh താഴെയാണെങ്കിൽ 20% മാത്രമേ അടവുള്ളെങ്കിൽ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ ഇതിൻ്റെ പരിധിയിൽ വരില്ല. അതിന് മുകളിലോട്ടുള്ള നോട്ടിഫിക്കേഷനിൽ അവർ എടുത്തിട്ടുള്ള കമ്പനി, ഏത് കമ്പനിയാണോ അവർക്ക് ലോൺ, അതായത് സെക്യൂർഡ് ലോൺ, സെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ കൊലാറ്ററൽ കൊടുത്ത് എടുക്കുന്നതാണ്. ഇപ്പോൾ പേഴ്സണൽ ലോൺ പറ്റത്തില്ല, ഈ സർഫാസി ആക്ട്
0: ബാധകമാവില്ല.
1: അപ്പോൾ സെക്യൂർഡ് ലോണിൽ മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. ആ കമ്പനിയെ, ഇവരെടുത്തിട്ടുള്ള ലോൺ ആ കമ്പനി നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നോട്ടിഫൈ, ഇപ്പം NBC എന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പം NBC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ഇതിനകത്ത് വരുന്നുണ്ട്, മറ്റ് ഫിനാൻഷ്യൽ ഇപ്പം SBI വരുന്നുണ്ട്, പിന്നെ ബാങ്കിങ് കമ്പനികൾ. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഈ പാണ്ഡുരംഗ ഗണപതി വേഴ്സസ് വിലാസ് റാവു എന്ന് പറഞ്ഞൊരു കേസിൽ സുപ്രീംകോടതി 2025 പറഞ്ഞത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും ഈ സർഫാസി ആക്ടിന്റെ പരിധിയിൽ വരുമെന്നാണ്.
0: ഓക്കെ,
1: അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ആശ്രയിച്ചിരിക്കും സർഫാസിയുടെ ആപ്ലിക്കബിലിറ്റി.
0: ഓക്കെ, നമുക്ക് വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം, ഞാൻ ഇവിടെ തിരുവനന്തപുരം കേളേശ്വരം എന്ന സ്ഥലത്ത് വിളിക്കുന്നു.
0: എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
1: ഓക്കെ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഫൈനാൻസ് ഇട്ട് ഒരു വണ്ടി എടുത്തില്ല, അപ്പൊ അതിന്റെ അടവുകളെല്ലാം ഞാൻ അടച്ചു കഴിഞ്ഞു. അപ്പൊ കൊറോണ സമയത്ത് കുറച്ച് പൈസ ഡ്യൂ ആയി പോയതുകൊണ്ട് കുറെ പിഴപ്പലിശ എന്റെ പേരിൽ ഉണ്ട്. അപ്പൊ അവര് 25,000 വെച്ച് 25,000 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പൊ ഇതിന്റെ മുകളിൽ എനിക്ക് അവർക്ക് എന്റെ പേരിൽ വേറെ നടപടി എന്തെങ്കിലും എടുക്കാൻ പറ്റും?
1: അതായത് റിക്കവറി പ്രൊസീഡിങ്സിലേക്ക് പോകാൻ പറ്റും. ഇപ്പം 25,000 രൂപയാണല്ലോ, ടോട്ടൽ എമൗണ്ട് എത്രയായിരുന്നു?
2: ആ വണ്ടി മൊത്തം എടുത്തത് 80,000 രൂപയായിരുന്നു. അത് എല്ലാം അടച്ചു തീർത്ത് അടവുകളല്ലേ ഞാൻ ക്ലോസ് ചെയ്യും, പിഴപ്പലിശ മാത്രമാണുള്ളത്.
1: അപ്പൊ ഇനി അതായത് ഞാൻ നേരത്തെ ഇത് കേട്ടിട്ടുണ്ടാവും തോന്നുന്നു, അതായത് നമ്മളിപ്പം ലോൺ എടുത്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏത് ബാങ്കിൽ നിന്നാണോ എടുത്തത്, കമ്പനിയാണോ, ബാങ്കിങ് കമ്പനിയാണോ? അപ്പൊ ഈ 100,000 രൂപ, നമ്മളിപ്പോ സർഫാസി ആക്ടിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇപ്പം 85,000 ആണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ 100,000 താഴെയാണെങ്കിൽ ഈ സർഫാസി ആക്ട് ബാധകമാകില്ല. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ഈ 25,000 മാത്രമല്ലേ ഉള്ളൂ, 25,000 അല്ലേ?
0: മാത്രമല്ല, അദ്ദേഹം ഈ 80,000 രൂപ ലോൺ എടുത്ത പ്രിൻസിപ്പൽ എമൗണ്ട് മൊത്തം അടച്ചു തീർത്തതാണ്.
1: അതെ അതെ,
2: അതെല്ലാം ഞാൻ അടച്ചു. ഇത് പിഴപ്പലിശയാണ്.
1: പിഴപ്പലിശയ്ക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ സർഫാസി ആക്ട് ബാധകമാകത്തില്ല കേട്ടോ. നിങ്ങൾ ഇത് അടച്ചതുകൊണ്ട് ബാധകമാകത്തില്ല, സർഫാസി നടപടികൾ നിങ്ങൾക്കെതിരെ എടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ ഈ സിവിൽ കോടതിയെ സമീപിച്ച് നിങ്ങൾ ഇന്ന് റിക്കവറി ചെയ്യാൻ പറ്റും. കാരണം ഈ നിങ്ങൾ അസറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ റവന്യൂ റിക്കവറി അറ്റാച്ച്മെന്റ് വഴി റിക്കവറി ചെയ്തെടുക്കാൻ പറ്റും.
0: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പൊ ഈ സർഫാസി ആക്ടിൽ ഇപ്പം സാർ പറഞ്ഞ ചില വായ്പകൾ ഒഴിവായിട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ടും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വായ്പകളും ഏതൊക്കെ മേഖലയിലുള്ള വായ്പകളാണ്?
1: സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്നത് ഈ സാധാരണക്കാരാണല്ലോ. സാധാരണക്കാർ നമ്മുടെ ഈ കാർഷിക മേഖലയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അവർക്ക് ഈ കൃഷി ചെയ്യാനായിട്ട് പാവപ്പെട്ട കർഷകരാണ് ഏറ്റവും കൂടുതൽ ലോൺ എടുക്കുന്നത്. ഒരു അവര് ചിലപ്പോ ഒരു 100,000 താഴെയോ അല്ലെങ്കിൽ 200,000 ഒക്കെ വെച്ച് എടുക്കുന്ന ചെറിയ എമൗണ്ടുകൾക്കായിരിക്കും. അപ്പൊ അത്തരം എമൗണ്ടുകളിൽ ഈ സർഫാസിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ക്രൂരമായിട്ടുള്ളൊരു നടപടിയായി പോകും. അതുകൊണ്ടാണ് ഇത് സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിൽ ഈ നിയമനിർമ്മാണം വന്നപ്പോൾ അഗ്രികൾച്ചർ ലോണുകളെ ഇതിനകത്ത് നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്.
0: ഈ അഗ്രികൾച്ചർ ലോണുകൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അത് എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ അഗ്രികൾച്ചർ ലോണ് ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് സാധാരണ കൊടുക്കുന്നത് 300,000 രൂപയാണ് കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലോണുകൾ പൂർണ്ണമായി ഇതിന്

0: പരിധിയിൽ വരുന്നതല്ലേ?
1: ഒരിക്കലുമല്ല. സെക്ഷൻ 31 പറയുന്നതനുസരിച്ചാണെങ്കിൽ അഗ്രികൾച്ചർ ലോൺ ഇതിന്റെ പരിധിയിൽ വരത്തില്ല. പക്ഷെ അപ്പം ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ റിക്കവർ ചെയ്ത് എടുക്കും? അപ്പം അതിനകത്തുള്ളൊരു പോംവഴി എന്ന് പറയുന്നത് നമുക്ക് കോടതികളെ സമീപിക്കുക മാത്രമാണ്. ഈ അതായത് സെക്വേർഡ് ക്രെഡിറ്റ്, അതായത് ബാങ്കുകൾ സിവിൽ കോടതികളെ സമീപിച്ചെടുക്കുക മാത്രമേ അതിനകത്തൊരു മാർഗമുള്ളൂ.
0: വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
0: ആരാണ് വിളിക്കുന്നത്? ഓക്കെ, വിജയകുമാർ, എന്താണ് അറിയാനുള്ളത്? ചോദിച്ചോളൂ.
2: സാർ, നമ്മള് ചെറങ്കി സൊസൈറ്റിന്ന് വീടും സ്ഥലവും പണയം വെച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു സാർ. അതായത് ഒരു 25 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. ലോൺ എടുത്ത്, ഹലോ,
1: കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ.
2: അത് ലോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു 7-8 ലക്ഷം രൂപ അടച്ചായിരുന്നു. അപ്പൊ ലോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ചെറങ്കി റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി തുടങ്ങി. പണി തുടങ്ങിയപ്പോഴത്തേക്കും അത് 14 മാസത്തെ എഗ്രിമെന്റ് ആണ്. 600 മീറ്റർ നീളം മാത്രമേ ഉള്ളൂ ആ റെയിൽവേ മേൽപ്പാലത്തിന്. പക്ഷെ 14 മാസം എന്ന് പറഞ്ഞ തുടങ്ങിയ പണി ഇപ്പൊ അത് തീർന്നപ്പോഴത്തേക്ക് 4.5 വർഷം കഴിഞ്ഞത്.
1: അപ്പൊ
2: നമ്മൾ ഈ അടവ് മുടങ്ങി, കാരണം ഈ റോഡിലാണ് എന്റെ കട ഇരിക്കുന്നത്. അപ്പൊ അതും മുടങ്ങി. അപ്പൊ സർക്കാർ
0: റെയിൽവേ മേൽപ്പാലം പണിയുമായിട്ട് എന്താ ബന്ധം? ഈ ലോണുമായിട്ട് എന്താ ബന്ധം?
2: അല്ല സാർ, നമ്മളെ എന്റെ കട ഇരിക്കുന്നത് ആ മേൽപ്പാലം പണിയുന്ന റോഡിലാണ്. അപ്പൊ അത് അടച്ചു, അവര് ആ വഴി അടച്ചു മേൽപ്പാലം പണി. അപ്പൊ 1 വർഷം 14 മാസം കൊണ്ടാണ് പണി തീർക്കുന്നുള്ള എഗ്രിമെന്റ്. പക്ഷെ അത് നീണ്ടും നീണ്ടും സാർ ഇപ്പൊ 4.5 വർഷം കഴിഞ്ഞാണ് ഇപ്പൊ അത് പണി തീർന്നത്. അപ്പൊ അത് കാരണം നമ്മളെ ഈ ലോൺ മുടങ്ങി സാർ.
1: അതെങ്ങനെയാണ് ഈ ലോണുമായിട്ട് ഇതിനുള്ള ബന്ധം എങ്ങനെയാണ്
2: എന്ന് വെച്ചാൽ, എന്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് എന്റെ കടയാണ്. ആ കട, ആ റോഡാണ് അടച്ചത്, ചെയ്ത പണിയാണ് അത്. ആ റോഡ് അപ്പൊ എന്റെ വരുമാന മാർഗം നിന്ന്, നമുക്ക് വേറെ വരുമാനം ഒന്നും ഇല്ല സാർ.
1: ഇപ്പൊ നോട്ടീസ് വന്നിട്ടുണ്ടോ ബാങ്കുകളിൽ നിന്ന്?
2: വന്ന ജസ്റ്റ് ചെറങ്കി സൊസൈറ്റി എന്നാണ്, ചെറങ്കി സൊസൈറ്റി എന്ന്. അപ്പൊ ഇപ്പൊ നോട്ടീസ് വന്ന്, കോടതിയിൽ നിന്ന് ഓർഡർ വന്നു സാർ, ജപ്തി നടപടി എടുത്ത് കടക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കിപ്പോ അതൊരു 40 ലക്ഷത്തിൽ കൂടുതലായി സാർ.
1: അല്ലാതെ അത് അതിനകത്ത് അതിനകത്ത് നമുക്ക് ഈ സർഫാസിംഗ് ആക്ടിന്, ഇപ്പം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സ്മോൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒഴികെ ബാക്കി സഹകരണ ബാങ്കുകൾ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് പുതിയ സുപ്രീം കോടതി വിധി അനുസരിച്ച്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ നിയമം അനുസരിച്ച് നമുക്ക് 60 ദിവസത്തെ നോട്ടീസ് തരും. അതായത് 3 മാസത്തെ അടവ് നമുക്ക് EMI അടയ്ക്കാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് 60 ദിവസത്തെ സമയം തരുന്നുണ്ട്. സമയം തന്നിട്ട് നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് ആ ഈ കാരണങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും. ബാങ്ക്, ഇത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെക്യൂർഡ് ക്രെഡിറ്ററെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. ബോധ്യപ്പെടുത്താൻ പറ്റിയതിന് ശേഷം അവർക്ക് നമുക്ക് 15 ദിവസത്തെ സമയം തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് DRTA ഒക്കെ സമീപിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
2: പക്ഷെ അവിടെ ചെന്നപ്പോ സാർ, ഈ നോട്ടീസ് വന്ന് ഞാൻ അവിടെ ചെന്നായിരുന്നു, അവിടെ ചെന്ന് സംസാരിച്ചായിരുന്നു സാർ. അപ്പൊ അവര് പറഞ്ഞത്, അവർക്കെല്ലാം കാരണം അറിയാം,
1: പക്ഷെ
2: അവര് പറയുന്നത് നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും അടച്ചാലേ പറ്റൂ, ഇനി നമ്മൾ ജപ്തി ചെയ്യുന്നതാണ്.
1: അവർ അത് നിങ്ങൾക്ക് ആ സമയത്ത് DRTA സമീപിക്കാമായിരുന്നല്ലോ. 45 ദിവസത്തെ സമയത്തിനുള്ളിൽ തന്നെ ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഇത് സംസാരിച്ചിട്ട് 45 ദിവസത്തെ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് DRTA റിക്കവറി ട്രിബ്യൂണലിനെ സമീപിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമായിരുന്നു, നിങ്ങൾക്ക് സാവകാശം കിട്ടുമായിരുന്നു.
0: ജപ്തി നടപടി കഴിഞ്ഞോ? ഇല്ലല്ലോ, അപ്പൊ വേണമെങ്കിൽ ഇനി ചെയ്യാമോ?
2: ഇല്ല, ജപ്തി നടപടി നോട്ടീസ് തന്നേക്കാണ്.
1: ആ ഓക്കെ,
2: ഓർഡർ വന്നു.
1: നോട്ടീസ് തന്നിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ പൈസ ഈ ഇതിനകത്ത് തിരിച്ചടച്ച് തന്നെ, അതായത് റൈറ്റ് ഓഫ് റിഡംഷൻ എന്ന് പറയും, ഈ റിഡംഷൻ ഉണ്ട്. ഈ റൈറ്റ് ഓഫ് റിഡംഷൻ നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഇത് ജപ്തി ചെയ്ത് പോകുന്ന, നോട്ടീസായി ചെയ്ത് പോകുന്നത് വരെ, സെയിലായി പോകുന്നവരെ നമുക്ക് ഇത് റൈറ്റ് ഓഫ് റിഡംഷൻ ഉണ്ട്. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ജപ്തി ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടും.
0: അല്ല, ഒരുപക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇപ്പം ഈ പീരീഡിൽ തന്നെ പൈസ തിരിച്ചടയ്ക്കാനുള്ള ഒരു മാർഗം കാണുന്നില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഇപ്പം ഡി ആർ ടി എ സമീപിക്കാൻ കഴിയുമോ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ കോസ് ഓഫ് ആക്ഷൻ ആയി കഴിഞ്ഞു, കോസ് ഓഫ് ആക്ഷൻ എറൈസ് ചെയ്ത് കഴിഞ്ഞു, അദ്ദേഹത്തിന് ഡി ആർ ടി എ സമീപിക്കാം. അത് 45 ദിവസത്തെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ പോയില്ലെങ്കിൽ ഡിലേ കണ്ടൊണേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആയെന്ന്.
0: എന്തായിരിക്കും അതിന്റെ ഒരു പ്രൊസീജിയർ? എന്താണ്
1: പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇത് 45 ദിവസത്തെ നോട്ടീസ് ഡി ആർ ടിയിൽ കൊടുക്കുക. ഇവര് തന്ന നോട്ടീസ് ഉൾപ്പെടെ,
0: ഡി ആർ ടി എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലയിലുണ്ട്,
1: കൊച്ചിയിൽ മാത്രമാണ് ഇപ്പം ഡി ആർ ടി ഉള്ളത്. കൊച്ചിയിലാണ്,
0: കേരളത്തിൽ ഒരെണ്ണമാണല്ലോ.
1: അതെ അതെ, ഡി ആർ ടി എന്ന് പറയുന്നത് കൊച്ചിയിലേ ഉള്ളൂ. കൊച്ചിയിൽ കൊണ്ടുപോയി ഈ നോട്ടീസ് വെച്ചുകൊണ്ട്
0: ഹൈക്കോടതിയുടെ ഭാഗമായിട്ടാണോ?
1: അല്ലല്ലല്ല, ഇത് ട്രൈബ്യൂണലാണ്. ഹൈക്കോടതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് അപ്പീലാണ് നമ്മൾ ഡി ആർ ടിയിൽ പോകുന്നത്, സെക്കൻഡ് അപ്പീൽ ഇതിന്റെ അപ്പലേറ്റ് ട്രൈബ്യൂണലുണ്ട്. അതും
0: കൊച്ചിയിലാണ്.
1: അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെ നമ്മൾ പോകുന്നത് ഹൈക്കോടതിയിലേക്കാണ്.
0: ഓക്കെ.
1: ഇപ്പൊ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇത് റൂളിംഗ് 2021 റൂളിംഗ് ഉണ്ട്
0: സുപ്രീം കോടതിയുടെ.
1: ആ സുപ്രീം കോടതി, അതായത് ഡി ആർ ടി, അതായത് ഡി ആർ ടി ആണ് ഒരു ഓപ്ഷൻ, അതായത് ആൾട്ടർനേറ്റ് റെമഡി എടുത്തതിന് ശേഷം മാത്രമേ ഹൈക്കോടതി 226 ആർട്ടിക്കിൾ അനുസരിച്ച് റിട്ട് ആയിട്ട് സമീപിക്കാൻ കഴിയൂ.
0: അപ്പൊ നമ്മുടെ ചിറങ്കീഴിൽ നിന്ന് വിളിച്ച സുഹൃത്ത് വിജയകുമാർ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പൊ ഒരു അഡ്വക്കേറ്റിനെ പോയി കണ്ടിട്ട് ഇത് ഇതിന്റെ അപ്പീലിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാം.
1: സെക്ഷൻ 17, അതായത് സർഫാസി ആക്ടിന്റെ സെക്ഷൻ 17 അനുസരിച്ച് ആ നടപടികൾ സ്വീകരിക്കാം.
0: ഓക്കെ ഓക്കെ. വിജയകുമാർ, വിളിച്ചതിൽ വളരെ സന്തോഷം. ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കോൾ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ആദ്യമേ സാർ പറഞ്ഞു ഒരു 90 ദിവസത്തെ EMI ഡിഫോൾട്ട് വരണം ഈ ലോണിന്, ഈ നിയമം ബാധകമാവണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ 90 ദിവസം അടയ്ക്കാതിരിക്കുകയും പിന്നീടൊരു ബാങ്ക് ഒരു ലെറ്റർ നമുക്ക് ലെറ്റർ വരും, നോട്ടീസ് വരും. അപ്പൊ അത് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കൊരു നോട്ടീസ് ഒരു 60 ദിവസത്തെ ഒരു ഗ്യാപ്പ്
1: തരും. 60 ദിവസത്തെ സഫീഷ്യന്റ് ആയിട്ടുള്ളൊരു സമയം തരും. ആ 60 ദിവസത്തിനകത്ത് തന്നെ ഈ 15 ദിവസത്തെ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഈ 60 ദിവസത്തിനകത്ത് 15 ദിവസം നമുക്കൊരു മറുപടി കൊടുക്കാം ബാങ്കിന്. എന്തുകൊണ്ട് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ, ചെറിയകീഴിൽ നിന്ന് വിളിച്ച ആൾ പറഞ്ഞല്ലോ റെയിൽവേയുടെ പണി നടക്കുന്നു, അപ്പൊ എന്റെ ഉപജീവന മാർഗം അതാണ്, കടയാണ്, എനിക്ക് മറ്റ് വരുമാന മാർഗങ്ങൾ, ഇത്തരം കാര്യങ്ങൾ
0: ബാങ്കിനെ ബോധ്യപ്പെടുത്താവുന്നതാണ്
1: ഈ 15 ദിവസം. തീർച്ചയായിട്ടും അവരൊരു മറുപടി തന്നിരിക്കും.
0: വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ സർ,
0: ആരാണ് വിളിക്കുന്നത്?
3: ഞാന് ലക്ഷ്മി, ട്രിവാൻഡ്രം.
0: ആ പറഞ്ഞോളൂ ലക്ഷ്മി.
3: സർ, ഞാനൊരു ഹൗസിംഗ് ലോൺ SBI എടുത്തിട്ട് റിനോവേഷന് വേണ്ടി അത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തിട്ട് പ്രമാണം എടുക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് പോയപ്പോ ഹസ്ബൻഡ് വേറൊരു എക്സ്പ്രസ് ക്രെഡിറ്റ് ലോൺ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഒരു സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് എടുത്തിട്ടുണ്ട്, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ. കമ്പനി ഇപ്പൊ ഇല്ല. അപ്പോ എന്റെ ഇത് രണ്ടുപേരുടെയും പേരിലായതുകൊണ്ട് എനിക്ക് പ്രമാണം തിരിച്ചു തന്നു, അവരത് പിടിച്ചു വെച്ചേക്കുവാണ്, തരത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ആ ലോണ് ഹസ്ബൻഡ് അടച്ചു തീർത്ത് അത് 10 ലക്ഷം രൂപ. ഹസ്ബൻഡ് പറയുന്നത് കമ്പനിയാണ് എടുത്തത്, അവരാണ് അടച്ചത്.
1: അങ്ങനെയല്ല, അത് അതിനകത്ത് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പം ലോൺ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുമല്ലോ. ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അത് ഇൻഡിവിഡ്വൽ ഓർ സെവറൽ എന്നുള്ള ഒരു എന്നാണ് അതിനകത്ത് കണ്ടീഷൻസിൽ പറയും. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ അടച്ചു തീർക്കാമെന്ന്, നമ്മൾ സാധാരണ ഈ ആവശ്യങ്ങൾക്കാണല്ലോ ലോൺ എടുക്കുന്നത്. അപ്പോൾ കഴിയുമ്പോൾ നമ്മൾ ആ ധൃതിയിൽ മറ്റേ ഈ കണ്ടീഷൻസ് ഒന്നും വായിച്ച് നോക്കാതെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. അപ്പം സെവറൽ ഓർ സിംഗിൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ലയബിലിറ്റി നമ്മൾ അടച്ചു തീർത്തോളാം എന്നുള്ളൊരു കണ്ടീഷന്റെ പുറത്താണ് നമ്മൾ ലോൺ എടുക്കുന്നത്. അപ്പൊ ബാങ്ക്
3: പ്രമാണം വെച്ചിട്ടല്ല എടുത്തത്, പ്രമാണം രണ്ടുപേരുടെയും പേരിലാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒപ്പ് ഇട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല.
1: അല്ല, കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ചില്ലേ?
3: സെക്യൂരിറ്റി വെച്ചിട്ടില്ല. അവര് സെക്യൂരിറ്റി ഒന്നും കൊടുക്കാതെ എക്സ്പ്രസ് ക്രെഡിറ്റ് ലോൺ. ഞാനാ ബാങ്കിൽ ഇപ്പൊ അന്വേഷിച്ചപ്പോ SBI പറഞ്ഞത് മാഡം സാലറി സർട്ടിഫിക്കറ്റ് തരൂ, ഇപ്പൊ ഞാൻ 20 ലക്ഷം രൂപ ലോൺ തരാം എന്നാണ് ആ കുറവ് പോണത്തെ ഒരു ഓഫീസർ.
1: ഇപ്പൊ ഈ പ്രമാണം എങ്ങനെയാണ് പിന്നെ അവിടെ എത്തിയത്? കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട്
3: അത് പറഞ്ഞത്, ഇവര് അടയ്ക്കാതിരുന്നപ്പോ ഈ ബാങ്കിൽ എവിടെയെങ്കിലും SBI ഏതെങ്കിലും ബ്രാഞ്ചിൽ ഇദ്ദേഹത്തിന്റെ അസറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവരന്വേഷിച്ചു പോകുന്നു ലീഗലി. അപ്പോ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അവരതിനെ ഫ്രീസ് ചെയ്തു എന്നാണ് അവരെന്നോട് പറഞ്ഞത്.
1: അപ്പം മാഡത്തിന് സ്വാഭാവികമായിട്ടും ഇത് ബാങ്കിനൊരു നോട്ടീസ് കൊടുക്കായിരുന്നല്ലോ.
3: ഞാൻ ബാങ്കിന് പരാതി അയച്ചു, ഓൺലൈൻ ആയിട്ടാണ് അയച്ചത്. അപ്പൊ അവരെനിക്ക് ഇട്ടത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലോണാണ്. അപ്പൊ അവരുടെ ലീഗൽ വിങ്ങിന്റെ അറിയിപ്പ് പ്രകാരമാണ് ഈ ഒരു പ്രമാണം അദ്ദേഹത്തിന്റെ കൂടെ പേരിലുള്ളതായതുകൊണ്ട് ഫേസ് ചെയ്തത്.
1: അപ്പൊ ഈ പേഴ്സണൽ ലോണില് ഈ നിയമം സർഫാസി ആക്ട് പേഴ്സണൽ ലോണിന് ബാധകമല്ല കേട്ടോ മാഡം. പേഴ്സണൽ ലോണിന് സർഫാസി, ഇത് സെക്യൂർഡ് ലോണിന് മാത്രമേ സർഫാസി ആക്ട് ബാധകമാകത്തുള്ളൂ. അത് നിങ്ങൾക്ക് കോടതിയെ തന്നെ സമീപിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങള് ജെനുവിൻ കോസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു അഡ്വക്കേറ്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് കോടതിയെ സമീപിച്ച് ഇതിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്. അൺസെക്യൂർഡ് ലോണാണ് ഈ പേഴ്സണൽ ലോൺ. അപ്പൊ ഈ സർഫാസി ആക്ട് ബാധകമാണ്. സ്വാഭാവിക നോട്ടീസ് തരാതെ ഒരിക്കലും ജപ്തി നടപടികളിലേക്ക് പോകത്തില്ല. ഇത് തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോസ് ഓഫ് ആക്ഷൻ അറൈസ് ചെയ്യുമ്പോൾ തന്നെ കോടതിയെ സമീപിക്കാം.
3: ഓക്കെ,
1: താങ്ക് യു.
0: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകള് ഇപ്പം അവര് ഈ വിളിച്ച ശ്രോതാവ് ലക്ഷ്മി സ്റ്റേറ്റ് ബാങ്കിലാണ് അവരുടെ പ്രമാണം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുള്ളത്. വേറെ അവരുടെ ഹസ്ബൻഡ് വേറൊരു പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രൈവറ്റ് ബാങ്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വേറൊരാളിൻ്റെ പേരിലുള്ള പ്രമാണം ഇവർ ഫ്രീസ് ചെയ്ത് വെക്കാൻ അങ്ങനെ നിയമമുണ്ടോ?
1: അല്ല, അതിനകത്ത് സാർ ഈ പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അത് റിസർവ് ബാങ്ക് പറയുന്ന കമ്പനി റിസർവ് ബാങ്കിൻ്റെ കണ്ടീഷൻസ് ഫോളോ ചെയ്ത് മാത്രമാണ് ഈ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഏതെങ്കിലും കണ്ടീഷൻസ് ഈ ഇത്തരം കാര്യങ്ങളിൽ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 45 ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 27 അനുസരിച്ച് ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെ നടപടിയെടുക്കാം. 28 അനുസരിച്ച് അതായത് 5 lakh rupees വരെ ഫൈനും വരും. പിന്നെ വരുന്ന ഓരോ വർഷവും അത് നീണ്ടു പോകുന്നതനുസരിച്ച് 10,000 rupees എക്സ്ട്രാ ആയിട്ടുള്ള ഫൈനും വരാം. അപ്പോൾ അതിന് നടപടിയെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്.
0: ഇപ്പം വേണമെങ്കിൽ ഇവർക്ക് ഈ ബാങ്കിൻ്റെ ഒരു ലെറ്റർ കൊടുക്കുകയോ നോട്ടീസ് അയക്കുകയോ ചെയ്യാം.
1: തീർച്ചയായിട്ടും നോട്ടീസ് കാരണം ഇവർക്കൊരു കോസ് ഓഫ് ആക്ഷൻ ഇപ്പം ബാങ്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു കോസ് ഓഫ് ആക്ഷൻ വരണമെങ്കിൽ ബാങ്കിൽ നിന്ന്
0: ഇവർക്ക്
1: മറുപടി ഉണ്ടാവും.
0: അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് എന്റെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാവുന്ന
1: തീർച്ചയായിട്ടും.
4: ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കേൾക്കാം.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 rupees വില വരുന്ന സൗണ്ട് ബാർ വെറും 999 rupees. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 rupees വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

ലൈബ്രറിയിലെത്താൻ കാത്തു നിൽക്കേണ്ട. ഈച്ച് ഓഫ് സിന്ധു പദ്ധതിയിലൂടെ നിങ്ങളുടെ സ്ഥാപനം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ഡിജിറ്റൽ പഠന സാമഗ്രികളും ഏത് സമയത്തും എവിടെയിരുന്നും നിങ്ങൾക്ക് ലഭിക്കും. മൊബൈലിലോ ലാപ്ടോപ്പിലോ വായിക്കാം, ഡൗൺലോഡ് ചെയ്യാം. ഡിജിറ്റൽ ലൈബ്രറിയുടെ ഈ സൗകര്യം പരമാവധി ഉപയോഗിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക.

0: വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ 2/3 വഹിക്കുന്നു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. മഴവില്ല് കേൾക്കാം വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിൽ ആദ്യം ഒരു തമിഴ് ഗാനമാണ് ബോയ്സ് എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും ചിത്ര ശിവരാമനും പാടിയത്. രചന കപിലൻ, സംഗീതം AR റഹ്മാൻ.

മഴവില്ലിൽ ഇനിയൊരു മലയാള ചലച്ചിത്ര ഗാനമാണ്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിന് വേണ്ടി ജ്യോത്സ്ന, രാജേഷ് വിജയ്, പ്രദീപ് ബാബു എന്നിവർ പാടിയത്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

മഴവില്ലിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ജീൻസ് എന്ന തമിഴ് ചിത്രത്തിൽ നിന്നും, പാടിയത് ഉണ്ണികൃഷ്ണനും സുജാതയും.

0: മഴവില്ല് സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയി ആപ് സുൻതെ ഹേ ഹിന്ദി പാഠ് ഛാത്രായം ഹേ ജിസായ സജി ഓർ ആത്മാ മരിയ.
2: നമസ്തേ ജി.
3: നമസ്തേ, ബൈഠിയേ. അപ്നാ അപ്നാ നാം ബതായേ.
2: മേരാ നാം ആത്മാ മരിയ ഹേ.
3: ഓർ തുമ്ഹാരാ നാം ക്യാ?
2: മൈ ജിസാ ഹൂ.
3: അച്ഛാ, ആപ് ലോഗോ കേ ഘർ മേ പേഡ് ഹേ?
2: ഹാ ജി ജി.
3: ആപ് ലോഗോ നേ പേഡ് ലഗായാ ഹേ ഘർ മേ?
2: ഹാ ജി
4: ജി.
3: അച്ഛാ, പേഡ് ഹമാരി സമ്പത്തി ഹേ, ഹേ നാ?
2: ഹാ ജി.
3: പേഡോ കാ സംരക്ഷൺ കർനാ ഹമാരാ കർത്തവ്യ ഹേ. ഏക് ബാർ ഏക് പേഡ് കി സംരക്ഷൺ കേ ലിയേ ജൂലിയ നാമക് ഏക് ലഡ്കി നേ ജോ സംഘർഷ് കിയ ഉസ്കി കഹാനി ഹേ ജൂലിയ ഓർ ലൂന. യ കഹാനി ആജ് ഹം പഠേംഗേ. ശ്രീമതി നേഹ സിംഗ് കി കഹാനി ഹേ. ഏ കഹാനി കിസ്നെ ലിഖി?
2: ശ്രീമതി നേഹ സിംഗ് നേ ലിഖി.
3: ശ്രീമതി നേഹ സിംഗ് നേ ലിഖി. ശ്രീമതി നേഹ സിംഗ് കെ ബാരേ മേ സുനാ ഹേ?
2: നഹീ ജി.
3: അച്ഛാ, മേ ബതാഉംഗി. സുനിയേ, നേഹ സിംഗ് കാ ജന്മ 1982 മെയ് 5 കോ വാരണാസി മേ ഹുആ. നേഹ സിംഗ് കാ ജന്മ കബ് ഹുആ?
2: 1982
3: മേ ഹുആ. ഓർ ഉൻകാ ജന്മ കഹാ ഹുആ ജിസാ ബതായേ?
2: വാരണാസി മേ.
3: വാരണാസി മേ ഹുആ. വേ അംഗ്രേസി ഓർ ഹിന്ദി ഭാഷ മേ ലിഖതി ഹേ. ശ്രീമതി നേഹ സിംഗ് അംഗ്രേസി ഭാഷ മേ ഓർ ഹിന്ദി ഭാഷ മേ ലിഖതി ഹേ. ഉൻകി 19 പുസ്തകേം പ്രകാശിത് കി ഹേ. ഉൻകി കിത്നി പുസ്തകേം പ്രകാശിത് കി ഹേ?
2: 19
3: പുസ്തകേ. 19 കിത്നാ ഹേ?
2: 19.
3: 19 മാനെ
2: 19.
3: വേ ബച്ചോ കേ ലിയേ കയീ പുസ്തകേ ലിഖതി ഹേ. ഉൻകി പെഹ്ലി പുസ്തക് ദ വെനസ്ഡേ ബസാർ 2014 മേ പ്രകാശിത് കി. ശ്രീമതി നേഹ സിംഗ് കി പെഹ്ലി പുസ്തക കാ ക്യാ നാം ഹേ ആത്മാ ബതായേ?
2: ദ വെനസ്ഡേ ബസാർ.
3: ദ വെനസ്ഡേ ബസാർ. വോ കബ് പ്രകാശിത് കി ജിസാ?
2: 2014 മേ.
3: 2014 മേ പ്രകാശിത് കി ഹേ. നേഹ സിംഗ് കാ ജന്മ കബ് ഹുആ ആത്മാ ബതായേ?
2: 1982
3: മെയ് 5 കോ ഹുആ. ഠീക് ഹേ. നേഹ സിംഗ് കാ ജന്മ കഹാ ഹുആ?
2: വാരണാസി മേ.
3: വാരണാസി മേ ഹുആ. ഉൻകി കിത്നി പുസ്തകേം പ്രകാശിത് കി ഹേ ആത്മാ ബതായേ?
2: 19
3: പുസ്തകേം പ്രകാശിത് കി ഹേ. ഉൻകി പെഹ്ലി പുസ്തക കാ ക്യാ നാം ഹേ ജിസാ?
2: ദ വെനസ്ഡേ ബസാർ.
3: ദ വെനസ്ഡേ ബസാർ. ഠീക് ഹേ. അബ് ഹം പാഠ് ഭാഗ് ശുരൂ കരേംഗേ. ഏക് കഹാനി ശൈലി മേ ലിഖാ പാഠ് ഹേ. ഏക് കിസ് ശൈലി മേ ലിഖാ ഹേ?
2: കഹാനി
3: ശൈലി മേ. കഹാനി കാ നാം ഹേ ജൂലിയ ഓർ ലൂന. കഹാനി സുനിയേ. ഏക് റോസ് കുച്ച് ഹട്ടേ കട്ടേ ആദ്മി ഏക് ബഡേ സേ പേഡ് കോ കാട്ടനേ പഹുഞ്ചേ. ഏക് ലഡ്കി നേ ഉനേ ദേഖ് ലിയാ. വോ ജട് പേഡ് പർ ചട് ഗയി. ആദ്മിയോ നേ പെഹ്ലേ ഉസേ സമജായാ ഫിർ ധമകായാ ബഹുത് ഡരായാ. മേ നഹീ ഉതരുംഗി, ലഡ്കി ചില്ലായി ഓർ ഏക് ശാഖാ പർ ജാ ബേഠി. ആദ്മിയോ നേ സോചാ ആഖിർ കഭീ തോ ഉതരേഗീ, തബ് കാട്ടേംഗേ പേഡ് കോ. ദിന ഹഫ്തേ മഹീനേ ബീത് ഗയേ, പര ലഡ്കി തോ ഉതരി ഹീ നഹീ. യ ഭാഗ് ഏക് ബാർ ആത്മാ പഠിയേ.
2: ഏക് റോസ് കുച്ച് ഹട്ടേ കട്ടേ ആദ്മി ഏക് ബഡേ സേ പേഡ് കോ കാട്ടനേ പഹുഞ്ചേ. ഏക് ലഡ്കി നേ ഉനേ ദേഖ് ലിയാ വഹ് ചട് പേഡ് പർ ചന് ഗയേ. ആദ്മിയോ നേ പഹ്ലേ ഉസേ സംശായാ ഫിർ ധമകായാ ബഹുത് ഡരായാ. മേ നഹീ ഉതരുംഗി, ലഡ്കി ചില്ലായി ഓർ ഏക് ശാഖാ പർ ജാ ബൈഠി. ആദ്മിയോ നേ സോചാ ആഖിർ കഭീ തോ ഉതരേഗി, തബ് കാട്ടേംഗേ പേഡ് കോ. ദിന ഹഫ്തേ മഹീനേ ബീത് ഗയേ, പർ ലഡ്കി തോ ഉതരേ ഹീ നഹീ.
3: അച്ഛാ, ഏക് റോസ്, ഏക് റോസ് മാനേ വൻസ്. കുച്ച് ഹട്ടേ കട്ടേ ആദ്മി, ഹട്ടാ കട്ടാ മാനേ സ്ട്രോങ്. കുച്ച് ഹട്ടേ കട്ടേ ആദ്മി, സം സ്ട്രോങ് പീപ്പിൾ, ഏക് ബഡേ സേ പേഡ് കോ കാട്ടനേ പഹുഞ്ചേ. ഹട്ടേ കട്ടേ ആദ്മി വഹാ കിസ്കേ ലിയേ പഹുഞ്ചേ? ഏക് ബഡേ സേ പേഡ് കോ കാട്ടനേ കേ ലിയേ പഹുഞ്ചേ. കാട്ടനാ മാനേ
2: ടു
3: കട്ട് ഡൗൺ. പഹുഞ്ചേ, പഹുഞ്ചനാ മാനേ
2: ടു
3: റീച്ച്. പഹുഞ്ചനാ മാനേ ടു
2: റീച്ച്.
3: ഏക് ബാർ കുച്ച് ബലവാൻ ആദ്മി ഏക് ബഡേ സേ പേഡ് കോ കാട്ടനേ കേ ലിയേ ആയേ. തബ് ഏക് ലഡ്കി നേ ഉനേ ദേഖ് ലിയാ. ഹട്ടേ കട്ടേ ആദ്മി പേഡ് കാട്ടനേ കേ ലിയേ ആതേ സമയ കിസ്നേ ഉസ്കോ ദേഖാ?
2: ഏക്
3: ലഡ്കി നേ ദേഖാ. ഏക് ലഡ്കി നേ ഉൻകോ ദേഖാ, ഒരു പെൺകുട്ടി അവരെ കണ്ടു. വോ പേഡ് പർ ചട് ഗയി. കോൺ പേഡ്?

0: पर चढ़ गई वह लड़की जल्दी ही पेड़ पर चढ़ गई। चढ़ का अर्थ है
1: टू क्लाइंब,
0: टू क्लाइंब। लड़की ने कहाँ चढ़ गई?
1: लड़की ने पेड़ पर चढ़ गई।
0: पेड़ पर चढ़ गई। यह देखकर आत्मियों ने पहले उसे समझाया। यह देखकर आत्मियों ने पहले उसे समझाया। समझाना मीन्स
1: पर्ण
0: मनसिलाक्कुक। फिर धमकाया, धमकाना माने टू थ्रेटन, भीषणी पेड़ुत्तुक। पहले उसे समझाया लेकिन लड़की नहीं मानी तो फिर लोगों ने उसको धमकाया। और फिर बहुत डराया, डराना माने
1: टू फ्राइटन,
0: टू फ्राइटन, भयपेड़ुत्तुक। बहुत डराना, बहुत माने वेरी मच, डराया, उत्तरी भयपेड़ुत्ती। लड़की ने मैं नहीं उतरूंगी, उतरना माने टू गेट डाउन। लड़की चिल्लाई मैं नहीं उतरूंगी। लोगों ने उसको पेड़ से उतरने को कहा लेकिन उसने कहा मैं पेड़ से नहीं उतरूंगी। और इतना कहकर वो एक शाखा पर जा बैठी। शाखा माने डाली, डाली ब्रांच ऑफ ए ट्री। ആ മരത്തിന്റെ മറ്റൊരു ശാഖയിലേക്ക് കയറി അവൾ ഇരിപ്പായി, മരത്തെ കയറി അങ്ങിരുന്നു. ശാഖാ മാനെ ബ്രാഞ്ച് ഓർ ഡാലി. ലഡ്കി ഉസ് പേഡ് കി ഡാലി പ ജാ ബേഠി. ആത്മിയോ നെ സോച്ചാ ആഖിർ കഭി തോ ഉതരേഗി തബ് കാട്ടേങ്കെ പേഡ് കോ. എപ്പോഴെങ്കിലും മരത്തിൽ നിന്ന് ഈ പെൺകുട്ടി ഇറങ്ങുമല്ലോ, അപ്പോൾ മരം മുറിക്കാം. ഉസ് പ്രകാർ ദിൻ ഹഫ്തെ മഹീനെ ബീത് ഗയേ. एक हटे कटे आदमियों ने सोचा कभी तो यह लड़की पेड़ से उतरेगी, उस समय हम इस पेड़ को काटेंगे। लेकिन वे लोग कई महीने वहां इंतजार करते रहे लेकिन दिन हफ्ते महीने बीत जाने पर भी वो लड़की पेड़ से नहीं
1: उतरी।
0: कई दिन, हफ्ते, हफ्ते माने वीक, आयचगल। और फिर महीने बीत गए, कई हफ्ते मीन्स वीक, महीने माने
1: मंथ,
0: मंथ ബീത് ഗയേ, ബീത് ജാനാ ടു പാസ്, കടന്നുപോയി. ധാരാളം ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. പർ ലഡ്കി തോ ഉതരി ഹി നഹി, മഹീനേ ബീത് ജാനേ പർ ഭി വോ പേഡ് പർ സേ നഹി ഉതരി. മാസങ്ങൾ കടന്നുപോയിട്ടും വോ ലഡ്കി പേഡ് പർ ഹി ബേഠി രഹി. മാസങ്ങൾ കടന്നുപോയിട്ടും ആ പെൺകുട്ടി മരത്തിൽ നിന്ന് ഇറങ്ങിയതേയില്ല, അവൾ ആ മരത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്തിനായിരുന്നു ഇറങ്ങിയാൽ എന്തോ സംഭവിക്കും? കാട്ടേക ഹെന ലഡ്കിനെ പെഹ്ലേ കഹാ മേ നഹി ഉത്തരൂങ്കി. ലഡ്കിക്ക് ഇസ് നിർണയ പർ ആപ്കാ വിചാർ ക്യാ ഹെ? ലഡ്കിനെ പെഹ്ലേ ഉൻ ആത്മിയോ സേ കഹാ മേ നഹി ഉത്തരൂങ്കി. ലഡ്കിക്ക് ഇസ് നിർണയ പർ ആപ്കാ വിചാർ ക്യാ ഹെ? ജിസാ ബതായേ.
1: जूलिया उस पेड़ को बचाने का दृढ़ निश्चय कर रही थी.
0: अच्छा, ठीक है. जूलिया उस पेड़ को बचाने का दृढ़ निश्चय कर रही थी. वह पेड़ पर उतरे तो वे लोग, वे हटे कटे आदमी इस बेड़े से पेड़ को काट कर ले जाएगा, है ना? इसलिए उस लड़की दृढ़ निश्चय लेकर उस पेड़ पर ही बैठी रही. जूलिया उस पेड़ को बचाने के लिए निश्चय किया था इसलिए उस पेड़ पर से नहीं उतरी. दूसरा पैराग्राफ सुनिए. लोगों को जब पता चला तो उसके लिए खाना, पानी, स्टोव, किताबें, गद्दा, कंबल, कपड़े सब ले आए. शुक्रिया, लड़की चहचहाई. उसने चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. बारिश आई, सर्दी आई, भयंकर आंधी तूफान आए, बर्फ पड़ी, पर पेड़ ने लड़की को बचाए रखा और लड़की ने पेड़ को. जैसा ये पैराग्राफ पढ़ सकते हो?
1: हाँ जी,
0: पढ़िए.
1: लोगों को जब पता चला तो उसके लिए खाना, पानी, स्टव, किताबें, गद्दा, कंबल, कपड़े सब ले आए. शुक्रिया, लड़की चहचहाई. उसने चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. बारिश आई, सर्दी आई, भयंकर आंधी तूफान आए, बर्फ पड़ी, पर पेड़ ने लड़की को बचाए रखा और लड़की ने पेड़ को.
0: अच्छा, कई महीने बीत जाने पर भी लड़की पेड़ से नहीं उतरी तो लोगों ने उसे खाना, पानी, स्टोव, पढ़ने के लिए किताबें, गद्दा, गद्दा माने
1: मैट्रेस,
0: कंबल, कंबल
1: ब्लैंकेट,
0: ब्लैंकेट, कपड़े, क्लोथ्स सब कुछ लेकर दिया. क्योंकि वे लोग भी उस पेड़ को काटना अच्छा नहीं लगता था, पसंद नहीं लगता था, है ना?
1: हाँ,
0: लड़की के समान वहाँ रहने वाले, उस गांव में रहने वाले लोग भी उस पेड़ को काटना पसंद नहीं करता था. इसलिए उस लड़की को सपोर्ट करने के लिए वहाँ के लोग क्या क्या दिया उस लड़की को? खाना लेकर दिया, पानी दिया और इवन फूड कुक करने के लिए स्टोव भी दिया. ഔർ പട്നെ കെ ലിയേ കിതാബേ ലേക്കർ ദിയ ഗദ്ദ ലേറ്റ്നെ കെ ലിയേ മെത്ത മാട്രസ് കൊണ്ട് കൊടുത്തു കമ്പൽ ബ്ലാങ്കറ്റ് ഔർ കപ്ഡേ ഉൻകോ പഹന്നെ കെ ലിയേ കപ്ഡേ ദേ ദിയേ ഇസി പ്രകാർ ലോഗോ നെ സബ് കുച്ച് ലേക്കർ ദിയ ഏ സബി ചീസേ മിൽനെ പർ ശുക്രിയ ലഡ്കി ചഹചഹായി ഏ സബി ചീസേ മിൽനെ പർ ലഡ്കി നെ ക്യാ കഹാ ഉൻ ലോഗോ സെ ശുക്രിയ ശുക്രിയ മാനേ ക്യാ ഹൈ ശുക്രിയ കാ അർത്ഥ ക്യാ ഹൈ
1: താങ്ക്സ്
0: താങ്ക്സ് ധന്യവാദ് ഹൈ നാ ധന്യവാദ് കഹാ ഔർ ചീസേ മിൽനെ പർ ഉസ്നെ ശുക്രിയ ബതായ ഔർ ലഡ്കി ചഹചഹായി ചഹചഹാന മാനേ സെ ഇൻ എ സ്വീറ്റ് ടോൺ മധുരമായി സംസാരിക്കുക നല്ല സ്വീറ്റ് വോയിസ് അല്ലേ പക്ഷികളുടെ സൗണ്ട് അതുപോലെ ചിടിയേക്ക് തര പക്ഷിക്ക് തര യാ ലഡ്കി ഭീ പേഡ് പർ രഹതി ഹൈ കുച്ച് ദിനോ സെ ഹൈ നാ ഇസ്ലേ വോ ഭീ ഏക് പഞ്ചീകി തര ഉസ്നെ ചിടിയോ കി തര ഹി ഉസ്നെ ഭീ ഉത്തർ ദിയ മീഠേ സ്വര മേ ലഡ്കി നെ ധന്യവാദ് കിയ ഉസ്നെ ചിടിയോ കി തര മാനേ ഏക് പക്ഷി കി തര പേഡ് പർ രഹനേ കേ ലിയേ ഘോൻസലാ ബനാ ലിയ ചിടിയ പേഡ് പർ ക്യാ ബനാ കർ രഹതി ഹൈ ഘോൻസലാ ബനാ കർ രഹതി ഹൈ ഉസി പ്രകാർ ലഡ്കി ഭീ ഉസ് പേഡ് പർ ഘോൻസലാ ബനാ ലിയ ഘോൻസലാ പക്ഷിയോ കെ ലിയേ ഘോൻസലാ തോ ബഹുത് ഛോട്ടാ ഹൈ നാ ലേക്കിൻ ഇസ് ലഡ്കി കെ ലിയേ ഥോഡാ കുച്ച് ബഹുത് ബഡാ ഘോൻസലാ ചാഹിയേ ഉസി തര ഉസ് ലഡ്കി കോ രഹനേ കെ ലിയേ കുച്ച് ബഡാ സാ ഘോൻസലാ ഉസ് പേഡ് പർ സജായ ലഡ്കി രഹനേ കെ ലിയേ പേഡ് പർ ഘോൻസലാ ബനാ ദിയ ഔർ ഏക് പക്ഷി കി തര വോ പേഡ് പർ രഹനേ ലഗി ലഡ്കി ചഹചഹായി യഹാ ചഹചഹായി ശബ്ദ കാ പ്രയോഗ് ക്യോ ക്യാ ഹോഗാ ഹമേശ ഹമനേ ഇസ് പ്രകാർ കഹേഗാ ലഡ്കി ബോലി ഹൈ നാ ലേക്കിൻ യഹാ ലഡ്കി ചഹചഹായി ക്യോ ഇസ് പ്രകാർ കഹതി ഹൈ യഹാ ലഡ്കി ചിടിയോ കെ ഘോൻസലേ കെ സമാൻ പേഡ് മേ തംബൂ ബനാ കർ രഹതി ഹൈ ഹൈ നാ
1: ഹാ ജീ
0: ഇസ്ലിയേ ചിടിയ തോ ചഹചഹാതി ഹൈ ഉസീ പ്രകാർ പേഡ് മേ രഹനേ വാലി യ ലഡ്കി ഭീ ചഹചഹാതി ഹൈ പക്ഷികൾ ചിലയ്ക്കുന്നു ഹൈ നാ പക്ഷികൾ ചിലയ്ക്കുകയാണ് നല്ല സ്വീറ്റ് വോയിസ് ആണ് മീഠേ സ്വരമേ ഇവിടെ ജൂലിയ പക്ഷിക്കൂട് പോലെ മരത്തിൽ ടെന്റ് ഉണ്ടാക്കി താമസിക്കുക ഒരു പക്ഷിയെ പോലെ തന്നെയാണ് മരത്തിൽ താമസിക്കുന്നത് അതുകൊണ്ട് വളരെ സ്വീറ്റ് ആയിട്ട് പക്ഷിയെ പോലെ അവൾ മാധുര്യത്തോടെ ആൻസർ പറഞ്ഞു ധന്യവാദ് മേ നെഹി ഉത്തരൂങ്കി ലഡ്കിനെ കഹാ മേ ഇസ് പേഡ് സെ നെഹി ഉത്തരൂങ്കി ഇസ് പർ ആപ്കാ നിർണയ ക്യാ ഹൈ ബതാവോ
1: ജൂലിയ ഉസ് പേഡ് കോ ബച്ചാനേ കാ ദൃഢ നിശ്ചയ കർ രഹി തി
0: യെസ് ജൂലിയ ഉസ് പേഡ് കോ ബച്ചാനേ കാ ദൃഢ നിശ്ചയ കർ രഹി തി ഇസ്ലിയേ ജൂലിയ നേ ഇസ് പ്രകാർ കഹാ ലഡ്കി ചഹചഹായി യഹാ ചഹചഹായി ശബ്ദ കാ പ്രയോഗ് ക്യോ ക്യാ ഹോഗാ യഹാ ലേഖിക ലഡ്കി ചഹചഹായി ബതാതി ഹൈ ക്യോ ഇസ് പ്രകാർ യഹാ ചഹചഹായി ശബ്ദ കാ പ്രയോഗ് ക്യോ ക്യാ ഹോഗാ ക്യോങ്കി
1: യഹാ
0: ലഡ്കി
1: ചിടിയ കെ ഘോസലെ കെ സമാൻ പേഡ് മേ തംബൂ ബനാ കർ രഹതി ഹൈ
0: പേഡ് പർ തംബൂ ബനാ കർ രഹതി ഹൈ ഹൈ നാ പക്ഷി കെ തര പക്ഷി ഘോൻസലാ ബനാ കർ രഹതി ഹൈ ലേക്കിൻ ഘോൻസലെ മേ ഇസ് ലഡ്കി കോ രഹന മുഷ്കിൽ ഹൈ ഹൈ നാ
1: ഹാ ജീ
0: തോ വോ ഉസ് പേഡ് പർ ഏക് ടെന്റ് ബനാ കർ ഉസ്മേ രഹതി ഹൈ ശേഷ ഭാഗ് ഹം അഗ്ലേ ക്ലാസ് മേ പഠേംഗേ കുച്ച് ശങ്കാ ഹൈ
1: നഹി ജീ
0: അച്ഛാ ആജ് കാ പാഠ് ഭാഗ് യഹാ സമാപ്ത ഹോതാ ഹൈ
1: ധന്യവാദ് ജീ
0: ധന്യവാദ്
2: अभी तक आप सुन रहे थे हिंदी पाठ अध्यापिका थे एन जया छात्राएं थी जिसाए सजी और आत्मा मरिया इसी के साथ आज का हिंदी पाठ यही समाप्त होता है नमस्कार

0: നാളെ ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ. അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.
1: ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ 1/2 ഭാഗവും വഹിക്കുന്നു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി
1: പാട്ടുകളം തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് കരിയം രാജനും സംഘവും.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പകൽ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുതഞ്ചേരി വരികളെഴുതി, MG രാധാകൃഷ്ണൻ ഈണം നൽകി, G വേണുഗോപാൽ പാടിയത്.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, കെസ്റ്റർ പാടിയ ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ.

ഏഞ്ചിന് തൊഴിലാളി മണ്ഡലം പുനരുപയോഗത്തിന്റെ തൊഴിൽ ലോകം ചെറുകിട സംരംഭകനായ ജേക്കബുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. 7:50 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഭാരതീയ പ്രാകൃതി കൃഷി പദ്ധതി, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവൽ പ്രത്യേക പരിപാടി തീർക്കാം തർക്കങ്ങൾ, 9:30 സംഗീത കച്ചേരി സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം, എസ് ആർ ശ്രീകാന്ത് മൃദംഗം, തൃപ്പൂണിത്തുറയൻ രാധാകൃഷ്ണൻ ഘടം, ഗോപകുമാർ കെ ഡി മുഖശങ്ക്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ചത്, 11:10 മുതൽ FM Gold പ്രക്ഷേപണം ഡെല്ലിറിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി യൂസഫ് അലി കേച്ചേരിയുടെ നബി പറഞ്ഞ കഥ എന്ന കവിത ആലാപനം വിഷ്ണു പ്രദീപ്. 6:15 ഉദയഗീതം സരിത ആർ സി നായർ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, മുറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 73-ാം ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി, 9:15 ഹലോ സന്ദേശ ഗാനം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതത്തിൽ MS ഷീല പാടിയ കൃതികൾ, 11:00 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാദാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, സിന്തറ്റിക് ഫൈബറുകൾ, സോഫിയ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. 12:20 കമൽ മോഹൻ പാടിയ ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ, ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. 1:00 ഒരു വട്ടം കൂടി, 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം, 7-ാം ഭാഗം, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 CIET സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 3:00 ഗാനോപഹാരം, 4:00 മായാമുദ്രകൾ, 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 ഹിന്ദി പാഠം, 5:15 തുടിതാളം, വെന്നിമല അനിൽകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, 5:30 സ്പോൺസേഡ് പരിപാടി സ്പൈസ്, 5:40 ചലച്ചിത്ര ഗാനം, 5:45 പി ശ്രീകുമാരി പാടിയ ഭക്തിഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് ഉജ്ജ്വല സ്കീം, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, ഇലവർഗ്ഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സിന്ധു വി ചന്ദ്രനുമായ അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, 8:00 നേർമൊഴി, അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും കേരള ഫോക്ക് ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി അഭിമുഖം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ജൻ ഔഷധി സ്കീം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, മലയാളം വ്യാകരണം, ഇതിൽ നാമം അവതരിപ്പിക്കുന്നത് ബിനു തങ്കച്ചി, 9:30 കഥകളി പദങ്ങൾ, കോട്ടയ്ക്കൽ മധുവും സംഘവും അവതരിപ്പിച്ചത് കഥ ബാണയുദ്ധം, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM Gold പ്രക്ഷേപണം ഡെല്ലിറിലെ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 24.5°C, പെയ്ത മഴ 1.2 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6°C, കുറഞ്ഞ താപനില 24.1°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: PM FME പദ്ധതി.
2: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി

0: മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യസംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യസംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യസംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യസംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PMFME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യസംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യസംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യസംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യസംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴസംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യസംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യസംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യസംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡെലിറിലെ
2: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi is en route to Australia after concluding his 3-day successful visit to Indonesia. During his 3-day visit to Australia, Mr. Modi will participate in the third India

0: ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വനിതാ ഫോറം സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എൽ ലതകുമാരി ഉദ്ഘാടനം ചെയ്തു. ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കിയും ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിച്ചും UDF സർക്കാർ സ്ത്രീകൾക്ക് മുന്തിയ പരിഗണന നൽകിയതായി ലതകുമാരി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് CA ജയശ്രീ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജാൻസി ജോസഫ്, CV ഗോപി, പ്രൊഫസർ എ മുഹമ്മദ് ഷെറീഫ്, B ഹരിഹരൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷേത്രത്തിൽ ജപ്പാൻ ശുദ്ധജല പദ്ധതിയുടെ പ്രധാന പൈപ്പിലെ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ 8 പഞ്ചായത്തുകളിൽ കുടിവെള്ളം മുടങ്ങും. വയലാർ, കടക്കരപ്പള്ളി, പട്ടണക്കാട്, തുറവൂർ, കുത്തിയതോടെ, കോടന്തുരുത്ത്, എഴുപുന്ന, അരൂർ എന്നീ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് ഞായറാഴ്ച വരെ തടസ്സപ്പെടുന്നത്. മാക്കേക്കടവിലെ ശുദ്ധീകരണശാലയിൽ നിന്നും തുറവൂർ ഭാഗത്തെ സംഭരണയിലേക്ക് വെള്ളമെത്തിക്കുന്ന പ്രധാന പൈപ്പ് റോഡിനടിയിലൂടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തൈക്കാട്ടുശ്ശേരി പാലത്തിന് പടിഞ്ഞാറേക്കരയിൽ അനുബന്ധ റോഡ് തുടങ്ങുന്നിടത്താണ് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ചോർച്ചയുണ്ടായത്. റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുമ്പോഴുണ്ടാവുന്ന സമ്മർദ്ദമാണ് ചോർച്ചയുണ്ടാകാൻ കാരണം. രണ്ട് പൈപ്പുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗം വിട്ടുപോകുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. ജല അതോറിറ്റി ലക്ഷങ്ങൾ മുടക്കി പലതവണ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുള്ള സ്ഥലമാണിത്. തുറവൂർ മാക്കേക്കവല റോഡിലൂടെ ഗതാഗതം തടസ്സപ്പെടുത്തി വേണം അറ്റകുറ്റപ്പണി നടത്താൻ. ദേശീയപാതയിലെ പ്രധാന പൈപ്പിലെ ജോലികളും ഇതോടൊപ്പം നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളും പങ്കെടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അമ്പലപ്പുഴയിൽ പറഞ്ഞു. ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന അക്ഷയ കേന്ദ്രങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫോറം ഓഫ് അക്ഷയ സെന്റർ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനമായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി അക്ഷയ സംരംഭകരെ തൂഫാൻ കേഡറ്റുമാരായി മന്ത്രി പ്രഖ്യാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷത വഹിച്ചു. AP സദാനന്ദൻ, CY നിശാന്ത്, എ നസീർ, കെ ബിജു, US സജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴയിൽ സൈബർ തട്ടിപ്പ് വഴി നഷ്ടമായ 800,000 രൂപ പരാതിക്കാർക്ക് തിരികെ ലഭ്യമാക്കിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലൂടെയാണ് തുക തിരികെ ലഭിച്ചത്. ബാങ്കുകൾ തിരികെ ലഭ്യമാകുന്ന തുക അപ്ഡേറ്റ് ചെയ്തിട്ടും ഒട്ടേറെ പരാതിക്കാർ അവബോധക്കുറവ് മൂലം പണം തിരികെ നൽകുവാനുള്ള അപേക്ഷ സമർപ്പിക്കാത്ത സാഹചര്യം നിലവിലുണ്ട്. സൈബർ തട്ടിപ്പ് കേസുകളിലെ അന്വേഷണത്തിന്റെ ഭാഗമായി സംശയാസ്പദ അക്കൌണ്ടുകളിൽ മരവിപ്പിച്ച തുകയിൽ നിന്നാണ് പരാതിക്കാർക്ക് തുക തിരികെ നൽകാൻ നടപടിയെടുത്തത്. ആലപ്പുഴ ജില്ലയിൽ ഒരാൾ കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മുഹമ്മ പഞ്ചായത്തിലുള്ള 50 വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തതായി ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. ബാലഗോകുലം ദക്ഷിണ കേരളം വാർഷിക സമ്മേളനം മാവേലിക്കരയിൽ നടന്നു. സമാപന സമ്മേളനം MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി മാവൂദ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ ഭാരതീയ സംസ്കാരവും ധാർമ്മിക മൂല്യങ്ങളും പഠിപ്പിച്ച് വളർത്താൻ കുടുംബങ്ങളും അധ്യാപകരും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘടനയുടെ ദക്ഷിണ കേരളം അധ്യക്ഷൻ ഡോക്ടർ N ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷൻ N ഹരീന്ദ്രൻ, MN ശശിധരൻ, BS ബിജു, ഡോക്ടർ S രവിശങ്കർ, TG അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി ഡോക്ടർ N ഉണ്ണികൃഷ്ണനെയും ജനറൽ സെക്രട്ടറിയായി RP രാമനാഥനെയും തെരഞ്ഞെടുത്തു. ഭിക്ഷാടനത്തിനായി ആലപ്പുഴയിലെത്തിയ തമിഴ്നാട് സ്വദേശികളായ രണ്ട് കുട്ടികളെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. ശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പരിചരണയിലായിരുന്ന കുട്ടികളെയാണ് തൂത്തുക്കുടിയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതരെ അറിയിച്ച് കുടുംബത്തിനും ശിശു സംരക്ഷണ സംവിധാനത്തിനും കൈമാറിയത്. ഹരിപ്പാട് നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ നിന്നും നിരവധി കുട്ടികളെ ഭിക്ഷാടനത്തിനായി കേരളത്തിലെത്തിക്കുന്നതായി ശിശുക്ഷേമ സമിതി കണ്ടെത്തിയിട്ടുണ്ട്.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: ഇന്ന് വൈകിട്ട് 6:40 വാർത്താവീക്ഷണം, രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ

ഇന്റർവെൽ പ്രത്യേക പരിപാടി കേൾക്കാം. ഇതിൽ തീർക്കാം തർക്കങ്ങൾ. 9:30 സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി. എസ് ആർ ശ്രീകാന്ത് മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം, ഗോപകുമാർ കെ ഡി മുഖശംഖ്.

നാളെ രാവിലെ 6 മണിക്കുള്ള ഉഷമലരിയിൽ യൂസഫ് അലി കെച്ചേരിയുടെ നബി പറഞ്ഞ കഥ എന്ന കവിത കേൾക്കാം. ആലാപനം വിഷ്ണു പ്രദീപ്. നാളെ 9:15 ഹലോ സന്ദേശഗാനം. രാവിലെ 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാദാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു.

നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, 7-ാം ഭാഗം. നാളെ ഉച്ചയ്ക്ക് 2:15.

0: നാളെ ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ, അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.
1: ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപാദനത്തിന്റെ 2/3 വഹിക്കുന്നു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

വെറുതെ വായിക്കാനല്ല, ആധികാരികമായി പഠിക്കാൻ. ഈശോദ് സിന്ധു പദ്ധതി വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും പുതിയതും അംഗീകൃതവുമായ ശാസ്ത്ര സാങ്കേതിക സാമൂഹിക ശാസ്ത്ര മേഖലകളിലെ വിവരങ്ങളാണ്. തെറ്റായ വിവരങ്ങൾ തിരഞ്ഞ് സമയം കളയണ്ട. നിങ്ങളുടെ പഠനത്തിനും പ്രബന്ധങ്ങൾക്കും ആവശ്യമായ വിശ്വസ്ത വിവരങ്ങൾക്കായി ഈശോദ് സിന്ധു പദ്ധതി ഉപയോഗിക്കുക.

0: സമയം 6 മണി കഴിഞ്ഞ് 19:55. അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. ആദൌ മുഖ്യാഹ വാർത്താഹ. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ഇന്തോനേഷ്യാദേശസ്യ യോഗ്യകർത്താനഗരേ യുനെസ്കോ

0: വൈശ്വിക സാംസ്കൃതിക അഭിലേഖ സ്ഥലസ്യ പ്രംബാനൻ മന്ദിരസ്യ ഐതിഹാസികം ഭ്രമണം. പ്രതിപാദിതം യത് മന്ദിരസ്യ സംരക്ഷണേ ഭാരതസ്യ സഹഭാഗിത ദ്വയോഃ ദേശയോഃ സാംസ്കൃതിക ന്യാസം പ്രകടീകരോതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ ജലാപ്ലാവിതേന പ്രഭാവിതാനാം രാജ്യാനാം മുഖ്യമന്ത്രിഭിഃ സാകം ദൂരഭാഷേണ സംഭാഷണം വിധായ കേന്ദ്ര സർവകാര പക്ഷതഃ സംഭാവ്യ സർവവിധ സഹായസ്യ ആശ്വാസനം അയച്ഛത്. ഭാരതീയ ഋതു വിജ്ഞാന വിഭാഗാനുസാരം ദേശസ്യ മധ്യ പൂർവീയ ഭാഗേഷു അതിവൃഷ്ടേഹ മേഘഗർജനസ്യ ച സംഭാവന വർത്തതേ. അമേരിക്കീ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപ് ഉദഘോഷയത് യത് ഇറാൻ ദേശേന സാകം യുദ്ധവിരാമായ കൃതം സന്ധിജ്ഞാപനം സമ്പ്രതി സമാപ്തിപദം ഏതി. വൈശ്വിക ഭൂരാജനൈതിക ചിന്തന പ്രഭാവാത് ഭാരതീയ ഷെയർ വിപണൌ ഭീഷണ ഹ്രാസ. സെൻസെക്സ് നിഫ്റ്റി സൂചകാങ്കൌ സാർദ്ധ ദ്വിശതാത്മിക അപചിതി ദൃശ്യത്തെ. അപ്പി ച ഫിഫ വിശ്വകപ്പ് പാദകന്ദുക് പ്രതിസ്പർധായാം സ്വിറ്റ്സർലാൻഡ് ദലേന കൊളംബിയ ദലം പരാഭൂയ പ്രാഗുപാന്ത്യ ചരണേ അർജന്റീന ദലേന സഹ ക്രീഡാ സുനിശ്ചിത കൃത. അഥ വാർത്താ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഇന്തോനേഷ്യ ദേശസ്യ യോഗ്യകർത്താ നഗരെ സംസ്ഥിതെ യുനെസ്കോ വിശ്വന്യാസസ്ഥലെ പ്രംബാനൻ മന്ദിര പരിസരെ ഇന്തോനേഷ്യ രാഷ്ട്രപതിന പ്രബോവോ സുബിയാന്തോ ഇത്യമുനാ സാകം ഭ്രമണം അകരോത്. തത്ര പാരമ്പരിക ഗാമലിൻ സംഗീത ധ്വനിഭിഃ ശാസ്ത്രീയ നൃത്യൈശ്ച പ്രധാനമന്ത്രിണഃ അഭൂതപൂർവം അഭിനന്ദനം വിഹിതം. നവമശതാബ്ദ്യാഃ അസ്യ മന്ദിര പരിസരസ്യ അവലോകനാവസരെ പ്രധാനമന്ത്രിണാ മുഖ്യ ശിവമന്ദിരെ വിശേഷ പൂജാർച്ചന കൃതാ. സഹൈവ ഭാരത ഇന്തോനേഷ്യ ദേശയോഃ സഹയോഗേന മന്ദിരസ്യ സംരക്ഷണ പ്രയാസാഃ ദൃഷ്ടാഃ. ഏകസ്മിൻ സംയുക്ത വക്തവ്യേ രാഷ്ട്രപതിനാ പ്രബോവോ ഇത്യമുനാ പ്രതിപാദിതം യത് പ്രംബാനൻ മന്ദിരം ഭാരത ഇന്തോനേഷ്യ ദേശയോഃ ശതശഃ വർഷാണാം പ്രാചീന സഭ്യതായാഃ പ്രതീകഭൂതം വർത്തതേ. മന്ദിരസ്യ പുനരുദ്ധാരായ ച തേന ഭാരതായ കാർത്തജ്ഞം ആവിഷ്കൃതം. അത്രാവസരെ പ്രധാനമന്ത്രിണാ നിഗദിതം യദിയം യാത്ര അതീവ ആധ്യാത്മികീ അവിസ്മരണീയ ച അജായത. ദ്വാദശ ശതാബ്ദൈഃ അസ്യ ന്യാസസ്യ സംരക്ഷണായ ശ്രീമോദി ഇന്തോനേഷ്യ ജനേഭ്യഃ ധന്യവാദം വിജ്ഞാപിതവാൻ.
1: യോഗ്യകാർത്താ കെ ഇസ് ഭവ്യ മന്ദിർ കോംപ്ലക്സ് അബ് ജബ് ഹം പുനർനിർമ്മാണ കാ കാം കർനേ ജാ രഹേ ഹൈ ഔർ യേ യുനെസ്കോ കാ വേൾഡ് ഹെറിറ്റേജ് ഹൈ ദുനിയാ കെ ദൂർ ദൂർ ക്ഷേത്രോ മേ കഹീ പർ ഭീ ജായ ഹമേ കഹീ ന കഹീ ഭാരത് കെ സാംസ്കൃതിക വിരാസത് കെ ദർശൻ ഹോതേ ഹൈ യേ പൂരേ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കാ ദൂസരാ സബ്സേ ബഡാ ഹമാരീ വിരാസത് കി പഹചാൻ ഹൈ.
0: ജക്കാർത്തായാം ദ്വിപക്ഷീയ വാർത്താനന്തരം പ്രേഷിതെ സംയുക്തേ ഘോഷണാപത്രേ ഭാരത ഇന്തോനേഷ്യ ദേശാഭ്യാം സർവവിധ ആതങ്കവാദസ്യ തീവ്ര നിന്ദ വിഹിത. ദ്വയോര ദേശയോഃ നേതൃഭ്യാം അന്താരാഷ്ട്രീയ നിയമാനുസാരേണ ആതങ്കവാദസ്യ സമ്മുഖം ദൃഢ വൈശ്വിക പ്രയാസസ്യ ആഹ്വാനം വിഹിതം. ഉഭാഭ്യാം പ്രമുഖാഭ്യാം വൈശ്വിക സ്തരെ പ്രതിബന്ധിതാനാം ആതങ്കവാദിനാം സംഘടനാനാം ച വിരുദ്ധം കഠോര കാര്യാചരണായ ബലം പ്രദത്തം. ഉഗ്രവാദ വിരോധി സഹയോഗം ച ദൃഢീകർത്തും സഹമതിഹി പ്രകടിത. സ്വസ്യ ത്രിദേശീയ പ്രവാസസ്യ ദ്വിതീയ ചരണെ പ്രധാനമന്ത്രി അദ്യൈവ ത്രീണി ദിനാനി യാവത് ഓസ്ട്രേലിയ ദേശസ്യ മെൽബോൺ നഗരം പ്രാപ്സ്യതി. തത്ര സഹ ഓസ്ട്രേലിയ പ്രധാനമന്ത്രിണാ ആന്റണി അൽബനീസ് ഇത്യനേന സാകം തൃതീയ ഭാരത ഓസ്ട്രേലിയ വാർഷിക ശിഖര സമ്മേളനെ ഭാഗം ഗ്രഹീഷ്യതി. അനേന സാകമേവ സഹ ഭാരത ഓസ്ട്രേലിയ സിഇഒ ഫോറം ഇത്യസ്മിൻ ഉഭയദേശസ്യ ശീർഷ ഉദ്യോഗപതീൻ തഥാ ച മെൽബോൺ നഗരെ പ്രവാസീ ഭാരതീയ സഭാം ച സംബോധയിഷ്യതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ അദ്യ അതിവൃഷ്ട്യാ ജലൌഘ സദൃശ പരിസ്ഥിത്യാ സഹൈവ ഭൂസ്ഖലനേന പ്രഭാവിതാനാം സങ്കടഗ്രസ്താനാം അനേകാശാം അനേകേഷാം രാജ്യാനാം മുഖ്യമന്ത്രിഭിഃ സാകം ദൂർഭാഷേണ സംഭാഷണം വിഹിതവാൻ. തേഭ്യഃ കേന്ദ്ര സർവകാരസ്യ പക്ഷതഃ സംഭാവ്യ സർവവിധ സഹായസ്യ ദൃഢാശ്വാസനം ച അസൌ.

0: ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കള്ളാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചിൽ പ്രദേശത്തും രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം തുരങ്കപാത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 4 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
0: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണമൊരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSE എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്.

0: പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 1.5 മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
0: കോഴിക്കോട് 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 ദിവസത്തിനകം മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാവിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
0: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 ജില്ലകളിൽ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
0: പത്തനംതിട്ട കടമനിട്ട കല്ലേലിമുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താ വീക്ഷണം. പനികൾക്കെതിരെ ജാഗ്രത പുലർത്താം. തയ്യാറാക്കിയത് സുനീഷ് വിദുര, മാധ്യമപ്രവർത്തകൻ. അവതരണം സോഫിയ ഡാനിയൽ. കാലവർഷത്തോടൊപ്പം സംസ്ഥാനത്ത് പലതരത്തിലുള്ള പകർച്ചപ്പനികളും വ്യാപകമാകുകയാണ്. പനി ബാധിച്ച് ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡെങ്കിപ്പനി

എലിപ്പനി, H1N1, ചിക്കുൻഗുനിയ, വൈറൽ പനി, മലേറിയ, ടൈഫോയിഡ്, വെസ്റ്റ്നൈൽ പനി തുടങ്ങി പല പനികളും പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. സാധാരണയായി അണുബാധയുടെ ലക്ഷണമാണ് പനി. ശരീര താപനിലയിലെ വർധനയും ശരീരവേദനയും തലവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ, ചിലപ്പോൾ വിറയൽ എന്നിവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ശരിയായ വിശ്രമം കൂടാതെ ധാരാളം വെള്ളം കുടിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്നതിലൂടെയും 3-4 ദിവസത്തിനുള്ളിൽ പനിക്ക് ശമനമുണ്ടാകും. എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും മാരകമാകുന്നുമുണ്ട്. പല രോഗാണുബാധകളുടെയും സാധാരണമായ ലക്ഷണമാണ് പനി എന്നതിനാൽ ഡോക്ടറുടെ സേവനം തേടേണ്ടതുമാണ്. പെട്ടെന്ന് ശരീരതാപനില വർദ്ധിക്കുന്ന അക്യൂട്ട് പനി അണുബാധയുടെ ലക്ഷണമാകാവുന്നതാണ്. ജലദോഷം, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ തുടങ്ങി പല രോഗങ്ങളുടെയും ലക്ഷണം ശരീരതാപനില പെട്ടെന്ന് വർദ്ധിക്കുന്നതാണ്. കടുത്ത പനിയേക്കാൾ കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്ന ശരീരതാപനിലയിലെ വർധനയായ സബ് അക്യൂട്ട് പനി, ആവർത്തിച്ചുണ്ടാകുന്ന പനി, ഇടവിട്ടുള്ള പനി, വിട്ടുമാറാത്ത പനി തുടങ്ങി വിവിധ തരത്തിലാണ് പനി പ്രത്യക്ഷപ്പെടുക. കൃത്യമായ പരിശോധനയും വൈദ്യസഹായവും തേടുക എന്നതാണ് ഈ അവസ്ഥയിൽ പ്രധാനം. ഏറ്റവും കൂടുതൽ പേർ ചികിത്സയ്ക്കായി എത്തുന്ന വൈറൽ പനി വൈറസ് ബാധ മൂലമാണ് സാധാരണയായി ഉണ്ടാകുക. ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന അഡനോ വൈറസുകൾ, ചിക്കൻ പോക്സ് ഉൾപ്പെടെയുണ്ടാക്കുന്ന ഹെർപ്പസ് വൈറസുകൾ, COVID-19, SARS തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന കൊറോണ വൈറസുകൾ തുടങ്ങി പല വൈറസുകളും അതിന്റെ വകഭേദങ്ങളുമെല്ലാം വൈറൽ പനിക്ക് കാരണമാകുന്നുണ്ട്. രോഗിയുമായുള്ള അടുത്തിടപഴകൽ, സ്പർശനം എന്നിവ മൂലമാണ് വൈറൽ പനി പ്രധാനമായും പടരുന്നത്. ചുമ, തുമ്മൽ, കൊതുകുപോലുള്ള പ്രാണികളുടെ കടിയേൽക്കുന്നത്, മലിനമായ ഭക്ഷണം, വെള്ളം ഇവയെല്ലാം കാരണമാകാറുണ്ട്. സംസ്ഥാനത്ത് വൈറൽ പനി പോലെ തന്നെ ഡെങ്കിപ്പനിയും ഭൂരിഭാഗം ജില്ലകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈഡിസ് കൊതുകുകൾ പരത്തുന്ന വൈറൽ രോഗമാണ് ഡെങ്കിപ്പനി. ഉയർന്ന പനിയും തൊലിപ്പുറത്ത് ചുവന്ന പാടുകളും കാണാവുന്നതാണ്. സന്ധിവേദനയും കടുത്ത തലവേദനയും അനുഭവപ്പെട്ടേക്കാം. രോഗം ഗുരുതരമായാൽ രക്തസമ്മർദ്ദം കുറയുക, രക്തസ്രാവം എന്നിവ ഉണ്ടായേക്കാം. പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നതിനും കാരണമാകാറുണ്ട്. ജീവന് ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഡെങ്കിപ്പനി എത്താവുന്നതുമാണ്. കൊതുക് പരത്തുന്ന മറ്റൊരു രോഗമാണ് ചിക്കുൻഗുനിയ. ഡെങ്കിപ്പനിക്ക് സമാനമായ ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ ചിക്കൻഗുനിയയ്ക്കും കാണാൻ കഴിയുന്നത്. സന്ധികളിൽ നീർവീക്കവും പേശികൾക്ക് വേദനയും ഉണ്ടാകാം. കാൽമുട്ടുകൾ, കണങ്കാൽ, കൈമുട്ട് എന്നിവിടങ്ങളിൽ കഠിനമായ വേദനയും ഉണ്ടാവുന്നതാണ്. പനി മാറിയാലും സന്ധിവേദന ചിലരിൽ നീണ്ടു നിന്നേക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറുടെ സേവനം തേടേണ്ടത് അനിവാര്യമാണ്. രോഗചികിത്സ പോലെ തന്നെ പ്രധാനമാണ് രോഗപ്രതിരോധവും. കൊതുക് മുട്ടയിട്ട് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. പാത്രങ്ങൾ, കുപ്പികൾ, ടയറുകൾ, മുട്ടത്തോടുകൾ തുടങ്ങി വെള്ളം തങ്ങി നിൽക്കാൻ കാരണമായ വസ്തുക്കൾ യഥാവിധി നിർമാർജനം ചെയ്യുക. ആരോഗ്യവകുപ്പ് ഇതോടനുബന്ധിച്ച് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരിസരങ്ങൾ എന്നിവ വൃത്തിയാക്കണം. ശനിയാഴ്ചകളിൽ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കൊതുക് കടി ഏൽക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. കൊതുകിന്റെ അമിതമായ ശല്യമുള്ള ഇടങ്ങളിൽ വാതിലുകളിലും ജനലുകളിലും മൊസ്കിറ്റോ സ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ്. മലേറിയയും മഞ്ഞപ്പനിയും ജപ്പാൻ ജ്വരവും കൊതുക് പരത്തുന്ന മറ്റ് പനിയോടനുബന്ധിച്ചുള്ള രോഗങ്ങളാണ്. മഞ്ഞപ്പനി കരളിനെയും ജപ്പാൻ ജ്വരം തലച്ചോറിനെയും ബാധിക്കും. ദേശാടന പക്ഷികളിലൂടെ കൊതുകുകളിലേക്ക് അവിടെ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്ന രോഗമാണ് വെസ്റ്റ്നൈൽ പനി. ലക്ഷണങ്ങൾ പൊതുവെയുള്ളത് തന്നെയാണ്. ശ്വാസകോശത്തിലുണ്ടാകുന്ന അണുബാധ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നതാണ്. പനി, ചുമ, ശ്വാസമുട്ടൽ, വിറയൽ ഒക്കെ പൊതുവെയുള്ള ലക്ഷണങ്ങളും. ഇൻഫ്ലുവൻസയും COVID-19 ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നതാണ്. ന്യൂമോണിയ തടയാനുള്ള ചില വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ്. ഇത് രോഗം ഗുരുതരമാകുന്നതിനെ തടയുന്നതിന് സഹായകമാകുന്നു എന്ന
എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എലിപ്പനിക്ക് ശക്തമായ പനിയും കഠിനമായ പേശിവേദനയും വിറയലും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. കണ്ണിൽ ചുവപ്പ് നിറവും കണ്ടേക്കാം. എലിമൂത്രത്തിലൂടെയാണ് ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ പുറത്തുവരുന്നത്. മഴയത്ത് എലിമൂത്രത്തിലൂടെ രോഗാണുക്കൾ ജലസ്രോതസ്സുകളിൽ എത്താനുള്ള സാധ്യതയുണ്ട്. കെട്ടിനിൽക്കുന്ന ജലത്തിലും നീരൊഴുക്ക് വളരെ കുറഞ്ഞ ഇടങ്ങളിലും പണിയെടുക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. കന്നുകാലി

കളെ കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. എലിമൂത്രം കലർന്ന വെള്ളത്തിൽ ചവിട്ടുമ്പോൾ മുറിവുകൾ, വ്രണങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ അതിൽ കൂടി ബാക്ടീരിയ പ്രവേശിക്കുന്നതാണ്. കൂടാതെ ധാരാളം സമയം വെള്ളത്തിൽ നിൽക്കുമ്പോൾ കാലിലെ ത്വക്ക് മൃദുവാകുകയും അതുവഴി ബാക്ടീരിയ പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. സാൽമോണെല്ല എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ് മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരാവുന്നതാണ്. ഓരോ ദിവസവും പനി ക്രമേണ വർദ്ധിച്ച് ഉയർന്ന പനിയാകുന്നത് ടൈഫോയിഡിന്റെ പ്രധാന ലക്ഷണമാണ്. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുന്നതും ഭക്ഷണം ശുചിത്വമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ വൃത്തിയാക്കേണ്ടതാണ്. വായുവിലൂടെ വളരെ വേഗത്തിൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറസ് രോഗമാണ് പന്നിപ്പനി അഥവാ H1N1. പെട്ടെന്നുണ്ടാകുന്ന ഉയർന്ന പനി, തൊണ്ടവേദന, ശരീരവേദന എന്നിവ പൊതുവെയുള്ള ലക്ഷണങ്ങളാണ്. പന്നികളെ ബാധിക്കുന്ന ഒരു ഫ്ലൂ വൈറസിനോട് സാമ്യമുള്ളതിനാലാണ് പന്നിപ്പനി എന്ന് വിളിക്കുന്നത്. മലിനമായ ചുറ്റുപാടിൽ നിന്നും പകരാനുള്ള സാധ്യത ധാരാളമാണ്. വർഷകാലം പനിക്കാലമാകുന്നത് ആദ്യമായിട്ടല്ല എങ്കിലും ഓരോ വർഷവും കഴിയുമ്പോൾ പനിയുടെ തരവും വ്യാപനവും വർദ്ധിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട വസ്തുത. കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മാനുഷിക പ്രവർത്തനങ്ങൾ തുടങ്ങി പല കാരണങ്ങളാലും സ്വാഭാവിക കാലാവസ്ഥാ ചക്രത്തിന് മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനങ്ങളും കുറഞ്ഞ സമയത്ത് ലഭ്യമാകുന്ന അമിതമായ മഴയും അന്തരീക്ഷ താപനിലയിൽ വളരെ ഏറ്റക്കുറച്ചിലിന് കാരണമാകാറുണ്ട്. ഇതെല്ലാം മനുഷ്യർ ഉൾപ്പെടുന്ന ജീവജാലങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ പ്രകടമായ വ്യത്യാസങ്ങളാണ് വരുത്തുന്നത്. പലതരത്തിലുള്ള രോഗാണുക്കളുടെ വർദ്ധനവിനും കാരണമാകുന്നു. പെട്ടെന്നുള്ള നഗരവൽക്കരണം, മാലിന്യങ്ങളുടെ വർദ്ധന, ജലസ്രോതസ്സുകൾ മലിനപ്പെടുക, ഇതെല്ലാം അന്തരീക്ഷത്തെയും ജലത്തെയുമൊക്കെ മലിനമാക്കുന്നു. രോഗാണുക്കളുടെ ജനിതക മാറ്റം ഉൾപ്പെടെയുള്ളതിനും ഇതെല്ലാം കാരണമാകുന്നുണ്ട്. അതോടൊപ്പം ജീവിത ശൈലിയിലും ഭക്ഷണശീലത്തിലുമുള്ള മാറ്റവും രോഗപ്രതിരോധ ശക്തിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയിട്ടുമുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം കൊണ്ടുമാത്രം മഴക്കാല രോഗങ്ങളെ പൂർണമായും തടയാനാകില്ല എന്നതും ഒരു വസ്തുതയാണ്. മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, കൊതുക് നിവാരണം, വ്യക്തിശുചിത്വം, ശരിയായ ഭക്ഷണക്രമം, ആരോഗ്യകരമായ ഭക്ഷണശീലം, തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം, ശരിയായ വിശ്രമം തുടങ്ങി മികച്ച ജീവിതശൈലി പ്രാവർത്തികമാകുക വഴി പനിയും അനുബന്ധ രോഗങ്ങളെയും ഒഴിവാക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. പനികൾക്കെതിരെ ജാഗ്രത പുലർത്താം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായെത്തുന്നത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയയായ ഇന്ദുലേഖ മികച്ചൊരു ഡബിംഗ് ആർട്ടിസ്റ്റും അന്യഭാഷാ പരമ്പരകളുടെ വിവർത്തകയും കൂടിയാണ്. ഇന്ദുലേഖയോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. 9495963321, മറ്റൊരു നമ്പർ 9495963321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. അതിഥി അഭിനേത്രി ഇന്ദുലേഖ.

0: ആകാശവാണി.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ.

0: ജീവിതം നൽകുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നാം കാത്തുസൂക്ഷിക്കുന്ന ആത്മബന്ധങ്ങളാണ്. തിരക്കുകൾക്കിടയിലും പരസ്പര വിശ്വാസവും കരുതലും നൽകി ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ നമ്മെ മുന്നോട്ട് നയിക്കുന്നതും സന്തോഷങ്ങൾ ഇരട്ടിയാക്കുന്നതും ഈ സ്നേഹക്കരുതലാണ്. പദവികളെക്കാളും പണത്തെക്കാളും പലപ്പോഴും ഉപകരിക്കും സ്നേഹബന്ധങ്ങൾ. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. അധിക വരുമാനത്തിനായി എള്ള് കൃഷി എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, രാഷ്ട്രീയ ഗോകുൽ മിഷൻ, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: വളർത്തുനായ്ക്കളെ ദയാവധം ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ നൽകുന്ന അനിശ്ചിതത്വം കർഷകരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മഴയുടെ അളവും സമയവും പ്രവചനാതീതമാണ്. ചിലയിടങ്ങളിൽ നല്ല മഴ കിട്ടുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഒട്ടും മഴ കിട്ടാത്ത അവസ്ഥയാണ്. ഒപ്പം നമ്മുടെ അനാസ്ഥ കൊണ്ടും അല്ലാതെയും ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൃഷിയെയും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. അതിനാൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ പ്രധാന വിഷയം എള്ള് കൃഷിയാണല്ലോ. പോഷകഗുണങ്ങൾ കൊണ്ട് വിലമതിക്കപ്പെടുന്ന ഒരു എണ്ണവിളയാണ് എള്ള്. കേരളത്തിൽ ഇതൊരു പ്രധാന കാർഷിക വിള അല്ലെങ്കിലും ചില മേഖലകളിൽ എള്ള് ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. എള്ളിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അതുൽ ജയ്പാലാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പമുള്ളത്. ഡോക്ടർ അതുൽ ജയ്പാലുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ അതുൽ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഡോക്ടർ അതുൽ, ഈ എള്ള് കൃഷിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് വിശദീകരിക്കാമോ?
2: എള്ള് എന്ന് പറയുന്നത് തന്നെ അനശ്വരയുടെ വിത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇതിൽ ധാരാളമായി ആന്റി ഓക്സിഡൻസും ഫ്ലേവനോയിഡ്സും ഒക്കെ ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് ഒരുപാട് ആയുർവേദിക് പ്രിപ്പറേഷൻസിനും ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതിൽ ധാരാളം മിനറൽസ്, കാൽഷ്യം, അയൺ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഈ എള്ളിന്റെ എണ്ണ നമുക്കറിയാം, അച്ചാറിടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ചധിക കാലം അത് കേടുകൂടാതെ ഇരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് എള്ളെണ്ണ ഉപയോഗിക്കുന്നത്.
1: നമ്മുടെ സംസ്ഥാനത്ത് എള്ള് കൃഷി ഏത് പ്രദേശങ്ങളൊക്കെയാണ് അധികം ചെയ്തു വരുന്നത്?
2: മുമ്പ് പല സ്ഥലങ്ങളിലും ചെയ്തു വരുന്നെങ്കിലും ഇപ്പോൾ അത് ഒരു ഓണാട്ടുകര മേഖല എന്ന് പറയുന്ന നമ്മുടെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വരുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും എള്ള് കൃഷി നിലനിൽക്കുന്നത്. അത് ഏകദേശം 570 ഹെക്ടറോളം സ്ഥലത്ത് നിലവിൽ എള്ള് കൃഷി ഓണാട്ടുകര മേഖലയിൽ തന്നെയുണ്ട്. ഇതല്ലാതെ തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ചെറിയ രീതിയിൽ ആൾക്കാരിപ്പം വീണ്ടും എള്ള് കൃഷിയിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്.
1: ഈ ഓണാട്ടുകര എള്ളിന് ഭൗമസൂചിക പദവിയും ലഭിച്ചിട്ടുണ്ട് അല്ലേ?
2: അതെ അതെ അതെ, നമ്മുടെ കാർഷിക സർവകലാശാലയുടെ IPR സെല്ലുണ്ട്, ഭൗതിക സ്വത്തവകാശ സെല്ല്. ഇവിടത്തെ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന എള്ളിനത്തിനേക്കാളും ഓണാട്ടുകര മേഖലയിൽ ചെയ്യുന്ന എള്ളിനത്തിന് ഔഷധഗുണം കുറച്ചുകൂടെ കൂടുതലുണ്ടെന്ന് കണ്ടെത്തുകയും അങ്ങനെ നമ്മൾ GI രജിസ്ട്രേഷൻ അപ്ലൈ ഒക്കെ ചെയ്തു.
1: നല്ലൊരു കാര്യം തന്നെയാണ്, ഒരു സ്പെഷ്യൽ ഐഡന്റിറ്റി കിട്ടിയിട്ടുണ്ട്.
2: അതെ അതെ.
1: അപ്പൊ ഈ എള്ള് കൃഷിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ഇതിന് ആവശ്യമുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ മണ്ണിന്റെ സ്ഥിതി അതൊക്കെ എന്തുവാണിത്?
2: ഇപ്പം ഓണാട്ടുകര മേഖലയിലാണ് കൂടുതലും എള്ള് കൃഷി ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ മണല് കലർന്നിട്ടുള്ള മണ്ണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നത് അധിക നേരം മണ്ണ് നിൽക്കില്ല. മഴയൊക്കെ വരുമ്പോഴും അതെല്ലാം ഒലിച്ച് പോകാറുണ്ട്. വളരെ ന്യൂട്രിയൻസ് കുറവായിട്ടുള്ള ഒരു മാർജിനൽ സോയിൽ എന്ന് നമ്മൾ പറയത്തക്ക രീതിയിലുള്ള മണ്ണിൽ പോലും എള്ള് നന്നായിട്ട് വളരും. നല്ല നീർവാഴ്ചയുള്ള മണ്ണാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. സാധാരണ കൃഷിക്കാര് രണ്ട് രീതിയിലാണ് കൃഷി ചെയ്യുന്നത്, ഒന്ന് കരപ്രദേശത്തും പിന്നൊന്ന് വയലിലും. ഇപ്പൊ കരപ്രദേശത്തൊക്കെ ചെയ്യുന്ന കൃഷിക്കാരാണെങ്കിൽ ഇപ്പൊ നല്ല സമയമാണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് നമ്മളത് കൃഷി ചെയ്യുന്നത്. ഇനി വയലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുണ്ടകൻ നെല്ല് കൊയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ എള്ള് വിതയ്ക്കാവുന്നതാണ്. അതിന്റെ സീസൺ ഏകദേശം ജനുവരി മുതൽ ഏപ്രിൽ വരുന്ന നമ്മുടെ ആ സമ്മർ സീസണാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്.

0: ഗൗതമ, തിലക്, തിലറാണി എന്നീ ഇനങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഏകദേശം 100-110 ദിവസം അതിന് മൂപ്പുണ്ട്.
1: അതിന്റെ പ്രൊഡക്ടിവിറ്റിയും നല്ലതാണ്.
0: അതെ അതെ, വളരെ നല്ലതാണ്. ഇതല്ലാതെ തിലധാര എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്, അത് ഏകദേശം 78 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം.
1: ഈ എള്ളിന്റെ നല്ല ഇനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എണ്ണയുടെ ശതമാനമൊക്കെ അതിൻ്റെ അകത്ത് അധികം കാണും, വളർച്ച നല്ലതായിരിക്കും, അതല്ലേ?
0: ശരിക്കും എള്ളിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ പകുതിയോളം, ഏകദേശം 40-50% നമുക്ക് എണ്ണ തന്നെയാണ്, പിന്നെ ഒരു 20% പ്രോട്ടീൻ, അങ്ങനെയാണ് അതിന് പോകുന്നത്. എള്ളിന്റെ ഈ ഇനങ്ങൾ മെച്ചപ്പെട്ടതെന്ന് പറയാൻ കാര്യം അതിന്റെ വിളവാണ്. നമുക്ക് ഈൽഡ് നോക്കുമ്പോഴത്തേക്ക് സാധാരണ ലോക്കൽ ഇനങ്ങളെക്കാളും നല്ല വിളവ് നമുക്ക് ഈ ഒരു ഇനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്.
1: ഈ ഇനങ്ങളുടെ ലഭ്യത എങ്ങനെയാണ്, കർഷകർക്ക് ഇത് ലഭ്യമാണോ? ഇത്
0: ആ ഇപ്പം നമുക്ക് ഇതിന്റെ സീഡ്സ് അവൈലബിൾ ആണ്. നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ORRS എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുണ്ട്, ഓണാട്ടുകര റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ. അവിടെ ഇപ്പം ഈ ഇനങ്ങളുടെ വിത്തുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നല്ല ഡിമാൻഡുണ്ട് ഇപ്പം ആ ഇനങ്ങൾക്ക്.
1: ഇപ്പൊ ഈ കൃഷി ചെയ്യുമ്പോൾ നിലയൊരുക്കൽ, പിന്നെ അതിന്റെ സംബന്ധമായ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: എള്ളിന്റെ വിത്തിന്റെ കാര്യം ആദ്യമായി പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചെറിയ വിത്തുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സീഡ്സ് വിതയ്ക്കാൻ നോക്കുമ്പോൾ വിത്ത് മാത്രമായിട്ട് നമ്മൾ കൊണ്ട് വിതയ്ക്കുകയാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാല് ചില സ്ഥലങ്ങളിൽ കൂടുതൽ വീഴും, ചില സ്ഥലങ്ങളിൽ കുറച്ചേ വീഴുകയുള്ളൂ. അപ്പൊ വളർന്നു വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം സാധാരണഗതിയിൽ നമ്മൾ കൃഷിക്കാർ ചെയ്യുന്നത് വെച്ചാൽ എത്ര വിത്ത് എടുക്കുന്നു അതിന്റെ ഒരു 2-3 ഇരട്ടി മണലുമായിട്ട് മിക്സ് ചെയ്ത് ഇത് വിതറുകയാണ് പതിവ്. ഇതിന് കാർഷിക സർവകലാശാല ഒരു ശുപാർശ നമുക്കൊന്ന് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 5 kg വിത്താണ് ഒരു ഹെക്ടറിന് വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഏക്കറിന് നമുക്ക് ഏകദേശം 2 kg വിത്ത് മതിയാവും. അപ്പൊ അത്രയും വിത്തുകളാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ചെറിയ വിത്തുകളായതുകൊണ്ട് തന്നെ നമുക്ക് നടുന്ന സമയത്ത് നിലം നന്നായിട്ട് ഉഴുത് വൃത്തിയാക്കിയതിന് ശേഷം അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചിട്ട് വേണം നമ്മൾ സാധാരണയായിട്ട് വിത്ത് വിതറാറുള്ളത്.
1: ഇതിന്റെ ഈ മുളപ്പ് എത്ര ദിവസം കഴിഞ്ഞത് വെളിയിലോട്ട് വരും?
0: ശരിക്കും എല്ലെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 5 ദിവസം എടുക്കും അതൊന്ന് പുറത്തു വരാൻ വേണ്ടി. ആദ്യത്തെ സമയത്ത് നമുക്ക് ഇതിന്റെ കളയാണോ എള്ളാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. പിന്നെ അത് 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് നല്ല രീതിയിൽ ഗ്രോത്ത് വരും.
1: ഇതിന് വളപ്രയോഗം എങ്ങനെയാണ് ചെയ്യുന്നത്?
0: സാധാരണ ഒരുപാട് കൃഷിപ്പണികളൊന്നും വേണ്ടാത്ത ഒരു വിളയാണ് എള്ള് എന്ന് പറയുന്നത്. നന്നായിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്ത് നന്നായിട്ട് പരിപാലിച്ചു വരികയാണെങ്കിൽ നല്ല വിളവ് തരുന്ന സെസാം നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് കേരള കാർഷിക സർവകലാശാല നമുക്കൊരു ശുപാർശ കൊടുത്തിട്ടുണ്ട്. കാലിവളം അല്ലെങ്കിൽ ജൈവവളം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇത് ഒരു ഹെക്ടറിന് ഏകദേശം 5 ടൺ, അതായത് 5000 kg നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഒരു ഏക്കറിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ടണ്ണോളം, 2000 kg കാലിവളം നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഇതല്ലാതെ നമ്മുടെ NPK വളങ്ങളുണ്ട്. അപ്പൊ NPK ഏകദേശം അതിനും ഒരു കണക്കുണ്ട്, 30, 15, 30 kg എന്നാണ് അതിന്റെ കണക്ക്. ഇപ്പൊ നമ്മുടെ കൃഷിക്കാരൊക്കെ ആണെങ്കിൽ യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് ഒക്കെയാണ് ഇപ്പം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് യൂറിയക്ക് ഏകദേശം ഒരു 25 kg, 30 kg റോക്ക് ഫോസ്ഫേറ്റ്, 20 kg പൊട്ടാഷ്, ഇതാണ് ഒരു ഏക്കറിന് നമ്മൾ ശുപാർശ ചെയ്യുന്നത്.
1: ഇതിന്റെ ഉപയോഗരീതി എങ്ങനെയാണ്? അടിവളമായിട്ട് എല്ലാം കൊടുക്കത്തില്ല?
0: അതെ, ഇത് ആദ്യത്തെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ജൈവവളത്തിനോടൊപ്പം തന്നെ ചേർത്ത് നമുക്ക് മൊത്തത്തിൽ ഒന്നുകിൽ കൊടുക്കാം. ഇല്ല, നമുക്ക് ജലസേചന സൗകര്യമൊക്കെ ഉണ്ട്, നനയ്ക്കാൻ സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂറിയ മാത്രം നമ്മൾ 3/4 കൊടുക്കുള്ളൂ. ബാക്കി 25% നമ്മൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക്
1: മേൽവളമായിട്ട്
0: കൊടുക്കാം. അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ സ്പ്രേ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും,
1: തളിച്ചു കൊടുക്കാൻ പറ്റും.
0: ഒരു 3% വീര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് 30 g 1 L വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് ചെടിക്ക് മേലിൽ കൂടെ ഇലകൾ വീഴത്തക്ക രീതിയിൽ തളിച്ചു കൊടുക്കാവുന്ന.
1: ഇത് നട്ട് ഇത് കിളിച്ച് പുറത്തോട്ട് വന്ന് ആദ്യം വെള്ളമൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കള നിയന്ത്രണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: അതെ, എള്ളിനെ സംബന്ധിച്ചിടത്തോളം കള നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആദ്യത്തെ 15 മുതൽ 25 ദിവസം അല്ലെങ്കിൽ 15 മുതൽ 20 ദിവസം വരെയുള്ള ഒരു കള നിയന്ത്രണം നമ്മൾ അപ്പൊ കൊടുക്കണം. ഈ കള നിയന്ത്രണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ 2 കാര്യങ്ങൾ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഇടയൊന്ന് ഇളക്കി കൊടുക്കണം. അതുമാത്രമല്ല, നമ്മൾ തിന്നിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ വിതയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് വിത്തുകൾ കൂടുതൽ വീഴുകയാണെങ്കിൽ, അത് അവിടെ ഒരുപാട് ചെടികളുണ്ടെങ്കിൽ അതിനെ നമുക്ക് മുഴുവനായിട്ട് പിഴുത് കളയാൻ പറ്റും ആ സ്ഥലങ്ങൾ മാത്രം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ചെടികൾ തമ്മിലും ഒരു 15 cm അകലമെങ്കിലും ഉണ്ടാവണം. അതെ,
1: ഒട്ടുമില്ലാത്ത സ്ഥലത്ത് നമുക്ക് ഈ പറിച്ചത് തിരിച്ചു നടാൻ പറ്റുമോ? നട്ടാൽ വരാൻ സാധ്യതയില്ല.
0: ഇല്ല, അത് സാധാരണ നമ്മളങ്ങനെ ചെയ്യാറില്ല. നമ്മളങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കി, പക്ഷെ അതത്ര സക്സസ് ആയിരുന്നില്ല. നമുക്ക് വീണ്ടും വിത്ത് തന്നെ ഇടേണ്ടതായിട്ടുണ്ട്. ഒരു വളപ്രയോഗം അല്ല, നമ്മളിപ്പം കള നിയന്ത്രണം 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഒരു കള നിയന്ത്രണം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ആവശ്യമെങ്കിൽ ഒരു 40-ാമത്തെ ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ്.
1: ഈ തിന്നിങ് എന്ന് പറയുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്? നട്ട് കഴിഞ്ഞിട്ട്
0: നട്ട് കഴിഞ്ഞ് ഏകദേശം 15-20 ദിവസത്തിനകത്ത് ഇത് തന്നെ ഈ ചെടി വളർന്ന് ഏകദേശം ഒരു 15 സെന്റിമീറ്റർ ഒരു ചെറിയ സ്കെയിലിന്റെ

0: പൊക്കത്തിൽ വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് തിന്നിങ് ചെയ്യാവുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്.
1: ഈ സമയത്ത് ചിലപ്പോഴൊക്കെ മഴ കിട്ടാറുണ്ട്, ചിലപ്പം ഒരു നീണ്ടകാലം വരെ മഴ ഇല്ലാതെ വെള്ളത്തിൻ്റെ പ്രശ്നം വരാറുണ്ട്. ആ സമയം ജലസേചനം ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ?
0: അതെ, കാരണം പൂർണ്ണമായും നമ്മൾ നോക്കുകയാണെങ്കിൽ എള്ളിനെ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണ് സാധാരണമായി കൃഷിക്കാർ ചെയ്യുന്നത്. പക്ഷേ ജലസേചനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. കാര്യം എള്ളിനെ സംബന്ധിച്ചിടത്തോളം നാല് സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒന്ന്, അത് നമ്മൾ നട്ട് മുളച്ച് ഒരു 4-5 ഇല വരുന്ന സമയം, അതൊന്ന്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ശിഖരങ്ങൾ വരുന്ന ബ്രാഞ്ചിങ് ആ സമയത്ത്, പിന്നെ പൂവിട്ട് തുടങ്ങുമ്പോഴും അതിൻ്റെ പോഡ് കത്തിക്ക വരുന്ന സമയങ്ങളും. ഈ 4 സ്റ്റേജിലും നമുക്ക് മഴ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ജലസേചനം കൊടുക്കുന്നത് വളരെ നല്ലതായിട്ടിരിക്കും.
1: അങ്ങനെ ചെയ്താലായിരിക്കും വിളവ് നല്ലതല്ലേ?
0: നമുക്കൊരു 50% ഓളം നമുക്ക് റീൽഡ് കൂടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്.
1: എള്ളിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും ഒക്കെ ഒരു വെല്ലുവിളിയാണോ, പ്രശ്നം സൃഷ്ടിക്കാറുണ്ടോ?
0: സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ വലിയൊരു ഈൽഡ് കുറവ് വരത്തക്ക രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എന്നാലും ഇലതീനി പുഴുക്കളും തണ്ടുതുരപ്പൻ പുഴുക്കളുമാണ് കീടങ്ങളിലായിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്.
1: എല്ലാ സ്റ്റേജിലും എഫക്ട് ചെയ്യുമോ?
0: ഇല്ല, ഇതൊരു 15-20 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ഇത് സാധാരണ വന്നു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ കടയിൽ കിട്ടുന്ന വേപ്പതിഷ്ഠമായിട്ടുള്ള ഏത് ഫോർമുലേഷൻ നമുക്ക് ഉപയോഗിക്കാം, സാൻഡ്രാക്നോൺ ഉണ്ട്, നിംബസിലിൻ ഉണ്ട്, നീമസോൾ, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു 5 ml 1 L വെള്ളം എന്നുള്ള തോതിൽ നമുക്ക് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറി കിട്ടും, അല്ലെങ്കിൽ ഇത് വരാതിരിക്കും.
1: രോഗങ്ങൾ പറഞ്ഞാൽ,
0: രോഗങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇലപ്പുള്ളി രോഗമാണ്. ഇലപ്പുള്ളി രോഗം പറഞ്ഞാൽ ഇലകളിൽ ചെറിയ പുള്ളികളായിട്ട് വന്നതിന് ശേഷം അത് വ്യാപിച്ച് തണ്ടുകളിലേക്കും പോഡിലേക്കും ഒക്കെ വ്യാപിച്ച് നമ്മൾ അവസാന സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഇത് മൊത്തം കരിഞ്ഞു നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു രോഗം ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്യൂഡോമോണസ്, ഇപ്പോൾ കൃഷിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഇതാണ് സ്യൂഡോമോണസ്, എല്ലാ ജില്ലകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സ്യൂഡോമോണസ് ഒരു 20 g 1 L എന്നുള്ള തോതിൽ നമുക്കൊരു സ്പ്രേ കൊടുത്താൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫൈറ്റോപ്ലാസ്മ കൊണ്ടുണ്ടാകുന്ന ഫില്ലോഡി എന്ന് പറയുന്നൊരു രോഗമുണ്ട്. ഫില്ലോഡിയിൽ സാധാരണ ഈ പൂ വരുന്നതിന് പകരം ആ പൂ രൂപപ്പെട്ടത് ഇലയായിട്ട് മാറും. അങ്ങനത്തെ ദിവസം ഒരു ഫില്ലോഡി കൊണ്ടുണ്ടാകുന്ന ഒരു ചെടിയിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ കൺട്രോൾ മെഷർ നമുക്കില്ല, നമുക്കത് പിഴുത് തന്നെ നശിപ്പിച്ച് കളയേണ്ടതുണ്ട്.
1: അതുകൊണ്ട് എത്രയും എളുപ്പം ചെയ്യുന്ന അത്രയും നല്ലത്, അല്ലെങ്കിൽ മറ്റേ ചെടിയിലോട്ട് അത് പടരാനുള്ള ചാൻസസ് ഉണ്ടല്ലോ.
0: അതെ അതെ അതെ, അത് ഒരുപാട് വന്ന് കുറച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് വരുന്നതിന് മുമ്പാണ് നമ്മളിത് പിഴുത് നശിപ്പിച്ച് കളയുന്നത്.
1: അപ്പൊ ഇത്രയൊക്കെ നല്ലപോലെ നമ്മൾ പരിപാലിച്ച് എള്ളിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്റെ വിളവെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ വല്ലതും ഉണ്ടോ?
0: ഉണ്ട്. സാധാരണ എള്ളെന്ന് പറയുമ്പോൾ ഒരു 100 നമ്മൾ ആവറേജ് പറയുന്നത്. ഇത് എങ്ങനെ വിളവെടുക്കിന് റെഡിയായി എന്ന് നമുക്ക് മനസ്സിലാവാൻ ഇതിന്റെ ഏറ്റവും താഴത്തെ ഇലകൾ നോക്കിയാൽ മതി. താഴത്തെ ഇലകൾ പഴുത്ത് ഒരു മഞ്ഞ നിറമായി തുടങ്ങുമ്പോഴാണ് ശരിക്കും നമ്മൾ വിളവെടുപ്പിന് പാകമായി എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പം എള്ള് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓണാട്ടുകര മേഖലയൊക്കെ ആണെങ്കിൽ മണല് കലർന്ന മണ്ണാണ്, അപ്പം നമുക്ക് പിഴുതെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേരോടെ നമ്മൾ പിഴുതെടുത്തതിന് ശേഷം ഇത് ചെറിയ ബണ്ടിലാക്കി കെട്ടി നമ്മളിത് തണലത്ത് കൊണ്ട് വെക്കും. അത് ഒരു 3-4 അങ്ങനെ ഇരിക്കുമ്പോൾ ഈ താഴെന്നാണ് ഇത് മൂപ്പായി വരുന്നത്. അപ്പോൾ ഇത് പാകമായതിന് ശേഷം നമുക്ക് ആദ്യം കുറച്ച് വിത്തുകളൊക്കെ തൊഴിഞ്ഞു വീഴും. ആ വിത്താണ് ശരിക്കും നമ്മുടെ ഏറ്റവും നല്ല വിത്ത് എന്ന് പറയുന്നത്. അടുത്ത സീസണിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ആ വിത്താണ്. ബാക്കിയുള്ള എള്ള് നമുക്ക് സാധാരണ നമുക്ക് എള്ളെണ്ണ ഉണ്ടാക്കാനും എള്ളുണ്ടാക്കി ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ 3 അല്ലെങ്കിൽ 4 നമ്മൾ തണലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഒരു 3 നമ്മൾ വെയിലത്തും കൂടെ വെച്ച് ഉണക്കിയെടുക്കും. ആ സമയത്ത് കമ്പോ എന്തെങ്കിലും വെച്ച് നമ്മൾ തല്ലി ബാക്കിയുള്ള വിത്തും കൂടെ കുഴിച്ചിട്ടാണ് വിത്തെടുക്കുന്നത്.
1: ഇത് ത്രഷിംഗ് ചെയ്യാൻ വേണ്ടി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മെഷീനറീസ് ഒന്നും ഇല്ല, ഉപയോഗിക്കാറില്ല? അത്
0: ഇപ്പം നിലവിൽ അങ്ങനത്തെ മെഷീനറീസ് നമുക്ക് ഇത്രയും ഇല്ല, കാരണം അത്രയും വ്യാപകമായിട്ട് നമ്മളിപ്പം കൃഷി ഇപ്പം ചെയ്യുന്നില്ല. നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിൽ, വെള്ളാനി കാർഷിക കോളേജിൽ, അഗ്രോണമി ഡിപ്പാർട്ട്മെന്റ് 2 എക്യുപ്മെന്റ് ഇപ്പം പേറ്റന്റ് എടുത്തിട്ടുണ്ട്. അതിലൊന്ന് എള്ള് നടുന്ന ഒരു എക്യുപ്മെന്റും മറ്റൊന്ന് എള്ളില് ഹെർബിസൈഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ദോഷം വരാത്ത രീതിയിൽ ഹെർബിസൈഡ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത്
1: കളനാശിനി.
0: അതെ, അങ്ങനെ ഒരു പേറ്റന്റും കൂടെ എടുത്തിട്ടുണ്ട്.
1: ഈ നടുന്ന മെഷീൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, വിത്തായിട്ട് നടുവോ അതോ ചെടിയായിട്ട്
0: നടുന്നോ? നമ്മൾ സാധാരണ ആൾക്കാർ നിന്ന് നടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിതയ്ക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വിത്ത് വേണ്ടി വരും. അപ്പം സാധാരണ വിത്ത് കുറവാണെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോകുന്ന നോക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ലേബർ കൂടുതൽ വരും. അപ്പം ഈ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ പേറ്റന്റ് എടുത്ത ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഈ മെഷീനറിയിൽ വിത്ത് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോകുന്നതനുസരിച്ച് ഇട്ടിട്ട് പോകുന്നതാണ്.
1: അതേമാതിരി കളനാശിനി യൂസ് ചെയ്യാനാണോ അതോ കള ഡയറക്റ്റ് ആയിട്ട് മെക്കാനിക്കൽ ആയിട്ട് എടുക്കാനാണോ?
0: ഇല്ല, ഇത് കളനാശിനി അടിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പ്ലാന്റിനെ മാത്രം അത് കളനാശിനി വീഴാതെ പ്രൊട്ടക്ട് ചെയ്യും, ബാക്കി സ്ഥലങ്ങളിൽ മാത്രം ഹെർബിസൈഡ് അടിച്ചു പോകും.
1: അപ്പൊ ഈ 2 മെഷീൻസ് ഇപ്പം പേറ്റന്റായി ഇത് കർഷകരിലോട്ട് എത്തിയിട്ടുണ്ടോ? ഇല്ല
0: ഇല്ല, കർഷകരിലോട്ട് എത്തുന്ന പ്രോസസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പേറ്റന്റ് കഴിഞ്ഞിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്.
1: ഡോക്ടർ അതുൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് എള്ളു കൃഷിയെക്കുറിച്ച് നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.

എള്ളുകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും കൃഷിരീതികളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അതുൽ ജയ്പാലാണ്. ഡോക്ടർ അതുൽ ജയ്പാലുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

രാഷ്ട്രീയ ഗോകുൽ മിഷൻ. ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയിൽ

0: കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
3: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ 1 മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് 2 വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. 2 വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷും ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും 2 വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിരി വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിരി വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിഴ് മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടുതുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 mL ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 mL കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 വിത്തുപാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. കൊമ്പുണക്കം ചെറുമാവുകളുടെ പ്രധാന രോഗമാണ്. ഇത് കുമിൾബാധ മൂലമാണ് ഉണ്ടാകുന്നത്. ഉണങ്ങിയ ചില്ലിയുടെ ചുവടറ്റത്തുള്ള കമ്പ് പരിശോധിച്ചാൽ കുമിൾബാധ മൂലമുള്ള നിറവ്യത്യാസം കാണാം. അതിന് താഴെ വെച്ച് കേടുവന്ന കമ്പ്

0: മുറിച്ചു മാറ്റിയതിനു ശേഷം മുറിപ്പാടിൽ ബോർഡോ കുഴമ്പ് തേക്കണം. മുറിച്ചു മാറ്റിയ കമ്പുകളും ഉണങ്ങിയ ഇലകളും തീയിട്ട് നശിപ്പിക്കണം. വള്ളിപ്പയറിന്റെ കരിമ്പൻ കേടിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. പയറിന്റെ തണ്ടുകളിൽ കറുത്ത പൊട്ടുകൾ ഉണ്ടായി ക്രമേണ ഇലകൾ മഞ്ഞളിക്കുകയും പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇതൊരു മഴക്കാല രോഗമാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലും തണ്ടുകളിലും തളിക്കുന്നത് ഫലപ്രദമാണ്. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, വളർത്തു നായ്ക്കളെ ദയാവധം ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഉത്തരം, നായയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ശരീരത്തിൽ ക്ഷതം, ഗുരുതരമായ രോഗം എന്നീ സാഹചര്യങ്ങളിൽ മാത്രം വെറ്റിനറി ഡോക്ടറിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദിഷ്ട മരുന്നുകൾ നൽകി ദയാവധം നടത്താം. പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയെ കൊല്ലാൻ പാടില്ല. അതിനെ 10 ദിവസം നിരീക്ഷിച്ച് പേവിഷബാധയുണ്ടെന്ന് ഉറപ്പാക്കിയാൽ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കാനേ നിയമം അനുവദിക്കുന്നുള്ളൂ.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
4: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഈ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനെല്ലൂർ, ഇടമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചിതറ, കുമ്മിൾ, നിലമേൽ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നസീം എം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9496371409 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9496371409. കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതിക വിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കുന്ന അഗ്രി നെക്സ്റ്റ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 150 അഗ്രി ടെക് സ്റ്റാർട്ട്

0: സ്റ്റാർട്ടപ്പുകളെ തിരഞ്ഞെടുത്ത് സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, കൃഷി ചെലവ് കുറയ്ക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മെച്ചപ്പെട്ട വിപണി ബന്ധങ്ങൾ, വരുമാന വർധന എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്ന നൂതന കാർഷിക പരിഹാരങ്ങൾ നേരിട്ട് കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കാനും വിപുലമായ തലത്തിൽ വിന്യസിക്കാനും അവസരം നൽകുന്ന പദ്ധതിയാണിത്. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം രൂപ വരെ ധനസഹായം, മെന്ററിംഗ്, ഇൻക്യുബേഷൻ പിന്തുണ, കർഷക ശൃംഖലകളിലേക്കുള്ള പ്രവേശനം, ഫീൽഡ് പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കും. പ്രിസിഷൻ ഫാമിംഗ്, ഡ്രോൺ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് ഇറിഗേഷൻ, ഫാം മെക്കനൈസേഷൻ, വിള സംരക്ഷണം, സംസ്കരണവും സംഭരണവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അഗ്രി ഫിൻടെക്, കാലാവസ്ഥാ സൗഹൃദ കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പദ്ധതിയിൽ പങ്കാളികളാകാം. സ്റ്റാർട്ടപ്പുകൾ http://agrinext.startupmission.in എന്ന ലിങ്കിൽ ഈ മാസം 31-നകം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9447713627 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447713627. കൃഷി വകുപ്പ് നടപ്പിലാക്കിയ 100,000 യുവജനങ്ങൾക്ക് തൊഴിൽദാന പദ്ധതിയിൽ അംഗങ്ങളായ കർഷകർ ഈ മാസം 10 മുൻപായി കൃഷിഭവനിലെത്തി AIMS രജിസ്ട്രേഷൻ ചെയ്യണം. പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് AIMS രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383470349 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9383470349. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 22,400 രൂപ, ആലപ്പുഴ 22,700 രൂപ, ചെങ്ങന്നൂർ 24,000, കോട്ടയം 25,800 രൂപ, എറണാകുളം 22,300, കൊച്ചി ഇറടി 22,200, വടക്കൻ പറവൂർ 23,900 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 13,800 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,900, വടക്കൻ പറവൂർ 13,000 രൂപ. ചെറുപയർ ക്വിൻ്റലിന് തിരുവനന്തപുരം 13,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 നെയ്യാറ്റിൻകര 20,000 രൂപ, കായംകുളം 20,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 18,000 രൂപ, ചെങ്ങന്നൂർ, എറണാകുളം എന്നിവിടങ്ങളിൽ 26,000, ആലുവ ക്വിൻ്റലിന് 5,000 രൂപ, തൊടുപുഴ 1,000 24,500 രൂപ, ഉഴുന്ന് പിളർപ്പ് ക്വിൻ്റലിന് തിരുവനന്തപുരം 11,060 രൂപ, ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,900 രൂപ. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിനാണ് കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ

0: ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് ഖോർധ ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രമുഖ ആരോഗ്യമേഖലാ വിദഗ്ധനും മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ജേതാവുമായ ദീപക് സംഘ്വി ആകാശവാണിയോട് പറഞ്ഞു. ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ മേഖലയിലൂടെ ഉയർന്നുവരുന്ന ആരോഗ്യ പ്രവർത്തകരും എഞ്ചിനീയർമാരും ഓസ്ട്രേലിയയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാകും. പകരം ഇന്ത്യയുടെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ നിർണായക ധാതുക്കളും അപൂർവ മൂലകങ്ങളും ഓസ്ട്രേലിയയിൽ നിന്ന് ലഭ്യമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ശക്തമായ പങ്കാളിത്തം വരും നാളുകളിൽ കൂടുതൽ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. സമത്വവും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കുന്നതിന് ഒരുമിച്ച് മുന്നേറണമെന്ന് ശ്രീമതി അന്നപൂർണദേവി പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിനിടെ ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് വൈകുന്നേരം സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. കളക്ട്രേറ്റിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗവും ചേർന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ സുരക്ഷ, എമിഗ്രേഷൻ സംവിധാനം, യാത്രക്കാർക്കുള്ള സൌകര്യം തുടങ്ങിയവ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, റാംമോഹൻ നായിഡു എന്നിവർ വിലയിരുത്തി. ഓട്ടോമേറ്റഡ് എക്സ്റേ ട്രേ റിട്ടേൺ സിസ്റ്റം വിമാനത്താവളങ്ങളിൽ സജ്ജമാക്കാൻ ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മുൻഗണനാടിസ്ഥാനത്തിൽ വികസനം നടപ്പാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുവൈറ്റ് കിരീടാവകാശി കാണിക്കുന്ന പ്രതിബദ്ധതയെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ സംഭവവികാസങ്ങളും ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫുട്ബോൾ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരക്രമം നിശ്ചയിച്ചു. ഫ്രാൻസ്, മൊറോക്കോ, നോർവെ, ഇംഗ്ലണ്ട്, സ്പെയിൻ, ബെൽജിയം, അർജന്റീന, സ്വിറ്റ്സർലാന്റ് എന്നീ ടീമുകളാണ് ക്വാർട്ടറിലെത്തിയത്.

0: വെള്ളിയാഴ്ച പുലർച്ചെ 1:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ശനിയാഴ്ച സ്പെയിൻ ബെൽജിയം പോരാട്ടവും ഞായറാഴ്ച നോർവെ ഇംഗ്ലണ്ട് അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരങ്ങളും നടക്കും. ഇതാദ്യമായാണ് നോർവെ ലോകകപ്പ് ക്വാർട്ടറിൽ എത്തുന്നത്. 8th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് തെലങ്കാന വേദിയാകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ യുവാക്കൾക്ക് അവരുടെ കായിക പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള മികച്ച വേദിയായി ഈ ഗെയിംസ് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൽ നിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: കേന്ദ്ര സർക്കാരിനെ ചുനൌത്തി കാ സാമന കരണിക്ക് തയ്യാറി അപ്രേൽ മെയ് ശുരൂ കർദി തി മെ ലഗാതാർ കൃഷിമന്ത്രി വരിഷ്ഠ അധികാരിയോ കെ സമ്പർക്ക് മെ ഹൂ ഓർ ജോ ഹമാരി ടീം ഹെ വോ ബി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹി ഹെ സചിവ് ബി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹേ ഹെ അൽ നിനോ മോണിറ്ററിംഗ് സെൽ ഓർ ട്രാപ് ബേദർബാജ് ഗ്രൂപ്പ് ലഗാതാർ മാൻസൂൺ ബുവായി കി സ്ഥിതി ഫസലോ കി സ്ഥിതി ഓർ ബാജാർ കി സ്ഥിതി പർ നജർ റഖേ ഹുവേ ഹെ.
0: കേന്ദ്ര സർക്കാരിന്റെ ലഹരി മുക്ത ഭാരത യജ്ഞം ഇതുവരെ 23 കോടിയിലധികം ജനങ്ങളിലേക്ക് എത്തിയതായി സാമൂഹിക നീതി മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 7.81 കോടിയിലധികം യുവാക്കളും 5.24 കോടി സ്ത്രീകളും ഉൾപ്പെടുന്നു. രാജ്യം ലഹരിമുക്തമാക്കാൻ വിവിധ മന്ത്രാലയങ്ങളും സന്നദ്ധ സംഘടനകളും ആശുപത്രികളും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇപിഎഫ് പലിശ ജൂലൈ 15 അക്കൌണ്ടുകളിൽ എത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2025-26 സാമ്പത്തിക വർഷത്തെ 8.25% പലിശ 34 കോടിയോളം വരുന്ന ഇപിഎഫ് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 1.44 ലക്ഷം കോടി രൂപയാണ് വരിക്കാർക്ക് കൈമാറുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലഘുയാത്രാ വിമാനമായ 19-സീറ്റർ സാരസ് MK2 രൂപകൽപ്പന വിജയകരമായി പൂർത്തിയാക്കിയ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിനെ സിവിൽ ഏവിയേഷൻ മന്ത്രി രാംമോഹൻ നായിഡു അഭിനന്ദിച്ചു. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ രാജ്യത്തെ വിദൂരത്തും ഉയർന്ന പ്രദേശങ്ങളിലുമുള്ള വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള ഉഡാൻ പദ്ധതിക്ക് ഊർജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായി ഇനി ചർച്ചകൾക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുർക്കിയെ തലസ്ഥാനമായ അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്കിടെ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് വ്യാപാര കരാർ പുതുക്കുന്നതിനുള്ള 13th സംയുക്ത സമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഈ മാസം 10 ഓൺലൈനായും നേരിട്ടുമുള്ള ഹൈബ്രിഡ് രീതിയിലാണ് യോഗം നടക്കുന്നത്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റികൾക്ക് ആവശ്യമായ തന്ത്രപ്രധാന നിർദ്ദേശങ്ങൾ ജോയിന്റ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. 2 ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി.
3: തൊഴിലാളി മണ്ഡലം.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് പുനരുപയോഗത്തിന്റെ തൊഴിൽ ലോകം. ചെറുകിട സംരംഭകനായ ശ്രീ ജേക്കബുമായി സെവിൽ ജുഹാൻ നടത്തുന്ന അഭിമുഖം.
4: തൊഴിലാളി മണ്ഡലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ നമ്മളോടൊപ്പമുള്ളത് വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. പല പല കാര്യങ്ങൾ ചെയ്ത് പരീക്ഷിച്ച് പരീക്ഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തമായിട്ടെല്ലാം ഉണ്ടാക്കുന്ന ജേക്കബ് അച്ചായനാണ് ഇന്ന് നമ്മളോടൊപ്പം തൊഴിലാളി മണ്ഡലത്തിലുള്ളത്. നമസ്കാരം.
5: നമസ്കാരം
4: അച്ചായൻ്റെ സ്വദേശം എവിടെയാണ്?
5: കോഴിക്കോട്.
4: കോഴിക്കോടാണ്. എപ്പം മുതലാണ് ഇങ്ങനെ ഓരോരോ

0: പുതിയ സാധനങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കണം അല്ലെങ്കിൽ ചെയ്യണമെന്നൊക്കെ
1: ആ
0: ഒരു പരീക്ഷണമൊക്കെ തുടങ്ങിയത് ഏത്
1: പ്രായം? എക്സ്പീരിയൻസ് ഇന്ന് ചെറുപ്പം മുതലേ ഉണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക ചെയ്യാന്നുള്ള മാറ്റങ്ങൾ ചെയ്ത് വരുന്നതാണ്.
0: ഇപ്പൊ എത്ര പ്രായമായി?
1: ഇപ്പൊ 81 ആയി.
0: 81 ആയി. എന്നാലും നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ?
1: സെയിൽസ് ഒക്കെ ഉണ്ട്, സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് കൊടുക്കേണ്ട ആൾക്കാർ വിളിക്കും, കൊണ്ട് എത്തിച്ച് കൊടുക്കുക,
0: അതൊക്കെ ചെയ്യുന്നുണ്ട്.
1: 3 ജില്ലയിൽ സപ്ലൈ ഉണ്ട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്.
0: എത്രാം ക്ലാസ് വരെ പഠിച്ചു?
1: പഠിപ്പ് പല ഭാഷയും പലതും പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കല്ലേ.
0: അത് ശരിയാണ്, അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. സ്കൂളിൽ എത്ര വരെ പഠിച്ചു എന്ന് ഓർമ്മയുണ്ടോ?
1: അത് 10ാം ക്ലാസ്.
0: 10ാം ക്ലാസ് വരെ പഠിച്ചു. എന്നിട്ട് പിന്നെ ആദ്യമായിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ പല സാധനങ്ങൾ പരീക്ഷിച്ചു നോക്കിയല്ലോ, ആദ്യമായിട്ടൊക്കെ പരീക്ഷിക്കുന്ന സാധനം ഇപ്പൊ ഓർമ്മയുണ്ട്? എന്താണ് ഫസ്റ്റ് ഈ പുതിയൊരു സാധനം ചെയ്യാന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ?
1: അത് പലതും ഉണ്ടാക്കുന്നുണ്ട്, പണ്ട് കാലത്ത് പൗഡർ, സോപ്പ്, ഇങ്ങനെ കുറെ ഐറ്റംസ് ഓയില്, നമ്മൾ എല്ലാ സാധനവും ഉണ്ടാക്കും ഒരുവിധം.
0: അപ്പൊ ഇതിനെ ഉണ്ടാക്കാൻ ഒരുപാട് സാധനങ്ങൾ മിക്സ്
1: ചെയ്തിട്ടൊക്കെ.
0: അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അച്ഛന് ആ കാലത്ത്? ഇപ്പൊ ഇന്നത്തെ പോലെ കൂടുതൽ ഇത്രയും ഇൻഫർമേഷൻ ഇല്ലല്ലോ.
1: അല്ല, കാലത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ. ഇപ്പൊ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ട്, ബ്രേക്സ് ഉണ്ടാക്കില്ല തന്നെ അത് കുറച്ചും കൂടി ഉറപ്പുള്ള ഒരു കണ്ടീഷനിൽ ഉണ്ടാക്കുന്നു.
0: ഇതിലിപ്പോ പറഞ്ഞില്ലേ ഹെയർ ഓയിൽ, സോപ്പ്, പൗഡർ ഒക്കെ ഉണ്ടാക്കുന്നത്, അപ്പൊ അതിന് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ
1: വാങ്ങുന്നതാണ്.
0: എവിടുന്നായിരുന്നു വാങ്ങുന്നത്?
1: ഇപ്പൊ ചിലപ്പോ ബോംബെയിൽ നിന്ന് വരണുണ്ടാവും, വെളിനാട്ടിൽ നിന്ന് വരണുണ്ടാവും.
0: ആ കാലത്ത് ആക്ച്വലി ഇത് വരുമ്പോ എത്ര ടൈം എടുക്കും ഇതൊക്കെ വരാൻ വേണ്ടി?
1: അത് നമുക്ക് വാങ്ങാൻ കിട്ടൂല,
0: മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങിട്ട്.
1: പിന്നെ കെമിക്കൽസ് എല്ലാം കിട്ടും. ഇപ്പൊ വില കൂടുതലാണ് കേട്ടോ.
0: മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് അച്ഛൻ ഒരു സോപ്പ് ഉണ്ടാക്കുമ്പോ ഉപയോഗിച്ചോണ്ടിരുന്നത്?
1: ഇപ്പൊ ഡിറ്റർജന്റാ.
0: ഡിറ്റർജന്റ് ആണ്
1: ഇപ്പോഴത്തെ, അതായത് ലിക്വിഡ് സോപ്പ് ആയിട്ട്.
0: ലിക്വിഡ് സോപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട്.
1: അതെ, അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ.
0: അത് വീട്ടിൽ തന്നെ എല്ലാം
1: വീട്ടിൽ നിന്ന്. ബാമാണ് ഏറ്റവും ഫേമസ്, പിന്നെ ബ്ലൂ
0: ബാം,
1: തുള്ളി നീലം, പിന്നെ ആയുർവേദ സോപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വാഷിംഗ് സോപ്പ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മുറിവിനുള്ള പൗഡർ, കയ്യോ കാലൊക്കെ മുറിഞ്ഞ
0: മുറിവിനിടുന്ന പൗഡർ,
1: അതപ്പോ പെട്ടെന്ന് ഒരാൾക്ക് വന്ന ആവശ്യം വന്നാൽ നമ്മൾ കൊടുക്കലുണ്ട്.
0: ഇതിലേ ആയുർവേദ സോപ്പ് പറഞ്ഞല്ലോ, കുളിക്കുന്നതല്ല?
1: ആ കുളിക്കുന്ന,
0: ആ കുളിക്കുന്ന സോപ്പിൽ എന്തൊക്കെയാ ചേർക്കുന്നത് മെയിൻ ആയിട്ട്?
1: അതില് ഡിറ്റർജന്റ് ആണ്, കെമിക്കൽസ് ഉപയോഗിക്കാണ്.
0: കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ?
1: താരനുണ്ടാവില്ല,
0: ഡാൻഡ്രഫിന്
1: അങ്ങനെ പറയുന്നുണ്ട് ആൾക്കാർ, നല്ല ഇതാന്ന് പറയുന്നു, ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഇപ്പൊ കോസ്റ്റ്ലിയാണ് കേട്ടോ, വില കുറെ 8 വിലയാ. അപ്പൊ
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് മോളും ഭാര്യ മാത്രമേ ഉള്ളൂ.
0: അപ്പോ അവരൊക്കെ ഹെൽപ്പ് ചെയ്യോ ഇതില്? സഹായിക്കാറുണ്ടോ?
1: അവര് ചെറുതായിട്ടുള്ളൂ,
0: മെയിനായിട്ട് നമ്മൾ തന്നെയാണ് അല്ലേ
1: എല്ലാ പണിയും മാറി മാറി ചെയ്യുന്നത്.
0: അപ്പൊ പറഞ്ഞു കട്ട ഉണ്ടാക്കുന്ന, ബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യം
1: പറഞ്ഞിട്ടുണ്ടോ.
0: അപ്പൊ അത് എത്ര കാലമായിട്ട് ചെയ്യുന്നു?
1: അതൊരു 5-8 കൊല്ലായി.
0: 5-8 കൊല്ലായി അല്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു ഐഡിയ വന്നത് ആദ്യമായിട്ട്?
1: അത് നമുക്ക് ഒരു ഐഡിയ ഇങ്ങനെ വരില്ല, നമ്മള് പഴയ സാധനങ്ങൾ പുതിയത് ഉണ്ടാക്കലുണ്ട്, നോട്ട് ഫോർ വേസ്റ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് സിമെന്റിൽ ചെയ്യാണ്. അതില് ഏറ്റവും ക്വാളിറ്റി ഉണ്ടാക്കുകയാണ്, മണ്ണി ചേർത്ത് ഉണ്ടാക്കാം, ബേബി മെറ്റൽ ഉപയോഗിക്കും, ബ്രേക്സ് ഉണ്ടാക്കാം, പിന്നെ പല ഡിസൈനിലും ചെയ്യാം, മണ്ണിലും ചെയ്യാം, എല്ലാം ചെയ്യാം. പിന്നെ കോൺക്രീറ്റ് കമ്പി ഇല്ലാണ്ട് ഉണ്ടാക്കാം, കമ്പിയാണല്ലോ തുരുമ്പാവുന്ന പ്രോബ്ലം. സ്റ്റീലാണ് കുഴപ്പമില്ല, ഒറിജിനൽ സ്റ്റീൽ, കമ്പി ആണെങ്കിൽ കംപ്ലൈൻറ്റാ. ഇത് വെറുതെ കമ്പി വെച്ചാൽ തുരുമ്പായിട്ട് ഇങ്ങനെ ബിൽഡിംഗ് പൊട്ടി ഇങ്ങനെ താഴോട്ട് പോരും, അങ്ങനെ പ്രോബ്ലം ഉണ്ട്.
0: കമ്പി ഒഴിവാക്കിയിട്ട്
1: ആണ് ഞാൻ ഉണ്ടാക്കുന്ന പണിയൊക്കെ ചെയ്യുന്നത്.
0: അത് കട്ടകള് ഉണ്ടാക്കും അല്ലെ? അതിന്റെ മോഡൽ ഉണ്ടോ?
1: അല്ല, കട്ടയല്ല, നമ്മള് വാർക്ക തന്നെ ഉണ്ടാക്കും, മോൾഡ് അത് വെച്ചിട്ട്. ശരിയാ,
0: അല്ല വാർക്കപ്പണി അങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പൊ അവിടെ പോയിട്ട് ചെയ്യോ? അങ്ങനെയാണ്,
1: അല്ല നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കേ ഉള്ളൂ.
0: സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്,
1: സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ ചെയ്യും.
0: അപ്പൊ വീട്ടിലേക്ക് കുറച്ച് അങ്ങനെ
1: പിന്നെ റോഡും സ്വന്തമായിട്ട് ചെയ്യണം. ഇപ്പൊ അത്യാവശ്യം പഴയ റോഡൊക്കെ ചെയ്യലുണ്ട്,
0: റോഡും അങ്ങനെ ചെയ്തിട്ടുണ്ട്.
1: ഞാൻ ചെയ്യലുണ്ട്.
0: അത് വീടിന് അടുത്തുള്ള റോഡാണോ?
1: നമ്മുടെ റോഡ് തന്നെ,
0: എട റോഡ്,
1: താഴെന്ന് വരുന്ന റോഡ്, കയറ്റത്താണ് ആയിട്ടുള്ള സ്ഥലം.
0: അതിനി പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യാൻ എപ്പോഴാ പോവാ?
1: അത് വീടുകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുമായി, ഇപ്പൊ പ്ലാസ്റ്റിക്കിന് ത്രൂ കിട്ടാണ്ട്.
0: അത് ആക്ച്വലി നമ്മള് വീട്ടിൽ നിന്ന് എടുത്തിട്ട്
1: ചെറിയ കഷ്ണങ്ങളായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ആവശ്യം വീട്ടിൽ നിന്ന് ഉള്ളത് കിട്ടും, പിന്നെ പുറത്തുനിന്ന് എടുത്താൽ മതിയല്ല ആവശ്യത്തിന് മാത്രം. പിന്നെ അധികം ഉണ്ടാക്കാണെങ്കിൽ നമുക്ക് ആരോഗ്യമില്ല, അത് പ്രോബ്ലമാണ്.
0: പക്ഷെ എന്നാലും ഉള്ള ആരോഗ്യത്തിൽ എല്ലാം പരീക്ഷിച്ചു
1: നോക്കുന്നുണ്ടല്ലോ.
0: ഇതിലേ നമുക്ക് വേസ്റ്റ് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുമ്പോ അതിനകത്ത് ചിലപ്പോ അഴുക്കൊക്കെ കാണുമല്ലോ, അപ്പൊ വന്നിട്ട് എന്താ
1: ചെയ്യുന്നത്?
0: വൃത്തിയാക്കി വെച്ചതാണ്. അപ്പൊ അത് എടുത്തോണ്ട് വന്നിട്ട് ആ പ്രോസസ് എങ്ങനെയാ ചെയ്യുന്നത്? ഒരു കട്ട ഉണ്ടാക്കണമെങ്കിൽ
1: ചെറിയ കത്ര കൊണ്ട് കട്ട് ചെയ്യാണ്, കട്ട് ചെയ്തിട്ട് പീസസ് ആക്കിട്ട് സിമെന്റിലാണ് മിക്സ് ചെയ്യാം.
0: സിമെന്റിൽ
1: ഇത് ചേർത്ത്

0: വെള്ളവും ചേർത്ത് മെറ്റലാണെങ്കിൽ മെറ്റലി ഇറക്കും, മണ്ണാണെങ്കിൽ മണ്ണി ഇറക്കാം, അങ്ങനെ ചെയ്യാം. അത്
1: ആദ്യം പ്ലാസ്റ്റിക് കൊണ്ടുവന്നത് കട്ട് ചെയ്യും, ചെറുതായിട്ട്
0: കട്ട് ചെയ്ത് വെക്കുകയാണ് കുറേ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് എടുക്കുക. ഒരു 50 ഗ്രാമാണ് ഒരു മോൾഡിന്, 5x7x14 സൈസ്. അതിന് 50 ഗ്രാം എടുക്കും,
1: 50 ഗ്രാം പ്ലാസ്റ്റിക്
0: പ്ലാസ്റ്റിക്കിന്റെ വെയിറ്റ് കട്ട് ചെയ്ത്. പിന്നെ 4 കിലോ സിമെന്റ് ചേർക്കുക, നല്ല ക്വാളിറ്റി കിട്ടും. മണ്ണ് ചേർക്കണമെങ്കിൽ മണ്ണ് 4 കിലോ, ബേബി മെറ്റലാണെങ്കിൽ ഒരു 3 കിലോ 2 കിലോ ഒക്കെ മതി, ക്വാളിറ്റി മാറ്റം വരും. ഉറപ്പിന് കുറവുണ്ടാവില്ല. മറ്റ് വാട്ടർ പ്രൂഫ് ആയിരിക്കും, മണ്ണുകൊണ്ട് ചെയ്താൽ വെള്ളം കിടക്കൂല. വെള്ളം കയറുന്ന സ്ഥലങ്ങളുണ്ടാവില്ല, അവിടെയൊക്കെ അങ്ങനെ ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നാവില്ല. 10-15 മീറ്റർ ഉയരത്തിൽ നിന്നിട്ടാലും ഒന്നും ആവൂല കേട്ടോ. ഇട്ട് കണ്ടില്ലേ,
1: അതില് ചെയ്ത് പുറത്തേക്ക് കൊടുക്കാറുണ്ടോ?
0: ഇല്ല, നമ്മുടെ ഇപ്പൊ ഉണ്ടാക്കണ ഈ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കുള്ളൂ.
1: അപ്പൊ ഇതില് പറഞ്ഞല്ലോ കുറച്ച് കുറച്ച് കട്ടകൾ എന്തായാലും ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ മുടക്കുന്ന പൈസ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത്? അല്ല തിരിച്ച് അത്രയും പൈസ
0: നമ്മുടെ ചെയ്യുന്നതാണ്, നമ്മളുടെ പൈസക്ക് വരുമാനം അനുസരിച്ച് ചെയ്തു.
1: വീട്ടിൽ തന്നെയാണ് ഈ പണി ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ? വീടിന്റെ ഭാഗങ്ങളാണ്,
0: വീട്ടിന്റെ സൈഡിന്ന് പിന്നെ മേലോട്ടുള്ള റോഡൊക്കെ ശരിയാക്കി.
1: നമുക്കറിയാം ഇപ്പം കട്ട അല്ലെങ്കിൽ ബ്രിക്സ് ഉണ്ടാക്കുമ്പോ എല്ലാം ഓരോ കെമിക്കൽ ആഡ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം പഠിച്ചിട്ട് ചെയ്യുന്ന രീതി തന്നെയുള്ള ഒരു കാര്യമാണല്ലോ. അത് എവിടെ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത്?
0: അത് ദൈവം നമുക്ക് തരുന്ന ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞ
1: ഇതിപ്പം ചെയ്തൊക്കെ നോക്കുമല്ലോ, നോക്കുമ്പോ ഇടയ്ക്ക് ഇതിന്റെ ഈ കണക്കുകളുണ്ടല്ലോ ഓരോന്ന്
0: ചേർക്കുന്നേ, അതൊക്കെ
1: ഓരോ വട്ടെങ്കിലും ചെയ്ത്
0: നോക്കും. ശേഷം അതിനെ ലീസ്റ്റ് ഉണ്ടാക്കിട്ട് വെക്കും, എന്നിട്ട് അത് പ്രകാരം തുറന്നുണ്ടാക്കിക്കൊണ്ടിരിക്കും.
1: എന്നിട്ട് നോക്കി സെറ്റ് ആവുന്ന ഒരു ഇത് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് പിന്നെ ഈ സോപ്പ് ഉണ്ടാക്കുന്നതിനാണ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ.
0: അല്ല, ഇത് കൈക്ക് അലർജി ഉണ്ടാവില്ല. നമ്മള് സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രത്യേക ആൾക്കാർ വാങ്ങാനുണ്ടത് കൊണ്ട് നമുക്ക് വെളിയിൽ സപ്ലൈ ചെയ്യാൻ കഴിയില്ല, ആരോഗ്യമില്ലാതെ പണ്ടത്തെ മാതിരി നടക്കൂല. അപ്പൊ അത് ആൾക്കാർ വന്ന് വാങ്ങിക്കോളൂ.
1: അതിലപ്പം
0: പിന്നെ കുളിക്കുന്ന സോപ്പൊക്കെ അത്യാവശ്യം വിളിച്ചു പറയും, അവർ കൊണ്ടേ കൊടുക്കും. അത് 250 ആണ് അതിന്റെ ക്വാണ്ടിറ്റി.
1: അതിലേ ഈ കുളിക്കുന്ന സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോ അതിനകത്തും ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആ ഷേപ്പും ഇതൊക്കെ കിട്ടാൻ വേണ്ടി അത് കറക്റ്റ് സെറ്റ്,
0: അത് കണക്കുണ്ട്, കൃത്യമായിട്ട് കണക്ക് വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ ചേർക്കുക.
1: ഒരു സോപ്പ് ഉണ്ടാക്കുന്നതിന്റെ ഒരു ഇതൊന്ന് പറഞ്ഞു തരുമോ നമുക്ക്, എങ്ങനെയാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് എടുക്കുന്നത് ഒരു കുളിക്കുന്ന സോപ്പ് ചെയ്യുന്നതിന്?
0: ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ആസിഡ് ലെറി എന്ന് പറയും, പിന്നെ വെള്ളമാണ് ഉപയോഗിക്കുക, പിന്നെ യൂറിയ ഉപയോഗിക്കും, പിന്നെ കാര ഉപയോഗിക്കും. അതിനൊക്കെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, കണക്ക് കൂട്ടിയിട്ടാണ് ചെയ്യുക. അതൊക്കെ ഉപയോഗിച്ച് പിന്നെ ആയുർവേദ മരുന്നൊക്കെ ചേർക്കും എന്ന് പറഞ്ഞാല് മഞ്ഞളില്ലേ, മഞ്ഞള് ചേർക്കും. മഞ്ഞൾ എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞള്, അതിന്റെ പൊടി കിട്ടുമ്പോ ആ പൊടി ചേർത്ത് പിന്നെ നാരങ്ങനീര് ചേർക്കും. അപ്പോ താരനൊന്നും ഉണ്ടാവില്ല, അതാണ് ക്വാളിറ്റി. പിന്നെ വാഷിംഗ് സോപ്പ് ആണെങ്കിൽ കൈക്കൊന്നും പ്രശ്നമാവില്ല, അത് പ്രത്യേകത ഉണ്ട്.
1: വാഷിംഗ് സോപ്പിൽ എന്തൊക്കെയാ? ഒരു വാഷിംഗ് സോപ്പ്
0: ഇത് സെയിം തന്നെയാണ്, പക്ഷെ ക്വാണ്ടിറ്റി വ്യത്യാസം വരും. പിന്നെ മരുന്നൊന്നും ചേർക്കില്ല, മാത്രം അതിന് സ്മെല്ല് മാത്രം. സ്മെല്ല് മറ്റേനും ചേർക്കും, രണ്ടും ഇതായിരിക്കും. ക്വാണ്ടിറ്റി മാറും, നല്ല സ്മെല്ല് കുളിക്കുന്ന സോപ്പിന്
1: നന്നായിട്ട് മണം കിട്ടും,
0: മറ്റും കുഴപ്പമില്ല.
1: അതും ഈ പറഞ്ഞപോലെ ചെയ്ത് നോക്കിയാണോ ഇങ്ങനെ
0: മനസ്സിലാക്കി? ടെസ്റ്റ് ചെയ്തിട്ട് കൊറേ ടെസ്റ്റ് ചെയ്യുന്നത് വരും. ബ്ലൂ ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. നീലമില്ലേ, തുള്ളി നീലം എന്ന്
1: പറഞ്ഞാൽ
0: ഉണ്ടാക്കണേ ഭയങ്കര റിസ്ക്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് സ്മെല്ലുള്ളതാണ്, ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ.
1: നീലം അല്ലേ,
0: ബ്ലൂ.
1: അതെങ്ങനെയാ ഉണ്ടാക്കുന്നത്?
0: 100 വലിയ ബോട്ടിലാട്ടോ.
1: അതെങ്ങനെയാ ഉണ്ടാക്കുന്നത്?
0: അതും നമ്മൾ കെമിക്കലിസ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ്.
1: എന്തൊക്കെ കെമിക്കലാ മെയിൻ ആയിട്ട് അതിൽ ഉപയോഗിക്കുന്നേ?
0: അതിന്റെ ബ്ലൂ ഉണ്ട്, പിന്നെ അതിന് കൊറേ സാധനങ്ങളൊക്കെ ചേർക്കുന്ന കൊറേ ഐറ്റം ഉണ്ട്.
1: അതിപ്പോഴൊക്കെ വെച്ച്
0: അതൊക്കെ എഴുതി വെച്ചിട്ടാ നമ്മള് ചെയ്യുന്നത്, അല്ലാതെ നമുക്കത് പബ്ലിക്കേഷൻ.
1: എന്റെ ട്രേഡ് സീക്രട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്നല്ലേ. ശരി,
0: അതുപോലെ ബാമ്പ് ഉണ്ടാക്കുന്നതും അത് പ്രത്യേകതയാണ്. അത് നമ്മള് ഡോക്ടർമാര് നേഴ്സുമാരൊക്കെ വാങ്ങണ്ട്. നമ്മള് മരുന്നെന്ന് പറഞ്ഞാല് വലിയ 100-500 മരുന്നുള്ള കടയിൽ നമ്മുടെ
1: പ്രത്യേകതയാണ്.
0: അത് ആൾക്കാർ വയ്യാണ്ടൊക്കെ എടുക്കില്ല, അത് ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വയ്യാണ്ടൊക്കെ എടുക്കുന്നവർ പിന്നെ കുറച്ചാളാകുമ്പോൾ അവർ പതുക്കെ എണീക്കും, പിന്നെ വടികുത്തി കിടക്കും, പിന്നെ അങ്ങനെ നടന്നോളും. അപ്പൊ അതുവരെയൊക്കെ നമ്മൾ കൊടുക്കും.
1: സാർ ഇപ്പം പറഞ്ഞു പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കളക്ട് ചെയ്തിട്ട് അത് കട്ട പോലെ ചെയ്യുക, അതുപോലെ വാർക്കപ്പണിക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ബേസിക് ഫിലോസഫി സാർ ഫോളോ ചെയ്യുന്നത് നോട്ട് ഫോർ വേസ്റ്റ് എന്നതാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് തെങ്ങ് വെച്ചിട്ട് ചെയ്യാന്നുണ്ട് കമ്പിക്ക് പോയാൽ. അപ്പൊ നമ്മള് ബേസ് ചെയ്ത്

0: പിന്നെ ഇതുമാത്രം കമ്പി, അത് വെറുതെ തെങ്ങ് വരാം, അത് ഈരി കഴിഞ്ഞിട്ട് ഫിനിഷ് ഇത് വൃത്തിയാക്കണം. എന്തായാലും ചിപ്ലി അടിക്കാന്ന് പറയും, അതിന്റെ നല്ല ഉറപ്പുള്ള ഭാഗം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല, നല്ല ക്വാളിറ്റിയും കിട്ടും. തെങ്ങിന് ഉപയോഗിക്കും ചെയ്യാം, നല്ല മൂപ്പുള്ള തെങ്ങായിരിക്കണം,
1: അതാ ചെയ്യാം. ഇനി വേസ്റ്റിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ഇത്രയും വേസ്റ്റ് നമ്മൾ ഇതിലേക്ക് റീയൂസ് ചെയ്യുമ്പോൾ അതും മലിനീകരണം കുറയ്ക്കാം.
0: പിന്നെ കത്തിക്കാൻ പാടില്ല, വലിച്ചെറിയാൻ പാടില്ല, അതാണ് നമ്മൾ പ്രിൻസിപ്പിൾ. കത്തിച്ചാൽ ഭയങ്കര ദുർഗന്ധം ഉണ്ടായിരിക്കും,
1: വലിച്ചെറിയായിരിക്കാം.
0: ഇവിടെ എല്ലാ സ്ഥലത്തും കാണാം വലിച്ചെറിയിലൊക്കെ, അത് മിഠായിരോ പേപ്പറുണ്ട്, അതുവരെ നമുക്ക് എല്ലാം ഉപയോഗിക്കാം,
1: റീസൈക്കിൾ ചെയ്യാൻ പറ്റും.
0: ഇരുമ്പ് വെച്ച് എല്ലാം ഉപയോഗിക്കാം, റബ്ബറോ ഒക്കെ ഉപയോഗിക്കാം, പിന്നെ സ്പോഞ്ച് അതൊക്കെ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇരുമ്പ് പറ്റൂല, അതാണ് തുരുമ്പാകുന്ന ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ. ഇനി ബിൽഡിംഗ് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കും, കുറെ നാൾ നിൽക്കാതെ കഴിഞ്ഞാൽ പൊട്ടും, അതാണ് അതിന്റെ ഇത്. പിന്നെ സ്റ്റീലാണെങ്കിൽ പ്രോബ്ലം ഇല്ല കേട്ടോ, ഇത് വെറുതെ വെക്കുന്ന കമ്പിക്ക് പോലും. കോമ്പിനേഷൻ ആണ് ഇമ്പോർട്ടന്റ് കോൺക്രീറ്റിന്റെ.
1: ഇപ്പം പറഞ്ഞു പല പല പരീക്ഷണങ്ങളായി, സോപ്പ്, ഹെയർ ഓയില്, പെയിൻ ബാം, പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കട്ട അല്ലെങ്കിൽ ബ്രിക്ക് പോലെ ഉണ്ടാക്കുന്ന ഒരു കാര്യം വരെ ചെയ്തു നോക്കി. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും പദ്ധതികളൊക്കെ ഉണ്ടോ ചെയ്യാൻ വേണ്ടി, ആലോചിച്ച് വെച്ചിട്ടുണ്ടോ? അതോ
0: അങ്ങനെ തെങ്ങിന്റെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഡോറിന് എടുത്തുപോയി, തെങ്ങ് കൊണ്ടു വെച്ചൊക്കെ ശരിയാക്കിട്ട് അത് ചിപ്പിളി അടിക്കാന്ന് പറയും, അതായത് അതിന്റെ കാതെല്ലാം ഉപയോഗിക്കാവും,
1: ഏറ്റവും ഉറപ്പുള്ള ഭാഗം,
0: ഉറപ്പുള്ള ഭാഗം. അത് മൂപ്പുള്ളത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല, അതാണ് വേണ്ടത്. നല്ല മൂപ്പുള്ളതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. മുളക് പറ്റും, പക്ഷെ കോസ്റ്റ്ലിയാണ്, മുളക് കിട്ടാനില്ലല്ലോ. കമ്പിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. കമ്പിയാണ് ഇപ്പോൾ തുരുമ്പ് തുരുമ്പാവുന്നതാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ സ്റ്റീൽ പ്രശ്നമില്ല, ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 10 ഇരുമ്പ് കമ്പി ഉപയോഗിക്കുന്നത് 4 സ്റ്റീൽ ഉപയോഗിച്ചാൽ മതി. അത് പിന്നെ കോൺക്രീറ്റിൻ്റെ മിക്സിംഗ് ആണ്
1: ഇമ്പോർട്ടൻ്റ്,
0: മറ്റ് വെറുതെ ഇരിക്കുന്നത്.
1: അപ്പൊ എന്താണെങ്കിലും പുതിയ പ്ലാനിൽ തെങ്ങിന്റെ വെച്ചിട്ട് ചെയ്യാനാണ് ആഗ്രഹം അല്ലേ?
0: അതെ, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ പൈസന്റെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ റൂമുകളെ ചെയ്യാൻ വേണ്ടി കട്ടിണ്ടാക്കി
1: വെച്ചിട്ടുണ്ട്.
0: 3 ജില്ലയിൽ സപ്ലൈ ഉണ്ട്. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുക, ആൾക്കാർ വിളിക്കാണല്ലോ, അവർക്ക് ക്വാണ്ടിറ്റി ആണ് ഇമ്പോർട്ടൻ്റ്, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. ഇപ്പോൾ വലിയ അല്ലെങ്കിൽ മറ്റേ അത് ദോഷം തന്നെയാണ്. പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ ഭയങ്കര പ്രോബ്ലം, മറ്റേ എനിക്കതുകൊണ്ട് വളരെ ദോഷം ഉണ്ടായിരുന്നു, സ്മെല്ലടിച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചിലവർക്ക് അവരോടൊക്കെ പറയും, അപ്പോൾ അവർക്ക് ചിലവർ അപ്പോൾ തന്നെ സിഗരറ്റൊക്കെ വലിച്ചെറിയുന്നുണ്ട്, കഴിയുന്നും ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ കാണിച്ചാലും മതി, അവർക്കറിയാം. എല്ലാവർക്കും നല്ല പറ്റിയെന്ന് പ്രാർത്ഥിക്കുന്നു.
1: അപ്പൊ എന്താണെങ്കിലും ഈ പ്രായത്തിൽ ഇത്രയും ഊർജ്ജസ്വലനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചേട്ടന് ഇനിയും സ്വപ്നം കാണുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ, പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള ഒരു ആരോഗ്യം എല്ലാം ഉണ്ടാവട്ടെ. ഒപ്പം തന്നെ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഒരു മെസ്സേജ് എന്നോണം ഓർത്ത് വെക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്ത് കടന്നു പോകാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. നോട്ട് ഫോർ വേസ്റ്റ്, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്ന ഒരു മികച്ച ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ കഴിഞ്ഞതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് പുനരുപയോഗത്തിന്റെ തൊഴിൽ ലോകം. ചെറുകിട സംരംഭകനായ ശ്രീ ജേക്കബുമായി സിവിൽജിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281-42-03-05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281-42-03-05.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.
4: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:20 കേൾക്കാം. ആകാശവാണി.
1: മാം നിഷാദ, ചിത്രീകരണം രചന J.R. അനീഷ്.

ഇത് കാടിറങ്ങിയെത്തിയ ഒരു പിടിയാനയുടെയും കുട്ടിയാനയുടെയും കഥയാണ്. വനാതിർത്തിയിലെ റബ്ബർ തോട്ടത്തിനു ചുറ്റും ഉടമസ്ഥൻ മനഃപൂർവ്വം വലിച്ചുകെട്ടിയിരുന്ന വൈദ്യുത കമ്പിയിൽ തട്ടി അകാലത്തിൽ ചരിഞ്ഞ ആ അമ്മയും തൻ്റെ അമ്മ മരിച്ചതറിയാതെ അതിൻ്റെ അകിടുകളിൽ നിന്നും പാല് വലിച്ചു കുടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിൻ്റെയും കഥ. ആരെയും അമ്മയുടെ ശവശരീരത്തിന് അടുത്തുപോലും എത്താൻ അനുവദിക്കാതെ കാവൽ നിന്ന ആ കാട്ടാനക്കുട്ടിയെ കയറിൽ കുടുക്കിട്ട് പിടിച്ച് പിന്നീട് വനം വകുപ്പിൻ്റെ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. ആ ആനക്യാമ്പിലെ ഓരോ അന്തേവാസിക്കും അത്തരമൊരു കഥ പറയാനുണ്ടാകും. ജനിച്ചു വളർന്ന കൊടുങ്കാട്ടിൽ നിന്നും പെറ്റമ്മയുൾപ്പെടുന്ന ആനക്കൂട്ടത്തിൽ നിന്നുമൊക്കെ ക്രൂരനായ വിധി തങ്ങളെ ഒറ്റപ്പെടുത്തിയ കഥകൾ, നീണ്ടുനിന്ന ദുരിതപർവ്വങ്ങൾക്കും അപ്പുറം കരുണ പറ്റാത്ത കുറേ മനുഷ്യരുടെ അടുത്ത് എത്തിപ്പറ്റാനും അതിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഇടയാക്കിയ കഥകൾ.

0: ഇന്നലെ രാത്രിയിലാണ് സംഭവം. തള്ള അപ്പോഴേ ചത്തു. ആ കുഞ്ഞാണെങ്കിൽ അമ്മയുടെ ജഡത്തിനടുത്തുനിന്ന് മാറുന്നേ ഇല്ല. അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇടിക്കാനായിട്ട് മസ്തകം കുലുക്കി ഓടി വരികയാണ് സർ.
1: പാവം, ഇടയ്ക്കിടെ ചെന്ന് തള്ളയുടെ പാല് വലിച്ചു കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനറിയില്ലല്ലോ തള്ള ഇനി ചുരത്തില്ലെന്ന്. കഷ്ടം.
0: സർ, വേലിയിലെ കമ്പിയിലൂടെ വൈദ്യുതി കടത്തിവിട്ടിരുന്നു എന്നത് ഉറപ്പാണ്. ആ കമ്പി ചുരുളുകളാണ് പൊട്ടി നിലത്ത് കിടക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പ്രകാശ് ഒളിവില്ല. അറസ്റ്റ് പേടിച്ചായിരിക്കും. അയാളുടെ ഭാര്യ പറയുന്നത് അവരൊന്നും അറിഞ്ഞതല്ല എന്നാ.
2: എന്തായാലും അടിയന്തരമായി ഒഫൻസ് ബുക്ക് ചെയ്യൂ. പിന്നെ ആ വെറ്റിനറി ഡോക്ടറെ ഒന്ന് വിളിക്കണം. വരുന്ന വഴിക്ക് ഞാൻ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തതാണ്, കിട്ടിയില്ല.
3: ഇലക്ട്രോക്യൂഷൻ ആണെങ്കിലും കാർക്കാസ് പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ. ഇനി വൈകണ്ട.
4: ഹലോ,
2: ആ ഡോക്ടറല്ലേ? അതെ.
0: അതാ സർ, അതാ കുഞ്ഞ്. പെണ്ണാണെന്നാണ് തോന്നുന്നത്. 2 വയസ്സിനകത്ത് വരും അല്ലേ സർ?
2: ആ, കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ടല്ലോ. എല്ലാ പേരെയും കൂടി കണ്ടാൽ ആ കുഞ്ഞ് പേടിക്കും. കാണാനെത്തുന്ന ആൾക്കാരോട് കുറച്ച് മാറി നിൽക്കാൻ പറയൂ. പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കുറച്ച് പോലീസുകാരെ അയക്കാൻ പറയൂ. ആവശ്യമെങ്കിൽ വണ്ടി അയച്ചു കൊടുക്കൂ.
5: നീ ആ സ്റ്റേഷനിലോട്ട് ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചു പറയേ.

0: അരുൺ ഡോക്ടറെ കിട്ടി സാർ. ഫ്ലാറ്റിൽ നിന്നും ഡോക്ടർ തിരിച്ചു കഴിഞ്ഞു. നേരെ ഇങ്ങ് സൈറ്റിലെത്തിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. എന്നോട് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.
1: അയച്ചു കൊടുക്കും. ഞാനൊന്ന് ഡി എഫ് ഒയെയും കൺസർവേറ്ററെയും വിളിക്കട്ടെ.
0: ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അറിയിക്കണ്ടേ സാർ? ചാനലുകാരൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ട്. പത്രക്കാരും ഇപ്പോൾ എത്തും. അദ്ദേഹം ടി വിയിലൂടെ കാര്യങ്ങൾ അറിയാനിടയായാൽ പിന്നെ അത് മതി. ഡി എഫ് ഒയോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വിവരം അദ്ദേഹം പറഞ്ഞോളാം എന്നാണ് പറഞ്ഞത്. തന്നെയുമല്ല, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തേക്കടിയിലോ മറ്റാണെന്നാണ് പറഞ്ഞത്. കൂടുതൽ അടുത്തോട്ട് പോകണ്ട സാർ. അതാ കണ്ടോ, ആ കുഞ്ഞ് തള്ള ചത്തതറിയാതെ വീണ്ടും മുല കുടിക്കുകയാണ്. പാലൊന്നും കിട്ടാത്തത് കൊണ്ട് രാവിലെ കണ്ടതിൽ നിന്നും ക്ഷീണമാണ് അതിനിപ്പോൾ. സുധീർ സാറേ, മാറിക്കോ, ആനക്കുട്ടി മസ്തകം കൊണ്ടിരിക്കും. ആ ഡി എഫ് ഒ എത്തി സാർ. ആ പോലീസും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി പ്രശ്നമില്ല, ആളുകളെ അവർ നിയന്ത്രിച്ചോളും.

0: ഗുഡ് മോർണിംഗ് സാർ.
1: വെരി ഗുഡ് മോർണിംഗ് സുധീരെ, ആരാണ് ആദ്യം കണ്ടത്?
0: ദാ ഇയാളാണ് സാർ, രാവിലെ ടാപ്പിങ്ങിന് എത്തിയപ്പോൾ കണ്ടെന്നാണ് പറഞ്ഞത്.
1: നിങ്ങളുടെ പേരെന്താണ്?
2: സാറേ, മരുതൻ എന്നാണ് പേര്.
1: എപ്പോഴാണ് നിങ്ങൾ കണ്ടത്?
2: രാവിലെ തോട്ടത്തിലെത്തിയപ്പോഴാണ് കണ്ടത്.
1: നിങ്ങളുടെ മുതലാളി എവിടെ പോയി?
2: പ്രകാശൻ മുതലാളിയോട് വിവരം പറയാനായി ചെന്നതാണ്. അപ്പോ അവിടെ ആരെയും കണ്ടില്ല. അപ്പോ ഞാൻ തോമസ് മെമ്പറെ വിളിച്ച് വിവരം പറയുകയായിരുന്നു. പിന്നെയാണ് ചേച്ചി വീട്ടിൽ വന്നത്.

0: ഗുഡ് മോർണിംഗ് സാർ, ഞാൻ വൈകിയോ?
1: ഇല്ല ഡോക്ടർ അരുൺ, നിങ്ങൾ വൈകിട്ടൊന്നുമില്ല, വേഗത്തിൽ തന്നെയാണ് എത്തിയത്. പിന്നെ അരുൺ, ഇവിടെ ആനക്കൂട്ടമൊന്നും അടുത്തില്ലാത്തതിനാൽ ആ കുഞ്ഞിനെ കാട്ടിലേക്ക് വിടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെയല്ല, മുലകുടി മാറാത്ത അവസ്ഥയിൽ അത് അതിജീവിക്കുന്നത് സംശയവുമാണ്. നമുക്കതിനെ കോട്ടൂരിലെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
0: കണ്ടിട്ട് അതാണ് ശരിയെന്നാണ് എനിക്കും തോന്നുന്നത്. തന്നെയുമല്ല, കുഞ്ഞിനെ ഇവിടെ നിർത്തിക്കൊണ്ട് തള്ളയുടെ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനും കഴിയില്ല.

രാവിലെ കുളുന്ത് നുള്ളാനായിട്ട് പോയതാണ് സാർ. നല്ല മൂടൽ മഞ്ഞായിരുന്നു. ഞാൻ മാസ്റ്ററിനെ കൊണ്ടുവിട്ടിട്ട് തിരികെ പോയതാണ്. പിന്നെ അസിസ്റ്റന്റ് മാനേജർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇവരറിയുന്നത്.

സാറേ, മഞ്ഞ് ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. ചൂരൊന്നും അടിച്ചതേയില്ല. തൊട്ടടുത്തെത്തിയപ്പോഴാണ് കണ്ടത്. ഞങ്ങൾ നിന്നതിന് ചുറ്റും അപ്പോൾ കാട്ടാനക്കൂട്ടമുണ്ടായിരുന്നു.

0: പറക്കം പറ്റാത്ത രണ്ട് കൊച്ചുങ്ങളുടെ കാര്യമാണ് എനിക്കഷ്ടം. അവരെയും വെച്ച് അയാളിനി എന്ത് ചെയ്യാനാണ്? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് വല്ലതും അറിയണമെന്നുണ്ടോ? അവസാനം വല്ല നക്കാപ്പിച്ച കാശും കൊടുത്ത് കയ്യും കഴുകി അവരങ്ങ് പോകും. നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു.
1: ഇതിപ്പോ ഈ വർഷം തന്നെ മൂന്നാമത്തെ സംഭവമാണ്. ഇനി എന്തെങ്കിലും കാര്യമായി ചെയ്യാതെ പറ്റില്ല സർ. ഇപ്പൊ തന്നെ ആളുകൾ മൊത്തത്തിൽ ഇളകിയിരിക്കുകയാണ്.
2: ശരിക്കുമേ ഇവങ്ങളെ വിടക്കൂടാതെ. ഇത് രണ്ടു നാളാ റെഗുലറാ നടക്കുന്നത്. കളക്ടർ വരട്ടും, അപ്പുറം തീരുമാനിക്കലാം.

0: തോമസ് മെമ്പറെ, നമ്മൾ മൊബൈൽ അലർട്ടൊക്കെ കൊടുത്തതാണ്. ഇതിങ്ങനെ സംഭവിക്കുമെന്ന് എങ്ങനെ കരുതാൻ? എന്തായാലും ഡി എഫ് ഒ ഇപ്പോഴിങ്ങെത്തും. അപ്പോഴേക്കും ഡെഡ് ബോഡി ആശുപത്രിയിലേക്ക് അയക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമോ?
1: സർ, ഞാൻ പറഞ്ഞാൽ അവരിപ്പോൾ കേൾക്കുമെന്ന് തോന്നുന്നില്ല. കളക്ടർ വരാതെ ബോഡി എടുക്കാൻ അനുവദിക്കില്ലെന്നാണ് അവർ കട്ടായം പറയുന്നത്. തന്നെയല്ല, ബോഡിയുമായി റോഡ് ഉപരോധിക്കുമെന്നും ഒരു വണ്ടിയും കടത്തിവിടരുത് എന്നുമാണ് അവരിൽ ചിലർ പറയുന്നത്. പോലീസിനോടും ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ചില ആൾക്കാരും സംഘടനകളും പ്രശ്നം ആളിക്കത്തിക്കാനാണ് രഹസ്യമായി ശ്രമിക്കുന്നതെന്ന് സാറിനറിയാമല്ലോ. പക്ഷേ ഇതിങ്ങനെ ആവർത്തിച്ച് സംഭവിക്കുമ്പോൾ നമുക്കും ഒന്നും പറയാനാവില്ല. അതാണ് പ്രശ്നം. നാളെയും അവരുടെ മുഖത്ത് നോക്കണമല്ലോ.
2: ഡി എഫ് ഒ ഇപ്പോ എത്തിടുവാരോ? അവരെ തടുക്കണം, അപ്പുറം കളക്ടർ ഉടനെ വന്നിടുവാരോ?

0: ഓമിന എന്ന ഓമനപ്പേരിൽ ആ കാട്ടാനക്കുട്ടി ഇപ്പോഴും കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലുണ്ട്. ആമിനയുടെ വിശേഷങ്ങൾ കേൾക്കാം.
1: തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ എസ് വി വിനോദ്.
2: വന്യജീവി സംരക്ഷണത്തിന്റെ വേറിട്ട ഒരു കഥ നമുക്ക് കേൾക്കാം. ഇത് ആമിനയുടെ കഥയാണ്. ആമിന ഒരു ആനക്കുട്ടിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ ആന പുനരധിവാസ കേന്ദ്രത്തിലെ ഒരു അന്തേവാസിയാണ് ആമിന. ആമിനയെ വനംവകുപ്പിന് കിട്ടുന്നത് 2021 ജനുവരി മാസം 23 തീയതിയാണ്. വിതിരയ്ക്കടുത്തുള്ള കല്ലാറ് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ട പിടിയാനയുടെ സമീപത്ത് നിന്ന് നമുക്ക് കിട്ടിയതാണ് ഈ ആമിനെ. ആമിന അന്ന് തീരെ ചെറിയ കുട്ടിയാണ്. അതിന്റെ അമ്മ മരണപ്പെട്ടത് അറിയാതെ ഒരാളെയും ഈ അമ്മയുടെ അടുത്തേക്ക് വരാൻ അനുവദിക്കാതെ നിലകൊള്ളുകയും അത് മരണപ്പെട്ട ആനയാണെന്ന് പോലും മനസ്സിലാക്കാതെ പാല് പിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഓമനത്വമുള്ള ആമിനയെ അന്നേ ദിവസം തന്നെ കാപ്പുകാടേക്ക് എത്തിക്കുകയായിരുന്നു. കാപ്പുകാട് എത്തിച്ച ആദ്യത്തെ കുറച്ചു ദിവസം ഒരു കുഞ്ഞിനെ നോക്കുന്ന വാത്സല്യത്തോടെ വനംവകുപ്പ് അതിനെ പരിചരിച്ചു. ആദ്യം നാളുകളിൽ കുപ്പിപ്പാലാണ് കൊടുത്തത്. കോട്ടൂർ ആന ക്യാമ്പിലെ ഓമനയായി ആമിന വളർന്നു. കുട്ടിയാനകൾക്ക് സാധാരണയായി കണ്ടുവരാറുള്ള ഒരു അസുഖമാണ് ഈ ഹെർപ്പിസ് വൈറസ് ബാധ. 2021 ഹെർപ്പിസ് വൈറസ് ബാധ കാരണം 2 കുട്ടിയാനകൾ ആന ക്യാമ്പിൽ ചരിയുണ്ടായി. ആമിനയും ആദ്യം ഹെർപ്പസ് പോസിറ്റീവ് ആയിട്ടാണ് കാണപ്പെട്ടത്, പക്ഷേ ഭാഗ്യവശാൽ പിന്നീട് നെഗറ്റീവ് ആയി. ഇപ്പോൾ ആമിന ആരോഗ്യവിധിയാണെങ്കിലും ഈ ഹെർപ്പിസിന്റെ കാരിയർ ആയതിനാൽ അതിനെ മറ്റ് ആനകളിൽ നിന്ന് മാറ്റിയാണ് പാർപ്പിക്കുന്നത്. ആമിന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്, തമിഴ് ചലച്ചിത്രം, അതിൽ ആമിന വേഷമിട്ടിട്ടുണ്ട്. ഇപ്പോഴും കാപ്പുകാടിലെ ആന പുനരധിവാസ കേന്ദ്രത്തിലെ എല്ലാവരുടെയും പ്രിയങ്കരിയായി ആമിന സന്തോഷപൂർവ്വം വാഴുകയാണ്.

നിരന്തരം ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ കൂടി ചുറ്റും നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയാതെ പോകരുത്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള പാരസ്പര്യവും അവയ്ക്കിടയിൽ ഉടലെടുത്തിരുന്ന സംഘർഷങ്ങളും പുരാതനകാലം മുതൽക്കേ നിലനിൽക്കുന്നതാണെന്ന് നമുക്കറിയാം.

അതെ, തീർത്തും വ്യത്യസ്തങ്ങളായ രണ്ട് സാഹചര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഒന്നിൽ വിവേചന ബുദ്ധിയില്ലാത്ത വന്യമൃഗങ്ങൾ ഇരയാക്കപ്പെടുമ്പോൾ മറ്റൊന്നിൽ വിലപ്പെട്ട മനുഷ്യജീവനുകളാണ് പൊലിയുന്നത്. കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ സ്ഥിതി ഇത്രമേൽ വഷളായതിന്റെ പേരിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? അതെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമാണിത്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള പ്രതിലോമകരമായ പാരസ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇരുവശത്തും അതിലൂടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇന്നും പലയിടത്തും അത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. സമഗ്രവും ആത്മാർത്ഥവുമായ ഇടപെടലുകളാണ് പരിഷ്കൃത സമൂഹത്തിന് ഇപ്പോൾ വേണ്ടത്. തന്റെ ചുറ്റുപാടുകളെയും താൻ വസിക്കുന്ന ഭൂമിയെ തന്നെയും സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും ധിഷണാശാലിയായ മനുഷ്യന് കഴിയും എന്ന് നമുക്കറിയാം. അതിന്റെ ചാലകശക്തി വിവേചന ബുദ്ധിയില്ലാത്ത ജീവിവർഗങ്ങളോടുള്ള ഒടുങ്ങാത്ത സ്പർദ്ധയോ അവറ്റകളെ അപ്പാടെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രതികാര ബുദ്ധിയോ ആകരുതെന്ന് മാത്രം. നാം നിലനിൽക്കുന്ന ഭൂമിയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി വർഷം തോറും ജൂലൈ 1 മുതൽ 7 വരെ നമ്മുടെ രാജ്യത്ത് വനമഹോത്സവം ആചരിച്ചു വരുന്നു. സഹജീവികളോടുള്ള സഹിഷ്ണുത നിലനിർത്തിക്കൊണ്ടുതന്നെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചും കാലാവസ്ഥ പുനരുജ്ജീവന പ്രവർത്തനങ്ങളിൽ കൈകോർത്തുപിടിച്ചും നമുക്കും അതിൽ പങ്കാളികളാകാം.

മാ നിഷാദ ചിത്രീകരണമാണ് ഇതുവരെ കേട്ടത്. രചന ജെ ആർ അനി, നിർവഹണ സഹായം അജിത അരവിന്ദ്, നിർവഹണം സെവിൽ ജിഹാൻ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കഥ ക്ഷമിക്കണം, തുടരും എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ഗോകുൽ ഗോപകുമാറും പാടിയ ഗാനമാണ് ആദ്യം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
1: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിത

0: ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാദാനം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 9495964321 9495565321 ഒരു നമ്പർ കൂടിയുണ്ട്. 9495569631. ഹരിതം ഹലോ ആകാശവാണിയുടെ സമയം നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. സമയം 8 മണി കഴിഞ്ഞ് 34:55. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിനുശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ദുരന്തബാധിത പ്രദേശവും ദുരിതാശ്വാസ ക്യാമ്പും മുഖ്യമന്ത്രി സന്ദർശിച്ചു. കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ജാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണമൊരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിനിടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായി മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ

0: മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSC എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭായോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയുള്ള വിജിലൻസ് മാനുവൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ദേശീയ ദന്തൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ ദന്തൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ മേഖലാതല യോഗം നടത്തി. നാഷണൽ ദന്തൽ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ സഞ്ജയ് തിവാരി ഓൺലൈനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഗതാഗത വകുപ്പിന് കീഴിലുള്ള വിവിധ നിർവഹണ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ട്രാൻസ്പോർട്ട് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പുവരുത്തുന്നതിനും സമയബന്ധിതമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഗതാഗത മന്ത്രി അധ്യക്ഷനായ കമ്മിറ്റി പ്രയോജനപ്രദമാവും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ക്യാപ്റ്റൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

0: such as maize, pear millet and green gram.
1: Unki buai ko prathmikta dein.
2: Mr. Chauhan said the center is closely monitoring the situation in Maharashtra, Madhya Pradesh, Gujarat, Uttar Pradesh, Rajasthan, Karnataka, Bihar, Jharkhand, Telangana, Andhra Pradesh, Punjab, West Bengal and Odisha. The Indian Meteorological Department has said that conditions are favourable for further advance of southwest monsoon into remaining parts of North Arabian Sea, Rajasthan, Haryana and Punjab during the next 2 to 3 days. IMD has forecast heavy to very heavy rainfall over parts of Arunachal Pradesh, Assam, Meghalaya, Bihar, East Rajasthan, Madhya Pradesh, Sub-Himalayan, West Bengal, Sikkim and West Uttar Pradesh tomorrow. A report from our correspondent.
3: The Met Department has predicted heavy rainfall over Delhi, Haryana, Chandigarh, Punjab, East Uttar Pradesh, Gujarat, Himachal Pradesh, Uttarakhand, Goa and Madhya Maharashtra over the next 2 days. Similar conditions are likely to prevail over Karnataka, Kerala, Mahe, Konkan, Nagaland, Manipur, Mizoram, Tripura, Tamil Nadu, Puducherry and Karaikal till Friday. Delhi NCR today witnessed a brief spell of rain which brought relief to the people of the national capital after warm and humid conditions. It transformed the city's weather into a pleasant and refreshing experience. With Rushu Jaiswal, Akshit Vedyan, Akashwani News, Delhi.
2: Union Home Minister Amit Shah today spoke to the chief ministers of several states affected by heavy rainfall, flood-like situation and landslides and assured them of all possible assistance from the centre. Mr. Shah spoke to Maharashtra Chief Minister Devendra Fadnavis, Gujarat Chief Minister Bhupendra Patel and Keralam Chief Minister V.D. Satishan. Meanwhile, Nasik, Raigarh and Palghar districts continue to witness incessant rainfall while heavy showers persist across the Ghat regions of Maharashtra. IMD has issued a red alert for Palghar and Raigarh districts and Ghat areas of Nashik, Pune and Satara. More from our correspondent.
4: Heavy rainfall continued across Nasik and Igatpuri catchment areas, with several locations recording more than 300 mm of rainfall in last 24 hours. Authorities issued advisories for residents along Godavari River following water discharge from filled reservoirs. Raigarh and Ratnagiri district also received heavy rainfall, which resulted in flooding of residential areas. Palghar district has been witnessing very heavy rainfall over the past 8 days, prompting release of dam water into Surya River, leading to flooding of nearby low-lying areas.
2: This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back, here with us on the news at 9. Benchmark domestic equity indices witnessed a sharp sell-off today, with both the Sensex and the Nifty plunging more than 2%. Spike in crude oil prices, weak global cues and renewed geopolitical tensions weighed heavily on the markets. We have a report.
5: The Sensex tumbled 1,677 points to close at 76,504. The Nifty also dipped 517 points to settle at 23,882. In the broader market on the National Stock Exchange, the Mid-Cap 100 Index fell over 1.5%, while the Small-Cap 100 Index lost more than 2.2%. Earlier markets opened on a negative note amid geopolitical concerns. Sentiment weakened further during the latter half of the session, after U.S. President Donald Trump said that the memorandum of understanding signed with Iran to end the conflict was over, adding that he did not want to engage with Tehran. With Ayushi's report, Gaurav Dhamanlal for Akashwani News.
2: Speaking to reporters at the North Atlantic Treaty Organization NATO summit in Ankara, U.S. President Trump said he does not want to waste his time negotiating with Iran.
6: I think it's over. I don't want to deal with them anymore. They're led by sick people. They're vicious, violent people. And if they had a nuclear weapon, they'd use it. As far as I'm concerned, it's over. I'll speak to our negotiators. They want to negotiate. They're good people. Steve Witkoff, Jared Kushner. But they have to come back to me. As far as I'm concerned, it's just a waste of time dealing with them. They're liars. We make a deal. Everyone's agreed. No nuclear weapon. They go outside, talk to the press. They say, we never even talked about it. I'll let our wonderful negotiators keep talking if they want. But I don't like these people.
2: Trump's statement comes hours after the U.S. carried out a new round of military strikes against Iran, targeting more than 80 sites. The U.S. said the strikes were in response to Tehran's attacks on commercial ships in the Strait of Hormuz. Announcing the operation, U.S. Central Command CENTCOM said the strikes were conducted using precision-guided munitions and were aimed at degrading Iran's ability to threaten international maritime commerce. The Iranian military said coastal bases and civilian facilities were struck in the provinces of Hormozgan and Mahshahr. According to the Islamic Revolutionary Guard Corps, IRGC, strikes also hit Bandar Mashahar in southwest Iran. IRGC said it had responded to the strikes by targeting U.S. assets in neighboring countries as sirens went off in Bahrain and Kuwait. India is holding on to its crown as the world's fastest growing major economy, with the International Monetary Fund IMF projecting it to grow at 7% during the current calendar year. IMF's flagship biannual report, the World Economic Outlook Update, released today, projected India's gross domestic product to moderate in the next calendar year to 6.4%. In sports, the 8th Khelo India Youth Games 2026 will be hosted by Telangana. Union Youth Affairs and Sports Minister Dr. Mansukh Mandavia made the announcement today. In tennis, Ukraine's Marta Kostyuk and Czech Republic's Linda Noskova have advanced to the women's singles semi-finals in Wimbledon. 12th seed Marta Kostyuk reached her first Wimbledon semi-final with a commanding 6-3, 6-2 win over Italy's Jasmine Paolini on centre court today. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi arrives in Melbourne to take part in the third India-Australia annual summit. India and Russia reaffirm commitment to strengthen counter-terrorism cooperation at multilateral fora. DRDO conducts successful flight test of Pinaka long-range guided rocket at Chandipur in Odisha. Monsoon recovery brings relief. Agriculture Minister Shivraj Singh Chauhan expresses confidence rainfall to gain further momentum this month, leading to acceleration in Kharif sowing. Centre assures all possible assistance to flood-affected states. U.S. President Donald Trump says ceasefire with Iran is over. And in Wimbledon tennis, Marta Kostyuk of Ukraine and Czech player Linda Noskova enter women's singles semifinals. That is all in the news at 9. Good night.
7: Akashavani. വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ. തീർക്കാം തർക്കങ്ങൾ.
8: ബിന്ദു ടീച്ചറെ, എന്താ രണ്ടുപേരുടെ മുഖത്തൊരു വലിയ യുദ്ധം കഴിഞ്ഞ് വന്നതുപോലൊക്കെയുള്ള ഒരു ക്ഷീണമുണ്ടല്ലോ. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ക്ലാസ്സിൽ?
9: എന്റെ ടീച്ചറെ, വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ടാ ഞാൻ വരുന്നേ.
8: എന്തോ പറ്റി?
9: ഇന്ന് ലാസ്റ്റ് പീരീഡ്, എന്റെ ക്ലാസ്സിലെ രണ്ട് കുട്ടികൾ തമ്മിൽ ബെഞ്ചിന്റെ പേരിൽ ഒരേ തർക്കം. രണ്ടും കൂടെ തമ്മിലടിയായിരുന്നു. ഞാൻ നടുക്ക് ചെന്ന് നിന്നിട്ട് രണ്ടിനെയും പരമാവധി മാറ്റാൻ നോക്കി അടിയിടാതെ. പക്ഷേ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ചീത്ത വിളി. അത് കണ്ടപ്പോൾ എനിക്കെൻ്റെ കൺട്രോള് പോയി ടീച്ചറെ. ഞാൻ ഒടുവി ആ ക്ലാസ്സിൽ കിടന്ന് ഒച്ചയെടുത്തിട്ടാണ് രണ്ടും അടങ്ങിയത്. എനിക്കിപ്പോഴും അതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടേ ഇല്ല.
8: ഇത് തന്നെയാണ് ലക്ഷ്മി ടീച്ചറെ എൻ്റെയും പ്രശ്നം. ഈ ക്ലാസ്സിലെ കുട്ടികൾ മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫ് റൂമിലോ അല്ലെങ്കിൽ പുറത്ത് വെച്ചോ ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മളും അറിയാതെ അതേ ടോണിൽ തിരിച്ച് സംസാരിച്ചു പോകില്ലേ, അതോടെ ആ തർക്കം അങ്ങ് കൈവിട്ടു പോകും. സൈക്കോളജിയിൽ ഇതിനെന്തോ കോൺഫ്ലിക്ട് ഡീഎസ്കലേഷൻ എന്ന് പറയുന്നതെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്മി ടീച്ചർ ഈ ബിഹേവിയറൽ മാനേജ്മെൻറ്റിൽ എക്സ്പേർട്ടാണല്ലോ. എൻ്റെ ടീച്ചറെ, ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതൊന്ന് പറഞ്ഞതാ.
10: ടീച്ചർമാരെ, നിങ്ങൾ പറഞ്ഞത് വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ലൈഫ് സ്കിൽ തന്നെയാണ് ഈ പറഞ്ഞ കോൺഫ്ലിക്ട് ഡി എക്സ്കലേഷൻ. വളരെ എന്താ പറയുക, വളരെ ബേസിക്കായിട്ട് പറഞ്ഞാൽ നമ്മളിങ്ങനെ കത്താ നിൽക്കുന്ന തീയിലേക്ക് എണ്ണയൊഴിക്കാതെ വെള്ളം ഒഴിച്ച് കെടുത്തില്ലേ, അതാണ് ഈ സംഭവം. ഒരു തർക്കം അല്ലെങ്കിൽ ഒരു പ്രശ്നം അവിടെ നടക്കുമ്പോൾ ഒന്നുകിൽ അവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ അത് പ്രശ്നം വലിയ വലിയ ഗുരുതരമാവും, അതായത് എസ്കലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ട് അവിടെ ചെല്ലുമ്പോൾ അതിനെ അങ്ങ് ശാന്തമാക്കും, അതായത് ഡീ എസ്കലേറ്റ് ചെയ്യും. ഇതിന് ശരിക്കും സൈക്കോളജിയിൽ പല സ്റ്റേജസ് ഉണ്ട്.
9: ടീച്ചറേ, ആ ഒരു വഴക്കുണ്ടാവുമ്പോഴേ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് റെസ്പോൺസ് വരുമല്ലോ.
10: വരും.
9: നമ്മുടെ ബി പി എന്തായാലും കൂടും, നമ്മളറിയാതെ നമ്മുടെ ശബ്ദം ഉയരുകയും ചെയ്യും. ഈ സമയത്ത് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോ
10: ടീച്ചർ പറഞ്ഞത് വളരെ അക്യുറേറ്റ് പോയിന്റാ. ഈ അഡ്രിനാലിൻ റഷ് ഉണ്ടാവുന്ന ആദ്യ സെക്കൻഡിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് സെൽഫായിട്ട് അങ്ങ് നിയന്ത്രിക്കുക, അതായത് സ്വയം നിയന്ത്രിക്കുക. മറ്റൊരാളെ ശാന്തനാക്കാൻ എന്തായാലും നമുക്ക് ആ സമയത്ത് ശ്രമിക്കാതിരിക്കുക, നമ്മൾ സ്വയം ശാന്തമാകുക. അതിനെയാണ് ഈ കോ റെഗുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളെ എങ്ങനെയാണോ ശബ്ദം ഉയർത്തിക്കൊണ്ട് വരുന്നത്, അതേപോലെ നമ്മളും ശബ്ദം ഉയർത്തിയാൽ അത് ഒരിക്കലും ആ ഒരു പ്രശ്നം അവിടെ വെച്ച് തീരത്തില്ല, അത് കൂടേ ഉള്ളൂ. അതുകൊണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആളിൻ്റെ മുമ്പിൽ നമ്മൾ ആദ്യം അങ്ങ് ശാന്തമായി ശബ്ദം കുറച്ച് സംസാരിക്കുക. അപ്പോൾ ആ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരല്പം ശ്രദ്ധിക്കേണ്ടി വരും. അതോടെ അവരുടെ ആവേശം ഒന്ന് പതുക്കെ കുറഞ്ഞു വരും.
11: അത് കൊള്ളാം. അപ്പോൾ കുട്ടികളൊക്കെ നമ്മളെ കളിയാക്കുന്ന തരത്തിൽ സംസാരിച്ചാൽ അത് കേട്ട് നിൽക്കണം എന്നാണോ? അതിൻ്റെ അർത്ഥം നമ്മൾ തോറ്റുപോയി എന്നല്ലേ?
10: അതൊരിക്കലില്ല ടീച്ചറേ. അവിടെയാണ് നമ്മൾ അടുത്ത നമ്മുടെ സ്റ്റേജ് അല്ലെങ്കിൽ അടുത്ത നമ്മുടെ ഐഡിയോളജി പ്രയോഗിക്കേണ്ടത്. QTIP, അതായത് ക്വിറ്റ് ടേക്കിംഗ് ഇറ്റ് പേഴ്സണലി. അതായത് ഒരാൾ തർക്കത്തിൽ ദേഷ്യപ്പെടുമ്പോൾ അത് നമ്മളോടുള്ള പേഴ്സണലായിട്ടുള്ള ദേഷ്യമാണെന്ന് നമ്മൾ വിചാരിക്കാതിരിക്കുക. അത് ആ ഒരു സിറ്റുവേഷനോടോ അവരുടെ ഉള്ളിലെ മറ്റെന്തെങ്കിലും ഇമോഷണൽ സ്ട്രഗിൾ കൊണ്ടോ ഫ്രസ്ട്രേഷൻസ് കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്നതാണ്. നമ്മളതിനെ പേഴ്സണലായിട്ട് എടുക്കുമ്പോഴാണ് തിരിച്ച് നമുക്ക് ഇങ്ങനെ അതേ വേഗത്തിൽ ദേഷ്യപ്പെടാൻ തോന്നുന്നത്. അതിന് പകരം അവരുടെ ആ ഒരു ദേഷ്യത്തിന് പിന്നിലെ എന്താണ് ആക്ച്വൽ റീസൺ എന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. ആ ശ്രമിക്കുന്ന പ്രോസസ്സിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ആക്റ്റീവ് ലിസണിങ്.
9: ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരാൾ പറയുന്ന ചീത്തയും ബഹളവും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണമെന്നാണോ? ഫിസിക്സിൽ നമ്മൾ നോയ്സ് ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഈ നോയ്സ് കേൾക്കണമെന്ന് പറയുന്നതിന്റെ ലോജിക് എന്താണ് ടീച്ചറെ?
10: ലോജിക് ഉണ്ടാണ് ടീച്ചറെ. പലപ്പോഴും ആൾക്കാർ ഈ ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ പറയുന്ന കാര്യം മറ്റാരും കേൾക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് ഒരു സംസാരിക്കാൻ ഒരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അവരവരുടെ ഉള്ളിലെ ദേഷ്യം ഇങ്ങനെ പറഞ്ഞ് തീർത്ത് അവരുടെ ആ ദേഷ്യത്തിന്റെ വീര്യം കുറയും. അതായത് ലെറ്റ് ദം വെന്റ്. അവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഇല്ല നിങ്ങൾ പറഞ്ഞത് തെറ്റാ, ഞാൻ പറയുന്നൊന്ന് കേട്ടേ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് പറഞ്ഞ് തീർക്കാനുള്ള സ്പേസ് കുറയും. അവർ പറഞ്ഞു തീരുന്നത് വരെ വളരെ ക്ഷമയോടെ അതൊന്ന് കേട്ട് നോക്കിയേ. അവർ പറഞ്ഞു തീരുമ്പോൾ ആ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കാരണം ഒരുപാട് വിഷമം ഉണ്ടായെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഇമോഷൻസിനെ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. അവിടെയാണ് വാലിഡേഷൻ ഉണ്ടാവുന്നത്.
11: ലക്ഷ്മി ടീച്ചർ പറയുന്നത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ രണ്ട് കുട്ടികൾ ഇതാ ടീച്ചർ ആനി ടീച്ചർ പറഞ്ഞതുപോലെ ഇങ്ങനെ അടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ എങ്ങനെയാ പരീക്ഷിക്കുക?
10: അത് സിമ്പിൾ. അതിനൊരു 3 C's ഉണ്ട്. അതായത് ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് പ്ലേസിലോ ഒക്കെ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള ഫിസിക്കൽ അല്ലെങ്കിൽ വെർബൽ കോൺഫ്ലിക്ട്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 3 C's അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സി എന്ന് പറയുന്നത് കൺട്രോൾ യുവർ ബോഡി ലാംഗ്വേജ്. നമ്മളിങ്ങനെ കൈകൾ കെട്ടിയിട്ടോ അല്ലെങ്കിൽ വിരൽ ചൂണ്ടിയോ അവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ അഗ്രസീവായിട്ട് ചെന്ന് നിൽക്കരുത്. ഇതവർക്ക് കൂടുതലൊരു ത്രെട്ടായിട്ട് തോന്നും. അതിന് പകരം കൈകളിങ്ങനെ തുറന്ന് പിടിച്ച് ഓപ്പൺ പോസ്റ്ററായിട്ട് നിന്ന് അവരുടെ വശത്തേക്ക് നേരെ മാറി നിൽക്കുക. അവരെ കുറ്റപ്പെടുത്താനല്ല വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കും. അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാകും.
11: അപ്പോൾ ഈ രണ്ടാമത്തെ സിയോ ടീച്ചറെ?
10: അതാണ് ഈ ക്രിയേറ്റ് സ്പേസ് എന്ന് പറയുന്നത്. അടിക്കാൻ രണ്ടുപേര് നിൽക്കുന്നു എന്ന് വെക്കുമോ, അവരെ പരസ്പരം രണ്ട് വശത്തേക്ക് ദൂരെ മാറ്റി നിർത്തുക. അവരെ നോക്കാൻ പരസ്പരം നോക്കാൻ പോലും അനുവദിക്കാതെ അവരുടെ ശ്രദ്ധ അങ്ങ് മാറ്റിവിടുക. അങ്ങനെ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക.
9: അപ്പൊ അടുത്ത സി എന്താ ടീച്ചറെ?
10: അടുത്ത സി ആണ് ക്ലാരിഫൈ ദ ഇഷ്യൂ സെപ്പറേറ്റ്ലി. ഒരുമിച്ച് അവരെ ഇരുത്തിയിട്ട് അവരുടെ കുറ്റങ്ങൾ വിസ്തരിക്കാൻ നമ്മൾ നിൽക്കരുത്. അത് വീണ്ടും അവരുടെ ഒരാൾ മറ്റൊരാളുടെ കേട്ടിട്ട് വീണ്ടും അവരുടെ തർക്കത്തിന് കാരണമാവും. അപ്പോൾ അവരെ തനിച്ചായിട്ട് ഓരോരുത്തരെ സെപ്പറേറ്റ് ഇൻഡിവിജ്വലി വിളിച്ച് മാറ്റി നിർത്തി അവരോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുക.
9: ശരിയാ ടീച്ചർ പറഞ്ഞത്. ഇന്ന് ഞാൻ ചെയ്തത് അവരെ ഒരുമിച്ച് നിർത്തി വഴക്ക് പറയുന്നതായിരുന്നു.

0: ഒട്ടും ശരിയായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും പ്രൊവോക്ഡ് ആയത്. അവരെ മാറ്റി നിർത്തി സംസാരിച്ചിരുന്നെങ്കിൽ അവരുടെ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു.
1: അതെ,
2: ലക്ഷ്മി ടീച്ചറെ, അപ്പൊ ഒരു സംശയം. നമ്മളിപ്പോ സ്കൂളിലെ കാര്യമാണല്ലോ പറയുന്നത്, ഇനി അത് വിടെ. ഇപ്പൊ നമ്മൾ കസ്റ്റമർ കെയറിലോ ഏതെങ്കിലും ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ചിലർ വല്ലാതെ തർക്കിക്കുന്നത് കാണാറില്ലേ, അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്താ ചെയ്യേണ്ടത്?
3: അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മുടെ ഭാഷയ്ക്കാണ്. അതായത് തർക്കങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഐ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.
2: എന്ന് വെച്ചാൽ
3: നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നത് ഒഴിവാക്കണം. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരു അച്ചടക്കവും ഇല്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയാം. ആദ്യത്തെ വാചകം നമുക്ക് കേൾക്കുമ്പോഴേ അറിയാമല്ലോ അതൊരു അക്യൂസേഷനാണ്, കുറ്റപ്പെടുത്തലാണ്. അപ്പോൾ അപ്പുറത്തെ ആൾ അത് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഞാനൊരു കുറ്റക്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രതിരോധത്തിലാകും, ഡിഫെൻസീവ് ആകും. അതേസമയം രണ്ടാമത്തെ വാചകം നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്ത് അവർ നമ്മളെ അത് കൂടുതൽ മനസ്സിലാക്കി തരാൻ ശ്രമിക്കും.
0: ടീച്ചർ പറഞ്ഞത് വളരെ ലോജിക്കലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആളുകളെ കുറ്റപ്പെടുത്താൻ പോകുമ്പോൾ അവരെന്താണെങ്കിലും അതിനെ ഡിഫെൻഡ് ചെയ്യും, അത് കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകുള്ളൂ. ചില കെമിക്കൽ റിയാക്ഷൻസ് പോലെയാണ് അത് അല്ലേ?
3: അതെ,
0: കാറ്റലിസ്റ്റ് ഇട്ട് കൊടുത്താൽ സ്പീഡ് കൂടുന്ന പോലെ ആയിരിക്കും അല്ലേ?
3: അതെ.
2: ആ ടീച്ചർ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചില കുട്ടികൾ സംശയം ചോദിക്കുന്ന കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷെ ടീച്ചറെ, ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നയാളെ അമ്പിനും വില്ലിനും അടുക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ചില കുട്ടികളെ കണ്ടിട്ടില്ലേ മനഃപൂർവ്വം നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കാറില്ലേ?
3: ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ബൗണ്ടറികൾ നിശ്ചയിക്കേണ്ടത്. നമ്മൾ ആദ്യം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുക, ശാന്തത പാലിക്കുക. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറയുന്നതെല്ലാം നമ്മളങ്ങ് സഹിച്ചോളണം എന്നുള്ളതല്ല. വളരെ മാന്യമായിട്ട് എന്നാൽ വളരെ അസേർട്ടീവായിട്ട് ദൃഢമായിട്ട് നമ്മൾ നമ്മുടെ അതിർത്തികൾ പറഞ്ഞു തന്നെ വെക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട്, നിങ്ങൾക്ക് ദേഷ്യം വരുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഈ മോശം വാക്കുകൾ സംസാരിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ കൃത്യമായി പറയാം. നിങ്ങൾ വളരെ കാമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇതിനൊരു സൊല്യൂഷൻ കാണാം, ഇല്ലെങ്കിൽ ഞാൻ ഈ കോൺവെർസേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ബൗണ്ടറി കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്താം. അപ്പോൾ കാര്യങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വരികയും ചെയ്യും. സിറ്റുവേഷൻ ഈ പറഞ്ഞ പോലത്തെ നമുക്ക് കൂടുതൽ കൂടുതൽ ദേഷ്യം ഉണ്ടാവുന്നതിൽ നിന്ന് നമുക്ക് തന്നെ എസ്കേപ്പ് ആവാനും പറ്റും.
0: ഓ, ഇതാണ് യഥാർത്ഥ ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മുടെ സ്കൂളിലെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ഈ ആത്മനിയന്ത്രണമാണ്. സെൽഫ് കൺട്രോൾ ഇല്ല പിള്ളേർക്ക്.
3: അതെ,
0: സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും പിന്നെ അതുപോലെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും കാരണം അവർക്ക് ആ ഒരു പേഷ്യൻസ് ഇല്ല, അല്ലെങ്കിൽ ക്ഷമയില്ല ടീച്ചറെ. മിക്കവാറുള്ള കുട്ടികൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ തമ്മിലടിയാണ്. കുട്ടികൾക്ക് വേണ്ടി നമുക്ക് കോൺഫ്ലിക്ട് ഡി എസ്കലേഷൻ രീതികളെ കുറിച്ചൊരു വർക്ക്ഷോപ്പ് നടത്തിയാലോ ടീച്ചറെ?
2: അത് കൊള്ളാം, ആനി ടീച്ചറുടെ ഐഡിയ നന്നായിട്ടുണ്ട്. കുട്ടികൾക്ക് ഇപ്പം മാത്രമല്ല അവരുടെ ഭാവി ജീവിതത്തിലും പിന്നെ കുടുംബജീവിതത്തിലും ഒക്കെ ആവശ്യമുള്ള ഒരു സ്കില്ലാണിത്. ലക്ഷ്മി ടീച്ചർ തന്നെ അതിന് ലീഡ് എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ ഘട്ടങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നില്ലേ? അതുപോലെ എങ്ങനെ പ്രൊജക്റ്റായിട്ടും ആക്ടിവിറ്റി ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ടീച്ചർ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി.
3: എന്തായാലും പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കുട്ടികൾക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പീസ് മേക്കേഴ്സ്, തർക്കങ്ങൾ പരിഹരിക്കാൻ സ്മാർട്ടായി എന്ന പേരിൽ നമുക്കൊരു പ്രോഗ്രാം തന്നെ അങ്ങ് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു 3 ആക്ടിവിറ്റി വരുന്നുണ്ട്, അത് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം.
2: പറ ടീച്ചറേ.
3: ഒന്നാമത്തെ വേണമെങ്കിൽ ഒരു റോൾ പ്ലേ പോലെ,
2: എന്നുവെച്ചാൽ
3: അതായത് കളിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതൊക്കെ അവർ ഒന്ന് അഭിനയിച്ച് കാണിക്കുക. ഒരാൾ എങ്ങനെ ദേഷ്യപ്പെടുന്നു, മറ്റൊരാൾ അതിനെ എങ്ങനെ ശാന്തമാക്കും.
2: ഓക്കെ.
3: രണ്ടാമത്തെ ആക്ടിവിറ്റി ഡീ കോഡിംഗ് ആങ്കർ വേണമെങ്കിലാക്കാം. അതിൽ കുട്ടികൾ ഒരാഴ്ച അവരുടെ ആക്ടിവിറ്റീസ് നോക്കിയിട്ട് അവർക്ക് ദേഷ്യം വന്ന 3 സാഹചര്യങ്ങൾ അവർ ഡയറിയിൽ എഴുതി വെക്കുക. എന്താണ് അവർക്ക് അതിലേക്ക് ദേഷ്യം വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതെന്ന് അവർ തന്നെ കണ്ടെത്തി അതൊന്ന് അനാലിസ് ചെയ്യുക. അതാണ് ഡീ കോഡിങ്. ഇനി മൂന്നാമത്തേത് വേണമെങ്കിൽ ഒരു ഐ സ്റ്റേറ്റ്മെന്റ് ചലഞ്ച്. നമ്മളെപ്പോഴും ഉപയോഗിക്കാറുള്ള 5 കുറ്റപ്പെടുത്തൽ വാചകങ്ങളെ, അതായത് യു സ്റ്റേറ്റ്മെന്റ്സിനെ എങ്ങനെ ഐ സ്റ്റേറ്റ്മെന്റ്സ് ആക്കാം എന്നുള്ളത് അവർക്കൊരു ടാസ്ക് കൊടുക്കാം.
2: അവർക്ക് കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നാതെ പറയാൻ
3: പറയാൻ
2: പറ്റും എന്നുള്ളതല്ലേ?
3: അതെ.
0: ടീച്ചറെ, അടിപൊളി ഐഡിയയാണ്. എന്തായാലും ഈ റോൾ പ്ലേ ഒക്കെ അവതരിപ്പിച്ച് കാണിക്കുമ്പോൾ എന്തായാലും പിള്ളേർക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാവും.

0: അടുത്ത ആഴ്ച എന്തായാലും അസംബ്ലി ഉണ്ടല്ലോ, അതിനുശേഷം നമുക്കിത് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യാം. എനിക്ക് തന്നെ ഇപ്പോൾ വലിയൊരു ആശ്വാസമാണ്. ഇനി എൻ്റെ ക്ലാസ്സിൽ പിള്ളേർ വഴക്കുണ്ടാക്കിയ ഞാൻ അലറി വിളിക്കില്ല കേട്ടോ ടീച്ചറെ, പകരം ഈ ഡീ എസ്കലേഷൻ വിദ്യകൾ പുറത്തെടുക്കും.
1: വെരി ഗുഡ്. എനിക്കും ഇത് ഒരുപാട് സഹായമായി. ദേഷ്യത്തെ ദേഷ്യം കൊണ്ട് നേരിടുന്നത് വിഡ്ഢിത്തമാണെന്ന് മനസ്സിലായി. നമ്മുടെ സൈബർ ക്ലബും കൗൺസിലിംഗ് സെല്ലും ഒരുമിച്ച് ചേർന്ന് ഈ പ്രോജക്റ്റിന്റെ ഗൈഡ് ലൈൻസ് ഇന്ന് തന്നെ നമുക്ക് തയ്യാറാക്കണം.
2: ഓക്കെ ടീച്ചറെ, നമുക്കറിയാലോ ഇങ്ങനെ കോൺഫ്ലിക്ട്സോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ലോകമൊന്നും അത് പോസിബിളേ അല്ല. പക്ഷേ ഈ ഇത് കാരണം നമ്മുടെ റിലേഷൻഷിപ്പിൽ, ബന്ധങ്ങളിൽ ഒരു വിള്ളൽ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ കുട്ടികൾ അത് അറിഞ്ഞു തന്നെ വളരട്ടെ. അവർക്ക് കോൺഫ്ലിക്ട്സിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ വളരട്ടെ.
3: തീർക്കാം തർക്കങ്ങൾ. ശബ്ദ സാന്നിധ്യം റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ.

ആകാശവാണി ഇപ്പോൾ ശ്രീ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ശ്രീ എസ് ആർ ശ്രീകാന്ത് മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം, ശ്രീ ഗോപകുമാർ കേടി മുഖർശംഖ്. കച്ചേരിയിൽ ആദ്യം ബാഗായനയ്യ, ചന്ദ്രജ്യോതി രാഗത്തിലുള്ള ത്യാഗരാജകൃതി ആദിതാളം.

കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി. ശ്രീ എസ് ആർ ശ്രീകാന്ത് മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം, ശ്രീ ഗോപകുമാർ കേടി മുഖർശംഖ്. കച്ചേരി തുടരുന്നു. കുഴലൂതി എന്നാരംഭിക്കുന്ന ഊത്തുക്കാട് വെങ്കടസുബ്ബയ്യരുടെ കൃതി, രാഗം കാംബോജി, ആദിതാളം.

0: ഇതുവരെ കേട്ടത് ശ്രീ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി, ശ്രീ എസ് ആർ ശ്രീകാന്ത് മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം, ശ്രീ ഗോപകുമാർ കെ ഡി മുഖർ ശംഖ്.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജാക്ക്പോട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതി ഇളയരാജ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയയായ ഇന്ദുലേഖ മികച്ച ഒരു ഡബിംഗ് ആർട്ടിസ്റ്റും അന്യഭാഷാ പരമ്പരകളുടെ വിവർത്തകയും കൂടിയാണ്. ഇന്ദുലേഖയോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496593231. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ഇനി കേൾക്കാം പ്രസാദം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികൾ എഴുതി, വി ദക്ഷിണാമൂർത്തി ഈണം നൽകി, എസ് ജാനകി പാടിയ ഗാനം.

0: ആകാശവാണി സുഭാഷിതം സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ചത്.
1: താരതമ്യം ചെയ്യുക എന്നത് മനുഷ്യസഹജമായ ഒരു സ്വഭാവമാണ്. ഈ താരതമ്യമാണ് ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കുമുള്ള പ്രചോദനം എന്ന് പൊതുവേ പറയാമെങ്കിലും അത് പലപ്പോഴും വിപരീത ഫലമാണ് സൃഷ്ടിക്കുന്നത്. ഒരാൾ മറ്റൊരാളെ താരതമ്യം ചെയ്ത് സ്വയം ഉത്കർഷബോധമോ അപകർഷബോധമോ തോന്നിയാൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാക്ക കൊക്കിനോട് സ്വയം താരതമ്യം ചെയ്ത് സങ്കടപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാക്കയുടെ തനിമ കാക്കയ്ക്കും കൊക്കിൻ്റെ തനിമ അതിനും മാത്രമുള്ളതാണ്. ഈയൊരു പരമസത്യം മനസ്സിലാക്കാത്തതാണ് പല സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം. അയൽവാസിയുടെ ബഹുനില ബംഗ്ലാവും രാജകീയ പ്രൗഢിയുള്ള കാറും കണ്ട് അസൂയപ്പെടുകയും അപകർഷബോധത്തിനടിമയായി നിഷേധ ചിന്തകളുമായി ജീവിക്കുകയും ചെയ്യുന്നവരെ നാം കാണാറുണ്ട്. അവരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ആന്തരികവും ബാഹ്യവുമായ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി അവരവരുടെ തനിമ നിലനിർത്തി വികസിക്കുക എന്നതാണ് പ്രകൃതിയുടെ നിയമം. ഓരോന്നിനും അതിൻ്റേതായ ധർമ്മവും കർമ്മവുമുണ്ട്. ഡോക്ടർക്ക് ഡോക്ടറുടെ ധർമ്മവും അധ്യാപകന് അധ്യാപകൻ്റെ ധർമ്മവുമുണ്ട്. ഒരു കാർപ്പൻ്റർക്ക് മറ്റൊരു ധർമ്മമാണുള്ളത്. സമൂഹത്തിൽ ആരും ചെറിയതോ വലിയതോ അല്ല. എല്ലാവിധത്തിലുള്ള കർമ്മധർമ്മങ്ങളുടെയും സമഗ്രതയിലൂടെ മാത്രമേ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് ഓരോരുത്തരും മറ്റൊരാളുമായി താരതമ്യം ചെയ്യാതെ അവനവൻ്റെ കഴിവുകൾ വികസിപ്പിച്ച് മുന്നേറാൻ ശ്രമിക്കുക. തനത് വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ധർമ്മം. ഇത് വ്യക്തമാക്കുന്ന ഒരു പഴയ കഥയുണ്ട്. അവനവനാകുന്നതാണ് മഹത്തരമെന്ന് ഈ കഥ നമ്മോട് പറയുന്നുണ്ട്. ഒരു ദിവസം രാജാവ് കൊട്ടാരവളപ്പിൽ ഉലാത്താനായി ഇറങ്ങിയപ്പോൾ പൂന്തോട്ടം കൂടി ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി. പ്രത്യേകമായ പരിചരണം നൽകിയിരുന്ന ആ ഉദ്യാനത്തിലെ ഉണങ്ങിയ മരങ്ങളും കൊഴിഞ്ഞുപോയ ഇലകളും വരണ്ടു നിൽക്കുന്ന പൂക്കളും കണ്ട് രാജാവ് ഞെട്ടിപ്പോയി. അദ്ദേഹം ഈ കാഴ്ച കണ്ട് അത്യന്തം വിഷണ്ണനായി. ഓരോ മരത്തിൻ്റെയും ചെടിയുടെയും അടുത്ത് ചെന്ന് അദ്ദേഹം കാര്യം തിരക്കി. കരുത്തിൻ്റെ പ്രതീകമെന്ന് കരുതിയിരുന്ന ഓക്കുമരം ഉണങ്ങി മെലിഞ്ഞിരിക്കുന്നത് കണ്ട് അദ്ദേഹം ചോദിച്ചു, പ്രിയപ്പെട്ട ഓക്കുമരമേ, നീ എന്താണ് ഇത്ര അവശനായിരിക്കുന്നത്? എനിക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അങ്ങ് നോക്കൂ, ഈ പൈൻമരം എത്ര ഉയരത്തിലാണ് വളരുന്നതെന്ന്. എനിക്ക് അത്രയും ഉയരത്തിലെത്താൻ കഴിയില്ലല്ലോ എന്ന ചിന്തയാണ് എന്നെ അലട്ടുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പൈൻമരങ്ങൾ ഒടിഞ്ഞു തൂങ്ങി വീഴാൻ തുടങ്ങുന്നത് കണ്ട് അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് നീ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്? നോക്കൂ ആ മുന്തിരിവള്ളികൾ, എത്ര മധുരമുള്ള മുന്തിരിപ്പഴങ്ങളാണ് ആ മുന്തിരിവള്ളി നൽകുന്നത്. എല്ലാവർക്കും ആ മുന്തിരിച്ചെടി എന്തൊരു സ്നേഹവും പരിഗണനയുമാണ്. അസൂയ തോന്നുന്നു, എനിക്കങ്ങനെയൊരു പരിലാളന് കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടം സഹിക്കാൻ വയ്യ. ഇത് കേട്ട് മുന്തിരിച്ചെടിയുടെ അടുത്ത് ചെന്ന രാജാവ് കണ്ടത് മുന്തിരിവള്ളികൾ വാടിക്കിടക്കുന്നതാണ്. നിനക്കെന്ത് പറ്റി മുന്തിരിക്കുട്ടി? അങ്ങ് ആ റോസാച്ചെടിയിലേക്ക് നോക്കൂ, എത്ര മനോഹരവും സുഗന്ധപൂരിതവുമായ പുഷ്പങ്ങളാണ് പനിനീർച്ചെടിയിലുള്ളത്. എല്ലാവരും ആരാധനയോടെയാണ് റോസാച്ചെടിയെ നോക്കുന്നത്. എനിക്ക് ഭാഗ്യമില്ലാതെ പോയി. എനിക്കെന്തിനാണ് ഈ ശബ്ദജന്മം? അപ്പോഴാണ് ഒരു കുഞ്ഞു ചെടി മനോഹരമായ പുഞ്ചിരിപ്പുമായി നിൽക്കുന്നത് രാജാവ് കണ്ടത്. അതിൻ്റെ സുഗന്ധവും സൗന്ദര്യവും ഊർജ്ജസ്വരതയും രാജാവിനെ ആകർഷിച്ചു. എല്ലാ മരങ്ങളും ചെടികളും നിരാശരും ക്ഷീണിതരുമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. നീ മാത്രം

0: കർണാടക, ബീഹാർ, ജാർഖണ്ഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ ആൻഡ് ഒഡീഷ. Union Home Minister Amit Shah today spoke to the chief ministers of several states affected by heavy rainfall, flood-like situation and landslides and assured them of all possible assistance from the centre. Mr. Shah spoke to Maharashtra Chief Minister Devendra Fadnavis, Gujarat Chief Minister Bhupendra Patel and Keralam Chief Minister V.D. Sathisan. In tennis, Ukraine's Marta Kostyuk and Czech Republic's Linda Noskova have advanced to the women's singles semifinals in Wimbledon. 12th seed Marta Kostyuk reached her first Wimbledon semifinal with a commanding 6-3, 6-2 win over Italy's Jasmine Paolini on centre court today. 9th seed Linda Noskova booked her place in her maiden Wimbledon semifinal with a 6-3, 7-5 win over Belgium's Elise Martins. And that's the end of this news bulletin.
1: ആകാശവാണി. കാലാവസ്ഥ: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10:13. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM Gold ഡൽഹിയിലെ എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.